ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948,

ആഷാഢം 29, കൊല്ലവർഷം 1201, കർക്കിടകമാസം 4ാം തീയതി, 2026 ജൂലൈ 20 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും. ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും, പ്രസാർ ഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സ്വാഗതം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കായംകുളം യൂനുസ്.
1: ഭൂമിയും ഇതര ഗോളങ്ങളുമടങ്ങുന്ന പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം പ്രതിഭാസങ്ങളുടെ നിയന്ത്രണത്തിലാണ് മനുഷ്യനും അതുൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയും. സൂര്യനും ഭൂമിയും മറ്റനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെയുള്ള മനുഷ്യന് ലോകത്തുണ്ടാകുന്ന ചെറുചലനം പോലും അനുഭവവേദ്യമാകുന്നത് അതുകൊണ്ടാണ്. ഇന്തോനേഷ്യയിൽ കടലിനടിയിൽ സുനാമി രൂപം കൊണ്ട് തിരമാലകൾ ശക്തിയാർജിച്ച് ആഫ്രിക്കൻ തീരം വരെ നാശങ്ങൾ വിതച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ചൈനയിൽ തുടക്കം കുറിച്ച കോവിഡ് രോഗാണുക്കൾ ലോകം മുഴുവൻ വ്യാപിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ സംഭവവും നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതിയുടെ അത്യന്തം ഭീകരമായ ചൂഷണം പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ കാടുകൾ മുതൽ കൊച്ചു സഹ്യപർവ്വതത്തിലെ കാടുകൾ വരെ മനുഷ്യർ തന്നെ വെട്ടിവെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫലമോ, കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് കടന്ന് മനുഷ്യന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുന്നു. കൃഷിയും മനുഷ്യജീവനും ഇല്ലായ്മ ചെയ്യാൻ വന്യജീവികൾ ഒരുമ്പെടുന്ന അവസ്ഥയാണ്. അതുപോലെ ജലത്തിൻ്റെ ദൗർലഭ്യവും നമ്മെ തുറച്ചു നോക്കുകയാണ്. എപ്പോഴും വികസനത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളുടെ വൻതോതിലുള്ള ചൂഷണം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കടന്നാക്രമണം കണക്കെ പാറയും മണലും മരവും ഉപയോഗിച്ചുള്ള നിർമ്മാണം അനേക ലക്ഷം വർഷം കൊണ്ട് പ്രകൃതി മനുഷ്യജീവിതത്തിന് വേണ്ടി ഒരുക്കിയ ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. അനേകം ജന്തുജാലങ്ങളുടെ സ്പീഷീസുകൾ ഭൂമുഖത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ മാനവരാശി അതിൻ്റെ നിലനിൽപ്പിന് തന്നെ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന സംശയമുണ്ടോ? മനുഷ്യനും പ്രകൃതിയും ഒരേ ചരടിൽ കോർത്തിണക്കപ്പെട്ടതുപോലെ തന്നെയാണ് മറ്റ് ജീവജാലങ്ങളും വിഭവങ്ങളും. ഇവയെല്ലാം പരസ്പര സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മനുഷ്യജീവിതം ഈ ഗ്രഹത്തിൽ സാധ്യമാകൂ. വിവേകവും ബുദ്ധിയുമുള്ള ഏകജീവി മനുഷ്യനാണെന്ന നിലയ്ക്ക് നമ്മുടെ ഭൂഗോളത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് മനുഷ്യരുടെ മാത്രം ചുമതലയാണ്. അതിന് നാം എന്തു ചെയ്യണം? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി എല്ലാ വർഷവും നാം കൊണ്ടാടുന്നുണ്ടല്ലോ. നമ്മുടെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നാം പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ഫലവൃക്ഷങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കാനും സംരക്ഷിക്കാനും കാടുകൾ വളർത്തിയെടുക്കാനും നാം ഒരു സമൂഹമെന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കണം. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും മറ്റും നമ്മുടെ നീരൊഴുക്കുകളെയും മണ്ണിനെയും നശിപ്പിക്കുകയും അതിൻ്റെ ജൈവികതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ വീട്ടിലും വിദ്യാലയങ്ങളിലും പരിസരത്തും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പ്രകൃതി സംരക്ഷണത്തിനായി ചെയ്യാനുണ്ട്.

0: മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിലൊരു ദൈനംദിന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരവും വെള്ളവും പോലെ വാസസ്ഥലവും ഇരുകൂട്ടർക്കും അനിവാര്യമാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ വന്യജീവികൾക്ക് അധിവാസത്തിനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് സംരക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മനുഷ്യർ അവരോട് മല്ലടിക്കുവാനും പരാജയപ്പെടാനുമാണ് ഇടവരുത്തുക. ജലാശയങ്ങളെയും നീരൊഴുക്കുകളെയും പൂർണ്ണമായും സംരക്ഷിക്കുകയും തണ്ണീർത്തടങ്ങളെ പരിപോഷിപ്പിച്ച് നിലനിർത്തുകയും ചെയ്യുക എല്ലാ മനുഷ്യരും ഏറ്റെടുക്കേണ്ട പ്രകൃതി സംരക്ഷണ ദൗത്യമാണ്. ചുരുക്കത്തിൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നാം ചെയ്യുന്ന പരിശ്രമങ്ങൾ നമ്മുടെ ഭൂമിയെയും നാം മനുഷ്യരെ തന്നെയും ജീവജാലങ്ങളെയും നിലനിർത്താൻ ഏറ്റെടുക്കേണ്ട ചുമതലകളാണ്. ആർക്കും ഇതിലൊഴിഞ്ഞു നിൽക്കാനാവില്ല. നമുക്ക് കൂട്ടായി അതിനുവേണ്ടി പരിശ്രമിക്കാം.
1: ഇന്ന് സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ കായംകുളം യൂനുസ്.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് ആദർശ്.
3: പച്ച നീരൊലിപ്പാം വെള്ളിക്കസവുകൾ തുന്നിച്ചേർത്ത്

പുരുഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിലെ ഒരു ഭാഗം. പാരായണം ചെയ്തത് ആദർശ്.

0: Three, Spain became the first nation to simultaneously hold the World Cup crowns in both men's and women's soccer. The championship dethroned Argentina, which was trying to become the first repeat champion since Brazil in 1962. In men's cricket, England beat India by 27 runs in the third ODI and sealed a 2-1 series win at Lord's in London last night. England set a target of 388 runs for India, chasing the target. Visitors could score 360 runs for 7 in 50 overs. Opting to bat first, England scored 387 runs for the loss of 3 wickets in the allotted 50 overs. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ അറിയാം. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 4 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, വിമല മേനോൻ പാടിയത്. 6:30 പ്രഭാത ഭീരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 84 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്രിയ പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ S. രാമനാഥൻ പാടിയ കൃതികൾ. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജ് മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, രമ്യ രാഘവൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരന്വേഷണം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. കോട്ടയം വൈഖരി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മരാമായണ പാരായണം, 4 ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM FME. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും വിളകളിൽ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ബിന്ദു JS അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ദീനദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, അറബിക് ഭാഷാ പഠനവും സാധ്യതകളും, റഹ്മത് PK സംസാരിക്കുന്നു. 9:30 ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. ശ്രീകാന്ത് KPുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി R. കൃഷ്ണകുമാർ ഖടം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ കായംകുളം യൂനുസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM Gold പ്രക്ഷേപണം കേൾക്കാം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

0: ആകാശവാണി സമയം 6:15. ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത് 1 വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 4ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ,
2: അഹല്യമോക്ഷം, അഹല്യസ്തുതി എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ പാരായണം നാലാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
2: ആകാശവാണി. ഇപ്പോൾ ഉദയഗീതം. ആലാപനം വിമല മേനോൻ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
1: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
2: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീനയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ കിരീട ജേതാക്കളായി. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസ് നായകൻ കിലിയൻ എംബാപ്പെ സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. കാലിക്കറ്റ്, കേരള സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചു. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി മാഞ്ചസ്റ്റർ മുൻ മേയർ ആൻഡി ബേൺഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ FCRA, ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കുന്നതിനിടെ അനാദരം കാട്ടിയാൽ കുറ്റകൃത്യമായി കണക്കാക്കുന്ന ബില്ല്, ജനനമരണ രജിസ്ട്രേഷൻ വൈകിയാലുള്ള ശിക്ഷാ നടപടി കർശനമാക്കുന്ന ബിൽ തുടങ്ങിയവ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലും രജൌരിയിലും ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ 11 പേർ മരിച്ചു. നാഗാലാന്റിൽ ഉരുൾപൊട്ടലിൽ 8 മരണം, 6 പേരെ കാണാതായി. ഇന്ത്യയുടെ PV സിന്ധു ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ജേതാവായി. ജപ്പാൻ ഓപ്പൺ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 27 റൺസ് തോൽവി. 138 റൺസ് നേടി ലോർഡ്സിലെ ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി രോഹിത് ശർമ്മ.
1: ദൂരദർശിനികൾ ചാന്ദ്രഗർത്തങ്ങളിലേക്ക് എത്തി നോക്കുന്നതിനും ബഹിരാകാശ പേടകങ്ങൾ അതിന്റെ ഉപരിതലത്തിൽ സ്പർശിക്കുന്നതിനും വളരെ മുമ്പേ ചന്ദ്രൻ മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. തിളങ്ങുന്ന ആ തളികയിലേക്ക് വിരൽ ചൂണ്ടി മുത്തശ്ശിമാർ കഥ പറയുമ്പോഴും, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുൻപ് രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോഴും, കർഷകർ ഋതുക്കൾ അടയാളപ്പെടുത്താൻ നിരീക്ഷിക്കുമ്പോഴുമെല്ലാം ചന്ദ്രൻ പല രൂപമെടുത്തു. ഇന്ന് ഈ ചാന്ദ്ര നിരീക്ഷണം കഥയല്ല. കേരളത്തിലുടനീളം അമച്വർ ജ്യോതിശാസ്ത്രജ്ഞരും സയൻസ് ക്ലബ്ബുകളും പ്ലാനറ്റേറിയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചന്ദ്രന്റെ തിളങ്ങുന്ന സൗന്ദര്യത്തിനപ്പുറം അതിന്റെ പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സഹായകമാകുന്നു.
2: കുട്ടികൾക്ക് നക്ഷത്ര നിരീക്ഷണ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴും ടെലസ്കോപ്പിലൂടെ ആകാശ വസ്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളൊരു വസ്തു ചന്ദ്രനാണ്.
1: ജ്യോതിശാസ്ത്ര പ്രചാരകൻ ശരത് പ്രഭാവ്.
2: ഈ ചന്ദ്രനോടുള്ള ഒരു ഇഷ്ടക്കൂടലിന്റെ പ്രധാന കാരണം നമ്മൾ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചന്ദ്രനോടൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ അമ്പിളിമാമനെ കണ്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കാണിച്ച് നമുക്ക് ഭക്ഷണം തരിക എന്നൊക്കെയുള്ളത് നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട്. ആ ഇഷ്ടം കൂടാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന്, ചന്ദ്രനെ നമുക്ക് വളരെ വലുതായിട്ട് കാണാൻ പറ്റും. ആകാശത്ത് അത്ര വലിപ്പത്തിൽ സൂര്യനെ കാണാമെങ്കിലും സൂര്യൻ നമുക്ക് പകല് നോക്കാൻ ബുദ്ധിമുട്ടാണ്, ചൂടുണ്ട്. പക്ഷെ ചന്ദ്രൻ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് ഒരു കുളിർമയാണ് വരിക. കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ജ്യോതിശാസ്ത്ര ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങുന്ന ആ തുടക്ക കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു ഗവൺമെന്റ് LP സ്കൂളിൽ ചാന്ദ്രദിന ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് അപ്പോളോ വാഹനം ആകാശത്തേക്ക് പോകുന്നതും അത് ലോഞ്ച് ചെയ്യുന്നതും ആ റോക്കറ്റ് ലോഞ്ചും തുടർന്നത് ചന്ദ്രനിൽ എത്തുന്നതും നീലാംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ഒക്കെ അവിടെ ഇറങ്ങുന്നതും ഒക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ കൗണ്ട് ഡൗൺ പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ആവേശം, ക്യൂരിയോസിറ്റി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യവും നമുക്ക് എങ്ങനെയാണ് സ്പേസിൽ പോകാൻ പറ്റുക, നമുക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റുമോ. അന്ന് മലയാളികൾ ആരും ചന്ദ്രനിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ഉദാഹരണം

0: ഒരു മലയാളി നമുക്ക് കഴിഞ്ഞ ദിവസം ചന്ദ്രനിൽ പോയ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മലയാളി ഇപ്പോൾ വീണ്ടും നമ്മുടെ സ്പേസിലേക്ക് പോകാനുള്ള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അദ്ദേഹം താമസിയാതെ പോവും. നമ്മുടെ ഗഗൻയാൻ മിഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 20 അന്താരാഷ്ട്ര ചാന്ദ്രദിനം ആചരിക്കുന്നത്. ചന്ദ്രയാൻ 3 വിജയത്തിന് ശേഷം ഇന്ത്യയിൽ ഈ ആഘോഷത്തിന് പുതിയൊരു മാനം കൈവന്നു.
2: നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്ര ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒന്നാണ് ചന്ദ്രയാൻ 3 വൻ വിജയം.
1: വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മുൻ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ.
2: ആ വിജയത്തിന്റെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ കാണാം. ബഹിരാകാശ ഗവേഷണം കേവലം ശാസ്ത്രജ്ഞരുടെ മാത്രം കൗതുകമല്ല എന്ന് ഈ ദൗത്യം തെളിയിച്ചു. ലോകം ഇന്നു വരെ കാണാത്ത തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് ചന്ദ്രയാൻ ലാൻഡിംഗ് സമയത്ത് ദൃശ്യമായത്. കായിക മാമാങ്കങ്ങൾക്ക് മാത്രം ലഭിച്ചിരുന്ന റെക്കോർഡ് വ്യൂവർഷിപ്പുകളെ മറികടന്ന് 50 ലക്ഷത്തിലധികം ആളുകളാണ് യൂട്യൂബിലൂടെ ഒരേ സമയം ഈ ശാസ്ത്ര വിജയം തത്സമയം വീക്ഷിച്ചത്. കായിക വിനോദങ്ങളെക്കാൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരു ജനതയെ ഒന്നടങ്കം ആവേശഭരിതമാക്കിയ നിമിഷമായിരുന്നു അത്. രാജ്യത്തെ യുവതലമുറയ്ക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് കടന്നുവരാൻ വലിയൊരു പ്രചോദനമായി മാറി. സ്കൂൾ ക്ലാസ് റൂമുകൾ മുതൽ ഗവേഷണ സ്ഥാപനങ്ങൾ വരെ ഇന്ന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഒരു മുഖ്യ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്.
1: 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങൾ ബഹിരാകാശ ഗവേഷണത്തിന് വിപുലമായ സംഭാവനകൾ നൽകുന്നതിനോടൊപ്പം ജ്യോതിശാസ്ത്രത്തിൽ പൊതുജനങ്ങൾക്ക് താല്പര്യം വളർത്തുന്ന ഒരു അന്തരീക്ഷവും സൃഷ്ടിച്ചിട്ടുണ്ട്.
3: നമ്മളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ നമ്മുടെ സ്വന്തമായി കഴിഞ്ഞു.
1: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മുൻ ചെയർമാൻ എസ് സോമനാഥ്.
3: ചന്ദ്രയാൻ 3 നമ്മൾ ആ നേട്ടം കൈവരിച്ചു. ചന്ദ്രന്റെ ദക്ഷിണ ഭാഗത്ത് ലാൻഡർ ഇറക്കാൻ കഴിയുന്ന ഏക രാജ്യമായി മാറി നമ്മൾ. ഓഗസ്റ്റ് 23, 2023 നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ എനിക്കും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. പക്ഷെ അതിന്റെ അടുത്ത തുടർച്ച എന്ന് പറയുന്നത് ലോകത്ത് ഉണ്ടായ ചന്ദ്രനെ കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു രണ്ടാം തരംഗം ഉണ്ടാകാനായിട്ട് നമ്മുടെ ചന്ദ്രയാൻ പരിപാടികൾ അതിന് കാരണമായി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യം. 2008 നടന്ന ചന്ദ്രയാൻ 1 വിക്ഷേപണം ആദ്യമായിട്ട് ചന്ദ്രനിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. 2019 നടന്ന ചന്ദ്രയാൻ 2 ആവട്ടെ ചന്ദ്രനെ കുറിച്ചുള്ള ഏറ്റവും മിഴിവാർന്ന ചിത്രങ്ങൾ എടുക്കുകയും ഭാവി ചന്ദ്ര പരിവേഷണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനമായ അറിവായ എവിടെയൊക്കെയാണ് ഗർത്തങ്ങളുള്ളതെന്നും മറ്റുമുള്ള ഏറ്റവും ഹൈ റെസൊല്യൂഷൻ ഇമേജുകൾ ലോകത്തെ എല്ലാ ഏജൻസികൾക്കും നൽകാൻ ഭാരതത്തെക്കുറിച്ച് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അന്ന് ലാൻഡിയാൻ ആയിരുന്നില്ല. ചന്ദ്രയാൻ 3 നമുക്കത് വിജയകരമായിട്ട് ലാൻഡിയാനും കഴിഞ്ഞു. ചന്ദ്രനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പുതുതലമുറയ്ക്ക് എന്തൊക്കെയാണ് ഇതിൽ സാധ്യതയുള്ളത്. ഇപ്പൊ നമുക്കറിയാം ലോകത്തെ എല്ലാ രാജ്യങ്ങളും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം ചന്ദ്രനിലേക്ക് പോകാനും ചന്ദ്രനിലെ സ്പേസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കാനും ഭാവി മനുഷ്യ യാത്രയുടെ ഒരു ഇടത്താവളമായിട്ട് ചന്ദ്രനെ മാറ്റാനുമുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കും വലിയ പ്രയോജനം ഉണ്ടാകും. കാരണം നമുക്ക് ഒരു പുതിയ പ്രോഗ്രാം വന്നിട്ടുണ്ട്, ആ ഒരു അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മിക്കുക, ചന്ദ്രനില് 2040 അടുപ്പിച്ച് മനുഷ്യനെ ഇന്ത്യക്കാരനെ ഇറക്കാൻ വേണ്ട ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ്. ചെറുപ്പക്കാർ ഇക്കാര്യത്തിൽ നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രനെ കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ ഇത് വെറും മറ്റു രാഷ്ട്രങ്ങൾ ചെയ്തതിന് വീണ്ടും തുടർച്ചയായിട്ട് ചെയ്യുകയല്ല, നമ്മുടേതായ ഒരു നിഷ് എന്ന് പറയാവുന്ന മേഖല കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പല മേഖലയുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, നാവിഗേഷൻ മുതലായ മേഖലകളിലൊക്കെ ചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
1: പ്ലാനറ്റേറിയങ്ങളും പ്രാദേശിക ശാസ്ത്ര കേന്ദ്രങ്ങളും ഈ ശാസ്ത്ര പ്രചാരണത്തിൽ ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട്. കോഴിക്കോട് പ്രവർത്തിക്കുന്ന റീജിയണൽ സയൻസ് സെന്റർ, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന പ്രിയദർശിനി പ്ലാനറ്റേറിയം തുടങ്ങിയ സ്ഥാപനങ്ങൾ പതിവായി ജ്യോതിശാസ്ത്ര ശില്പശാലകളും ആകാശ നിരീക്ഷണ പരിപാടികളും ശാസ്ത്ര പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു വരുന്നു.
4: നിങ്ങൾ പലരും നമ്മുടെ തിരുവനന്തപുരത്തെ PMGയിലെ പ്ലാനറ്റേറിയം വിസിറ്റ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലെ സയന്റിഫിക് ഓഫീസർ അശ്വിൻ ബി ശിവൻ.
4: നമ്മുടെ സ്പേസ് ഗാലറി, ആസ്ട്രോണമി ഗാലറി എന്നിവയൊക്കെ കാണുമ്പോൾ നമ്മുടെ അന്വേഷണങ്ങളിൽ എത്രമാത്രം പ്രാധാന്യം ചന്ദ്രൻ അർഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
5: കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയെ വളർത്തിയെടുക്കുക, പ്രത്യേകിച്ചും ആസ്ട്രോണമിയെ പ്രോത്സാഹിപ്പിക്കാൻ നിരന്തരം പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ് KSSTM ആൻഡ് പ്രിയദർശിനി പ്ലാനറ്റേറിയം. നിരവധി മൂൺ വാച്ചിങ് സെഷൻസും ഡിസ്കഷൻസും അവിടെ നിരന്തരമായി നടക്കുന്നതാണ്. ചാന്ദ്രദിനത്തോടനുബന്ധിച്ചും നിരവധി പരിപാടികൾ അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ സയൻസ് ഓൺ സ്പിയറിൽ മൂൺ പ്രൊജക്ഷൻസ് യൂസ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതേപോലെ പൊതുവേ ഉണ്ടാവുന്ന പ്ലാനറ്റേറിയം പ്രോഗ്രാംസിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്പെഷ്യൽ മൂൺ ഷോവും നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല സ്കൂളുകളും സ്ഥാപനം

0: സേവനങ്ങളോടും നമ്മളോട് വന്ന് അഭ്യർത്ഥിക്കുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ നിരവധി പരിപാടികളുണ്ട്, നിരവധി ആൾക്കാരുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തും കേരളത്തിലും ആസ്ട്രോണമിയിൽ താല്പര്യം വളർത്തിയെടുക്കാൻ എല്ലാ വിഭാഗ ജനങ്ങളിലും കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ വളർത്തിയെടുക്കുവാൻ KSSTMനും പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിനും കഴിഞ്ഞിട്ടുണ്ട്.
1: യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം യുവിക, സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജി അവബോധ പരിശീലന പരിപാടി സ്റ്റാർട്ട്, ദേശീയ ഹാക്കത്തോണുകൾ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ചു വരുന്നു.
2: ഇസ്രോ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് യുവിക.
1: ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ,
2: അഥവാ യുവ വിജ്ഞാനി കാര്യക്രമം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഈ ക്യാമ്പിലൂടെ ശാസ്ത്രത്തോടും ഗവേഷണത്തോടുമുള്ള അവരുടെ താല്പര്യത്തെ വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ വർഷവും ഒക്ടോബറിൽ നടക്കുന്ന ലോക ബഹിരാകാശ വാരവും ഓഗസ്റ്റ് 23 നമ്മൾ ആഘോഷിക്കുന്ന ദേശീയ ബഹിരാകാശ ദിനവും കേവലം ആഘോഷങ്ങളല്ല, മറിച്ച് ബഹിരാകാശ സാങ്കേതിക വിദ്യ യുവതലമുറയ്ക്ക് മുമ്പിൽ തുറന്നിടുന്ന വലിയ കരിയർ സാധ്യതകളെക്കുറിച്ച് പരിചയപ്പെടുത്താനുള്ള വേദി കൂടിയാണ്.
1: സിംഗപ്പൂരിൽ പ്രവർത്തിക്കുന്ന നാൻയാങ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറും സ്റ്റുഡന്റ് സാറ്റലൈറ്റ് പ്രോഗ്രാമിന് നേതൃത്വവും നൽകിയ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ അമൽ ചന്ദ്രൻ,
3: യൂണിവേഴ്സിറ്റീസിൽ തന്നെ ഫുൾ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന സ്പേസ് പ്രോജക്ട്സ് ഈ പല യൂണിവേഴ്സിറ്റീസിലും ഗ്ലോബലി ഉണ്ട്. ഇന്ത്യയിലും ചെറിയ തോതിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം ഇന്ത്യയിലും ബാക്കി യൂണിവേഴ്സിറ്റീസിലും ഉള്ളത്, ഈ സാറ്റലൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ ഡേറ്റ അനാലിസിസ്, സാറ്റലൈറ്റ് ടെലിമെട്രി, ട്രാക്കിംഗ്, കൺട്രോൾ എന്നൊക്കെ വരുന്ന കാര്യങ്ങൾ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കോഴ്സ് വർക്കുകൾ ഈ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്. സിംഗപ്പൂരിലായിരുന്നപ്പോൾ ഞാൻ സ്കൂബ് 1, സ്കൂബ് 2 എന്ന് പറയുന്ന രണ്ട് സ്റ്റുഡന്റ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഇസ്രോ PSLV-യിലാണ് ലോഞ്ച് ചെയ്തത്. 2022-ലും 2023-ലുമാണ് ഈ രണ്ട് സാറ്റലൈറ്റ്സും ലോഞ്ച് ചെയ്തത്. ആദ്യം പോയത് സ്കൂബ് 1, രണ്ടാമത് സ്കൂബ് 2. ഈ സാറ്റലൈറ്റ്സ് ഡിഫൈൻ ചെയ്തത് തൊട്ട് ഇതിന്റെ ബിൽഡ്, ഇതിന്റെ സോഫ്റ്റ്വെയർ, ഇതിന്റെ ഹാർഡ്വെയർ ഇന്റഗ്രേഷൻ, അതേപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റിംഗ്, സാറ്റലൈറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് സ്പേസിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതനുസരിച്ചുള്ള ഒരു ടെസ്റ്റിംഗ് ക്യാമ്പയിൻ കൂടെ ആവശ്യമുണ്ട്. ഈ ടെസ്റ്റിംഗും എല്ലാം ചെയ്തത് സ്റ്റുഡൻസ് തന്നെയാണ്. സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ നീഷ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ വളരെ ഹൈ ഡിമാൻഡാണ് സ്പേസ് ഇൻഡസ്ട്രിയിൽ പല കമ്പനികൾക്കും പോകാൻ. കേരളത്തിൽ സ്പേസ് ഫോക്കസ്ഡ് ആയിട്ട് കോഴ്സ് നടത്തുന്ന യൂണിവേഴ്സിറ്റീസ് ഇല്ല. നമുക്ക് 1-2 എയ്റോസ്പേസ് കോഴ്സുകളുണ്ട് ചില യൂണിവേഴ്സിറ്റികളിൽ, പക്ഷെ അതിനൊക്കെ ഒരു എയ്റോ ഫോക്കസ് ആണ് ഉള്ളത്, സ്പേസ് ഫോക്കസ് തീരെ കുറവാണ്. ഇന്ത്യയിലിപ്പോൾ നിങ്ങൾക്കറിയാം വളരെയധികം പ്രൈവറ്റ് സ്പേസ് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട്. നമുക്ക് യങ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ ഗ്രോ ചെയ്യാനും പഠിപ്പിച്ചെടുക്കാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിന് ഇത് തുടങ്ങാൻ തന്നെ.
1: കോടിക്കണക്കിന് രൂപയുടെ ദൗത്യങ്ങളെയോ സങ്കീർണമായ ലബോറട്ടറികളെയോ മാത്രം ആശ്രയിക്കുന്നതല്ല ശാസ്ത്രത്തിന്റെ ഭാവി. ചോദ്യങ്ങൾ ചോദിക്കാനും ആശയങ്ങൾ പരീക്ഷിക്കാനും തെളിവുകൾ തേടാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ കൂട്ടവും ശാസ്ത്രത്തിന്റെ ഭാവിയെ ബലപ്പെടുത്തുന്നു. ഓരോ ദൂരദർശിനിയും ഓരോ ജ്യോതിശാസ്ത്ര ക്ലബും ഓരോ വാനനിരീക്ഷണ ക്യാമ്പും അതിന് മുതൽക്കൂട്ടാവുന്നു. വളർന്നു വരുന്ന തലമുറയ്ക്ക് പ്രപഞ്ച നിരീക്ഷണത്തിനുള്ള അവസരം ഉറപ്പാക്കിയാൽ ആകാശഗോളങ്ങൾ കടന്നുള്ള മനുഷ്യന്റെ ഭാവി സഞ്ചാരങ്ങൾ തുടങ്ങുന്നത് കേരളത്തിൽ നിന്നായേക്കാം. ഈ ചാന്ദ്രദിനം അതിനുള്ള നാന്ദിയാവട്ടെ.
4: ഇന്ന് പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും എത്തും നാളെ രാവിലെ 6:30. ശുഭദിനാശംസകൾ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
6: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
7: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
6: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
8: ചേച്ചി, ജോലി കിട്ടി.
9: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
8: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
9: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
8: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
9: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
8: പക്ഷേ ചേച്ചി,
9: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
8: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
10: RBI പറയുന്നു,
11: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്തിന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. മാൽഡോവ, വടക്കൻ മാസ്റ്റോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൽഡോവ പ്രസിഡന്റ് മയ്യ സന്തോവുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസിനെയും ദ്രൌപദി മുർമു കാണും. മാൽഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം അവിടുത്തെ ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി നാളെയും മറ്റന്നാളും മാസ്റ്റോണിയയിൽ എത്തും. വടക്കൻ മാസ്റ്റോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൌപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസ്റ്റോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസ്റ്റോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൌപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐ ടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ ദ്രൌപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൌപദി മുർമു കാണും.
0: ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിൽ 70 ഹൈഡ്രജൻ പവർ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ വിന്യസിക്കുന്നതിന് 12 പൈലറ്റ് പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. ഇത് രാജ്യത്തെ ഹൈവേകളിലും നഗര ഗതാഗത ഇടനാഴികളിലും സീറോ എമിഷൻ മൊബിലിറ്റിക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളം യന്ത്രവൽകൃത ശുചീകരണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷ, അന്തസ്സ്, സാമൂഹിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം പദ്ധതി നമസ്തേ നടപ്പിലാക്കുന്നു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെ നീളുന്ന സമ്മേളനത്തിൽ 19 സിറ്റിംഗുകളുണ്ടാകും. ഡെസ്ക് റിപ്പോർട്ട്.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ എന്നിവയും മൺസൂൺ സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റ് ഹൌസിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും സുപ്രധാന വിഷയങ്ങളിൽ ക്രിയാത്മക ചർച്ചകൾ നടത്താനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നു. സമ്മേളനത്തിൽ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമനിർമ്മാണ നടപടികളെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. ക്രിയാത്മകമായ ചർച്ചകൾ, അർത്ഥവത്തായ പങ്കാളിത്തം, പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ പാലിക്കൽ എന്നിവയുടെ പ്രാധാന്യം യോഗത്തിൽ സ്പീക്കർ എടുത്തുപറഞ്ഞു.
0: ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിരീടദാഹവുമായി അർജന്റീനയുടെ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്ത സ്പെയിൻ മുന്നേറ്റക്കാരെ പരമാവധി പ്രതിരോധിച്ചെങ്കിലും ഒടുവിൽ അർജന്റീനയ്ക്ക് പിടിവിട്ടു. എക്സ്ട്രാ സമയത്തിലേക്ക്

0: നീങ്ങിയ ഫൈനൽ പോരാട്ടത്തിന്റെ 106 മിനിറ്റിൽ സമനില പൊട്ടിച്ച് സ്പെയിൻ ഗോൾ പിറന്നു. പെനാൾട്ടി ബോക്സിൽ നിക്കോ വില്യംസ് തലകൊണ്ട് മറിച്ചു കൊടുത്ത പന്തിൽ ഫെറാൻ ടോറസിന്റെ തകർപ്പനടി അവസാന രക്ഷകൻ എമിലിയാനോ മാർട്ടിനസേയും കടന്നു വരയിൽ. 16 വർഷങ്ങൾക്കിപ്പുറം സ്പാനിഷ് മുത്തം ഫിഫ ലോക കിരീടത്തിൽ ഉറപ്പിച്ച സുവർണ നിമിഷം. 10 പേരെ ചുരുങ്ങിയതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവലിഞ്ഞ അർജന്റീനയ്ക്ക് കളിയിൽ ഒരിക്കൽ പോലും സ്പാനിഷ് പ്രതിരോധത്തെ പിളർത്താനായില്ല. തുടർച്ചെ 2 കിരീടം ലക്ഷ്യമിട്ടെത്തിയ അർജന്റീന മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് നീക്കങ്ങളുടെ കാഴ്ചക്കാർ മാത്രമായി മാറുകയായിരുന്നു. എമാലിന്റെയും വയർ സാമ്പിളിന്റെയും തകർപ്പൻ ഷോട്ടുകൾ ഉൾപ്പെടെ 20 സ്പെയിൻ ഗോൾ ശ്രമങ്ങൾ തടഞ്ഞ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ ജീവൻ അധിക സമയം വരെ നീട്ടി നൽകിയത്. പകരക്കാരായി നിക്കോ വില്യംസും പെഡ്രിയും മെറീനയും എത്തിയതോടെ സ്പെയിന്റെ ആക്രമണങ്ങൾ കൂടുതൽ മൂർച്ചയേറി. കളിയുടെ അവസാന മിനിറ്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗോൾ ശ്രമങ്ങൾ സ്പെയിൻ പ്രതിരോധം നിഷ്ഫലമാക്കി. അതെ, മെസ്സി പട വീണിരിക്കുന്നു. ഇനി സ്പെയിൻ ലോക ഫുട്ബോൾ ആധിപത്യത്തിന്റെ പുതിയ മേൽവിലാസമായി 2030 വരെ അവർ അറിയപ്പെടും.
1: ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. അനധികൃതമായി ഖനനം ചെയ്ത 1 കോടി രൂപ വിലമതിക്കുന്ന 1700 മെട്രിക് ടണ്ണിലധികം കൽക്കരി CISF പിടിച്ചെടുത്തു. കൽക്കരി പാടങ്ങളിൽ CISF നടത്തിയ ഓപ്പറേഷനുകളിലൂടെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924 ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും July 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. ആഘോഷിക്കുക, സൃഷ്ടിക്കുക, മാറ്റമുണ്ടാക്കുക എന്നതാണ് ഈ വർഷത്തെ ചെസ് ദിന പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC നിർണായക യോഗം ഇന്ന് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ടിന്. 3 ഏകദിനത്തിൽ ലണ്ടനിലെ ലോർഡ്സിൽ ഇന്ത്യയെ 27 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കിയത്. ലിത്വാനിയയിലെ വിൽസിനയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യ 1 3 നേടി. ഹരിയാനയിലെ ഭവ്യ ഗുൻവാളാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പശ്ചിമബംഗാൾ താരം സൗമിൽ മൈതി, രാജസ്ഥാനിലെ നിഷിത് കലാനി, പഞ്ചാബിന്റെ അൻമോൾ കുമാർ എന്നിവരാണ് വെള്ളി മെഡലുകൾ കരസ്ഥമാക്കിയത്. 58th അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ 4 മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനമാണിതെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ടീമിന്റെ മികവും സമർപ്പണവും ശാസ്ത്ര അഭിനിവേശവും രാജ്യത്തിന് മുഴുവൻ അഭിമാനമായി മാറിയെന്ന് മോദി പറഞ്ഞു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ഷട്ട്ലർ PV സിന്ധുവിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അഭിനന്ദിച്ചു. ഇന്ത്യൻ ബാഡ്മിന്റന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സിന്ധുവിന്റെ നേട്ടം യുവ അത്ലറ്റുകൾക്ക് കായികരംഗത്ത് മികവ് പുലർത്താൻ പ്രചോദനമാകുമെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സിന്ധുവിന്റെ നേട്ടം രാജ്യത്തിന്റെ അഭിമാനത്തെ ഉയർത്തിയതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 12th മലബാർ റിവർ ഫെസ്റ്റിവൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട്ടെ കോടഞ്ചേരി കൈനടി എസ്റ്റേറ്റിലെ തുഷാരഗിരി അഡ്വഞ്ചർ പാർക്കിൽ ഓഫ് റോഡ് ഫൺ റൈഡും കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും നടത്തി. സ്റ്റോക്ക്, മോഡിഫൈഡ്, ലേഡീസ്, 2-വീലർ ഡ്രൈവർ എന്നീ വിഭാഗങ്ങളിലാണ് ഓഫ് റോഡ് ഫൺ റൈഡ് അരങ്ങേറിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സൌത്ത് കൊടിയത്തൂരിൽ വണ്ടിപ്പൂട്ട് മത്സരവും ചെളിക്കളിയും നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യയിലും ഉത്രട്ടാതി ജലമേളയിലും പങ്കെടുക്കുന്ന തുഴച്ചിൽക്കാർക്ക് യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി. 52 പള്ളിയോടങ്ങളിലെ 5200 തുളാണിപുരം ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി DTPC നിർമ്മിച്ച ടൂറിസം കോംപ്ലക്സ് അടുത്ത മാസം വിനോദസഞ്ചാരികൾക്ക്

0: തുറന്നുകൊടുക്കും. ശുചീകരണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി കോംപ്ലക്സ് സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് DTPC ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്നാരംഭിക്കും. ഫിഫ ലോകകപ്പ് കിരീടം സ്പെയിനിന്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. സംസദഃ പ്രാവൃട് സത്രം അദ്യാരഭ്യ അഗസ്ത് മാസസ്യ ത്രയോദശ ദിനാങ്ക പര്യന്തം പ്രചലിഷ്യതി. പഞ്ചവിംശതി ദിനാനാം സത്രേസ്മിൻ ഏകോനവിംശതി ഉപവേശനാനി ഭവിഷ്യന്തി. സത്രെ അനേകാനി മഹത്വപൂർണാനി വിധേയകാനി ചർച്ചയൈ അംഗീകരണായ ച ഉപസ്ഥാപിതാനി ഭവിഷ്യന്തി ഇത്യപേക്ഷതെ. അദ്യ ലോക്സഭായാം സർവോച്ച ന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യാ സംശോധന വിധേയകം 26, രാജ്യസഭായാം ച രാഷ്ട്രീയ സമ്മാനസ്യ അപമാന നിവാരണസ്യ സംശോധന വിധേയകം 26 ഉപസ്ഥാപ്യേതെ. സഹൈവ ജന്മ മൃത്യു പഞ്ചീകരണ സംശോധന വിധേയകം, ആയകര സംശോധന വിധേയകം, സൂക്ഷ്മ ലഘുമധ്യമ ഉദ്യമ വികാസ സംശോധന വിധേയകം 26 ചേത്യേതാനി അപി പ്രാവൃട് സത്രേസ്മിൻ ഉപസ്ഥാപിതാനി ഭവിഷ്യന്തി. പ്രാവൃട് സത്രസ്യ പൂർവസന്ധ്യായാം ഹ്യഃ സർവകാരേണ സംസദഭവനെ സർവദലീയോപവേശനം ആഹൂതം. സമ്മേളനസ്യ അധ്യക്ഷഃ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹഃ ആസീത്. അസ്യാം സഭായാം ചത്വാരിംശത് രാജനൈതിക ദലാനാം 50 തോപ്യധികാഃ നേതാരഃ ഉപസ്ഥിതാഃ ആസന്. സഭായാഃ അനന്തരം പ്രസാരമാധ്യമൈഃ സഹ വാർത്താലാപം കുറവൻ സംസദീയ കാര്യമന്ത്രി കിരേൻ റിജിജുഃ സർവാൻ രാജനൈതിക ദലാൻ സംസദഃ കാര്യാചരണം നിർവിഘ്നം പ്രചാലയിതും പ്രമുഖ വിഷയേഷു രചനാത്മക ചർച്ചാസു ഭാഗഗ്രഹീതും ച ആഗ്രഹം അകരോത്.
2: कोई पार्टी या कोई मेंबर अपना जो भी बात रखना चाहता है पार्लियामेंट में पूरा रख सकते हैं. मैं विपक्ष के साथियों को कहना चाहता हूं कि पहले में भी पार्लियामेंट को चलाने में दिक्कत आई थी क्योंकि हंगामा बहुत ज्यादा हुआ था. लोग चाहते हैं कि पार्लियामेंट सुचारू रूप से चले, इसलिए मैं फिर से सब पार्टी के नेताओं को मैं अनुरोध करता हूं कि पार्लियामेंट अच्छी तरह से चले, इसमें सब लोग योगदान करें और हम भी विपक्ष के बात सुनेंगे और विपक्ष भी हमारे.
1: ലോക്സഭായാഃ അധ്യക്ഷഃ ഓം ബിർളാ വര്യഃ ഹ്യഃ ലോക്സഭായാഃ വ്യാപാര പരാമർശ സമിതേഃ സഭായാഃ അധ്യക്ഷതാം അകരോത്. സഭായാം സർവകാരസ്യ പ്രതിനിധി സദസ്യാഃ അപി ച വിഭിന്നാനാം രാജനൈതിക ദലാനാം ച സദസ്യാഃ സത്രാവധൌ പ്രസ്താവിതസ്യ വിധേയകേഷു അന്യേഷു ച കാര്യേഷു വിചാരാണാം ആദാനം പ്രദാനം കൃതവന്തഃ. ശ്രീ ബിരളാവര്യ രചനാത്മക വിചാര വിമർശാണാം സാർത്ഥക സഹഭാഗിത്വസ്യ സർവോച്ച സംസദീയ പരമ്പരാണാം പാലനസ്യ ച മഹത്വമപി അധോരേഖിതവാൻ. ദില്യാരക്ഷിബലേന സ്പഷ്ടീകൃതം യത് അദ്യ ആരഭ്യമാണസ്യ സംസദ സത്രസ്യ ദൃഷ്ട്യ നവദില്ലിമണ്ഡലെ കസ്യാപി വിരോധയാത്രായാഃ പ്രദർശനസ്യ ച അനുമതിഃ ന പ്രാപ്താസ്തി ന പ്രദത്താസ്തി. സാമാജികാന്തർജാലീയപട്ടലെ ദലേന ഉക്തം യത് അസ്മിൻ ക്ഷേത്രേ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 23-2000 ധാരാ 63 അനുവർത്തിതാസ്തി. അതഃ ജന്തരമന്തര ക്ഷേത്രം വിഹായ അസ്മിൻ ക്ഷേത്രേ 5 ജനാനാം വിരോധയാത്രാഃ ശോഭായാത്രാഃ പ്രദർശനാനി സഭാഃ ച കഠോരതയാ നിഷിദ്ധാഃ സന്തീതി. ദില്യാരക്ഷകൈ സർവേ നാഗരികാ വിധേഹ സമ്മാനം കുർവന്തു, കസ്യാപി അനധികൃത സഭായാം പദയാത്രായാം ച ഭാഗം ന ഗൃഹണന്തു, സാർവജനിക ശാന്തിം സുരക്ഷാം ച രക്ഷയിതും സഹയോഗം കുർവന്തു ഇതി പ്രാർത്ഥിതമസ്തി. ഭോപാലനഗരസ്യ സമീപേ ഐതിഹാസികേ ജഗദീശ്പുരേ ആയോജിതേ വിശേഷ സഭായാം മധ്യപ്രദേശസ്യ മന്ത്രിമണ്ഡലേന യൂണിഫോം സിവിൽ കോഡ് UCC ഇതി വിധേയകം സ്വീകൃതം. വാർത്താഹരാൻ സംബോധയൻ മുഖ്യമന്ത്രി മോഹനയാദവ അവദത് യത് യു സി സി

0: सर्वेभ्यः समुदायेभ्यः समानावश्यकान् अधिकारान् च प्रदातुं शक्नोति। सः अवदत् यत् यूसीसी विधेयकं नागरिकान् आधारभूत अधिकारान् न उल्लङ्घयतीति। अपि च फीफा विश्वकप क्रीडायां स्पेन देशः अतिरिक्त समये गतविजेता अर्जेंटीना देशं 1-0 इत्यंकेन पराजित्य 26-2000 वर्षस्य फीफा विश्वकप विजेता अभवत् इति वार्ताः।
1: आकाशवाणी तिरुवनंतपुरम आलप्पुझ समयम 7 मणि। രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
4: രാമായണത്തെപ്പോലെ ഭാരത സംസ്കൃതിയെ ഏറ്റവും അഗാധവും അനുസ്യൂതവുമായി സ്വാധീനിച്ച മറ്റൊരു കൃതിയില്ല. വാൽമീകിക്കും രാമായണത്തിനും മുൻപുണ്ടായ ഒരു കവിയെയോ കാവ്യത്തെയോ കുറിച്ച് ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ല. വാൽമീകിക്ക് ആദികവിയെന്നും രാമായണത്തിന് ആദികാവ്യമെന്നും പ്രതിഷ്ഠ ലഭിക്കാൻ കാരണം ഇതാണ്. രാമായണം ഒരേ സമയം കാവ്യവും പുരാണവും ഇതിഹാസവുമാകുന്നു. രാമായണം ആദികാവ്യം, സർവവേദാർത്ഥസമ്മതം എന്ന് സ്കാന്ദപുരാണം ഉത്തരകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്നുവച്ചാൽ രാമായണത്തിൽ വേദസമ്മതമായ പ്രപഞ്ചാർത്ഥസാരവും ലോകചരിത്ര സംഗ്രഹവും കൂടി ഉള്ളടങ്ങുന്നു എന്നാണ്. അതിനാൽ ലൗകിക ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾ മുതൽ പരമപദപ്രാപ്തി വരെയുള്ള സർവകർമാനുഷ്ഠാനങ്ങൾക്കും ആസേതു ഹിമാചലം ഭാരതീയ ജനതയെ ഗാഢമായി സ്വാധീനിച്ചിരിക്കുന്നത് രാമായണം തന്നെയാണ്. നാസ്തി രാമായണാത് പരം വസ്തു എന്ന പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്നുണ്ട് ഈ വസ്തുത. ഈ നിലയിൽ സകല വസ്തുക്കളെയും ധർമ്മങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നതുകൊണ്ട് രാമായണം വിശ്വസാഹിത്യം എന്ന പദവി നേടിയിരിക്കുന്നു. ഈ വിധത്തിൽ അത്യുദാത്തമായ കാവ്യം രചിച്ച വാൽമീകി കവി എന്നതിലുപരി വൈദിക മഹർഷിയുമാണ്. ഋഷിത്വം അദ്ദേഹത്തിന് 2-ാമത്തെ പിറവിയിലൂടെ കൈവന്നതാണ്. കാട്ടാളൻ്റേതായിരുന്നു ആദ്യ ജന്മം. സ്വാർത്ഥപരമായ ലൗകിക ജീവിത വിച്ഛേദം വന്നതിനെയാണ് അദ്ദേഹം മൺപുറ്റിനാൽ വൽമീകത്താൽ മൂടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിലെ തപസ് ആത്മസത്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയായിരുന്നു. അതിനൊടുവിൽ വന്നണഞ്ഞ പരമദർശനത്താൽ രത്നാകരൻ എന്ന മനുഷ്യൻ മാമുനി പ്രവരനായി തീർന്നു. ഋഷിധർമ്മത്തിൽ അന്തർഭവിക്കുന്നതു തന്നെ കവികർമ്മവും നാ അനിർഷിഹി കവിഹി എന്ന വിശ്വാസം ഭാരതത്തിൽ പ്രബലമാകാൻ കാരണം വാൽമീകിയുടെ പാവന ചരിത്രമാണ് എന്ന് തോന്നുന്നു. പിന്നീടൊരിക്കൽ വാൽമീകിയുടെ വർണ്ണശാലയിൽ ലോകസ്രഷ്ടാവായ ബ്രഹ്മാവ് ആവിർഭവിച്ചു. വാൽമീകിയിൽ നിന്നു നിർഗമിച്ച മാ നിഷാദ എന്നാരംഭിക്കുന്ന ശ്ലോകം തന്റെ നിർദ്ദേശാനുസരണം സരസ്വതി വ്യാപാരത്താൽ സംഭവിച്ചതാണെന്നും നാരദൻ ആവശ്യപ്പെട്ട പ്രകാരം ധർമാത്മാവായ രാമന്റെ ചരിതം വാൽമീകി ഗ്രന്ഥമായി രചിക്കണം എന്നും ബോധിപ്പിക്കുവാനായിരുന്നു ബ്രഹ്മദേവൻ വന്നത്. അതനുസരിച്ചു വാൽമീകി രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി രാമായണം നിർമ്മിച്ചു. രാമൻ മനുഷ്യനായി ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ബന്ധുവായും സുഹൃത്തായും ഭൃത്യനായും ഭക്തനായും ശത്രുവായും ഒരു ജീവന് ആ പരമാത്മസ്വരൂപനോടടുക്കുവാനും മോക്ഷം നേടുവാനും സാധിച്ചു എന്നും രാമായണം പഠിപ്പിക്കുന്നു. രാമാവതാരത്തിനു ശേഷവും ഇതേ പരമോന്നതമായ നില പ്രാപിക്കുവാൻ ഏതൊരു ജീവനും പ്രയാസമില്ല എന്നതിനും ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ രാമനാമം പ്രണവതുല്യം എന്നത്രേ ജ്ഞാനികളുടെ അഭിമതം. രാമ എന്ന ശബ്ദത്തിലെ രാ പരബ്രഹ്മത്തെയും മായയെയും വചിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പരബ്രഹ്മത്തിൽ മായ ലയിക്കുന്നതിനെ കുറിക്കുന്നതാണ് രാമനാമം. ഭാരതത്തിൽ പിന്നീട് ജനിച്ച കവികളൊക്കെ

0: യും വാൽമീകിയെ ഉപജീവിച്ച് സാഹിത്യ സേവനം ചെയ്ത് ഉന്നത പദവി നേടിയവരാണ്. കവികളെയും കാവ്യങ്ങളെയും സൃഷ്ടിക്കുന്ന മഹാകൃത്യം വാൽമീകി മഹർഷി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കവിയെ പ്രജാപതി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.

0: വിവിധ വിഷയങ്ങൾ കോർത്തിണക്കി ഇതാ പുലർവെട്ടം. എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുലർവെട്ടത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം കാർഷിക രംഗത്തെ വിശേഷങ്ങൾ അറിയാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലേക്ക് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാം. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതി, അതായത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 8137008197, 8921540233. വളം, സസ്യസംരക്ഷണ, രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷിവിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KVK പത്തനംതിട്ട ആത്മാ പത്തനംതിട്ടയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ചയുള്ള കോഴ്സാണിത്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രൊജക്ട് ഡയറക്ടർ ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട എന്നിവരുമായി 0469-2662094, 0469-2661821 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യസംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 8547070773. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസക്കാലം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അഥവാ തത്തുല്യം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9747321760. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം പഴം

0: പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ഓഗസ്റ്റ് 17. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 8547837256. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRT ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 9497487209. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിലെ അരുവിക്കര, ആനാട്, വെമ്പായം, പനവൂർ, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് നെടുമങ്ങാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470149. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ. 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ. 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇന്ന് ജൂലൈ 20. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: 1969 ജൂലൈ 20 മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നേട്ടങ്ങളിലൊന്നായ ആദ്യ ചന്ദ്രയാത്രാ ദൌത്യം വിജയകരമായി പൂർത്തിയായത്. അമേരിക്കയുടെ അപ്പോളോ 11 ദൌത്യത്തിലൂടെയാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യൻ നീലാം സ്ട്രോങ് ആണ്. ചന്ദ്രനിൽ ഇറങ്ങി അദ്ദേഹം പറഞ്ഞ "മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം" എന്ന വാക്കുകൾ ചരിത്ര പ്രസിദ്ധമാണ്. ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച പേടകത്തിന്റെ പേര് ഈഗിൾ എന്നായിരുന്നു. 1944 ജൂലൈ 20 അഡോൾഫ് ഹിറ്റ്ലറെ വധിക്കാൻ ജർമ്മൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ഓപ്പറേഷൻ വാൽക്കറി, അല്ലെങ്കിൽ ജൂലൈ 20 ഗൂഢാലോചന, രണ്ടാം ലോക മഹായുദ്ധ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ അട്ടിമറി ശ്രമമായിരുന്നു. നാസി ഭരണത്തിൽ നിന്ന് ജർമ്മനിയെ രക്ഷിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടിയാണ് സ്വന്തം സൈന്യത്തിലെ തന്നെ ചിലർ ഹിറ്റ്ലർക്കെതിരെ തിരിഞ്ഞത്. ജർമ്മൻ ആർമി കേണലായ ക്ലോസ് വോൺ സ്റ്റാഫൻബർഗ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. സ്റ്റാഫൻബർഗ് ഒരു ബ്രീഫ് കേസിൽ ഒളിപ്പിച്ച ടൈം ബോംബ് ഹിറ്റ്ലർ പങ്കെടുത്ത യോഗം നടന്ന മുറിയിൽ മേശക്കടിയിൽ വെക്കുകയായിരുന്നു. യോഗത്തിലുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അബദ്ധത്തിൽ ഈ ബ്രീഫ് കേസ് കട്ടിയുള്ള ഒരു മരത്തൂണിന് പിന്നിലേക്ക് മാറ്റി സ്ഥാപിച്ചു. സ്ഫോടനത്തിൽ മുറി തകർന്നുവെങ്കിലും ഹിറ്റ്ലർ ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗൂഢാലോചന പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്റ്റാഫൻബർഗ് ഉൾപ്പെടെ 5000 പേരെ നാസി ഭരണകൂടം ക്രൂരമായി വധിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ സർ എഡ്മണ്ട് ഹിലാരി ജനിച്ചത് 1919 ജൂലൈ 20. ന്യൂസിലാൻഡുകാരനായ അദ്ദേഹം ലോകം കണ്ട ഏറ്റവും മികച്ച പർവ്വതാരോഹകരിൽ ഒരാളാണ്. 1953 മെയ് 29 നേപ്പാളിയൻ ഷെർപ്പയായ ടെൻസിംഗ് നോർഗയ്ക്കൊപ്പം അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. എവറസ്റ്റിന്റെ നെറുകയിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യരാണ് ഇവർ. എവറസ്റ്റിന് പുറമെ ഭൂമിയുടെ തെക്കേ ധ്രുവത്തിലും വടക്കേ ധ്രുവത്തിലും അദ്ദേഹം യാത്ര നടത്തിയിട്ടുണ്ട്. രണ്ട് ധ്രുവങ്ങളിലും എവറസ്റ്റിലും എത്തിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. എവറസ്റ്റ് വിജയത്തിനു ശേഷം നേപ്പാളിലെ ഷെർപ്പകളുടെ ഉന്നമനത്തിനായി അദ്ദേഹം ഹിമാലയൻ ട്രസ്റ്റ് സ്ഥാപിക്കുകയും നിരവധി സ്കൂളുകളും ആശുപത്രികളും നിർമ്മിക്കുകയും ചെയ്തു. 2008 ജനുവരി 11 അദ്ദേഹം അന്തരിച്ചു.

0: ആയോധന കലയെ ലോകമെമ്പാടും ജനപ്രിയമാക്കിയ ഇതിഹാസ താരം ബ്രൂസ് ലീ അന്തരിച്ചത് 1973 ജൂലൈ 20. പരമ്പരാഗത ചൈനീസ് കുങ്ഫു ശൈലിയായ വിങ് ചുൻ അഭ്യസിച്ച അദ്ദേഹം പിന്നീട് സ്വന്തമായി ജീത് കുനേദോ എന്ന തത്വശാസ്ത്രപരമായ പുതിയൊരു ആയോധനമുറ രൂപീകരിച്ചു. ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, ദി വേ ഓഫ് ദി ഡ്രാഗൺ, എന്റർ ദി ഡ്രാഗൺ എന്നിവ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത ചിത്രങ്ങളാണ്. ഹോങ്കോങ്ങിൽ വെച്ച് തലച്ചോറിലുണ്ടായ നീർക്കെട്ട് മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഇന്നും നിരവധി നിഗൂഢ സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. റേഡിയോയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനുമായ ഗുഗ്ലിയൽമോ മാർക്കോണി അന്തരിച്ചത് 1937 ജൂലൈ 20. വയർലെസ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. ദീർഘദൂര റേഡിയോ തരംഗ പ്രസരണം സാധ്യമാക്കിയ റേഡിയോ ടെലിഗ്രാഫ് സംവിധാനം വികസിപ്പിച്ച അദ്ദേഹം 1901 അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ആദ്യമായി വയർലെസ് സന്ദേശം അയച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഭൗതികശാസ്ത്രത്തിലെ സംഭാവനകൾ പരിഗണിച്ച് 1909 നൊബേൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി മരണ ദിവസം ലോകമെമ്പാടുമുള്ള റേഡിയോ പ്രക്ഷേപണങ്ങൾ 2 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവച്ചിരുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിലെന്ന് സ്ത്രീകൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൌമ്യ എസ് നായർ സംസാരിക്കുന്നു.
3: പ്രോട്ടീൻ അഥവാ മാംസ്യം വളർച്ചയ്ക്കും മുടി, നഖം, എല്ലുകൾ, പേശികൾ എന്നിവയുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. ശരീരത്തിലെ എല്ലാത്തരം ജോലികളും ചെയ്യുന്ന സങ്കീർണമായ പോഷകമാണ് പ്രോട്ടീൻ. പ്രോട്ടീനിന്റെ കുറവ് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. ചെറുപയർ, വൻപയർ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, സോയ എന്നിവയിൽ നിന്ന് സസ്യമാംസം അഥവാ വെജിറ്റബിൾ പ്രോട്ടീൻ ലഭിക്കുന്നു. പാൽ, മുട്ടയുടെ വെള്ള, കൊഴുപ്പില്ലാത്ത ഇറച്ചി, മത്സ്യങ്ങൾ എന്നിവയെ നോൺ വെജ് പ്രോട്ടീനായി ആശ്രയിക്കാവുന്നതാണ്. സ്ത്രീകൾ ദിവസവും 2 മുട്ടയുടെ വെള്ളക്കുരു പുഴുങ്ങി കഴിക്കുന്നത് നല്ലതാണ്. പ്രോട്ടീനിനൊപ്പം വൈറ്റമിൻ B12 എന്ന പോഷകവും ഇതിലൂടെ ലഭിക്കുന്നു. ഹോർമോണുകളുടെ സന്തുലിതമായ പ്രവർത്തനം വൈറ്റമിൻ B12 ഉറപ്പുവരുത്തുന്നു. പ്രധാനമായും നോൺ വെജ് ഭക്ഷണങ്ങളിലാണ് വൈറ്റമിൻ B12 കാണുന്നത്. വെജിറ്റബിൾ പ്രോട്ടീൻ വളരെ കുറഞ്ഞ അളവിലെ ശരീരം ആഗിരണം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ആയ സ്ത്രീകൾ പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. സോയ ചങ്ക്സ്, തൈര്, നട്ട്സ് എന്നിവയും ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ ശരീരത്തിൽ വൈറ്റമിൻ B12 അളവ് പരിശോധിച്ച് ആവശ്യമെങ്കിൽ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുകയും വേണം. നോൺ വെജ് ഭക്ഷണങ്ങൾ ആരോഗ്യപ്രദമാണെങ്കിലും അവയുടെ പാചക രീതിയിൽ വളരെ ശ്രദ്ധ വേണം. എണ്ണയും തേങ്ങയും കുറച്ച് ഉപയോഗിക്കുന്ന പാചക റെസിപ്പിയാണ് നല്ലത്. ഇറച്ചിയും മീനും കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. കരിഞ്ഞ കറുത്ത ഇറച്ചി ക്യാൻസറിന് കാരണമായേക്കാം. കൊഴുപ്പ് കൂടിയ ചുവന്ന മാംസവും അവയവ മാംസവും ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെറു മത്സ്യങ്ങൾ പ്രോട്ടീനിനൊപ്പം ഒമേഗ3യുടെയും കലവറയാണ്. ത്വക്കിന് മൃദുത്വം നൽകി യൗവനം നിലനിർത്താൻ ഒമേഗ3 സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായ വേദന കുറയ്ക്കുന്നതിനും എല്ലുകളുടെ ബലക്ഷയം, സന്ധിവേദന എന്നിവ തടയുന്നതിനും ഒമേഗ3 ഫലപ്രദമാണ്. ഹൃദയാരോഗ്യത്തിനും സ്തനങ്ങളുടെ ആരോഗ്യത്തിനും ആർത്തവ വിരാമത്തോടടുക്കുന്ന സ്ത്രീകളിലെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിനും ഒമേഗ3 പ്രധാന പങ്ക് വഹിക്കുന്നു. PCOD രോഗം ഉള്ളവരിലും ഒമേഗ3 അടങ്ങിയ ഭക്ഷണത്തിന്റെ ഉപയോഗം ഫലപ്രദമായി കണ്ടുവരുന്നു. മീനുകളല്ലാതെ ഫ്ളാക്സീഡ്, ചിയാ സീഡ്സ്, നട്ട്സ്, ഉഴുന്ന പരിപ്പ്, അവോക്കാഡോ പഴം എന്നിവയും ഒമേഗ3 സ്രോതസ്സുകളാണ്. അമിതമായി ചൂടായ എണ്ണയിൽ പൊരിക്കുമ്പോൾ മീനിലുള്ള ഒമേഗ3 നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തേങ്ങയും എണ്ണയും കുറഞ്ഞ അളവിൽ ചേർത്ത കറിയായി കഴിക്കാൻ ശ്രമിക്കുക. ഉച്ചഭക്ഷണത്തിൽ ചോറിന്റെ അളവ് കുറച്ച് പകരം പച്ചക്കറി സാലഡും പയർ പരിപ്പ് കറികളും ഉൾപ്പെടുത്തുമ്പോൾ വയർ പെട്ടെന്ന് നിറയുന്നു. ഒപ്പം ആവശ്യം

0: ആവശ്യത്തിന് നാരുകളും പ്രോട്ടീനും ലഭിക്കുകയും ചെയ്യുന്നു. ചീര, മുരിങ്ങയില, വാഴക്കൂമ്പ്, പച്ചക്കായ, അമരക്ക, തകര, പാവയ്ക്ക, തഴുതാമ തുടങ്ങിയ നാടൻ പച്ചക്കറിയിൽ ധാരാളം നാരുകളും ഫോളേറ്റ്, കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇരുമ്പ് എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഇവ തോരനായോ കറികളായോ മാത്രമല്ല ദോശയുടെയോ പുട്ടിന്റെയോ മാവിൽ ചേർത്തും ഉപയോഗിക്കാം. കുറഞ്ഞ അളവിലായാലും ഈ പച്ചക്കറികൾ ഉള്ളിൽ ചെല്ലുന്നത് അത്ഭുതകരമായ മാറ്റം കൊണ്ടുവരും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകൾ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: തൊഴിൽ ദർശനം.
2: തിരുവനന്തപുരത്തുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ മെഡിക്കൽ ഡോക്യുമെന്റേഷൻ ട്രെയിനിങ്ങിന് അവസരം. 10 ഒഴിവുണ്ട്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 ജനുവരി 1, 35 വയസ്സ്, കവിയരുത്. വാക്കിൻ ഇന്റർവ്യൂ നടത്തിയാവും തിരഞ്ഞെടുപ്പ്. വിശദമായ ബയോഡേറ്റ, SSLC +2 ബിരുദ സർട്ടിഫിക്കറ്റുകളുടെയും പ്രായം തെളിയിക്കുന്ന രേഖയുടെയും അസലും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ജൂലൈ 20 ഉച്ചയ്ക്ക് 12:30 കൂടിക്കാഴ്ചയ്ക്കായി RCCയിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rcctvm.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rcctvm.gov.in. ശ്രദ്ധിക്കുക, അഭിമുഖ തീയതി ഇന്നാണ്, ജൂലൈ 20 ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരം RCCയിൽ. ന്യൂഡൽഹിയിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റന്റ് കൌൺസിലിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകളിലായാണ് നിയമനം. 14 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും മാനേജർ റെഗുലേറ്ററി 1, മാനേജർ റിസർച്ച് അനാലിസിസ് 1, സീനിയർ പ്രോഗ്രാം ഓഫീസർ 2, പ്രോഗ്രാം ഓഫീസർ 3, പ്രോഗ്രാം മാനേജ്മെന്റ് അനലിസ്റ്റ് 1, ഫിനാൻസ് ഓഫീസർ 2, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 1, ലീഗൽ ഓഫീസർ 1, യങ് പ്രൊഫഷണൽ 2. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.birac.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.birac.ac.in. ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കാം. ബിരുദധാരികൾക്കാണ് അവസരം. 750 ഒഴിവുണ്ട്. ഇതിൽ 33 ഒഴിവ് കേരളത്തിലാണ്. കേരളത്തിലെ ഒഴിവുകൾ ജനറൽ 12, SC 5, OBC 15, EWS 1. പ്രായം 2026 ജൂലൈ 1, 20-നും 28 വയസ്സിനും ഇടയിൽ. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. യോഗ്യത 1/3/2022 31/7/2026 ഇടയിൽ നേടിയതായിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരായിരിക്കണം. അപ്രന്റീസ്ഷിപ്പിനുള്ള NATS NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മുൻപ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉൾപ്പെടെ എവിടെയെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരോ നിലവിൽ ചെയ്യുന്നവരോ അപേക്ഷിക്കാൻ പാടില്ല. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പരിശീലനം നേടിയവരും അപേക്ഷിക്കാൻ അർഹരല്ല. അപേക്ഷാ ഫീസ് ജനറൽ OBC EWS വിഭാഗങ്ങളിലെ പുരുഷന്മാർക്ക് 944 രൂപ, വനിതകൾക്ക് 600 രൂപ, SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 236 രൂപ. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. www.bfsisse.com/https://

0: www.eep.bfsisc.com ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bfsisc.com/https://beep.bfsisc.com. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 20. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iob.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iob.bank.in. ശ്രദ്ധിക്കുക, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള PSCയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ 1 ഗോളിന്. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഒരു റിപ്പോർട്ട്.
1: വർഷകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും, ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയാൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്ന് പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്നലെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 40 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50-ലധികം നേതാക്കൾ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സാമ്പത്തിക ഉപദേശക സമിതി യോഗം ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിളിച്ചു ചേർത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിയാത്മക ചർച്ചകൾക്കും അർത്ഥവത്തായ പങ്കാളിത്തത്തിനും വർഷകാല സമ്മേളനത്തിൽ പ്രാധാന്യം നൽകണമെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സന്ദർശനം ചരിത്രപരമാകുമെന്ന് മാൾഡോവ റൊമാനിയ അംബാസിഡർ മനോജ് കുമാർ മൊഹാപാത്ര പറഞ്ഞു. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമുൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവിൻ ബന്ധങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ സഫ്ദർജംഗ് ആശുപത്രിയിലെ ചികിത്സയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. ജന്തർമന്ദറിൽ നിന്ന് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാങ്ചുക്കിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഉത്തരവിടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതി നിരീക്ഷിച്ചു. വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി.

0: ഉണ്ടെന്നും അതിനാൽ ജന്തർ മന്തർ ഒഴികെ മറ്റിടങ്ങളിൽ അഞ്ചോ അതിലധികമോ വ്യക്തികൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചുകൾ, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സെൻസസ് 2027-ന്റെ ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 58-ാമത് അന്താരാഷ്ട്ര രസതന്ത്ര ഒളിമ്പ്യാഡിൽ 4 സ്വർണ മെഡലുകൾ നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മത്സരത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമിന്റെ സമർപ്പണവും ശാസ്ത്രത്തോടുള്ള അഭിനിവേശവും രാജ്യത്തിന് അഭിമാനമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശ പോരാട്ടത്തിൽ ലാറ്റിനമേരിക്കൻ കരുത്തരായ അർജന്റീനയെ വീഴ്ത്തി സ്പെയിനിന് ലോകകിരീടം. വീറും വാശിയും നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പട വിജയക്കൊടി പാറിച്ചത്. സ്പെയിനിന്റെ ചരിത്രത്തിലെ 2-ാം ലോകകപ്പ് കിരീട നേട്ടമാണിത്. വിശദാംശങ്ങളിലേക്ക്.
2: 2010-ൽ ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യന്മാരാകുന്നത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയായിരുന്നു. മത്സരത്തിലുടനീളം സ്പെയിൻ നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീനയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ തകർപ്പൻ ഗോൾ സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ചു. സ്പാനിഷ് പ്രതിരോധം കാത്ത കരുത്തുറ്റ പ്രകടനത്തിന് മുന്നിൽ ലയണൽ മെസ്സിയുടെ അർജന്റീനയൻ നിര പാടെ പതറിപ്പോയി. മത്സരത്തിൽ മൊത്തം 120 മിനിറ്റ് കളിച്ചിട്ടും വെറും 2 ഷോട്ടുകൾ മാത്രമാണ് അർജന്റീനയ്ക്ക് സ്പെയിൻ പോസ്റ്റ് ലക്ഷ്യമാക്കി ഉതിർക്കാനായത്. ഇതിനിടെ ഇഞ്ചുറി ടൈമിൽ 2-ാം മഞ്ഞ കാർഡും പിന്നാലെ മാച്ചിംഗ് ഓർഡറും ലഭിച്ച് മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് പുറത്തായതോടെ അർജന്റീന 10 പേരായി ചുരുങ്ങിയതും കനത്ത തിരിച്ചടിയായി. അതിനിടെ ഗ്രൌണ്ടിന് പുറത്തെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ അർജന്റീന കോച്ച് ലയണൽ സ്കലോണിക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഇന്നലെ പരിസമാപ്തിയായത്. സ്പെയിനിന്റെ കിരീടനേട്ടം സമ്മാനിച്ച ഓർമ്മകളുമായി 2030-ലെ ലോകകപ്പിനുള്ള കാത്തിരിപ്പിലാണ് ഇനി ഫുട്ബോൾ ആരാധകർ. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മെറ്റലൈഫ് സ്റ്റേഡിയത്തിലെ കലാശക്കളിയിൽ ഇതിഹാസ താരം മെസ്സിയുടെ അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കാൽപന്തിന്റെ വിശ്വകിരീടം നേടിയിരിക്കുന്നു. ഒപ്പം ആവേശത്തിന്റെ അലകടൽ തീർത്ത ഒരു കാൽപന്ത് കാലം കൂടി പോയി മറയുന്നു. ലോകകപ്പ് 2026 വിട പറഞ്ഞിരിക്കുന്നു. ചില രാത്രികൾ ഉറക്കമില്ലാതെയാക്കി, ചില നിമിഷങ്ങൾ കണ്ണീരാക്കി, ചില ആഘോഷങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർമ്മയാക്കി. അവസാന വിസിലോടെ ആ അമേരിക്കൻ ലോകകപ്പ് ചരിത്രത്തിലേക്ക്. വീണ്ടും 4 വർഷത്തെ കാത്തിരിപ്പ്. ഇനി 2030-ൽ യൂറോപ്പിലും ആഫ്രിക്കയിലും തെക്കേ അമേരിക്കയിലുമായി വീണ്ടും കാണാം. ഒരു ലോകകപ്പ് കൂടി അവസാനിച്ചു. പക്ഷേ ആരാധകരുടെ മനസ്സിൽ അത് സമ്മാനിച്ച ഓർമ്മകൾക്ക് ഒരു നാടും മരണമില്ല.
0: ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന 3-ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ ഇന്നിംഗ്സ് 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസിൽ അവസാനിച്ചു. ജേക്കബ് ബേഥേലാണ് കളിയിലെ കേമൻ. ജോ റൂട്ടാണ് മാൻ ഓഫ് ദി സീരീസ്. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSC യുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചെസ് ദിനം. 1924-ൽ ഫിഡെ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കാണ് എല്ലാ വർഷവും ജൂലൈ 20 ആഗോള ചെസ് ദിനമായി ആചരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അടുത്ത മാസം 13 വരെയുള്ള സമ്മേളനം.

0: സാക്ഷിയാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ആദ്യഘട്ടത്തിൽ മാൾഡോവ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മധ്യപ്രദേശ് മന്ത്രിസഭയുടെ അംഗീകാരം. പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ കേരള പി എസ് സിയുടെ നിർണായക യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം സ്പെയിനിന്. കലാശ പോരാട്ടത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചത് ഏകപക്ഷീയമായ ഒരു ഗോളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി. പുലർവെട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
2: ട്രേഡ് യൂണിയൻ നേതാവും രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനുമായ എൻ ശ്രീകണ്ഠൻ നായർ 1915 ജൂലൈ 15 അമ്പലപ്പുഴ നീലകണ്ഠപിള്ളയുടെയും ചിറ്റപ്പറമ്പിൽ ജാനകിയമ്മയുടെയും മകനായി ജനിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഓണേഴ്സ് ബിരുദം നേടി. അതുകഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിലും തൊഴിലാളി സമരങ്ങളിലും ആകൃഷ്ടനായ ശ്രീകണ്ഠൻ നായർ ഖദർ മാത്രം ധരിച്ച് ജീവിച്ചിരുന്നയാളാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലെത്തിയ അദ്ദേഹം 1938 യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപകാംഗമായി. 1947 കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1950 അത് ഭിന്നിച്ചപ്പോൾ അദ്ദേഹം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1952, 1962, 1967, 1971, 1977 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഇതുതന്നെ മാർക്സിസം, ഐക്യ കേരളം, എന്റെ അമ്മ, വഞ്ചിക്കപ്പെട്ട വേണാട്, ചലോ ദിൽഹി തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. 1983 ജൂലൈ 20 എൻ ശ്രീകണ്ഠൻ നായർ അന്തരിച്ചു.
3: അന്ന് തിരുവിതാംകൂറിലെ രണ്ട് വിഭാഗം തൊഴിലാളികളെയും കൂട്ടിയിണക്കിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രഹസ്യമായി പറഞ്ഞ് ഒതുക്കുന്നതിന് അഖില തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നൊരു സംഘടന ഞങ്ങൾ രൂപം കൊടുത്തിരുന്നു. അതിൽ പ്രസിഡന്റ് ടി വി തോമസും വൈസ് പ്രസിഡന്റ് ഞാനുമായിരുന്നു. 1946 കോൺഗ്രസിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടത്തെ കുറിച്ചുകൊണ്ട് കൊല്ലം സ്റ്റേറ്റ് കോൺഗ്രസ് സമ്മേളനം നടന്നു. അന്ന് രാമസ്വാമിയർ വിദ്യാഭ്യാസം ദേശസൽക്കരിക്കണമെന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കാഴ്ചയിൽ പുരോഗമനപരമായ ഒരു നിർദ്ദേശത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നമായിരുന്നു ആ സമ്മേളനത്തിന്റെ പേര്. വിദ്യാഭ്യാസം ദേശസൽക്കരിക്കുക എന്നുള്ളത് ദേശീയത്വത്തിനും സോഷ്യലിസ്റ്റിനുമൊക്കെ അനുകൂലമായ ഒരു സമീപനമാണ്. പക്ഷേ കത്തോലിക്കൾ ഉൾപ്പെടെ സ്വന്തം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് നിരവധി വിദ്യാലയങ്ങൾ സ്വകാര്യ മേഖലയിൽ ഉണ്ടാക്കി കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് അടിത്തറയിട്ട വിഭാഗങ്ങളെല്ലാം അതിനെ എതിർക്കുകയാണ്. അനുകൂലിച്ചാൽ രാമസ്വാമിയുടെ നിഷ്ഫലമായ സ്നേഹം കിട്ടും. അതേസമയത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളുടെയും ഭീകരമായ എതിർപ്പിനെ നേരിടേണ്ടി വരും. ഈ പ്രശ്നത്തിൽ അന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗവും വോളണ്ടിയർ ക്യാപ്റ്റനും കൂടിയായിരുന്ന ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ നിലയിൽ ദേശസൽക്കരണത്തെ അനുകൂലിക്കാൻ തീരുമാനിച്ചു. എൻ്റെ എതിർപ്പ് ഉണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് ഗേറ്റിൽ ഉണ്ടായ ഒരു ബഹളത്തിന് എന്നെ പറഞ്ഞയച്ച് ഞാൻ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ പ്രമേയം പാസാക്കിയെടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് വർക്കിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെച്ചുകൊണ്ട് പൊതുസമ്മേളനത്തിൽ ഞാനും ജനാർദ്ദനൻ നായരും ദിവാകരനും ഒക്കെ ദേശസൽക്കരണ പ്രമേയത്തെ അനുകൂലിച്ച് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രമേയത്തെ എതിർത്ത് സംസാരിച്ചെങ്കിലും ബഹുഭൂരിപക്ഷം പ്രതിനിധികൾ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രമേയത്തെ പിന്താങ്ങിയതുകൊണ്ട് സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറും നേതാവും എന്നുള്ള സ്ഥാനം അന്ന് തൊട്ട് ഞാൻ ഉപേക്ഷിച്ചു.
2: കലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് എൻ ശ്രീകണ്ഠൻ നായരുടെ ശബ്ദം.
1: പുലർവെട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ലോ കോളേജ് പൊട്ടക്കുഴി റോഡിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വലിയ വാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. പി എം ജിയിൽ നിന്ന് പൊട്ടക്കുഴി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പി എം ജി, ആനേടി ഹോസ്പിറ്റൽ, മുളവന വഴി പൊട്ടക്കുഴി ഭാഗത്തേക്ക് പോകണം. പൊട്ടക്കുഴിയിൽ നിന്നും പട്ടം വഴി പി എം ജിയിലേക്കുള്ള വാഹനങ്ങൾ പോകേണ്ടതാണ്. കവടിയാർ കുറവൻകോണം സഹകരണ പരിശീലന കോളേജിൽ എച്ച് ഡി സി ആൻഡ് ബി എം കോഴ്സിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 9847747188. നീറ്റ് യോഗ്യത നേടിയ പെൺകുട്ടി

കുട്ടികൾക്ക് മിലിറ്ററി നഴ്സിംഗിന് പ്രവേശനത്തിനായി ഇന്ന് രാവിലെ 11 മണി മുതൽ രജിസ്റ്റർ ചെയ്യാം. ജോയിൻ ഇന്ത്യൻ ആർമി .NIC.IN എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്കും 21 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷ 22 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് lbscenter.in/nursingprogram. തിരുവനന്തപുരത്ത് വെള്ളയമ്പലം ജംഗ്ഷനു സമീപം വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ നാളെ രാവിലെ 7 മണി മുതൽ ബുധനാഴ്ച രാവിലെ 7 മണി വരെ ശാസ്തമംഗലം, വഴുതക്കാട്, ജഗതി, കുന്നുകുഴി, ഗൌരീശപട്ടം, കവടിയാർ, നന്ദൻകോട്, പേരൂർക്കട, വഞ്ചിയൂർ, തമ്പാനൂർ, ശ്രീകണ്ഠേശ്വരം, കുറവൻകോണം എന്നീ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. കാനറ ബാങ്കിന്റെ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയിലേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ള +2 ഡിഗ്രി പാസായ 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക്, മറ്റു ദുർബല വിഭാഗക്കാർക്കും മുൻഗണന. സൌജന്യ ഭക്ഷണ സൌകര്യവും ലഭ്യമാണ്. താൽപര്യമുള്ളവർ 9349932367 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ കാനറ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി 2nd floor LIC ബിൽഡിംഗ്, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാകുകയോ ചെയ്യുക. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യപ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. CDSന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാവുന്നതാണ്. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും മധ്യപ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത്. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ആലപ്പുഴ ജില്ലാ ഓഫീസ് നമ്പറാണ് 9496051052. ഇനിയൊരു നമ്പർ 0477223718. നമുക്ക് ചുറ്റുമാണ് കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഇനിയൊരു ഗാനം കേൾക്കാം. ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഗ്രാമകേരളം അമ്മ വിളമ്പുന്ന അന്നം.
1: ആഹാരം ഔഷധമായിരുന്നു നമുക്ക് മുൻകാലത്ത്. ഇന്നോ ആഹാരം പോലെ ഔഷധം സേവിക്കുന്ന കാലമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. വയറിനും മനസ്സിനുമടങ്ങുന്ന ഭക്ഷണം ശീലമാക്കിയിരുന്ന പൂർവികരുടെ കാലത്ത് നിന്ന് നമ്മൾ മെല്ലെ അടിവെച്ച് നീങ്ങിയത് ആരോഗ്യത്തെ ഹനിക്കുന്ന ആധുനിക ഭക്ഷണശീലത്തിലേക്കാണ്. നഗരങ്ങളിൽ തുടങ്ങിയ പുറംതീറ്റ എന്ന രീതി പിന്നീട് ഗ്രാമങ്ങളിലേക്കും പടർന്നിറങ്ങി. എന്തിനും ഏതിനും നഗര സംസ്കാരത്തെ അനുകരിക്കാനുള്ള പ്രവണത ഗ്രാമീണരിൽ പ്രകടമായി തുടങ്ങിയതോടെയാണ് സാത്വികവും ശുദ്ധവുമായ ഭക്ഷണക്രമം അവരിൽ നിന്ന് അകന്നത്. നാട്ടിൽ കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ അമ്മ പാചകം ചെയ്ത് തരുമ്പോഴാണ് ഭക്ഷണം തനത് രുചിയോടെ ആസ്വദിക്കാനാവുക. അമ്മയുടെ പാചകത്തിൽ ലാഭേച്ഛയില്ല, കമ്പോള ബുദ്ധിയില്ല, പരസ്യവുമില്ല. തൻ്റെ കുഞ്ഞിന് ഹിതമായ അന്നമേതെന്ന് അമ്മ അറിയും പോലെ മറ്റാരും അറിയില്ല. ആ അമ്മ രുചി വിശ്വാസത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും കൂടി രുചിയാണ്. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതം അമൃതായി തോന്നു എന്ന് കവി പാടിയത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുമാകാം. കൈപുണ്യമെന്നും മറ്റും നമ്മൾ പറയുന്ന പാചക തികവ് നമുക്ക് പകർന്നു തരുന്നത് ഒരു സംസ്കാരമാണ്. ജോലി തിരക്ക്, സമയക്കുറവ്, എളുപ്പം എന്നിങ്ങനെ പല ന്യായം പറഞ്ഞ് പുറത്തെ ആഹാരത്തെ അമിതമായി ആശ്രയിക്കുന്നവരാണ് ഇന്ന് ഏറെ പേരും. വ്യാജ പരസ്യങ്ങളും മിഥ്യാ അഭിനയവും മറ്റ് ആകർഷതകളും കൂടി ഈ ആശ്രയശീലത്തെ വർദ്ധിപ്പിക്കുന്നു. വീട്ടാഹാരം മോശമാണെന്നും പുറത്തുള്ളത് മെച്ചമാണെന്നുമുള്ള തോന്നൽ ഏറി വരുന്ന കുട്ടി ക്രമേണ വീടിനോടും വീട്ടുകാരോടും കൂറില്ലാത്തവനായി മാറുന്നു. ഹൃദയബന്ധങ്ങൾ പുറത്തേക്ക് നീളുമ്പോൾ വീട് എന്ന സ്വർഗം അവന് അന്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് ശീലമാകണം. അമ്മ വിളമ്പുന്ന രുചിയും വീട്ടുരുചിയുമാകണം അവരുടെ ഓർമ്മ പുസ്തകത്താളിലെ ആദ്യ പാഠം. ഇടയ്ക്ക് പകർച്ചവ്യാധിയുടെ ഭീതി പടർന്ന കാലത്ത് നിർബന്ധത്തിന് വഴങ്ങി വീടൊതുങ്ങിക്കഴിഞ്ഞപ്പോൾ നാം വീട്ടുരുചിയുടെയും നാട്ടുരുചിയുടെയും മഹത്വം തിരിച്ചറിഞ്ഞു. എന്നാൽ രോഗഭീതിയിൽ നിന്ന് മോചിതരായ നാം പഴയ ദുശീലങ്ങളിലേക്ക് മടങ്ങുകയായി. തികഞ്ഞ ലാഭേച്ഛയോടെ ആരോ എവിടെയോ ഉണ്ടാക്കിയ ആഹാരത്തെക്കാൾ പൂർണ്ണ വിശ്വാസത്തോടെ കഴിക്കാവുന്നതാണ് സ്വന്തം ആഹാരം എന്ന അറിവ് നമ്മിൽ ഉറയ്ക്കണം. ലക്ഷ്യങ്ങൾ ചെലവിട്ടുണ്ടാക്കിയ അടുക്കളകൾ വെറും കാഴ്ച ബംഗ്ലാവുകളായി മാറാതിരിക്കട്ടെ. നമ്മുടേതായ ഭക്ഷണ സംസ്കാരത്തിലൂടെ ശാരീരിക ആരോഗ്യവും സാമ്പത്തിക ലാഭവും ഡോക്ടറെ കാണുന്ന സമയത്തിന്റെ ലാഭവും മാത്രമല്ല, വലിയൊരളവിൽ മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും കൂടിയാണ്. നാവിന്റെ കൊതികളെ ജ്വലിപ്പിക്കാനും പൊങ്ങച്ചം പ്രകടിപ്പിക്കാനും അലസത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന അനേകം കച്ചവട ശൃംഖലകൾ ഇന്ന് നാട്ടിൽ വന്നു. അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളായി, അവരുടെ രുചി പോലും വില കൊടുത്ത് വാങ്ങേണ്ടി വന്ന ഒരു ജനസമൂഹമായി മാറി നമ്മൾ. ഇതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കൂടിയേ തീരൂ. അവരവർക്ക് ഹിതമായ ആഹാരം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാം വിധം മിതമായി ഭക്ഷിക്കുക. ആത്മബലത്തിന് ദോഷം വരാത്ത വിധം പ്രവൃത്തികളിൽ ഏർപ്പെടുക. തനത് രുചിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ വീടും പരിസരവും പ്രകൃതിയും നമ്മോടൊപ്പം ഉണ്ടാകും. മറുനാട്ട് ചരക്കുവണ്ടികൾ അതിർത്തി കടന്ന് വന്നില്ലെങ്കിലും, കമ്പനി പൊതികൾ എത്തിയില്ലെങ്കിലും, ഓൺലൈൻ ഭക്ഷണ പൊതി വന്നില്ലെങ്കിലും തിന്നാൻ നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ഉണ്ടെന്ന് വരും. അതാണ് നമ്മുടെ വേരുകളിലേക്കുള്ള മടക്കം.
0: അമ്മ വിളമ്പുന്ന അന്നം. രചന രാജ്മോഹൻ കൂവളശ്ശേരി. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉയർന്ന വിദ്യാഭ്യാസം ഇനിയൊരു സ്വപ്നമല്ല. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം വഴി ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഈടില്ലാത്തതും ഗ്യാരണ്ടിയില്ലാത്തതുമായ വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. മികച്ച വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇനി തടസ്സമാകില്ല. ഉടൻ തന്നെ PM വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി അപേക്ഷിക്കൂ.
2: പുലൽവെട്ടത്തിൽ ഇനിയൊരു ഗാനം. ചിത്രം അനാവരണം, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

ഇന്നത്തെ പുലർവെട്ടം സമാപിക്കുകയാണ്. ഇനി കേൾക്കാം നാളെ രാവിലെ 7:05. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ശാന്തി മാധവി.

0: ഉണ്ടായിരുന്ന ബഹളമെല്ലാം ഇപ്പോൾ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നു. പുതിയ ലോകങ്ങളെപ്പറ്റി, ലോകങ്ങളുടെ അറ്റങ്ങളെപ്പറ്റി, നക്ഷത്രമണ്ഡലങ്ങളിലൂടെ പറന്നാലുണ്ടാകുന്ന അനുഭവങ്ങളെപ്പറ്റി വിശ്വനാഥൻ കൊണ്ടുപിടിച്ച് ആലോചിക്കുകയാണ്. പുറമേ പ്രശാന്തം, അകത്തോ ആകെ ബഹളം. പാടത്തിനക്കരെയുള്ള വെള്ളച്ചാലിലേക്ക് ഇല പറിച്ചിട്ട് അത് നൃത്തം വെച്ച് അനന്തതയിലേക്ക് പോയി മറയുന്നത് നോക്കി നിൽക്കുന്നത് അവന് പ്രിയതരമായ വിനോദമാണ്. അവയെല്ലാം ഒഴുകിയൊഴുകി ഭൂമിയുടെ അറ്റം വരെ പോവും. ഞങ്ങൾ വിശ്വനാഥൻ്റെ അടുത്തു നിന്ന് വരികയാണെന്ന് അവ പറയുമോ? അങ്ങനെ തുടരെ സന്ദേശവാഹകന്മാരെ അയക്കുന്നതായിരുന്നു പ്രധാന ഉദ്യോഗം.
1: ബല്യമേട്ടർ എവിടെക്ക?
0: അതിലെ കടന്നു പോകുകയായിരുന്ന മൊയ്തീൻ ഹാജി ഒരിക്കൽ അവനോട് ചോദിച്ചു. ഏ, വിശ്വനാഥൻ തലപൊക്കി നോക്കി.
1: യബടക്കാന്ന്.
0: ഭൂമിയുടെ അറ്റത്തേക്ക്. മൊയ്തീൻ ഹാജി അവനെ നോക്കി ചിരിച്ചു.
1: പോണ സ്ഥലം തന്നെ ബൈന്ന് ചക്കരമേങ്ങ. ഇത് കജ്ജിലിരുന്നോട്ടെ.
0: ഒരണ ആ കൊച്ചു കയ്യിൽ വെച്ച് കടന്നുപോയി. മൂന്ന് ദിവസം കഴിഞ്ഞ് അവന്റെ ട്രൗസർ അലക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് മാധവിയമ്മയ്ക്ക് ആ അണ കിട്ടി. ഈ യാത്ര തോടുവക്കിനെയും അതിക്രമിച്ചു. നിറഞ്ഞ മനസ്സും തളർന്ന ശരീരവുമായി അവൻ തിരിച്ചെത്തുന്നത് സായാഹ്നങ്ങളിലാണ്.
2: എവിടെ പോയിരുന്നു വിശ്വം?
0: രാധ ചോദിച്ചു.
1: ദാ അവിടെ ദൂരെ. ഇവിടെ ഇരുന്നാൽ വിശക്കും. നടന്ന് നടന്ന് അങ്ങനെ പോകുമ്പോൾ ഒന്നും അറിയില്ല. രാധ ആ അറ്റത്തുള്ള കുന്നിന്റെ അപ്പുറത്ത് പോയിട്ടുണ്ടോ?
2: ഇല്ല.
1: അത് കയറി മറിഞ്ഞാൽ പിന്നെ വലിയ സ്ഥലമാണത്രേ.
2: വിശ്വം പോയോ?
1: ഇല്ല, ഒരു ദിവസം പോണം. അങ്ങനെ തെണ്ടി നടക്കരുതേ, ഒക്കെ കാണാലോ. ഞാനങ്ങനെ പോയി പോയി ഭൂമിയുടെ അറ്റം വരെ പോ.
0: രാധ കുലുങ്ങിച്ചിരിച്ചു. ആ ചിരി അവസാനിക്കുന്നതിനു മുൻപേ അകത്തു നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അത് മാധവി അമ്മയുടേതായിരുന്നു. രാധ ഓടിച്ചെന്നു നോക്കി. ജ്യേഷ്ഠത്തി കണ്ണടച്ചു കിടക്കുന്നു. അടുത്തു തന്നെ അമ്മ കിടന്ന് പൊട്ടിക്കരയുന്നു. ആ അമ്മ മകളുടെ നിർജീവമായ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കരയുക മാത്രം ചെയ്തു. രാധയ്ക്ക് അപ്പോഴേ കാര്യം മനസ്സിലായുള്ളൂ. തേങ്ങൽ അവളുടെ മാറിൽ കിടന്ന് മുട്ടിത്തിരിഞ്ഞു. മാസ്റ്റർ വന്നു നോക്കി. ഒരേ നിൽപ്പിൽ കുറേ നേരം നിന്നിട്ട് തിരിച്ചുപോയി. ആ അച്ഛന്റെ കണ്ണുകൾ നനഞ്ഞില്ല. സന്ധ്യയായപ്പോഴേക്കും ശവദാഹം കഴിഞ്ഞ് ആളുകൾ തിരിച്ചുപോയി. വിശ്വനാഥൻ രാധയോട് പറഞ്ഞു,
2: എനിക്ക് തീരെ സുഖമില്ല.
0: എന്തേ? അവൻ പൊട്ടിപ്പൊട്ടി കരഞ്ഞു. രാധയും കരഞ്ഞു. ഗോപാലകൃഷ്ണൻ വിടാതെ കരഞ്ഞു. വിശ്വനാഥൻ രാധയുടെ മടിയിൽ തലവെച്ച് കിടന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു. എന്നിട്ട് ഉറങ്ങി. അവളും ചുമർചാരിയിരുന്നു മയങ്ങുകയാണ്. ജ്യേഷ്ഠത്തിയുടെ ദയനീയമായ മുഖം ആ ഇളം മനസ്സിലേക്ക് കടന്നുവരികയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ആരും ആ വീട്ടിൽ ചിരിച്ചില്ല, രാധ പോലും. അർദ്ധരാത്രിക്ക് സ്ഥലമാറ്റം ചെയ്യുന്ന തടവുപുള്ളികളെപ്പോലെ നിശബ്ദരായി അവർ നീങ്ങി. ജീവിതം കനത്ത ചങ്ങല പോലെ തൂങ്ങുന്നു. അത് കിലുങ്ങാതെ കഴിക്കാൻ എല്ലാവരും യത്നിക്കുകയാണെന്ന് തോന്നും.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി.പി. ജഗതിരാജ് മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496569321. അറിയിപ്പ് കഴിഞ്ഞു.

സൗന്ദര്യം, ലാളിത്യം, നൈർമല്യം, ഗ്രാമീണ ജീവിതത്തിന്റെ നിഷ്കളങ്കത എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു സജീവ കാവ്യബിംബമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പത്തിന്റെ ഭംഗി എങ്ങനെ സംഗീതാത്മകമാക്കി എന്ന് ചില ഗാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ സ്മൃതിമധുരം ശംഖുപുഷ്പത്തിന്റേതാവട്ടെ. ആദ്യ ഗാനം അഹിംസ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ.
1: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
0: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
1: നാളെ കാണുകയും ഇല്ല.
2: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
3: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
4: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
1: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
4: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
6: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
5: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
6: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
5: സന്ദർശിക്കൂ www.irctctourism.com.
7: അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ശകുന്തള എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ ഈണം നൽകിയിരിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ യോഗയും ദഹനവ്യൂഹവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ആയുർവേദം എങ്ങനെയാണോ

0: അഗ്നിയെ പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെയാണ് യോഗയിൽ മണിപ്പൂരക ചക്രത്തിൽ കുടികൊള്ളുന്ന അഗ്നി എന്ന തത്വം. ദഹനവ്യൂഹത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളും ഈ ചക്രത്തിൽ ഉൾപ്പെട്ടവയാണ്. സർവ്വതിനെയും പജിപ്പിച്ച് ശരീരത്തിനും മനസ്സിനും അനുഭവവേദ്യമാക്കുന്നതെന്തോ അത് അഗ്നി തന്നെയാണ്. അഗ്നിയുടെ കർമ്മം തന്നെയാണ് നമ്മുടെ ദഹനവ്യൂഹം നിർവഹിക്കുന്നത്. പിത്താശയം, കരൾ എന്നിവയോടൊപ്പം അന്നനാളം മുതൽ മലദ്വാരം വരെ ആഗിരണ പ്രക്രിയയ്ക്ക് സന്നദ്ധമാണ്. എന്നാൽ ശരിയായ രീതിയിലല്ലാത്ത ഭക്ഷണ ഉപയോഗം കാരണവും ദഹനരസങ്ങളുടെ ഉൽപാദനത്തിന് വരുന്ന പാകപ്പിഴകൾ കാരണവും അന്നം ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാതെ മലമായി പുറന്തള്ളും. ഇവയിലൂടെ അമിതവണ്ണം, മെലിച്ചിൽ എന്നിവ ഉണ്ടാകാം. രണ്ടിലും പോഷകം ശരിയായ രീതിയിൽ ശരീരത്തിൽ എത്തിച്ചേരുന്നില്ല. ഇത് ആരോഗ്യക്കുറവിലേക്ക് ക്രമേണ എത്തിപ്പെടുന്നു. നിരന്തരം ചെയ്യുന്ന ആസനമുറകളാൽ ദഹനവ്യൂഹത്തിന് പുറമെ ഒരു മസാജ് അനുഭവപ്പെടുകയും രക്തചംക്രമണം കൂടുകയും ചെയ്യുന്നു. ദഹനരസങ്ങൾ ഇതുമൂലം പ്രവർത്തനോന്മുഖമാകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ആഗിരണം സുഗമമാകുന്നു. അസിഡിറ്റി, വയറുവീർപ്പ് മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കഴിച്ച ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കുന്നു. വിശപ്പില്ലായ്മയും പരിഹരിക്കപ്പെടുന്നു. അവയവങ്ങളായ ലിവർ, പാൻക്രിയാസ് എന്നിവ ഊർജ്വസ്വലമാകുന്നതോടുകൂടി ശരീരത്തിലെ മലിനാംശം നീങ്ങി ഡീടോക്സിഫിക്കേഷൻ പ്രക്രിയയും ത്വരിതപ്പെടുത്തുന്നു. പവനമുക്താസനം, ഉത്താനാസനം, വജ്രാസനം, ഭുജംഗാസനം ഇവയിലൂടെ ശരീരത്തിന്റെ പെരിസ്റ്റാൾസിസ് പ്രക്രിയ ത്വരിതമാകുകയും ദഹനം വേണ്ട വിധത്തിൽ നടക്കുകയും ചെയ്യുന്നു. മനസ്സറിഞ്ഞ് മിതമായ രീതിയിൽ ആഹാരം ശീലമാക്കുന്നതുകൊണ്ട് തന്നെ ദഹനവ്യൂഹത്തിന് സന്തുലനാവസ്ഥ ഉണ്ടാകുകയും ഗട്ട് ബ്രെയിൻ ആക്സിസ് ശരിയായ ക്രമത്തിൽ ആകുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ചെയ്യുന്നു. ശ്വസന വ്യായാമം ആയ പ്രാണായാമം നിരന്തരം ചെയ്യുന്നവരിൽ വാഗസ് നെർവിന്റെ സുഗമമായ പ്രവർത്തനം നടക്കുകയും തൽഫലമായി ഹാർട്ട് റേറ്റ്, BP എന്നിവ സാധാരണ നിലയിലായി തുടരുകയും ചെയ്യുന്നു. ഉജ്ജായി, ഭ്രാമരി, നാഡീശോധന എന്നിവയിലൂടെ ശരീരനാഡീവ്യൂഹങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്നു. യോഗയിലെ ശോധനക്രിയകളായ വമനദൗതി, മൂലശോധനം എന്നിവ കൊണ്ട് ദഹനനാളത്തെ പരിശുദ്ധീകരിക്കുകയും തന്നിമിത്തം മാലിന്യമെല്ലാം അകറ്റി പുതിയൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നു. യോഗയിലെ തത്വം തന്നെ മനസ്സറിഞ്ഞുള്ള ഭക്ഷണ രീതിയാണ്. മനസ്സിനിഷ്ടമുള്ളത് വയറു നിറയെ കഴിക്കരുത് എന്ന ആശയം സാത്വികാഹാരം ശീലിക്കുന്നവന് മനസ്സിലാകും. ഇങ്ങനെയുള്ള ആളിൽ യോഗനിദ്ര, ധ്യാനം എന്നിവയും അവസ്ഥാനുസരണം നൽകാവുന്നതാണ്.
1: യോഗയും ദഹനവ്യൂഹവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ജി ദേവരാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയ് ഈണം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ഹൃദയം പാടുന്നു.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9496551. ഒരു നമ്പർ കൂടി, 9496591. അറിയിപ്പ് കഴിഞ്ഞു.
5: നിങ്ങളുടെ വാർഷിക കുടുംബ വരുമാനം 800,000 രൂപ വരെയാണോ? എങ്കിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം വഴി 10,00,000 രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് 3% പലിശ ഇളവ് നേടാം. സാമ്പത്തിക പരിമിതികൾ കാരണം ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കേണ്ട. കൂടുതൽ വിവരങ്ങൾ PM വിദ്യാലക്ഷ്മി പോർട്ടലിൽ ലഭ്യമാണ്.
6: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി.

0: ലഹരി മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിനായുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സ്കൂൾ കോളേജ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലഹരി വ്യാപനം തടയുക എന്നതാണ്. ലഹരിയുടെ വലയിൽ വിദ്യാർത്ഥികളെ വീഴ്ത്താൻ എളുപ്പമാണ് എന്ന ധാരണയാണ് ഇത്തരം മാഫിയകളെ വിദ്യാർത്ഥികളുമായി അടുപ്പിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ഏറെ ജനശ്രദ്ധയാകർഷിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 6000-ൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അത്രയും പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് വിവിധ മേഖലകളിൽ നിന്ന് വൻ പങ്കാളിത്തവും പിന്തുണയുമാണ് ലഭിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളുമായി കൈകോർത്തുകൊണ്ട് ലഹരി എന്ന വിപത്തിനെ വേരോടെ പിഴുതുമാറ്റുക എന്ന ദൗത്യം ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി.
1: തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ഞങ്ങൾ 6 മണിക്കൂറിലേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓപ്പറേഷൻ തുഫാൻ അദ്ദേഹം പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഞാൻ പ്രവീൺ ചക്രവർത്തി മെമ്പർ ഓഫ് പാർലമെന്റും മറ്റ് നേതാക്കളോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. കേരള തമിഴ്നാട് ബോർഡർ പരിപൂർണമായും പോലീസിന്റെ സർവൈലൻസ് കൊണ്ടുവരാനും ഇൻഫർമേഷൻ പരസ്പരം നൽകാനും ഇന്റലിജൻസ് ഷെയർ ചെയ്യാനും ഒക്കെ തീരുമാനിച്ചു.
0: സ്കൂളുകളുടെ നിശ്ചിത പരിധിക്കുള്ളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊന്നും വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനകൾ നിലവിലുണ്ട്. അത് കർശനമായി തുടരുകയാണ്. എങ്കിലും ജാഗ്രത ആവശ്യമാണ്. കുട്ടികൾ കൂട്ടുകാരുമൊത്ത് നേരം പോക്കിനും മറ്റും തമാശയായി തുടങ്ങുന്ന ഇത്തരം ശീലങ്ങൾ പിന്നീട് മാറ്റാൻ കഴിയാതെ പ്രശ്നങ്ങളിലേക്ക് മാറുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. പഠിക്കാൻ എത്ര തന്നെ മികവ് കാട്ടുന്നവരും ഇത്തരം ദുശീലങ്ങളിൽ പെടുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ക്രമേണ പഠനത്തിൽ ശ്രദ്ധ കുറയുകയും മയക്കുമരുന്നിനു വേണ്ടി എന്തും കാട്ടിക്കൂട്ടുന്ന ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ആദ്യം കുട്ടികൾക്ക് സൗജന്യമായി ലഹരി എത്തിക്കുന്ന മാഫിയ സംഘം ക്രമേണ കുട്ടികളെ അതിന്റെ സ്ഥിരം ഉപഭോക്താക്കളാക്കുകയും തുടർന്ന് അവർ കുട്ടികളെ ലഹരി മരുന്നിന്റെ വാഹകർ ആക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങും. ഇത് തീർച്ചയായും തടയേണ്ടതു തന്നെയാണ്. കുട്ടികളിൽ നിന്ന് ഇത്തരം ശീലങ്ങളും ലഹരി വസ്തുക്കളും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള സാധ്യത ഏറെയാണ്. കുട്ടികളിലൂടെ മദ്യവിൽപ്പന നടത്തുന്ന സംഭവങ്ങൾ ഈയിടെ മാധ്യമ വാർത്തകളായിട്ടുള്ളതാണ്. ഇത്തരം കുട്ടികളുടെ ഭാവി നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് രക്ഷാകർത്താക്കളും സമൂഹവും തിരിച്ചറിയേണ്ടതാണ്. കുട്ടികൾ സ്കൂളുകളിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അധ്യാപകർക്ക് കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കുന്നതിനുള്ള അധികാരം ഇത്തരം സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകൻ ശ്രീ മോഹൻ സി ദാസ്.
2: നമ്മുടെ സർക്കാരിന്റെ പദ്ധതിയായ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഓപ്പറേഷൻ തൂഫാനിലൂടെ ധാരാളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത് പത്രത്തിലൂടെയും ചാനലിലൂടെയും ഒക്കെ അറിയുമ്പോൾ ഞങ്ങൾ അധ്യാപകർക്ക് മാത്രമല്ല രക്ഷാകർത്താക്കൾക്കും വലിയ ആശ്വാസമാണ്. കാരണം ലഹരി മാഫിയകൾ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കുട്ടികളെയാണ്. കുട്ടികളെ അവരിലേക്ക് അടുപ്പിച്ചാൽ അവർക്ക് ദീർഘകാലം ഒരു കസ്റ്റമറെ കിട്ടും. കുട്ടികളെ ഇതിലേക്ക് അടുപ്പിക്കാനും എളുപ്പമാണ് എന്ന് അവർ കരുതുന്നു. കാരണം അവരെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഒക്കെ കൂടെ നിർത്താൻ ഒരുപക്ഷെ മുതിർന്ന ആളുകളെക്കാളും എളുപ്പത്തിൽ കുട്ടികളെ അതിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും. അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും മറ്റ് സന്നദ്ധ സംഘടനകളുമൊക്കെ നമ്മുടെ സ്കൂളുകളിൽ ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകൾ കുട്ടികൾക്ക് മാത്രമല്ല രക്ഷകർത്താക്കൾക്കും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അത് അസംബ്ലിയിലോ അല്ലെങ്കിൽ സ്പെഷ്യൽ അസംബ്ലിയൊക്കെ വിളിച്ചതിനുള്ള സംവിധാനം സ്കൂൾ അധികൃതർ ഒരുക്കി കൊടുക്കുന്നുമുണ്ട്. മുൻകാലങ്ങളിൽ ഇതുപോലെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ രക്ഷാകർത്താക്കളെ

0: വിളിച്ചു വരുത്തി ആ രക്ഷകർത്താക്കളും അതുപോലെ അധ്യാപകരുമായി കുട്ടികളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൻ്റെ അപകടം അവർ മനസ്സിലാക്കിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകളിലേക്ക് നമുക്ക് നേരിട്ട് അന്വേഷണമായി പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് പോലീസിൽ അറിയിക്കും. പക്ഷേ ഇന്ന് അത് കുറച്ചുകൂടെ ശക്തമായി അങ്ങനെയുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളിലേക്ക് തന്നെ അന്വേഷണം എത്തിച്ചേരുകയും അവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. കാരണം ഇത്തരം ലഹരി മാഫിയകളുടെ പ്രധാന ലക്ഷ്യം വിദ്യാലയങ്ങളാണ്, നമ്മുടെ കുട്ടികളാണ്.
1: ഈ വർഷം ജൂൺ 2 തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഏറെ ജനപങ്കാളിത്തത്തോടെ മുന്നേറുകയാണ്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഹരി മാഫിയയെ തടയുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണമായ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനും പദ്ധതിക്ക് ലക്ഷ്യമുണ്ട്. ഇതര സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അന്തർ സംസ്ഥാന വിപണികളെ കണ്ടെത്തുന്നതിനും വിവരം ലഭ്യമാക്കുന്നതിനുമുള്ള ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും ഉൾപ്പെടുന്ന വിപുലമായ ഡിജിറ്റൽ ശൃംഖലയാണ് ഈ ദൗത്യത്തിൽ പ്രയോജനപ്പെടുത്തുക. രഹസ്യ വിവരം ലഭ്യമാക്കുന്നവർക്ക് അവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയും പോലീസ് സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. തിരുവനന്തപുരം ബാലരാമപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ടി ടി പ്രസാദ്.
2: ലഹരി എന്ന മാരകവിമത്തിൽ നിന്ന് നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ലഹരി വിപണനത്തെ വേരോടെ പിഴുതെറിയുക, ഇതിന് അടിമകളായി മാറുന്ന യുവതലമുറയെ സംരക്ഷിച്ച് ലഹരി മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും ഈ പദ്ധതിക്ക് കഴിയുന്നുണ്ട്. നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെയാണ് ലഹരി മാഫിയ പ്രധാനമായും വലയിലാക്കുന്നത്. അതിലൂടെ കുട്ടികളുടെ ഭാവി നശിക്കുന്നു, വ്യക്തിബന്ധങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ ശിഥിലമാകുന്നു. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തായ ലഹരി ഉപയോഗത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും പുറത്താക്കി ലഹരി വിമുക്ത ക്യാമ്പസാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികളെ തൂഫാൻ വാരിയർമാരായി പ്രഖ്യാപിക്കുകയും ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങളുടെ സമീപമുള്ള കടകളിൽ ലഹരി വിൽക്കുന്നുണ്ടോ എന്ന് പോലീസ് നിരന്തരം പരിശോധിക്കുന്നുണ്ട്. കുട്ടികളിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ പദ്ധതിക്ക് കഴിയുന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ലഹരി വിരുദ്ധ ശൃംഖല ശക്തമാക്കാൻ കഴിയുന്നു. ലഹരിയില്ലാത്ത ആരോഗ്യമുള്ള സുരക്ഷിതമായ ഒരു നാളേക്ക് വേണ്ടി നമുക്ക് ഏവർക്കും കൈകോർക്കാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു.
1: ലഹരിക്ക് അടിമപ്പെടുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തൂഫാൻ കെയർ എന്ന പുനരധിവാസ പദ്ധതിയും ഇതിന്റെ ഭാഗമാണ്. സംസ്ഥാനത്തെ പ്രമുഖ ആശുപത്രികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ആശങ്കപ്പെടുത്തുന്ന വിധം വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിമുക്തി വിമോചന കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കായി എത്തുന്നവരിൽ 18 താഴെയുള്ള കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകുന്നതായാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഞ്ചാവിൽ നിന്ന് MDMA പോലുള്ള സിന്തറ്റിക് ലഹരിയിലേക്ക് പുതുതലമുറയിലുള്ള ചിലരും മറ്റുള്ളവരും പോകുന്നതായാണ് കേസുകളുടെ വിശദാംശങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ഇത്തരം ശീലങ്ങൾ തുടങ്ങുന്നത് 15 എന്നതാണ് കേസ് സ്റ്റഡി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളിൽപ്പെട്ട് കൗൺസിലിംഗിന് എത്തുന്ന കുട്ടികളുടെ എണ്ണം ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് മാനസിക വിദഗ്ധരുടെ അഭിപ്രായം. തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി സുഹ്ര വർദി.
3: ഓപ്പറേഷൻ തൂഫാൻ നാർക്കോട്ടിക് ഹണ്ട് എന്ന പുതിയ പദ്ധതിയെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ലഹരി മാഫിയയുടെ വ്യാപനത്തിന്റെയും ഉപയോഗത്തിന്റെയും പ്രധാന കണ്ണികൾ വിദ്യാർത്ഥി സമൂഹമാണ്. ഇതിൽ തന്നെ 13 മുതൽ 17 ജൈവികമായ സ്വഭാവ പ്രത്യേകതകൾ കൊണ്ട് വേഗം ഇതിന്റെ വലയ്ക്കകത്താവുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ വളരെ ഫലപ്രദമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും 5 മുതൽ ഓരോ ക്ലാസുകളിൽ നിന്നും വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി തിരഞ്ഞെടുത്ത് പ്രവർത്തനം ആരംഭിക്കണം. ഇവർ കൂട്ടുകാരെ സ്കൂളിനകത്തും പുറത്തും

0: നിരന്തരം നിരീക്ഷിക്കുകയും ലഭിക്കുന്ന വിവരങ്ങൾ രഹസ്യമായി തങ്ങളുടെ ഗ്രൂപ്പ് ലീഡർക്ക് കൈമാറുകയും ചെയ്യണം. സ്കൂളുകളിലെ മുതിർന്ന വിദ്യാർത്ഥികളായിരിക്കണം ഇവരെ നയിക്കുന്നവർ. ഓരോ ജില്ലകളിലെയും സ്കൂളുടെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്യാൻ കുട്ടികളിൽ നിന്നും സേനാ തലവന്മാർ ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥി സേനയെ പരിശീലിപ്പിക്കാനും ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ജില്ലാ പോലീസിന്റെ തൂഫാൻ സേനയുടെ സഹായം നിരന്തരം ലഭിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. ഓരോ വർഷവും മികച്ച തൂഫാൻ വാരിയറിനും മറ്റും അവാർഡുകൾ പ്രഖ്യാപിച്ചാൽ വലിയ പ്രോത്സാഹനമാകും. ഓരോ വർഷത്തെയും സ്കൂൾ തൂഫാൻ സംഘത്തിന്റെ പ്രവർത്തന മോട്ടോ തയ്യാറാക്കാൻ മത്സരവും സംഘടിപ്പിക്കാം. സമ്മാനാർഹമായ സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തി അടുത്ത വർഷത്തെ പ്രവർത്തന ആസൂത്രണം ചെയ്യാം. ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷത്തെ കാർമൽ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഓപ്പറേഷൻ തൂഫാനിന്റെ പ്രചാരണാർത്ഥം നല്ലൊരു സ്കിറ്റ് അവതരിപ്പിച്ചിരുന്നു. കുട്ടികളിൽ നിന്നും നല്ല പ്രതികരണം അതിന് കിട്ടി. എന്റെ സ്കൂളിൽ ഞങ്ങൾ എല്ലാവരും ലഹരി വ്യാപനത്തിനെതിരെ സദാ ജാഗ്രത പുലർത്തും. ഓപ്പറേഷൻ തൂഫാന് ലഹരി മാഫിയകളുടെ വേരുകൾ അറുക്കാൻ സാധിക്കട്ടെ.
1: സംസ്ഥാനത്തെ സ്കൂളുകളുടെ പരിസരത്ത് ലഹരി വിപണന സാധ്യത തിരിച്ചറിഞ്ഞ് പ്രത്യേക മേഖലകളാക്കി നിരീക്ഷണവും പരിശോധനയും നടക്കുകയാണ്. കോളേജ് ക്യാമ്പസുകളിലും ശക്തമായ ബോധവൽക്കരണം നടത്തി വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയർ ആക്കി മാറ്റുക എന്നതിനാണ് ലക്ഷ്യമിടുന്നത്. കുട്ടികളിലെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനുമുള്ള കർശനവും ഫലവത്തായതുമായ സംവിധാനം ഉണ്ടാക്കുക. സ്കൂളുകളിൽ നോട്ടുകൾ മൊബൈൽ ഫോണുകളിൽ അയച്ചു കൊടുക്കുന്ന പ്രവണതയ്ക്ക് നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. കുട്ടികൾക്ക് അനാവശ്യമായി വീടുകളിൽ നിന്ന് കാശ് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന കാശിന്റെ കൃത്യമായ കണക്ക് മാതാപിതാക്കൾ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കുക. ആരെല്ലാമാണ് തങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ, എവിടെയെല്ലാമാണ് തങ്ങളുടെ കുട്ടികൾ പോകുന്നത് എന്ന് അന്വേഷിക്കേണ്ട ചുമതല രക്ഷാകർത്താക്കൾക്കുണ്ട്. സ്കൂൾ, കോളേജുകൾ എന്നിവിടങ്ങളിലെ അധ്യാപകരുമായി സമ്പർക്കം പുലർത്തുക എന്നത് ഏറെ പ്രധാനവും വളരെ പ്രസക്തവുമാണ്. മലപ്പുറം പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ശ്രീ പ്രദീപ് പി എസ്.
2: ഇപ്പോൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമയാകാനുള്ള സാഹചര്യം കൂടുതലാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ പല പ്രായത്തിലുള്ള ആൾക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാണ്. അതുവഴി മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇത് തുടങ്ങുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്. ഒരു നേരം പോക്കിന് തുടങ്ങുന്ന ഇത്തരം ശീലങ്ങൾ പിന്നീട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റുകയും ചെയ്യുന്നു. അതിനാൽ സ്കൂളുകളിൽ ഇതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഈ വിപത്തിനെതിരെ സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നു, വിദ്യാർത്ഥികളെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുന്നു, അവരുടെ ബാഗുകളിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടോ എന്ന് അവരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നു. സ്കൂളിന് ചുറ്റുമുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് ശക്തമായി ആവശ്യപ്പെടുകയും അവർ ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സ്കൂൾ PTA മീറ്റിംഗുകളിൽ ലഹരി മരുന്ന് ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവരുടെ സഹകരണത്തോടുകൂടി ഇത്തരം വിപത്തിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുക മാത്രമല്ല അവരുടെ കാരിയറായും പ്രവർത്തിക്കുന്നു. അതിൽ ആൺ പെൺ വ്യത്യാസമില്ല. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഇവരുടെ വലയിൽ എത്തുന്നു.
1: ഓരോ രക്ഷകർത്താവിന്റെയും പ്രതീക്ഷകളാണ് തങ്ങളുടെ കുട്ടികൾ. ധാരാളം വിപത്തുകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ഏറെ ശ്രദ്ധയും ക്ഷമയും ജാഗ്രതയും സഹായവും ആവശ്യമാണ്. ലഹരി എന്ന വിപത്തിനെ കുട്ടികളിൽ നിന്ന് പാടെ നിർമാർജനം ചെയ്യുന്നതിന് രക്ഷാകർത്താക്കളും സമൂഹവും മറ്റ് സംവിധാനങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലിമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: വിദ്യാഭ്യാസ വായ്പയുടെ തുകയെക്കുറിച്ച് ഇനി ആശങ്ക വേണ്ട. കോഴ്സ് ഫീസ് മാത്രമല്ല, ഹോസ്റ്റൽ, മെസ് ലാപ്ടോപ്പ്, മറ്റ് ജീവനോപാധി ചെലവുകൾ എന്നിവയ്ക്കും വായ്പ ലഭിക്കും. പരമാവധി തുകയ്ക്ക് പരിധിയില്ല. നിങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള മുഴുവൻ സാമ്പത്തിക പിന്തുണയും പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം ഉറപ്പാക്കുന്നു.
1: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി തന്നത് അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖയായ സ്ത്രീ സാന്നിധ്യമാണ് ഡോക്ടർ ജോളി സക്കറിയ. കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗമായും മാരവേനിയസ് കോളേജിലെ അക്കാഡമിക് ഡീനായും മലയാള വിഭാഗം മേധാവിയായും പ്രവർത്തിച്ച ശേഷം നിലവിൽ മാറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജോളി സക്കറിയ തന്റെ ഔദ്യോഗികവും വൈജ്ഞാനികപരവുമായ ജീവിതാനുഭവങ്ങളും ഒപ്പം ഇഷ്ടഗാനങ്ങളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം മേളം.
3: സ്വാഗതം.
2: അപ്പൊ മദ്രാസ് സർവകലാശാലയിൽ നിന്നുമാണ് മലയാളം എം എ, അതും ഒന്നാറാങ്കോട് കൂടിയാണ് പാസ്സായത്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ജേർണലിസം പഠിച്ചത്. എങ്ങനെയായിരുന്നു മലയാളത്തിലോട്ടുള്ള ഒരു യാത്ര? എന്തുകൊണ്ട് മലയാളം എന്ന് തീരുമാനിച്ചു?
3: എന്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളിക്കും പാലായ്ക്കും ഇടയ്ക്കുള്ള ഇളങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. സയൻസ് ഗ്രൂപ്പായിരുന്നു. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് മലയാളത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. മത്സരങ്ങൾക്കൊക്കെ പോകും, ഡിബേറ്റിനൊക്കെ പോകും. അപ്പോൾ മലയാളം പഠിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് മലയാളം പഠിക്കാനുള്ള കോളേജുകൾ ഇല്ലായിരുന്നു. സെന്റ് തോമസ് പാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ആൺകുട്ടികൾക്കേ പ്രവേശനമുള്ളൂ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ അപ്ലൈ ചെയ്തു. എനിക്ക് മെറിറ്റിൽ തന്നെ കിട്ടുകയും ചെയ്തു. അവിടെ നബീസ ഉമ്മാൾ ടീച്ചറായിരുന്നു ഞങ്ങളുടെ ഹെഡ്. അപ്പോൾ ടീച്ചർ ഒരുപാട് സ്വാധീനം വിദ്യാർത്ഥികളിൽ ചെലുത്തുന്ന ഒരാളാണ്. ടീച്ചറിൻ്റെ പഠിപ്പീരും അതും എല്ലാം കൂടെ ചേർത്തിട്ട് മലയാളത്തോടൊരു പ്രത്യേക അഭിനിവേശവും ഒക്കെ തോന്നുകയും നല്ല നിലയിൽ അവിടുന്ന് ഡിഗ്രി പാസ്സാകുകയും ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗത്തെക്കുറിച്ച് കേൾക്കുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് അതായത് ഞാൻ 85 ഒക്കെയാണ് അവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് അവിടെ മലയാളം മെയിൻ എം എയോട് കൂടെ ചേർന്ന് തന്നെ ജേർണലിസം ഉണ്ട്. നമ്മൾ സബ് പഠിക്കുന്ന പോലെ തന്നെ, സംസ്കൃതം സബ് പഠിക്കുന്നത് പോലെ തന്നെ ജേർണലിസവും പഠിക്കും. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരാണ് വന്ന് പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഇന്റേൺഷിപ്പും കേരളത്തിൽ തന്നെ, അന്ന് ഞങ്ങൾ കലാകൗമുദിയിലാണ് വന്നത്. ഇന്നത് പ്രത്യേകം ഓർക്കുന്നു, കാരണം കലാകൗമുദിയിൽ NRS ബാബു സാറായിരുന്നു ഞങ്ങൾക്ക് എല്ലാ, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രചോദനവും തന്ന് ഞങ്ങളെ നയിച്ചതൊക്കെ. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അന്നത്തെ ആ ജേർണലിസം പഠനമാണ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നതിനും, 10-20 പുസ്തകങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കൾച്ചറൽ പബ്ലിക്കേഷൻസിൽ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ. പിന്നെ അതുകൂടാതെ മാറിവാനിയസിൽ തന്നെ ജേർണലിസം വിഭാഗം ഉണ്ടായപ്പോൾ കുറേയേറെ വർഷം അതിൻ്റെ HOD കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് സാധിച്ചത് അന്നത്തെ ആ ജേർണലിസം പഠനം കൊണ്ടാണ്. അപ്പം നമ്മുടെ കോഴ്സുകളൊക്കെ എങ്ങനെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം എന്ന് അന്നേ അവരത് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്ന് നമ്മൾ കോഴ്സ് പരിഷ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ.
2: മലയാള കാൽപ്പനിക കവികളിലെ വർണ്ണബോധത്തെക്കുറിച്ചായിരുന്നല്ലോ മാഡം ഗവേഷണം നടത്തിയത്. ഈ വിഷയത്തോടുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വന്നത്? അല്ലെങ്കിൽ ഈ വിഷയം ഗവേഷണം അർഹിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് എവിടെ?
3: അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ MA കഴിഞ്ഞ ഉടനെ റിസർച്ചിനായിട്ട് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെയാണ് സമീപിച്ചത്. സാറ് സന്തോഷത്തോടുകൂടി എന്നെ സ്റ്റുഡൻ്റായിട്ട് എടുത്തു. കാൽപ്പനിക കവികളെക്കുറിച്ച് റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത്. സാറ് സിനോപ്സിസ് ഒക്കെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അതായത് അതും 86-85 കാലഘട്ടത്തിലാണെന്ന്, റിസർച്ചൊന്നും അത്ര പോപ്പുലറൊന്നുമല്ല. അങ്ങനെ ഞാൻ കാൽപ്പനിക കവികളുടെ കുറേ ഇതൊക്കെ സാറിന് എഴുതിക്കൊണ്ടിരുന്നു. അതിനു മുമ്പ് ഞാൻ ONV കുറുപ്പ് സാറിൻ്റെ കവിതകളെക്കുറിച്ചൊക്കെ കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ PG ഒരു സെമിനാർ പേപ്പറായിരുന്നു ONV കവിതകളിലെ ബൈബിൾ ബിംബങ്ങൾ എന്ന് പറഞ്ഞ്, അത് മലയാള സാഹിത്യം അന്ന് പ്രസിദ്ധീകരിച്ചു. ആ സെമിനാർ പേപ്പർ പ്രഭാകര വാര്യർ സാറാണ് അതിന് പ്രചോദനം നൽകിയത്. ഇത് കണ്ട ONV സാർ അന്ന് ഇത് ആരാണെന്ന് അന്വേഷിച്ചു. ആരാണ്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ അറിഞ്ഞ് ഞാൻ പോയി സാറിനെ കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ കാൽപ്പനിക കവികളിലെ കുറിച്ചുള്ള പഠനം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ONV സാറിൻ്റെ കവിതകളിലെ നിറങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം ഞാൻ എഴുതിക്കൊണ്ടുപോയി ഓണക്കൂർ സാറിനെ കാണിച്ചു. അപ്പം ഞാൻ അന്ന് ജസ്റ്റ് കണ്ട് പിടിച്ചത് കറുപ്പ് നിറം ഒരുപാട് ONV സാറ് ഉപയോഗിക്കുന്നു എന്നാണ്. അതങ്ങനെ കൊണ്ടു കൊടുത്തപ്പം എന്നോട് ഓണക്കൂർ സാറ് പറഞ്ഞു, ജോളി

0: കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്ക, ഇനിയും കാണും കൂടുതൽ. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ചുവപ്പും മഞ്ഞയും പച്ചയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ ഇത് കാണുന്നത്. അപ്പം ഞാനത് നന്നായിട്ട് എഴുതി സാറിനെ കൊണ്ട് കാണിച്ചപ്പം സാറ് പറഞ്ഞു ഇത് നമുക്കങ്ങ് തീസിസ് ആക്കിയാലോ എന്ന്. അപ്പം അതങ്ങനെ സമ്മതിക്കൂ എന്നൊന്നും അറിയില്ല. ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങൾ എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്. ശരിക്കും ആ പഠനം എന്ന് പറയുന്നത് മലയാള കാൽപ്പനിക കവികളെ നിറങ്ങൾ എങ്ങനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ നിറങ്ങളോടുള്ള ഇഷ്ടം. നമ്മൾ ദുഃഖം വരുമ്പോൾ, അതായത് സങ്കടം വരുമ്പോൾ കറുപ്പ് കാണുന്നു, സന്തോഷം വരുമ്പോഴോ ചുവപ്പ് കാണുന്നു, വിശുദ്ധി വെള്ള കാണുന്നു. ദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഒക്കെയുണ്ട്. അത് എങ്ങനെ കവികളിൽ അവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് ഇവരെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ പഠനം. സിനോപ്സിസ് വെച്ചപ്പോൾ ഗുപ്തനായർ സാർ അത് അംഗീകരിച്ചു. സാറ് പറഞ്ഞു റെഫറൻസ് ഒന്നും കിട്ടൂല, തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞു. മലയാളത്തിൽ ഒരു റെഫറൻസും ഇല്ലായിരുന്നു. എനിക്ക് ആകെ അന്നൊരു റെഫറൻസ് കിട്ടിയത് കീറ്റ്സിന്റെ കവിതയിലെ ചുവപ്പ് നിറത്തെക്കുറിച്ച് ഒരു പഠനം ഇംഗ്ലീഷിൽ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായിരുന്നു. മനഃശാസ്ത്ര ബുക്കുകൾ ഒരുപാട് ഞാൻ വായിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും കളറിനോടുള്ള പ്രത്യേകത എങ്ങനെയാണ്, എന്തുകൊണ്ട് അതിൻ്റെ വരുന്നു എന്നുള്ള സൈക്കോളജിക്കലായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അപഗ്രഥനവും കൂടി നടത്തി. അത് കുമാരനാശാൻ മുതൽ സുഗതകുമാരി വരെയുള്ള 5 കാൽപ്പനിക കവികളെ എടുത്ത് പ്രത്യേകമായിട്ട് സ്റ്റഡി ചെയ്യുകയായിരുന്നു. ഒരുപാട് നല്ലൊരു അനുഭവമായിരുന്നു അത്. അത് പുസ്തക രൂപത്തിലാക്കി. ഇന്നും അതിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എങ്കിലും നല്ല പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: മേഡത്തിന്റെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, കവികളാണെങ്കിലും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളോ അല്ലെങ്കിൽ മെന്റൽ ഓറിയന്റേഷൻ ഒക്കെയാണോ ഈ കൂടുതൽ കളറുകളെ?
0: അത് അവരറിയാതെ തെരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ ONV യെ പറ്റി തന്നെ പറയുമ്പോൾ പറയാറുണ്ട് ONV ഒരു വിപ്ലവ ബോധവുമായിട്ട് കവിതയിലേക്ക് കടന്നു വന്നയാളാണ്. അത് ശരിയാണ്. ആ വിപ്ലവത്തിന്റെ ഒരു നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പം ആ കാലഘട്ടത്തിൽ മുഴുവനും ആവിഷ്കരിക്കുന്ന പലതും ചുവപ്പ് നിറമുള്ള ബിംബങ്ങളാണ്. പൊന്നെ പോലെ മിനുക്കം തന്നല്ല പൊന്നായി തീരുമോ ചെങ്കതിരെന്നൊക്കെ ചോദിക്കുന്നത് ഈ ചുമപ്പിൽ നിന്ന് കവിയുടെ ഒരു മാറ്റമാണ്. ആദ്യകാലത്തെ ചുവപ്പ് കാലഘട്ടത്തിലെല്ലാം ചുവന്ന കുന്നിക്കുരുമാലയുമായിട്ട് നിൽക്കുന്ന പെണ്ണ് എല്ലാം ചുവപ്പാണ്. പക്ഷേ ഒരുപാട് കാലം കവിക്ക് അങ്ങനെ ഒരു വിപ്ലവ ഇതിൽ നിൽക്കാൻ പറ്റിയില്ല. അത് നമ്മളല്ലാതെ പഠിക്കുമ്പോഴും അതറിയാം. കവിയുടെ വ്യക്തിജീവിതമല്ല, കാവ്യ ജീവിതം മാറി, ചുവപ്പിൽ നിന്ന് മാറി മഞ്ഞയിലേക്ക് വന്നു. അപ്പോഴാണ് ഈ മഞ്ഞ നിറ ഒരു ഭാരതീയ അവസ്ഥയുടെ പ്രത്യേകതയാണ്. കുറെ മഞ്ഞ ബിംബങ്ങൾ, മഞ്ഞയുമായി ബന്ധപ്പെട്ട ബിംബങ്ങൾ വരുന്ന കുറെ കവിതകളൊക്കെ എഴുതി. പക്ഷെ അപ്പോഴും ONV മനസ്സ് എപ്പോഴും റൊമാൻറ്റിക്കാണ്. അങ്ങനെ ആ മഞ്ഞയിൽ നിന്നും കവി മാറുകയാണ്. മഞ്ഞ മാറി അത് പിന്നെ പച്ചത്തുരുത്തിലേക്ക്, കൊച്ചു ദുഃഖത്തിൻ്റെ പച്ചത്തുരുത്തിലേക്ക് ഞാൻ മാറുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കറുപ്പിലേക്ക് മാറുകയാണ്. ഈ പ്രകൃതിയൊക്കെ നശിക്കുന്നു, ഭൂമിക്കൊരു ജന്മഗീതത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കറുപ്പ് വന്നു, ആ കറുപ്പ് തന്നെ വെള്ളയുടെ പശ്ചാത്തലത്തിൽ വന്നു. അതായത് അക്ഷരം പൂക്കളായി വിടർന്നത് വെള്ളത്താളിലാണല്ലോ എന്ന് പറയുന്ന ആ കവി അവസാനം അതിനെ എന്നിട്ട് ഈ ബൈബിൾ ബിംബങ്ങളും ഒക്കെ ആയിട്ട് ചേർത്ത് ഉത്ഥാനവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെയായിട്ട് കവി ബന്ധപ്പെടുത്തി. അങ്ങനെ കവിയുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ കവിത വായിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വളരെ പ്രധാനമായ ഒരു വേറൊരു ഉദാഹരണം, കുമാരനാശാനെ നമ്മൾ പഠിക്കുമ്പം നമുക്കറിയാം കുമാരനാശാന്റെ കാവ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. നളിനി, ലീല, സീത, വാസോദത്ത എല്ലാം അവരൊക്കെ എല്ലാം നിലവിലുള്ള നിയമങ്ങളെ ധിക്കരിച്ച ആളുകളാണ്. നളിനിയാണെങ്കിലും അതെ, സീതയാണെങ്കിലും അതെ. സീതയും ചോദിക്കുന്നത് ഞാൻ ഒരു പാവയല്ലല്ലോ, വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും. അവസാനം ചിന്താവിഷ്ടയ സീതയിൽ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പം എല്ലാം ഈ വിധിയെ ധിക്കരിക്കുന്ന സ്ത്രീകളാണ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവര് വിധിയെ ധിക്കരിക്കാൻ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും ഇരുട്ടിലിരുന്നാണ്. സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരള വന്നൊരന്തിയിൽ സീത പോയി മരത്തിന്റെ ചുവട്ടിലിരുന്നതാണ്. അപ്പം ആ കറുപ്പിന്റെ ഒരു പശ്ചാത്തലം അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും ഇത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത് ONV തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ONV കവിതകളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നുന്നതും. സിനിമ പാട്ടാണെങ്കിലും വളരെ ശോകമായ, ഭയങ്കര സാന്ദ്രമായിട്ടുള്ള, നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന കവിതകളും അതുപോലെ തന്നെ പാട്ടുകളും ഒക്കെ വരുന്നത്.
1: അപ്പൊ നമ്മുടെ ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങളും കൂടെ പങ്കുവെക്കാം. ആദ്യമായിട്ട് ടീച്ചർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
0: എനിക്ക് എന്നും എന്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടാണ് ഓ

0: വി എഴുതി, എം വി ശ്രീനിവാസൻ സംഗീതം കൊടുത്ത, യേശുദാസ് പാടിയ ഉൾക്കടൽ എന്ന സിനിമയില് നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ എന്നുള്ള ആ ഗാനം
1: ഇപ്പൊ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം ഈ ഗവേഷണത്തിന് ശേഷം അധ്യാപികയായിട്ട് മാർവേനേസ് കോളേജിൽ?
1: ഗവേഷണത്തിന് ശേഷമല്ല, ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ചെറിയ കുറച്ച് ജേർണലിസം പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിന്റെ രണ്ട് വാരിക ഉണ്ടായിരുന്നു, കേരളം വളരുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ വാരികയും അതുപോലെ തന്നെ നായിക എന്നൊരു സിനിമാ വാരികയും. അവിടെ കുറേ കാലം ഞാൻ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അത് ഈ ജേർണലിസവുമായിട്ട് പഠിച്ചിട്ട് വന്നതിൻ്റെ ഒരുപാട് ഗുണം അത് ഉണ്ടായി. ഇന്ന് ഞാൻ ഓർമ്മിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാറ്റൂർ സാറ് അവിടെ വന്ന ഏതോ ഒരു ജേർണലിസ്റ്റിനോട് പറഞ്ഞതായിട്ടറിഞ്ഞു. അവിടെ അന്ന് കെ എ ബീനെ ഞാനും ആയിരുന്നു അവിടെ എഡിറ്റേഴ്സായിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ട് പെൺകുട്ടികൾ ഇരുന്നതിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുപഠിക്കണം അവര് എന്ന്. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ആകാശവാണിയിൽ വരും, കാഷ്വലായിട്ട് ഇവിടെയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കോളേജിൽ ജോലി കിട്ടുന്നത്, ഞാൻ അവിടെ ജോയിൻ ചെയ്തു.
0: അവിടുത്തെ നീണ്ടകാലത്തെ അനുഭവങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് മാഡത്തിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്? ഇപ്പൊ കുട്ടികളാണോ ടീച്ചറിനെ കൂടുതൽ സ്വാധീനിച്ചത്, ടീച്ചറാണോ കുട്ടികളെ സ്വാധീനിച്ചത്?
1: എപ്പോഴും

0: കൂടെയും നമ്മൾ ഇടപെട്ടതിൻ്റെയും പഠിച്ചതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും ഒക്കെ ഒരു പരിണിത ഫലമാണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും ജീവിതകാലത്തിൽ എന്നും നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് അത്. പ്രത്യേകിച്ച് അധ്യാപനം, കവിത നമ്മൾ മനസ്സറിഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കുട്ടികളുടെ കൂടെ ടൂറ് പോകുന്നു, അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു, അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നു, പിന്നെ പഠിക്കാൻ പൊന്നോക്കമായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാമ്പത്തികം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ അധ്യാപനം എന്ന് പറയുന്നത്.
1: ഒരുപാട് തലമുറകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണല്ലോ.
0: തീർച്ചയായിട്ടും അതെ.
1: സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ കേരള സർവകലാശാലയിലെ ഭരണപരമായ കാര്യങ്ങളിൽ മാഡം ഒരുപാട് സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ. അപ്പൊ എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്നൊന്ന് പറയാം?
0: നേട്ടങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പല യൂണിവേഴ്സിറ്റിയുടെയും ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഇരുന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വരെ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പുതിയ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഞാൻ ജേർണലിസം പഠിക്കാനാണ് മദ്രാസിലെന്ന് പോയതെന്ന്. അത് എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നപ്പോഴാണ് മാറിവാനിയോസ് കോളേജിൽ മലയാളം വിത്ത് മീഡിയ സ്റ്റഡീസ് എന്നൊരു കോഴ്സ് കൊണ്ടുവരുന്നത് എം എക്ക്. ആ കുട്ടികൾക്ക് ജേർണലിസത്തിലും തുടർ പഠനം നടത്താം, ഇനി മലയാളത്തിലും ഗവേഷണവും നടത്താം, നെറ്റും എഴുതാം. അപ്പോൾ ഈ മീഡിയയും ജേർണലിസവും കൂടെ ക്ലബ്ബ് ചെയ്ത് ഇന്നിപ്പോൾ പലയിടത്തും അതുപോലെയുള്ള കോഴ്സുകളുണ്ട്. ഞാൻ കൂടുതലും അക്കാഡമിക് കാര്യത്തിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. സിലബസ് രൂപീകരണത്തിൽ, പുതിയ കോഴ്സുകൾ കൊടുക്കുന്നതിൽ, സമയത്ത് പരീക്ഷ നടത്തുന്നതിൽ. ഇപ്പം നമുക്ക് പലപ്പോഴും വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ്. കാരണം ഈ പഠിക്കാനായിട്ട് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ട് വിടുന്നത്, അവർക്ക് സമയത്ത് സിലബസ് കിട്ടണം, സമയത്ത് പഠിപ്പിക്കണം, സമയത്ത് പരീക്ഷ നടത്തണം, അവർക്കൊരു ജോലി കിട്ടണമെന്നൊക്കെയാണ്. ഇതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണതിന് ചെയ്യുന്നത്? അതിന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാം, പക്ഷെ ആ എതിർപ്പുകളെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ രീതി.
1: മാഡം നേരത്തെ സൂചിപ്പിച്ചു ഒ എൻ വി കുറുപ്പിന്റെ കവിതകൾ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളിലെ സംഗീതത്തെ എങ്ങനെയാണ് കാണുന്നത്?
0: ഒ എൻ വി കവിതകളിലെ സംഗീതത്തെക്കാൾ കൂടുതൽ എനിക്ക് അതിന്റെ വരികളാണ് ഇഷ്ടം. സംഗീതം പലപ്പോഴും ഒ എൻ വിയും ദേവരാജൻ മാഷും കൂടെ ചേർന്നിട്ടുള്ള സംഗീതമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അതിലെ ലിറിക്സിന്റെ ആ ഒരു താളം, ഒ എൻ വി നല്ലൊരു സംഗീതജ്ഞനും കൂടിയായിരുന്നു. അത് വളരെ ഭംഗിയായി വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ ഒ എൻ വിയുടെ എല്ലാ കവിതകളിലും എല്ലാ ഗാനങ്ങളിലും ഉണ്ട്. ഇന്നും നമ്മളോട് ഒരു 10 പാട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒ എൻ വിയും വയലാറും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആളുകൾ എടുക്കുന്നത്, നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. താളത്തിന്റെ ഒരു ഇതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ചില പാട്ടുകൾക്ക് ഇത് കിട്ടും, പക്ഷേ എന്നും കാലത്തിന് അതീതമായി നിൽക്കുന്ന കുറെ പാട്ടുകളുണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും മറക്കാനേ പറ്റില്ല. നമ്മുടെ മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്നുള്ള സിനിമയുണ്ടല്ലോ, അതില് നെറ്റിയിൽ പൂവുള്ള വർണ്ണച്ചിറകുള്ള പക്ഷി എന്ന് പറഞ്ഞ എം ബി ശ്രീനിവാസനാണ് അതിൻ്റെയും ഗാനം ചെയ്തിരിക്കുന്നത്. അതിമനോഹരമാണ്. സുഹാസിനി അത് അവതരിപ്പിക്കുന്നതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു താള മനോഹാരിതയൊക്കെ വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണെന്ന് തന്നെ വേണം പറയാൻ.
1: നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: കവിത വൈകാരിക പ്രതികരണം ആവശ്യപ്പെടുന്ന ഒരു സർഗാത്മക ആവിഷ്കാരമായിട്ടാണല്ലോ പൊതുവിൽ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഗദ്യത്തിൽ നിന്നും പദ്യത്തെ വേർതിരിക്കുന്നത് അതിന്റെ ഒരു വൈകാരികമായ തലം തന്നെയാണ് എന്ന് പറയാറുണ്ട് സാധാരണ. ശരിക്കും അത്തരം ഒരു വൈകാരിക പ്രതികരണം മാൻഡേറ്ററി ആണോ കവിതയെ സംബന്ധിച്ചിടത്തോളം?
1: അതെ, വേഡ്സ്വർത്ത് കവിതയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അനർഗളമായ വികാരങ്ങളുടെ കവിഞ്ഞൊഴുകലാണ് കവിത എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തുള്ളിത്തുളുമ്പുന്ന ആ വികാരം, അത് ചിലപ്പം സന്തോഷമാകാം, ചിലപ്പം ദുഃഖമാകാം, ചിലപ്പോൾ പ്രതീക്ഷയാകാം, അത് നമ്മളെ മനസ്സിനെ വല്ലാതെ മഥിക്കും. അപ്പോൾ അത് ചിലപ്പം വാക്കുകൾക്ക് അതീതമാകും. നമ്മളറിയാതെ തന്നെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്നതാണ് കവിത എന്ന്. അങ്ങനെ തൂലികയിൽ നിന്നും അടർന്നു വീഴുന്ന കാത്തിരിപ്പിന്റെ, ഇപ്പം കെ ജയകുമാർ സാറിന്റെ എഴുതിയ ഒരു സിനിമ പാട്ടുണ്ട്, നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. നമുക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് വെച്ചാൽ, നമ്മളൊക്കെ എല്ലാവരും ചെറുപ്പ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു വന്ന് ഒരുപാട് സങ്കല്പങ്ങളും പ്രേമവും പ്രണയവും നഷ്ടബോധവും ദുഃഖവും ഒക്കെ ചേർന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഈ കടന്നു വരുന്നത്. അപ്പം എവിടെയൊക്കെയോ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ മനസ്സിന്റെ കോണിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, നമ്മളാരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു, നമ്മളെ ആരോ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു അനുഭൂതി കവിതയ്ക്ക് തന്നെ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ.
0: ആദ്യം ഇത് ആവാഹിക്കുന്നത് കവിയാണല്ലോ.
1: കവിയാണ്,
0: കവിയുടെ മനസ്സിലുണ്ടാകുന്ന ഈ കോളിളക്കങ്ങളാണ് പിന്നീട് കവിതയായിട്ട് അനേകായിരം അനുവാചകരിലേക്ക്
1: എത്തുന്നത്. പാട്ട് എന്ന് പറയുമ്പോൾ ഇതിന് സംഗീതം കൊടുക്കുന്നയാളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നീലക്കുറിഞ്ഞികൾ പോകുന്ന ജോൺസൺ മാഷുടെ സംഗീതമാണ്. ഓരോരുത്തർക്കും ഓരോ ടച്ചുണ്ട്. ദേവരാജ മാഷ്ക്ക് ഒരു ടച്ച്, ജോൺസൺ മാഷ്ക്ക് ഒരു ടച്ച്, രവീന്ദ്രൻ മാഷ്ക്ക് വേറൊരു ടച്ച്. അപ്പൊ ഈ കവിതയെ എത്ര മനോഹരമാക്കി താള ലയത്തിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ സംഗീതം കൊടുക്കുന്നയാളുടെ, അതിലും അപ്പുറത്താണ് ഇത് ആലപിക്കുന്നയാളുടെ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു സംഗീതം, പാട്ട്, കവിത. അത് നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും ആസ്വദിക്കാം, പക്ഷെ ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, യേശുദാസ് പാടിയ പാട്ട് എന്ന് പറയുമ്പോൾ യേശുദാസ് മാത്രമല്ല, അത് എഴുതിയ ആളുണ്ട്, സംഗീതം കൊടുത്ത ആളുണ്ട്. ആകാശവാണിയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ഇങ്ങനെയാണ്.
0: കവിത മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ വരികൾ മാത്രം ചൊല്ലുന്നതുണ്ട്, കവിതയ്ക്ക് സംഗീതം നൽകിയിട്ട് ആലപിക്കുന്നതുണ്ട്. അപ്പൊ അത് പല കവിതകളും ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അതിന് സംഗീതം നൽകി ആലപിക്കുന്ന വേർഷൻ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ആ ഒരു സംഗീതത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി കൊണ്ട് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ കവിതയ്ക്ക് സംഗീതം നൽകുന്നത് കവിതയുടെ ഈ പറഞ്ഞ ആശയം, അതിൽ നിന്ന് ശ്രദ്ധ മാറി സംഗീതത്തിലോട്ടോ ഈണത്തിലോട്ടോ ഒക്കെ മാറിപ്പോകുന്നതിന് കാരണമാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.

0: തോന്നാതെ ചെയ്യുന്നവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ദേവരാജൻ മാഷ്, എം ബി ശ്രീനിവാസൻ, രവീന്ദ്ര മാഷ്, അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മള് ആ അവസ്ഥ ഏതാണ് എന്ന് നോക്കിയിട്ടാണ് അവര് അതനുസരിച്ചുള്ള ഈണം കൊടുത്തിട്ട് അത് കേട്ട് പാടുന്ന ഒരു രീതിയാണ്. ഇന്നങ്ങനെയല്ലോ. ഈ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറ എന്ന് പറയുന്നത് ഈ മെലഡീസിനെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്, ഈ കവിതയുടെ അർത്ഥങ്ങൾ നോക്കി പാടുന്നതാണ്. പണ്ട് നമ്മുടെ മെസ്സേജും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രണയലേഖനങ്ങളും ഒക്കെ എല്ലാം കവിതകളിലൂടെ ആണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ തലമുറയ്ക്ക് കൊട്ടും പാട്ടും മേളവുമാണ് കൂടുതൽ ഇഷ്ടം. അത് ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വസ്ത്രധാരണത്തിലുണ്ടാകുന്ന മാറ്റം പോലെ, വീട് വയ്ക്കുന്നതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം പോലെ ഈ എഴുത്തിലും രചനയിലും ഒക്കെ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്.
1: തലമുറകൾ കടന്നു പോകുമ്പോൾ
0: അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ആസ്വാദന തലം രൂപപ്പെടും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തില് ആ പഴയ ആസ്വാദന തലമാണ് ഇപ്പോഴും കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത്. നമ്മൾ സാഹിത്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയും, ഇപ്പം കാളിദാസന്റെ കൃതി ഇന്നും നമ്മൾ വായിക്കുന്നു, കാലിൽ മുള്ളുകൊണ്ടുന്ന എന്ന ഭാവത്തിൽ ശകുന്തള തിരിഞ്ഞ് ദുഷ്യന്തനെ നോക്കുന്ന ചിത്രം നമ്മള് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ ഇത് പറയുമ്പം പിള്ളേരിങ്ങനെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറ ഇത് കണ്ടിട്ടാണോ പ്രേമിക്കുന്നത്? അല്ല. താമരയിലയിൽ നഖം കൊണ്ട് പ്രണയലേഖനം എഴുതുന്ന കാമുകിയൊന്നും ഇന്നില്ല. പക്ഷെ ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതാണ് കാളിദാസൻ ഇത്, ഈ ശാകുന്തളം. ഇന്നും ഈ തലമുറ ക്ലാസ്സുകളിൽ ഇരുന്നത് പഠിക്കുന്നു, നമ്മളത് പഠിപ്പിക്കുന്നു. അത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പാട്ടുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഉത്തമമായ ഒന്ന് എന്ന് പറയുന്നത് കാലത്തെ അത് എത്ര കാലം അതിജീവിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ട്രെൻഡുകൾ മാറി മാറി വരും, പക്ഷേ ഇവിടെ സ്ഥായിയായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് എത്രമാത്രം ഈ നമ്മുടെ സാഹിത്യം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്.
1: ബൈബിളിന്റെ സ്വാധീനം മലയാള നോവലുകളിൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് മേൽനോട്ടം കൊടുത്തിട്ടുണ്ടല്ലോ.
0: ഉണ്ട്.
1: അപ്പോൾ ആത്മീയതയും സാഹിത്യവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: ആത്മീയത സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
1: ഒരുപാട് നോവലുകളിൽ ബൈബിളിന്റെ
0: പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. നോവൽ എഴുത്തുകാര് വളരെ കുറച്ചേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്, മറ്റ് പലരും ബൈബിളിനെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുണ്ട്. ഹൃദയത്തിലൊരു വാൾ എന്നുള്ളൊരു നോവല് ഓണക്കുറി സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ മാതാവിന്റെ ആ വ്യഥയാണ് അവിടെ കൊണ്ടുവരുന്നത്. അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ എങ്ങനെ അതിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബൈബിളെന്നല്ല, ഇപ്പൊ രാമായണത്തിനെ ആസ്പദമാക്കി എത്രമാത്രം വന്നിട്ടുണ്ട്, എല്ലാ ഇതിഹാസങ്ങളെയും ചേർത്ത് വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലം അതിന്റെ അന്തസത്ത കളയാതെ എഴുതണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: സാഹിത്യകാരന്റെ ഭാവനാപരമായ പരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് അതിനൊരു ഇമ്പാക്ട് ഉണ്ടെന്നാണ് മാഡം. എന്തുകൊണ്ടായിരിക്കും ഇത്തരം പുരാണം അല്ലെങ്കിൽ ബൈബിളോ രാമായണം അങ്ങനത്തെ ഒരു കഥാ പശ്ചാത്തലം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അവരിൽ നമ്മൾ പരീക്ഷിക്കുന്നത്?
0: മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മതം. പിന്നെ ഇതിലെല്ലാം ഒരു സാഹിത്യത്തിന്റെ അംശമുണ്ട്. ഇപ്പൊ ബൈബിളിലെ സങ്കീർത്തനങ്ങള് ഒരുപാട് എഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അതുമാത്രമല്ല, എല്ലാ അതിലെ ബുക്കുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. രാമായണ മഹാഭാരതം ഒക്കെ അതിലെല്ലാം ഓരോ കൊച്ചു കഥ പോലും ആളുകളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ എഴുത്തുകാരനെ അത് കൂടുതൽ സ്പർശിക്കുന്നത്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ചക്രവർത്തിനി നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം, യേശുദാസ് പാടിയ ചെമ്പരത്തി എന്ന സിനിമയിലെ. വയലാറാണ് അതിന്റെ രചന.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു

0: കുട്ടിക്കാല മലയാള നോവലുകളിൽ എങ്ങനെ ആവിഷ്കരിക്കപ്പെടുന്നു എന്നതും മാഡത്തിന്റെ ഒരു വിഷയം ആയിരുന്നല്ലോ. ആലാഹയുടെ പെൺമക്കളിലും ഒക്കെ കുട്ടികളും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് വളരെ തീക്ഷ്ണമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷെ പുതിയ നോവലുകളിലെ കുട്ടിക്കാലം നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അതെങ്ങനെയാണ് ആ തലമുറകളിലെ മാറ്റം മനസ്സിലാക്കുന്നത്?
1: മാറ്റം കുട്ടിക്കാലം പഴയ കാലത്തെ കുട്ടിക്കാലമല്ല. നമ്മള് മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന കുട്ടിക്കാലം ഇന്നില്ല. ഇന്ന് ലാപ്ടോപ്പിൽ കളിക്കുന്ന, മൊബൈലിൽ കളിക്കുന്ന 2 വയസ്സുള്ള കുഞ്ഞിനെ മുതലാണ് നമ്മൾ കാണുന്നത്. മാവേലെറിയാൻ പോകുന്ന കുട്ടികളില്ല, വെള്ളത്തിൽ ചാടിയോടി നടക്കുന്ന കുട്ടികളില്ല. വിങ്ങുന്ന ബാല്യമാണ് ഇന്ന് നമ്മൾ കൂടുതലും കാണുന്നത്. നമ്മൾ ദിവസവും പത്രം എടുത്ത് നോക്കിക്കേ, എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് പീഡിപ്പിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്. പണ്ട് പറയുമായിരുന്നു മാതൃത്വത്തെ പറ്റിയൊക്കെ നമ്മൾ എന്തുമാത്രം പുകഴ്ത്തുമായിരുന്നു. ഇന്നത്തെ തലമുറയോടൊന്ന് പറഞ്ഞു നോക്ക് മാതൃത്വത്തെ പറ്റി. അപ്പം അതൊക്കെ ഈ എഴുത്തുകാരനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് ഈ അവസ്ഥ. അത് പണ്ടത്തെ പോലെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതായിരിക്കില്ല ഇന്ന്. ഇതില് ബിംബങ്ങളിലൂടെയും ഒക്കെയായിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പം ആ ആവിഷ്കരണത്തിന്റെ പ്രത്യേകത, കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയുടെ പ്രത്യേകതകളാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാര്യം തന്നെ.
0: അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടോ, സാംസ്കാരിക വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാഡം ഒരുപാട് വ്യക്തമായും ശക്തമായ നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പരിസ്ഥിതി ബോധവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എങ്ങനെ?
1: അത് വളരെ പ്രധാനം. എനിക്ക് UGC ഒരു മേജർ റിസർച്ച് പ്രോജക്റ്റ് ആണ് കിട്ടുന്നത്, ഇക്കോ എസ്തെറ്റിക്സ് ഓഫ് മലയാളം റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറഞ്ഞത്. കവിതകളിലെ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. പരിസ്ഥിതി എങ്ങനെ, അത് തിയററ്റിക്കലായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ പരിസ്ഥിതി എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ പരിസ്ഥിതി നഷ്ടം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, ജീവിത ചക്രങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ളത്, അത് തിയറിയിലൂടെ മാത്രമല്ല, ടെക്നോളജിയിലൂടെ മാത്രമല്ല, ഇത് കവിതകളിലൂടെയൊക്കെ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, അതുപോലെ എൻ മകജെ എന്ന് പറഞ്ഞ അംബികാസുധൻ മങ്ങാടിന്റെ നോവല്. അപ്പൊ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞുള്ള കാലത്തെ അതിജീവിച്ച് നിൽക്കും. പരിസ്ഥിതിയിലൂടെ അതിനെ, അതിനൊരു ആസ്വാദന തലമുണ്ട്, അതിനൊരു തിയററ്റിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തലമുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള പഠനങ്ങൾ, പുതിയ പഠന രീതികൾ അങ്ങനെ തന്നെ വരണം എന്നുള്ളത്. എന്റെ കൂടെ തന്നെ ആദ്യത്തെ ഒരു റിസർച്ച് വന്നത് കുഞ്ഞിരാമൻ നായരുടെയും വൈലോപ്പിള്ളിയുടെയും പരിസ്ഥിതി ബോധം. അതാണ് മലയാളത്തിൽ ഒരു പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു PhD thesis ആദ്യം വരുന്നത്. അപ്പോൾ അത് ആ പരിസ്ഥിതി ചിന്തകൾ, അങ്ങനെയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ പഠനങ്ങൾ നമ്മുടെ സാഹിത്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ പഠന മേഖലകളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒക്കെ ഒരുപാട് മാറ്റം.

0: മാറ്റം വരുത്തും എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ.
1: അതുപോലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട്
0: അതും ഞാൻ പ്രോജക്റ്റ് ചെയ്തതാണ്, നമ്മുടെ ടൂറിസവും നമ്മുടെ കൾച്ചറും കൂടെ സംസ്കാരവും കൂടെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന്, കൾച്ചറൽ ടൂറിസം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു പുതിയ തലത്തിലെ ചിന്തകളാണ് ഈ കൾച്ചറൽ ടൂറിസം എന്താണെന്നുള്ളത്. നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ അതിനെയൊക്കെ എങ്ങനെ നമ്മൾക്ക് നമ്മുടെ തെയ്യം, ഓണം, പുലികളി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ചുവർ ചിത്രങ്ങൾ, നമ്മുടെ പള്ളികൾ, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ എവിടെ നോക്കിയാലും ടൂറിസവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനാണ്. അതിന്റെ പവിത്രത കളയാതെ തന്നെ നമുക്ക് ഇതിനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ പഠന തലങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതൊക്കെ പഠനശാഖകളായിട്ട് വരണം, എങ്കിലേ അതിനൊക്കെ ഒരു പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ
2: സാധിക്കൂ.
0: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം കൊടുത്ത് കെ എസ് ചിത്ര പാടിയൊരു പാട്ടുണ്ട്, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ കൃഷ്ണവിടിയിലൊരു പ്രണയകാലത്ത്. നമ്മുടെ മനസ്സിനെ ഒരുപാട് ഏതൊക്കെയോ ഒരു അനുഭൂതിയുടെ ലോകത്തിലേക്ക്, കാത്തിരിപ്പിന്റെയൊക്കെ ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല പാട്ട് തന്നെയാണ്.

0: പുതുതലമുറയിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
1: പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം കുട്ടികളോട് മുതിർന്നവരെ ബഹുമാനിക്കണം. നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോ അല്ലെങ്കിൽ പ്രായമായവരോ ഒക്കെ വന്നാൽ നമ്മളിരിക്കുകയാണെങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ ആരും എഴുന്നേൽക്കില്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മാതൃകകൾ ശരിയാകുന്നില്ല എന്നുള്ളതാണ് ഒന്ന് കാര്യം. നമ്മൾ യുവതലമുറയെ എപ്പോഴും കുറ്റം പറയുമ്പോൾ നമ്മൾ എന്ത് കോൺട്രിബ്യൂഷനാണ് അവർക്ക് കൊടുക്കുന്നത്, എന്ത് മാതൃകയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് നമ്മളും കൂടെ ചിന്തിക്കണം. കുടുംബത്തിൽ അച്ഛനും അമ്മയും എന്താണ് ചെയ്യുന്നത്, മുതിർന്നവരെന്താണ് ചെയ്യുന്നത്, അധ്യാപകരെന്താണ്. വളരെ പവിത്രമായിട്ടുള്ള ഒരു ജോലി ആണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് അധ്യാപനം. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ വ്യതിചലിച്ച് പോയിരിക്കുന്നു ഒരുപാട് ആളുകളും. അപ്പം ആ മാറ്റം പുതുതലമുറയിലും ഉണ്ടായിട്ടുണ്ട്. അത് അപകടകരമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അടുത്ത തലമുറ വരുമ്പോഴേക്കും ഈ തലമുറ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും.
0: ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ആകാശവാണി ശ്രോതാക്കളുമായി വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനെത്തിയ ജോളി സക്രിയ മാഡത്തിന് ആകാശവാണിയുടെ പേരിൽ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: ഇങ്ങനെയൊരു വേളയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആകാശവാണിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ കാണാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗം ഇന്ന് ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇത് നമ്മുടെ യുവതലമുറയെ ആരോഗ്യപരവും സാമൂഹ്യപരവുമായ അധപ്പതനത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതയെ തടഞ്ഞേ മതിയാകൂ. അതിനായി സംസ്ഥാനത്തുടനീളം വിപുലമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിവരുന്നത്. ലഹരിയെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റുവാനായി ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കർമ്മപദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണ പിന്തുണ ഇതിന് അത്യാവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം, പ്രവർത്തിക്കാം. ലഹരിയെ എന്നേക്കുമായി ഒഴിവാക്കാം. ലഹരി അടിമത്തവും അതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നതുമൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിപിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിപിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി

പാരമ്യത്തിലെത്തി കുറേ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിൻ്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിൻ്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിൻ്റെ അളവ് കുത്തനെ കൂടുമ്പോൾ, ആ ലഹരി ഉപയോഗത്തിൻ്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിൻ്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിൻ്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുമൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യം

കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2. പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി

0: ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് നാലാമത്തെ പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരമാസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രേക്ഷകരെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ വി പി ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496559.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി.

ഇന്നത്തെ രാഗാമൃതത്തിൽ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ കേൾക്കാം. കെ വെങ്കിടാചലം വയലിൻ, മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. ദ്വരകുന എന്നാരംഭിക്കുന്നു രാഗം ബിലഹരി, ആദിതാളം ത്യാഗരാജകൃതി.

ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ. കെ വെങ്കിടാചലം വയലിൻ, മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ മൃദംഗം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വൈസ് ചാൻസലറായ പ്രൊഫസർ വി പി ജഗതിരാജ്, ഒപ്പം ഐശ്വര്യ. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് പലപ്പോഴും അവരുടെ ജോലി, താമസിക്കുന്ന സ്ഥലം, പ്രായം ഒക്കെ ഒരു തടസ്സമായിട്ട് വരാറുണ്ട്. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്കെങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പി പി ജഗതിരാജ് സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എല്ലാവിധ നമസ്കാര ആശംസകളും നേരുന്നു. ആദ്യമേ തന്നെ
1: ചോദിക്കാനുള്ളത്, നമുക്ക് സാധാരണ ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, ഈ സാധാരണ സർവകലാശാലകളും ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അത് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു സാർ.
2: ആദ്യമേ തന്നെ പറയാം, ഇഗ്നോ എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇത് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ ടീച്ചിങ് ഉണ്ട്, ഇത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡാണ്, അതായത് സെൽഫ് സ്റ്റഡി മോഡ്. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തരും, ഞായറാഴ്ചകളിൽ നടത്തുന്ന കൗൺസിലിംഗ് ക്ലാസ്സസ് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക, ഇതാണ് ഓപ്പൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉള്ള രീതി. മറ്റേതുമായിട്ടുള്ള ഡിഫറൻസ് എന്നാൽ റെഗുലർ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. ഓപ്പൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡിൽ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷേ നിങ്ങളെല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇപ്പോൾ ഈ ഡിഗ്രിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇല്ല. റെഗുലർ യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും കൊടുക്കുന്ന ഡിഗ്രിക്ക് ഒരേ വെയിറ്റേജാണ്. ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും എന്ത് പർപ്പസിനും ഇപ്പം വെളിയിൽ പോകുകയാണെങ്കിലും ഒരുപാട് പേര് വെളിയിലെല്ലാം പോകുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനി ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി ക്വാളിഫിക്കേഷൻ ഈക്വൽ വെയിറ്റേജാണ് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി ആയാലും ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതാണ് കുട്ടികൾക്കുള്ള ഒരു സംശയം.
1: തൊഴിൽ സാധ്യത, ഒരു സർട്ടിഫിക്കറ്റിന്റെ മൂല്യത്തിന്
2: ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾക്ക് മറ്റൊരു ഡിഗ്രിയുടെ അതേ തുല്യ വെയിറ്റേജാണ് എല്ലാ പർപ്പസിനും.
1: അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്?
2: ഇപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൽ രണ്ട് സൈക്കിളിൽ അഡ്മിഷൻ നടത്തും, ഒന്ന് ജൂലൈ അഡ്മിഷനും ഒന്ന് ജനുവരി അഡ്മിഷനും. ഇപ്പോഴത്തെ ജൂലൈ അഡ്മിഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്, അതായത് ERP.SGOE.AC.IN വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. August 10 ഇപ്പം നമ്മൾ 30 പ്രോഗ്രാമിനാണ് നോട്ടിഫൈ ചെയ്തേക്കുന്നത്. അതിൽ 17 UG പ്രോഗ്രാമും 14 PG പ്രോഗ്രാമും. അതിൽ ഈ 17 UG പ്രോഗ്രാമിൽ 6 പ്രോഗ്രാം നമുക്ക് 4-year NEP പ്രകാരമുള്ള 4-year പ്രോഗ്രാമും, ബാക്കി UG പ്രോഗ്രാം 3-year പ്രോഗ്രാമാണ്, പിന്നെ 14 PG പ്രോഗ്രാമാണ്. ഈ 4-year പ്രോഗ്രാമിൽ നിങ്ങൾ 3-year എക്സിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് പോകാൻ പറ്റും. സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ഫുൾ NEP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, 3rd year മാത്രം എക്സിറ്റ് കൊടുക്കുന്നു, ഞങ്ങളും അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഡിഗ്രി മാത്രം മതിയെങ്കിൽ 3rd year കഴിഞ്ഞിട്ട് ഡിഗ്രി ആട്ടുമോ, പിന്നെ അതല്ല 4-year കംപ്ലീറ്റ് ചെയ്താൽ ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആട്ടോ. പക്ഷേ നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് നമുക്ക് ഓപ്ഷൻ ഇല്ല. അതാണ് ഒരു വ്യത്യാസം, അത് ഭാവിയിൽ വരും. ഇപ്പോൾ അപ്ലൈ ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. BBA ഉണ്ട്, നമ്മൾ BBA സ്പെഷ്യലൈസേഷൻ HR, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ. നമ്മൾ ഇത് കൂടാതെ Aviation പോർട്ട് മാനേജ്മെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. കൂടാതെ BCOM എന്ന് പറഞ്ഞാൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി. പിന്നെ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ BA ഡേറ്റ

0: സയൻസ് ആൻഡ് അനലറ്റിക്സ് കൊടുക്കുന്നുണ്ട്. ബി എ നാനോ എൻ്റർപ്രണർഷിപ്പ്, ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം തന്നെ പി ജിയിലേക്ക് ഒരുപാടുണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുണ്ട്. അത് ഞങ്ങളുടെ ഒരു ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ്. അത് ഈ കുടുംബശ്രീ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചാൽ ആ ബിസിനസ് എങ്ങനെ വലുതാക്കാൻ പറ്റും എന്നുള്ള എല്ലാ ഇൻഫർമേഷൻസ് അത് കിട്ടും. കൂടാതെ അവർക്കൊരു ഡിഗ്രിയും കൂടെ കിട്ടും. അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു പി എസ് സിക്കോ അല്ലെങ്കിൽ യു പി എസ് സിക്കോ ബാങ്ക് ഡെസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതല്ല, പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് പഠിച്ച കൊടുക്കും. നമ്മുടെ എല്ലാ പ്രോഗ്രാം വെറുതെ ഒരു പേപ്പർ വാല്യൂള്ള സർട്ടിഫിക്കറ്റ്, അതിനകത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാനും പ്രോജക്റ്റ് ചെയ്യാനും മൂ കോഴ്സ് പഠിക്കാനും ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കാനുമുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ബി സി എ കൊടുക്കുന്നുണ്ട്. ബി സി എ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ബി എ ഹിന്ദി, ബി എ അറബിക്ക്, ബി എ സാംസ്ക്രിറ്റ്, ബി എ അസൽ ഉൽമ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബി എ എക്കണോമിക്സ് ഉണ്ട്, ബി എ ഫിലോസഫി ഉണ്ട്, ബി എ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. കൂടാതെ എം ബി എ പ്രോഗ്രാം അല്ല പി ജി പ്രോഗ്രാം എം കോം വിത്ത് സ്പെഷ്യലൈസേഷൻസ്, എം ബി ആൻഡ് എം സി ഉണ്ട്, ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ. അതിനകത്ത് തന്നെ പോർട്ട് മാനേജ്മെൻറ്റ്, എം ബി എ പോർട്ട് മാനേജ്മെൻറ്റ്, ഏവിയേഷൻ മാനേജ്മെൻറ്റ് തുടങ്ങി പിന്നെ കൺവെൻഷനൽ അഞ്ച് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഡ്യുവൽ സ്പെഷ്യലൈസ് എടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈവൻ എം ബി ആണ് എം സി എ പോലെ ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് ഇത് കഴിഞ്ഞ ഒരു ജോലി കിട്ടുന്ന രീതിയിൽ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എം എ ഇംഗ്ലീഷ്, എം എ മലയാളം, എം എ സാംസ്ക്രിറ്റ്, എം എ അറബിക്ക്, എം എ ഹിന്ദി, എം എ ഹിസ്റ്ററി, എം എ സോഷ്യോളജി, എം എ എക്കണോമിക്സ്, എം എ ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിഷൻ, ഇത്രയും കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് നമ്മൾ ബി എഡിന് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ സി ടിയുടെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് അത് തുടങ്ങാൻ പരിപാടിയുണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്ട് തുടങ്ങുന്നത് ഇപ്പം അടുത്ത വർഷം മുതൽ, ഈ വർഷം തുടങ്ങാനിരുന്നത്, പിന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നുണ്ട്. എം എസ് സി മാത്തമാറ്റിക്സ്, എം എസ് ഡബ്ല്യു ലൈബ്രറി സയൻസ്, അതുപോലെ ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പിന്നെ പുതിയ ഒരുപാട് പ്രോഗ്രാം നമ്മൾ തുടങ്ങി. ഇത് കൂടാതെ നമ്മൾ 40 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, സ്കിൽ ബേസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാം ഈ എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലെങ്കിൽ പ്രൈവറ്റും ആയിട്ട്, ഇപ്പം കെട്ടോൺ, ഐ സി ടി അക്കാഡമി, അസാപ്പ്, പിന്നെ റൂട്ടോണിക്സ്, പിന്നെ സീഡിറ്റ്, അതുപോലെ ഒത്തിരി നല്ല പ്രൈവറ്റ് നടത്തി പറയുന്നത്. അത് നമ്മൾ തുടങ്ങുന്നത് കെയർ ഗീവിങ് തൊട്ട് പിന്നെ യോഗ, മ്യൂസിക്, ഡാൻസ് തൊട്ട് ജീരിയാട്രിക് കെയർ, പിന്നെ ഇന്നോവേറ്റീവ് ഐ ടിയിലുള്ള സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള എല്ലാ മെഷീൻ ലേണിംഗ്, ഫിൻടെക് ടെക്നോളജി, അങ്ങനെ ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം അങ്ങനെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ആൾറെഡി 5-6 പിന്നെ സൈബർ സെക്യൂരിറ്റി അൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി. അപ്ലൈഡ് മെഷീൻ ലേണിംഗ് ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫോർ സ്കിൽസ് ആൻഡ് ഫൗണ്ടേഷൻ കോഴ്സ് ഐ എൽ ടി എസിനൊക്കെ ഉള്ള അതിൻ്റെ കൊടുക്കുന്നുണ്ട്. 1-year ഡിപ്ലോമ പ്രോഗ്രാം സിദ്ധാന്തം ഗുരു ലൈഫ് ആൻഡ് ഫിലോസഫി തുടങ്ങി. ഇന്നലെ നമ്മൾ ഒരെണ്ണം ഓപ്പണാക്കി, അതായത് ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്. എല്ലാ മതങ്ങളും പഠിക്കണമല്ലോ, അപ്പോഴുള്ള മറ്റുള്ള പരസ്പരം ബഹുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കാനുള്ള അവസരം ഇന്നലെ ആദ്യമായിട്ട് ഇന്നലെ അനൗൺസ് ചെയ്ത് ഡിപ്ലോമ. അതുപോലെ ബാക്കി എല്ലാ ഇസ്ലാമിക് സ്റ്റഡീസും ഹിന്ദു സ്റ്റഡീസും അതുപോലെയുള്ള എല്ലാം നമ്മൾ ഓഫർ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയുണ്ട്.
1: ഇപ്പൊ ഈ ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മുടെ സാധാരണ സർവകലാശാലയിലുള്ള യോഗ്യത തന്നെയാണോ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്?
0: അതാണ്, അല്ല അവിടെ നമ്മളൊരു, അതായത് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോലുള്ള പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ പല കാരണങ്ങളുകൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയവരുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ കല്യാണം കഴിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ അല്ലെങ്കിൽ പണ്ട് ആഗ്രഹിച്ച ചില സബ്ജക്റ്റ് പഠിക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. അതിനെല്ലാം നമ്മൾ ചെയ്യുന്നത് പ്ലസ് ടു പാസ് ആവുക അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ എഴുതി, ഈ ലിറ്ററസി മിഷൻ പോലുള്ള പല ഇതുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ളവർക്ക്
1: തുല്യതാ പരീക്ഷ പാസ്സായാൽ.
0: ഇത്തവണ ഞാൻ വേറൊരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞ് ഗവൺമെൻറ് അപ്രൂവ് 2 വർഷമോ അതിൽ കൂടുതലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് നമ്മുടെ അവിടെ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല. അപ്പോൾ അതൊരു 10,000-ക്കണക്കിന് കുട്ടികൾക്ക് ഗുണം വരാൻ പറഞ്ഞു. പ്ലസ് ടു ഇല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിഗ്രിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും.
1: അവർക്ക് അതിനുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഇത് തമ്പാനാണ്, കാസർഗോഡ് നിന്ന്.
1: ആ ശരി, വിഷയം കേട്ടല്ലോ അല്ലേ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളും അതിന്റെ സാധ്യതകളെയും കുറിച്ചിട്ടുള്ള പരിപാടിയാണ്. വൈസ് ചാൻസലർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിനോട് സംശയം ചോദിച്ചോളൂ.
0: നമസ്കാരം.
2: എന്റെ, ഞാനൊരു ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടൊരു പേഴ്സൺ ആണ്. പിന്നെ റിട്ടയർഡ് ടീച്ചറാണ്. അത് എനിക്കൊരാഗ്രഹം, പിന്നെ അന്ന് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പിന്നെ ടി ടി സിക്ക് പോയിട്ട് അന്ന് അങ്ങനെ കിട്ടുമായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. ഇപ്പം നമ്മൾ

0: എന്ന ഈ പ്ലസ് ടു ഇതാവാൻ എന്തെങ്കിലും കോഴ്സ് നമ്മളെ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ, അങ്ങനെയൊരു കോഴ്സ് ഉണ്ടോ എന്നറിയാനാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ഇനി ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്.
1: നമ്മുടേത് യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ ഡിഗ്രി തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സാക്ഷരതാ മിഷൻ്റെ കീഴിൽ തുല്യതാ പരീക്ഷയുണ്ട് പ്ലസ് ടുവിൻ്റെ. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവരുന്നു, ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് ഐ ടി എ കഴിഞ്ഞോ, രണ്ട് വർഷത്തെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ടി എ, അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവരെ നമ്മൾ എലിജിബിലിറ്റിക്കായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അവർ ഒരു 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്തു. ഇതെല്ലാം യു ജി സി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ അപ്രൂവ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒന്നീ ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ പ്ലസ് ടു ചെയ്യുക, അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മളവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബ്ലൈൻഡിനെല്ലാം ഫ്രീ കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ തരാവുന്നതാണ്.
2: ശരി, വിളിച്ചതിന് നന്ദി. നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കോഴ്സുകളുടെ കാര്യം പറഞ്ഞു. ഈ കോഴ്സുകളുടെ ഒരു ഫീസിനെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കാം.
1: ഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ഫീസാണ്. ഇതൊരു ബിസിനസ് മോഡലല്ല. പഠിക്കാൻ താല്പര്യമുള്ള പാവപ്പെട്ട നമ്മൾ അവരുടെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. എങ്കിൽ പോലും നമ്മളിതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഒരു മിനിമം ഫീസ് കളക്ട് ചെയ്തല്ലേ പറ്റും. ഗവൺമെൻറ്റിനും സപ്പോർട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കിത് ഒരുപാട് ഈ കൺവെൻഷനൽ യൂണിവേഴ്സിറ്റിയെക്കാട്ടി ഒരുപാട് എക്സ്പെൻസ് കൂടുതലല്ല. ഈ നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലാതെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഹയർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു ലെസ് ദാൻ 20,000 വരത്തോളം 6 ഇയർ ആണെങ്കിൽ. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൽ ഒരു 4,000 4,500 രൂപ അടിക്കണം. ഒരു 3,000 പ്ലസ് 1,500 രജിസ്ട്രേഷൻ എല്ലാം. പിന്നത്തെ സെമസ്റ്റർ ഒരു 3,000 അടച്ചാൽ മതി. അത് 4-8 ഇയർ ആണെങ്കിൽ ആദ്യത്തെ വർഷം ഒരു 5,000 രജിസ്ട്രേഷൻ ഉൾപ്പെടെയൊക്കെ ഉള്ളത്. ഇനിഷ്യൽ കുറേ ഇതുണ്ട്. അത് കഴിഞ്ഞ് പെർ സെമസ്റ്റർ ആകുമ്പോൾ ഒരു 3,500 അടുത്ത് അല്ലെങ്കിൽ 3,800. അത് ഓരോ കോഴ്സിനനുസരിച്ച്. ഇപ്പം പ്രാക്ടിക്കലൊക്കെ ഉണ്ടെങ്കിൽ ചില പ്രോഗ്രാം BA BCOM എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നെയും കുറവ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കോഴ്സിനനുസരിച്ച്. ഇപ്പം BA BCOM ഒക്കെ ആണെങ്കിൽ ഒരു ആദ്യത്തെ വർഷം ഒരു 4,600 വരത്തുള്ളൂ. പിന്നെ ഒരു 3,000 വരത്തുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽസ് BCA ഒക്കെ ആകുമ്പോൾ ലാബിന് കൊടുക്കുന്നത്. ലാബ് ഞാൻ പറഞ്ഞില്ലേ, ഹയർ ചെയ്യുക ലാബിൽ. അപ്പോൾ അവർക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടതുകൊണ്ട് ഒരു ചെറിയ 1,000 രൂപയുടെയൊക്കെ ഒരു ഡിഫറൻസ് വരും. അത് അഫോർഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ SC ST ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ. ഇ ഗ്രാൻസ് ഉണ്ട്, സ്കോളർഷിപ്പ് ഉണ്ട്, ഫിഷറീസ് സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റെഗുലർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പും നമ്മുടെ സ്റ്റുഡൻസിനും കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് റെഗുലർ കോളേജിന് കിട്ടുന്ന സ്കോളർഷിപ്പ് ഒരുവിധം ഈ ഗ്രാൻസ് ഫിഷറി അങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട്.
2: ഇപ്പോൾ ഇവർക്കുള്ള പഠന സ്റ്റഡി മെറ്റീരിയൽസ് ഇപ്പോൾ ജൂൺ ജൂലൈയിലാണ് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സൈക്കിള് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ് എപ്പോൾ തുടങ്ങും, അവരുടെ പഠന സാമഗ്രികളൊക്കെ എപ്പോഴാണ് അവർക്ക് കിട്ടുക?
1: ഇപ്പം നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം പണ്ട് നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കേരള ഒട്ടൊക്കെ നമുക്കിപ്പോൾ 60 ലേണിംഗ് സപ്പോർട്ട് അവിടെ കൊണ്ടു കൊടുത്തിട്ട് അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട്. അപ്പം പല കുട്ടികൾക്കും വന്ന് ട്രാവൽ ചെയ്യാനൊക്കെ വന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വർഷം പോലെ നമ്മൾ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ സ്കീം വെച്ചിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ ഈ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് കുട്ടിയൊക്കെ അയച്ചു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 10 ആണ്. നമ്മൾ കൗൺസിലിംഗ് തുടങ്ങുന്നത് September 15 തുടങ്ങും. എന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസൈഡ് ചെയ്യുന്ന UGC ആണ്. ഇപ്പോൾ അഡ്മിഷൻ പോലും ഇവർ രജിസ്റ്റർ ചെയ്യേണ്ട UGC പോർട്ടലല്ല, നമ്മുടെ പോർട്ടലല്ല. അപ്പോൾ അവിടെ ABC ID എടുക്കണം, DEB ID എടുക്കണം. ഇത് ഭയങ്കര മറ്റേ റെഗുലർ യൂണിവേഴ്സിറ്റിയെക്കാട്ടി സ്ട്രിഞ്ചൻറ് റൂൾസാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരെയും ധാരണയെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്തോ എക്സാം നടത്തി അങ്ങനെയൊന്നുമല്ല. അതിനേക്കാട്ടി സ്ട്രിഞ്ചൻറ് റൂൾസാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്.
2: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, പേര് പറയാമോ?
3: എന്റെ പേര് ശ്രീജ, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്.
2: ശരി, വിഷയം കേട്ടല്ലോ അല്ലേ?
3: വിഷയം കേട്ടു.
2: സാറിനോട് സംസാരിച്ചോളൂ.
3: ഓക്കെ, നമസ്കാരം സർ.
1: നമസ്കാരം മാഡം.
3: എന്റെ പേര് ഷീജ എന്നാണ്. നമുക്കൊരു സംശയമുണ്ട്, അതായത് ഇപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ പണ്ട് നടന്ന പാരലൽ ആയിട്ട് നടന്നിരുന്ന എല്ലാ കോഴ്സുകൾക്കും ഈക്വൽ ആയിട്ട് നടത്തുന്ന ഒരു കോഴ്സ് ആണല്ലോ അല്ലെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്ലസ് ടു പാസ്സായിട്ട് ഇപ്പോ റെഗുലർ കോളേജിൽ കിട്ടാത്ത എല്ലാവർക്കും ഇതിൽ തന്നെയാണല്ലോ പഠിക്കണേ. അപ്പൊ നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മള് പൊതുവെ ഒരു ഇത് എടുത്തു നോക്കുമ്പോ ഇപ്പൊ ഫൈൻ ഒരു കഴിഞ്ഞ വർഷം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവരുടെയും ഒരൊറ്റ സെമിസ്റ്റർ എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ, അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞവരുടെയും ആകെ 3 സെമ്മേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അവര് 5th സെമ്മില് പഠിക്കേണ്ട സമയത്ത് അവരുടെ 3rd സെം എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷം ഇങ്ങനെ ലാഗ് ചെയ്തുകൊണ്ട് ഒരു 1.5 വർഷം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ജോലി കിട്ടിയുള്ളവർക്ക് ഇത് നല്ലൊരു ഇതാണ്, പക്ഷെ പ്ലസ് ടു കഴിഞ്ഞ് റെഗുലർ കോളേജിൽ ജോലി റെഗുലർ കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ വെറുതെ വർഷം പോകുന്നതായിരിക്കില്ലേ, അതറിയാൻ
1: വേണ്ടി. അങ്ങനെയല്ല, ആദ്യത്തെ ഒരു നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ, നമുക്കൊരു സിസ്റ്റം ആയി വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഒരു വർഷം ലാഗ് ഈ എല്ലാ കോഴ്സും ഒരുവിധം ഡിലേ ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നതിനകത്ത് വലിയ ഇല്ല, അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയും, ഈ ലാഗ് ചെയ്യുന്ന പറയാൻ കാര്യം, നമ്മൾ റെഗുലർ കോളേജിൽ ജൂൺ ജൂലൈയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. നമ്മുടെ യു ജി സി ആണ് നമ്മുടെ ഡേറ്റ് തിരിക്കുന്നത്, നവംബർ ആവും നമ്മുടെ അഡ്മിഷൻ. അപ്പം തന്നെ ഒരു 6 മാസം ഡിലേ ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അത് നമ്മൾ ഫസ്റ്റും സെക്കൻഡ് സെമസ്റ്ററും കൂടെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഒരുമിച്ച് എക്സാം വെച്ചിട്ട് 3rd സെമസ്റ്റർ ആകുമ്പോൾ മറ്റവരെ കൂടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനി കോഴ്സ് ലാഗ് ചെയ്യത്തില്ല, മറ്റുള്ള കോഴ്സ് എൻ്റെ കൂടെ തന്നെ ഇറക്കി വിടാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാഡം പറഞ്ഞതിനകത്തൊരു ഒരു ശരിയായൊരു കാര്യമുണ്ട്. ആ ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയത് 23 നവംബറിലാണ് തുടങ്ങിയത്. അപ്പം 26 നവംബറിലാണ് ശരിക്കും അവരുടെ കോഴ്സ് തീരത്തുണ്ട്. ആ ഡിലേ ആണ്. ഈ സിസ്റ്റം മനസ്സിലാവാതെ ആൾക്കാർ ഈ കൺവെൻഷണൽ കോളേജുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ കോഴ്സ് ലാഗ് ചെയ്യുന്നത്. അപ്പോൾ അവരും അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇന്ന് പറ്റിയത്. പക്ഷേ നമ്മൾ ഈ കൺസേൺ നമ്മൾ വെരി വെൽ ടേക്കൺ കെയർ ഓഫ് ആണ്. നമ്മൾ അവയറാണ് കുട്ടികളെ ഒരു വർഷം പതിരിക്കാൻ വേണ്ടി അടുത്ത് ഇനി കോഴ്സ് ലാഗ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. അഥവാ എന്തെങ്കിലും റിസൾട്ടൊക്കെ ഡിലേ വന്നാൽ അവർ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് കൊടുത്ത് അവർ അഡ്മിഷൻ പോകാതൊക്കെ നമ്മൾ നോക്കുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുമായിട്ട് ഇതിട്ട് പിന്നെ കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റൊക്കെ കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലരുടെയും അഡ്മിഷൻ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ട് അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുക്കുന്നുണ്ട്. മാഡം പറഞ്ഞതൊരു വാലിഡ് പോയിൻ്റാണ്. നമ്മൾ ആ കേസിനെ പറ്റി വെരി വെൽ അവെയറാണ്. നമ്മൾ അത് റെഗുലർ സ്റ്റുഡൻസിൻ്റെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും കമ്മിങ് ഇയേഴ്സിൽ ഒരു ഡിലേ ഇല്ലാതെ ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട് മാഡം. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അത് തുടങ്ങിയിട്ട് 4 വർഷമുള്ളൂ. ഇപ്പോൾ അറിയാമല്ലോ ഒരു സിസ്റ്റം ഇവിടെയും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം വന്ന് ആ ഇനീഷ്യലുള്ള പ്രോബ്ലംസ് കൊണ്ട് ചെറിയ ഡിലേ വന്നെങ്കിലും നമ്മളത് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇനിയും ഡിലേ ആവത്തില്ല. ഇനി അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് ആർക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം.
3: ഓക്കെ ഓക്കെ ഓക്കെ സർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. എന്റെ ഒരു ബ്രദർ വന്നിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി സി എയിൽ ജോയിൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത് 24 ജൂലൈ ആണ് എടുത്തത്.
1: 24 ജാനുവരി
3: ആയിരുന്നു ഫസ്റ്റ് ഡി സി അഡ്മിൻറ്റേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ടാണല്ലോ ജൂലൈ അഡ്മിഷൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇപ്പൊ തേർഡ് ഇയർ ആണ് കറന്റ് ആവേണ്ടത്. പക്ഷെ ഇപ്പോഴും 3rd സെമ്മിന്റെ മാത്രമേ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, 4th സെമ്മിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ സാധാരണ റെഗുലർ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പൊ ബി സി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട് ആണല്ലോ. അപ്പൊ അവർക്ക് പൊതുവെ ഇങ്ങനെയുള്ള ക്യാമ്പസ് ഇന്റർവ്യൂസും പ്ലേസ്മെന്റ്സ് ഒക്കെ വരിക ഈ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്താണ്. അപ്പൊ ഇവർക്ക് അതൊക്കെ മിസ്സാവില്ല.
1: മാഡം നമ്മള് ഈ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്ന എല്ലാവർക്കും ക്യാമ്പസ് ഇന്റർവ്യൂന് ചെയ്യാം. അതിനനുസരിച്ച് റിസൾട്ട് അവര് അവർക്ക് സഫിഷ്യന്റ് ടൈം കൊടുക്കും, റിസൾട്ട് ഒക്കെ കൊടുക്കും. അവരടുത്ത് പറഞ്ഞാൽ മതി ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുക. അഥവാ എന്തെങ്കിലും നമ്മുടെ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട് മാഡം. ഇത് കുറച്ച് പേരിങ്ങനെ അവരുടെ ഒരു വിൻസ് ആൻഡ് ഫ്രണ്ട്സ് വെച്ച് കുറേ അങ്ങ് അസ്യൂം ചെയ്തിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്താൽ മതി. മറ്റേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ബാച്ച് ബി സിയുടെ പരീക്ഷ നമ്മൾ നടത്തിയതിൻ്റെ സമയത്ത് സമയബന്ധിതമായി ചെയ്യാനുള്ള ഇതൊക്കെ നിങ്ങളെക്കാട്ടിയും ഈ കൺസേൺസൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളും ആലോചിച്ച് ചെയ്യല്ലേ, നമുക്ക് നിങ്ങളെപ്പോലെ മക്കളുണ്ട്. അപ്പം നമ്മളതിനനുസരിച്ചുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ ഫീഡ്ബാക്ക് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനുള്ള സ്റ്റെപ്സ് കറക്റ്റ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാഡം. അപ്പം 4 വർഷമായുള്ളൂ. നമുക്ക് ആ സ്റ്റാഫിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ട്. അത് എക്സ്ക്യൂസ്.

0: പറയല്ല, അത് ചെയ്യുന്നുണ്ട് മാഡം. അതിനകത്ത് ഇനി അറിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ധൈര്യമായിട്ടും ഏത് പ്രോഗ്രാമിനും ജോയിൻ ചെയ്യാം. ഞാൻ വൈസ് ചാൻസലാണ്. ഇങ്ങനെ ഓപ്പൺ ഒരു ഫോറത്തിൽ വന്നിട്ട് എനിക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ.
1: വിളിച്ചതിന് നന്ദി. നമ്മൾ നേരത്തെ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബറിൽ കൗൺസിലിംഗ് നടന്നു കഴിഞ്ഞ് ക്ലാസ്സുകൾ നടക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ വിദൂര വിദ്യാഭ്യാസം ആയതുകൊണ്ട് ക്ലാസ്സുകൾ എന്നല്ല കൺസെപ്റ്റ് ആയിരിക്കില്ല, ലേണിംഗ്
0: കൗൺസിലിംഗ്. അപ്പോൾ പക്ഷേ കൗൺസിലിംഗ് ആണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ലേണേഴ്സ് എന്ന് പറഞ്ഞ 18 വയസ്സ് തൊട്ട് ഈ വർഷം 90 വയസ്സ് കഴിഞ്ഞ 91 വയസ്സ് വരെ ജോയിൻ ചെയ്തത്. അപ്പം ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്. അപ്പം റെഗുലർ സ്റ്റുഡൻസിന് കോപ്പപ്പ് ചെയ്യും, മറ്റുള്ളത് 10 കുറേ വർഷം പഠിത്തം നിർത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു സെൽഫ് സ്റ്റഡി മോഡാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഫുൾ ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്, സിലബസ് തീർക്കുന്നത്. അതിന് അതെന്ന് പറയുന്നത് UGC ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്. അതായത് നല്ല ക്ലാസ്, ഇത് ഞാൻ പറഞ്ഞില്ല ഒരു ബിസിനസ് മോഡലല്ല, ഇത് ശരിക്കും ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മോഡലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം വരെ ഈ PG പഠിപ്പിക്കുന്നതിന് 850 രൂപയാണ് ഈ ഹോണറിയം കൊടുത്തത്. അപ്പം ഞായറാഴ്ചകളിൽ നല്ല അധ്യാപകർ വരുന്നില്ല, കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒറ്റയടിക്ക് 1200 രൂപയാക്കി ഇവർക്ക് റെഗുലർ കോളേജിലെ അധ്യാപകർ ഞായറാഴ്ചകളിൽ വന്ന് പഠിപ്പിക്കത്തേക്ക് ആ ഫീസും 1200 രൂപയാക്കി. UG ആണെങ്കിൽ 1000. അപ്പോൾ അത് ഒരുവിധം. പിന്നെ നമ്മുടെ കൗൺസിലേഴ്സ് ആയാലും എല്ലാവരും റെഗുലർ കോളേജിലെ അധ്യാപകർ തന്നെ, UGC ക്വാളിഫൈഡ് അധ്യാപകരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നു. നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്.
1: ഇതിപ്പോൾ എല്ലാ ജില്ലകളിലും ലേണിംഗ് സെന്റേഴ്സ് ഉണ്ട്.
0: ഇപ്പം ആദ്യമേ 22 ഉള്ളത്, കഴിഞ്ഞ വർഷം 55 ആക്കി, ഈ വർഷം തന്നെ 65 ആക്കി. അതായത് കുട്ടികൾക്ക് അധികം യാത്ര ചെയ്യാതെന്ന് വെച്ചാൽ അവർക്ക് ആപ്പാടെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസങ്ങളല്ലേ വർക്കിംഗ് ക്ലാസ്സിന്. അപ്പോൾ അവർക്ക് വന്ന് പോയി പഠിക്കാനുള്ള അനുസരിച്ചിട്ട് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇനി സ്റ്റുഡൻസ് എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ലേണിംഗ് സപ്പോർട്ട്, ഇപ്പോഴും ഒരു 10-20 എണ്ണത്തിന് ഇൻഫെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ് കൊടുക്കും കുട്ടികളെ കൺവീനിയൻസിനനുസരിച്ചിട്ട്. ഒരു ലേണർ സെൻട്രി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നിട്ടാണ് ചെയ്യുന്നത്. പറഞ്ഞില്ല, ഇത് പുതിയ യൂണിവേഴ്സിറ്റി 40 വർഷമായ യൂണിവേഴ്സിറ്റി ആയിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. സിസ്റ്റം ഇവിടെ കുറച്ച് സമയം എടുക്കുന്നവരും ഈ നടന്നു തുടങ്ങുമ്പോൾ കുറേ വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്.
1: കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട്
0: അതിനനുസരിച്ചുണ്ട്. പിന്നെ
1: ഈ കുട്ടികൾക്ക് ഇപ്പൊ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ള ഒരു സംവിധാനം എങ്ങനെയാണ്?
0: ഗ്രീവൻസ് സെല്ലും ഉണ്ട്. അതിപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു മാസം ഗ്രീവൻസ് സെല്ല് 6-7 വെച്ച് നല്ല എഫിഷ്യന്റ് ആയിട്ട് നടത്തുന്നുണ്ട്. പിന്നെ ഇത് പറയാനുള്ള പോർട്ടലിൽ സൗകര്യമുണ്ട്. ഈ ഫോൺ വിളിക്കാം. ഇപ്പൊ ഈ 90,000 സ്റ്റുഡൻസിന്റെ ഞാൻ വെറുതെ പറയുന്നതല്ല, അത് പലരും ചോദിക്കാതെ എന്റെ പേഴ്സണൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അഥവാ വേറെ യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചിട്ട് നമ്പർ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എന്നെ വിളിക്കുക. ആ രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, അഥവാ മീറ്റിങ്ങിലാണെങ്കിൽ തിരിച്ച് വിളിച്ചിരിക്കും. അങ്ങനെ ആ അതല്ല അവിടുത്തെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസ്, മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലെ ഒന്നുമല്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ എല്ലാം വിളിക്കാൻ പറ്റും. ആ രീതിയിലാണ്
1: വന്നത്. നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്? ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ, അതിന്റെ അടുത്ത് നിന്നൊന്ന് മാറി നിൽക്കൂ. ആ പറഞ്ഞോളൂ
2: സാറേ. മാഡം, ഞാൻ വിളിച്ചതേ പിന്നെ ഞാനേ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് CR സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ റിട്ടയർ ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞു, 2019 ഓഗസ്റ്റ് റിട്ടയർ ചെയ്താണ്. അതിനുശേഷം ഞാൻ PDഗ്രി ഫെയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പേപ്പർ ഇംഗ്ലീഷ് കിട്ടി. ഇപ്പൊ PDഗ്രി കോളേജിൽ നിന്ന് മാറ്റിയില്ലേ, അത് ഇനി ഇപ്പൊ നമുക്ക് ഇനി +2 എടി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മാഡം? ഇപ്പൊ എനിക്ക് 64 വയസ്സായി.
0: അല്ല, അതിനൊരു എളുപ്പ പണി ഞാൻ പറഞ്ഞുതരാം. ഈ സാക്ഷരതാ മിഷൻ നടത്തുന്ന, ഓപ്പൺ സ്കൂൾ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട്, തുല്യതാ പരീക്ഷ. അത് എഴുതി, അത് പല നിങ്ങൾക്ക് അത് എഴുതി എടുക്കാൻ പറ്റും. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് അവർ പരീക്ഷ നടത്തുന്നത്. അത് എഴുതി എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിഗ്രിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു, 91 വയസ്സുള്ളവർ ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ പ്രോഗ്രാം. അതാ ആ തുല്യതാ പരീക്ഷ എഴുതു സാറ്. അതാണ് സാറിനുള്ള മുന്നിലുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അത് ആ തുല്യതാ പരീക്ഷ അത്ര പാടൊന്നുള്ളതല്ല, സാറിനെ കൊണ്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും.
2: ഇംഗ്ലീഷ് ഒരു പേപ്പർ കിട്ടിയില്ല.

0: അല്ല ഇതൊന്ന്
1: ആ
0: പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ വല്ലതും ഉണ്ടോ, പഠിച്ചിട്ടുണ്ടോ?
1: ഡിപ്ലോമ അല്ല, ഞാനിത് തുല്യതയ്ക്ക് വാണ്ടനായിട്ട് രജിസ്റ്റർ സാറേ.
0: അത് ചെയ്യും, അത് എളുപ്പ പണി, അത് നിങ്ങളെ കൊണ്ട് അത് പറ്റും, പഠിച്ചെഴുതാൻ പറ്റും, അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു.
1: ആ അത് എഴുതിയിട്ട് ഞാനിപ്പോ ഇതിന് അപ്ലൈ ചെയ്യാലോ,
0: പിന്നെ പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം. ജനുവരിയിൽ ഒരു ഓപ്ഷൻ, ജനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട്, ജൂലൈയിലും ഉണ്ട്, ആ പാസ്സാകുന്ന മുറയ്ക്കുള്ള ഇൻടേക്കിൽ അപ്ലൈ ചെയ്യാം.
1: അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ അവര് കോർഡിനേറ്ററെ കണ്ടു സംസാരിച്ചു, അപ്പൊ സാറിനെ സംസാരിച്ചതെന്ന് ചെയ്യാന്ന് ചോദിച്ചു. പ്ലസ് ടു, പ്ലസ് ടു, പ്ലസ് ടു.
0: ഓക്കെ,
1: താങ്ക് യു സർ,
0: ഓൾ ദി ബെസ്റ്റ്.
2: തീർച്ചയായും എല്ലാവിധ ആശംസകളും. നേരത്തെ സാറ് പറഞ്ഞു അഡ്മിഷൻ എടുക്കുന്നതും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതും ഒക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്,
0: ഹൈബ്രിഡ് മോഡ് എന്ന് പറയും. അതായത് ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, ഫിസിക്കൽ കൗൺസിലിംഗ് ഉണ്ട്, നമ്മളൊരു ഫ്ലിപ്പ് ബുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, റെക്കോർഡർ വീഡിയോ കൊടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ക്ലാസ് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാലും നമ്മളത് നമ്മുടെ അധ്യാപകരെ കൊണ്ട് അറേഞ്ച്. നമുക്കുള്ള ഒരു 70-75 അധ്യാപകരുണ്ട്, എല്ലാവരും യു ജി സി ക്വാളിഫൈഡ്, അതിൽ 50 PhD ഹോൾഡേഴ്സ്. അത് നല്ല ഈ മറ്റേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച നല്ല ക്വാളിഫൈഡ് അധ്യാപകർ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്. യങ്ങർ തലമുറയാണ് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരുപാട് ഇപ്പോൾ വൈ ചൂസ് SGU എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ആൻസർ ഞാൻ പറഞ്ഞത്, ഒന്നാമത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം, 18 കഴിഞ്ഞാൽ ആർക്കും പഠിക്കാം, അതുകൊണ്ട് ഞങ്ങൾ TC വേണ്ട, ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റീസ് UGC ക്വാളിഫൈഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ള ഏത് ഡിഗ്രിക്കും ജോയിൻ ചെയ്യാം, അതിനൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റോ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല. പിന്നെ നല്ല കരിക്കുലം, SLM സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കരിക്കുലമാണ്. നമ്മൾ ഇത്തവണ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ വെളിയിൽ പോകണമല്ലോ, ഇത്തവണ നമ്മൾ എന്ന് വെച്ചിട്ട് പരീക്ഷ എല്ലാം മലയാളത്തിൽ എഴുതാം. ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാക്കാൻ പോകുന്നു. SLM നമ്മൾ മലയാളത്തിലോട്ട് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം തൊട്ട് SLM സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയും, സെൽഫ് സ്റ്റഡി മെറ്റീരിയലും മലയാളത്തിലാക്കി. അതായിരുന്നു കുട്ടികളുടെ ഒരു ഡിമാൻഡ്. പിന്നെ നമ്മളതിൻ്റെ PDF കൊടുക്കുന്നുണ്ട്, അഥവാ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒത്തിരി ടൂൾസ് ഉണ്ട്, ട്രാൻസ്ലേഷൻ ടൂൾസ്, അത് വെച്ചിട്ട് മലയാളത്തിലോട്ട് നോക്കി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോലെ നമ്മളതിൻ്റെ PDF നമ്മൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്, ബ്ലെൻഡഡ് പെഡഗോഗിയാണ്. പിന്നെ നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് പാത്വേസ്, അങ്ങനെയൊക്കെയുള്ള ഫ്രീഡം ടു ചൂസ് എനി UGPG. നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ ഏത് UGക്കും ജോയിൻ ചെയ്യാം, അതുപോലെ PGക്ക്. ഇപ്പം പണ്ടെന്ന് പറഞ്ഞപ്പോൾ MA മലയാളം പഠിക്കണമെങ്കിൽ BA മലയാളം, ഇപ്പോൾ അത് അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഇനി ഏത് UG ആയാലും അവിടെ ഏത് PG. ഇപ്പം BA ഹിന്ദി പഠിച്ചവർക്ക് അവിടെ MCAക്ക് ജോയിൻ ചെയ്യാം, പക്ഷേ അവർക്ക് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള പഠിക്കാൻ താല്പര്യമുണ്ട്, ഏത് കോഴ്സ് അവിടെ പഠിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രി കരിക്കുലമാണ്.
2: ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി
0: ചെയ്യാം, അതിപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരാൾക്ക് അവർക്ക് സാഹിത്യത്തിൽ താല്പര്യം കാണും, അല്ലെ, അപ്പോൾ അവർക്ക് പാരലി തന്നെ ഈ നമ്മളുള്ള ഇവിടെ ഏത് ഡിഗ്രിക്കും പഠിക്കാം. അതുകൊണ്ടാണ് നമ്മൾ TC ഒക്കെ ഒഴിവാക്കി, ഏജ് ലിമിറ്റ് ഒഴിവാക്കി. പഠിക്കാൻ താല്പര്യമുണ്ടോ, ശ്രീനാരായണ അതിനുള്ള എല്ലാ അവസരവും നമ്മൾ പ്രൊവൈഡ്. ഇത് പലർക്കും അറിയത്തില്ല പുറത്തുള്ള. ഇപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ ഒരു 30% ആൾക്കാർക്ക് എത്തിയുള്ളൂ. ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ 14 ഡിസ്ട്രിക്ട്സിലും പ്രസ് കോൺഫറൻസ് നടത്തി, ഇപ്പം 5 കഴിഞ്ഞു. അപ്പം ഇതിനെപ്പറ്റി പറയാം, ഇന്ന് പത്രക്കാരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി 70% പൊട്ടൻഷ്യൽ ലേണേഴ്സിൻ്റെ അടുത്ത് ഇത് എത്തിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഇതുപോലുള്ള ഫോണിൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യം ഇത് ജനങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. അതാണ് അതിനുവേണ്ടി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇന്നാൾ വന്ന് പറഞ്ഞു, ഇപ്പം വിളിച്ചു, ആര് വിളിച്ചാലും ഞാൻ തന്നെ നേരിട്ട് പോയി പറയുകയാണ് എല്ലായിടത്തും.
2: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ആകാശവാണി പോലെയുള്ള ഒരു മാധ്യമത്തിലൂടെ ഇത് കുറേ കൂടി ആളുകളിലേക്ക് തീർച്ചയായിട്ടും

0: അവർ ഈ റെഗുലർ കോൾ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മുതൽ തന്നെ നമ്മൾ ഇതൊരു ബിസിനസ് മോഡലിൽ കുട്ടികൾക്ക് എന്താ വേണോ അത് പഠിപ്പിച്ചു തുടങ്ങുകയാണ്. പക്ഷേ നമ്മൾ മാക്സിമം ക്ലാസ് എടുത്ത് കൊടുത്ത് ഒരു എല്ലാം കൂടെ ഒരു 3-4 മാസം മാക്സിമം അല്ല. പക്ഷേ അവർ പലരും ഇതെന്തെന്ന് പറയുക, ഇവിടെ വരുന്ന ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. അപ്പോൾ 50% റെഗുലർ സ്റ്റുഡൻസിൻ്റെ, ബാക്കിയെല്ലാം പല രീതി. അപ്പം റിട്ടയറായവരുണ്ട്, പെൻഷൻ പറ്റിയവർ, ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ റിട്ടയറായവർ, ചിലർ വീട്ടമ്മമാരുണ്ട്, എന്നാൽ വീട്ടിൻ്റെ അടുത്തൊരു LLC ഉണ്ട് പഠിക്കുക, എന്നാൽ പണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നാൽ അവർ ജോയിൻ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇപ്പം PU-നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിഗ്രി എടുത്താൽ പ്രമോഷൻ കിട്ടും. അങ്ങനെ ഇപ്പം പല, ഇപ്പം റെഗുലർ കോളേജ് ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു ഡിമാൻഡും ഒരു കൺവീനിയൻസ്, ഞങ്ങൾക്ക് 100 പേരുണ്ടെങ്കിൽ 100 ഡിമാൻഡും 100 കൺവീനിയൻസ് ഉണ്ട്. അപ്പം ചിലർ പരീക്ഷ വെക്കുമ്പോൾ, സാറേ ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനാണ് വന്നേ സാർ. അങ്ങനെ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ, അപ്പം നമ്മളൊരു മിഡ് വേ കൂടെ ഒക്കെ പോകുമ്പം ചിലർ വിചാരിക്കുന്നതാണ് തീരുമാനം, അപ്പോഴാണ് ചെറിയ ചെറിയ പരാതികളൊക്കെ വരുന്നത്. അത് നമ്മൾ ഇൻറ്റൻഷനി ചെയ്യുന്നതല്ല, ഇത് കൊണ്ടുപോകണ്ട എല്ലാവരും നേരത്തെ പറഞ്ഞോണം കോഴ്സിലാക്കി ഇതൊക്കെ കൊണ്ടുപോകണം. അപ്പം അങ്ങനെയൊക്കെ വരുന്ന രീതി വരുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്ന്. അല്ലാതെ നമ്മൾ മാക്സിമം അവിടെ എഫേർട്ട് എടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഈ പരീക്ഷ, ഇപ്പോൾ ആദ്യത്തെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴായിരിക്കും ഇവർക്ക്? ഇപ്പം അഡ്മിഷൻ എടുക്കുന്നവർക്ക്
0: 4 മാസത്തിനകത്ത്
1: ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പരീക്ഷ സെന്ററുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്ക്, ഇപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സ്ഥലത്തായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് ജോലി മാറ്റം കിട്ടാം, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ.
0: കേരളത്തിൽ 60-ൽ കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നിടത്ത് രാവിലെ പോയി പരീക്ഷ എഴുതുന്ന രീതിയിലാണ് എക്സാം സെന്റർ അറേഞ്ച് ചെയ്തേക്കാം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും ഒരു ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്.
1: ഇപ്പൊ ഇഗ്നോ പോലുള്ള സിസ്റ്റത്തിനകത്ത് പറയാറുണ്ട് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാണ് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉള്ളത്. അപ്പൊ അത്തരത്തിൽ അസൈൻമെന്റുകൾ
0: ഉണ്ട്, 30% ഇന്റേണൽ ഇവാലുവേഷനും 70% ഇന്റേണൽ. അപ്പൊ ഫിസിക്കൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് ലേണർ സപ്പോർട്ട് സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഇപ്പൊ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ വർഷം പോലും അത് എല്ലാ അസൈൻമെൻറ്റും ഓൺലൈൻ ആക്കുവാണ്, അവിടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടിപ്പിൾ ചോയ്സോ അതുപോലെയൊക്കെയുള്ള ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് കൊണ്ടുവരാനുള്ള സ്റ്റെപ്സ് ഈ അഡ്മിഷൻ തൊട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ് ഓൺലൈനിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. എല്ലാം ഓൺലൈന്, നമ്മുടെ യൂണിവേഴ്സിറ്റി വരേണ്ട കാര്യമില്ല, ഫീസ് അടയ്ക്കാനായാലും എല്ലാം. അവരെ തൊട്ടടുത്ത ലേണിംഗ് സപ്പോർട്ട്സ് 5 റീജിയണൽ സെൻറ്റേഴ്സ് ഉണ്ട്. 10-60 ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, 60-ൽ കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്.
1: റീജിയണൽ സെന്റേഴ്സ് എവിടെയൊക്കെയാണ്?
0: 1 കൊല്ലത്തിന്റെ ഹെഡ് ഓഫീസറുണ്ട്, 1 എറണാകുളം, പട്ടാമ്പി, കോഴിക്കോട്, തലശ്ശേരി, അതിന്റെ കീഴിലാണ് വരുന്നത്. നമ്മളിപ്പം പുതുതായിട്ട് കുറെ റീജിയണൽ സപ്പോർട്ട് സെന്റർ, അല്ല റീജിയണൽ സെന്റർ തുടങ്ങാറുണ്ട്. ട്രിവാൻഡ്രം, കോട്ടയം, കഴിഞ്ഞ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ട്രിവാൻഡ്രം, കോട്ടയം, മലപ്പുറം. മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ കാസർഗോഡ്, 4 റീജിയണൽ സെൻ്റർ കൂടെ തുടങ്ങാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് നമ്മളത് തുടങ്ങി.
1: നമുക്കൊരു ശ്രോതാവുണ്ട്. ഹലോ, കോൾ കട്ടായി പോയി. നമ്മൾ ഒരു ക്രെഡിറ്റ് സിസ്റ്റം കേൾക്കാമോ? ഹലോ,
2: കേൾക്കാം.
1: പേര് പറഞ്ഞോളൂ.
2: ഋഷികേഷ് വിജയൻ.
1: സാറിനോട് ചോദിച്ചോളൂ. ഋഷികേഷ്
0: നമസ്കാരം.
2: നമസ്കാരം സാർ, ഞാൻ നിലവിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പം എനിക്ക് നിലവിൽ MEd കോഴ്സ് ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതുണ്ടോ എന്നും കൂടി അറിയണം.
0: നമ്മൾ MEd-ഉം BEd-ഉം തുടങ്ങിയില്ല. അത് BEd തുടങ്ങണമെങ്കിൽ NCET-യുടെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ വേണം. അത് അങ്ങനെ ഈ അപ്രൂവലുള്ള ഇപ്പോൾ AICT അങ്ങനെയുള്ള കോഴ്സ് നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ BEd തുടങ്ങാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് MEd-ഉം തുടങ്ങും, അതിൻ്റെ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങും നമ്മൾ. പക്ഷേ അതിൻ്റെ ഒരു അപ്രൂവൽ പ്രോസസ്സ് ഉണ്ട്, അതിന് ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് അനുസരിച്ചായിരിക്കും. നമുക്ക് അത് കിട്ടിയാലേ തുടങ്ങാൻ പറ്റും. നമ്മൾ വില്ലിംഗ് ആണ്, എല്ലാം റെഡിയാണ്. പക്ഷേ അപ്രൂവൽ കിട്ടുന്ന മുറയ്ക്ക് തുടങ്ങാൻ പരിപാടി ഉണ്ട്, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത 2 ആഴ്ചയ്ക്കകം ഡൽഹിയിൽ എൻ്റെ രജിസ്ട്രാർത്ഥി ഞാൻ പറഞ്ഞേക്കുകയാണ്. NCET-യിലൊക്കെ ഒന്ന് പോയി എൻ്റെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് ഓൾറെഡി നമ്മൾ രജിസ്ട്രാർ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ LLB തുടങ്ങാൻ പറ്റത്തില്ല, ബാർ കൗൺസിലിൻ്റെ അംഗീകാരം. പക്ഷേ LLM തുടങ്ങാം, നമ്മളെല്ലാം തുടങ്ങാൻ പരിപാടിയുണ്ട്. അങ്ങനെ ഈ ഇതിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ള നമുക്കിപ്പം തക്കാലം തുടങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഭാവിയിൽ ഇതെല്ലാം വരും. ഒരു 3-5 വർഷം കഴിയുമ്പോൾ ഇത് വന്നേ പറ്റും. ഇത് നീഡ് ഓഫ് ദ ഡേ ആണ്. ഇപ്പോഴത്തെ റെഗുലേഷൻസൊക്കെ മാറേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇതുള്ള കോഴ്സുകളെല്ലാം തുടങ്ങാത്ത രീതിയിലുള്ള പെർമിഷൻ നമുക്ക് തരും. നമ്മൾ റിസർച്ച് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ റെഗുലേഷൻ എല്ലാം ആയിട്ടുണ്ട്. അത് നമുക്ക് പെർമനൻ്റ്

0: അധ്യാപകരെ ഗവൺമെൻറ് ഇതുവരെ അപ്രൂവൽ തന്നില്ല. അതിൻ്റെ പ്രോസസ്സ് നടക്കി കിട്ടുന്ന മുറയ്ക്ക് പിറ്റേന്ന് പി എച്ച് ഡിക്ക് അഡ്മിഷൻ തുടങ്ങാനുള്ള രീതിയിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്.
1: മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ ഋഷികേഷ്?
2: ഇല്ല ഇല്ല ഇല്ല.
1: ശരി, വിളിച്ചത്.
0: ഓക്കെ, താങ്ക് യു.
1: നമ്മൾ ഇതൊരു ക്രെഡിറ്റ് സിസ്റ്റം ആണ് എന്ന് പറയുന്നു, എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്നൊന്ന് വ്യക്തമാക്കാം.
0: പണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു 3 വർഷം പഠിച്ചാലേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ക്രെഡിറ്റ്, നിങ്ങളൊരു മിനിമം പീരീഡ് ഉണ്ട് ക്രെഡിറ്റ് അക്വയർ ചെയ്ത നമുക്ക് നിങ്ങൾക്ക് ഡിഗ്രി ആയിട്ട് പോകും. അതാണ് ഈ 3 ഇയർ എക്സിസ്റ്റം ഒക്കെ വരുന്നത്. അപ്പോൾ N-1, N+2 എന്നൊക്കെ കേട്ടിട്ട് N-1, N+1 എന്നൊക്കെ കേട്ടിട്ട്. ഇപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ കോഴ്സിന് അത് 3 ക്രെഡിറ്റ് ഉണ്ട്. നമ്മൾ ഒരു വെയിറ്റേജ് കൊടുക്കുന്ന പോലെ 4 ക്രെഡിറ്റ് ഉണ്ട്, 2 ക്രെഡിറ്റ് ഉണ്ട്. അതിന് ഇത്ര അവേഴ്സ് വേണം, ഓരോ ക്രെഡിറ്റ് ഇത്ര അവേഴ്സ് പഠിപ്പിക്കണമെന്ന്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ക്രെഡിറ്റ് കിട്ടും. ഇപ്പം പണ്ട് ഇപ്പം പണ്ടെന്ന് പറഞ്ഞല്ലേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കണമെന്ന്. ഇപ്പം അങ്ങനെയല്ല, ഇതൊരു ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ വരികയാണ്. ഇപ്പം നിങ്ങൾ ഓരോരുത്തർ നിന്ന് കുറച്ച് ക്രെഡിറ്റ് എടുത്തു, അത് വേണേൽ നമ്മളിപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും.
1: ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും,
0: മനസ്സിലേ. ഇതൊരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ABC സ്റ്റോർ ചെയ്തിടുക. ഇപ്പം നമ്മളിപ്പോൾ ഒത്തിരി ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നു, അതെല്ലാം ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇട്ടിട്ട് ഈ ക്രെഡിറ്റ് ഇട്ട് നാളെ അല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് കേരള ഇന്ത്യയിൽ എവിടെ ഒരു കോഴ്സ് തുടങ്ങിയാൽ, ഇപ്പം മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഡിപ്ലോമ, അത് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഇട്ടേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ വെളിയിലൊക്കെ പോയി ഒരു BCA അല്ലെങ്കിൽ MCA ഒക്കെ ചെയ്യുമ്പോൾ ഈ കോഴ്സ് ഉണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതിന് കുറച്ച് ചെയ്താൽ മതി. അപ്പം ക്രെഡിറ്റിനെ ബേസ് ഇപ്പം ക്രെഡിറ്റ് അക്വ മിനിമം ക്രെഡിറ്റ് അക്വയർ ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്ന രീതിയിൽ അത് ഒരിടത്തു നിന്ന് വേണമൊന്നുമില്ല.
1: ഞാനിപ്പോൾ ഒരു വിഷയത്തിന് അപ്ലൈ ചെയ്തു, ഇപ്പോൾ BA ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്തു, പിന്നീട് എനിക്ക് തോന്നുന്നു ഇതല്ല ഞാൻ പഠിക്കേണ്ടത്, BA സോഷ്യോളജിയാണ് എനിക്ക് പഠിക്കേണ്ടത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്?
0: ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട്, അതായത് ഈ നമ്മൾ UGC സൈഡിലാണ് ഇപ്പോൾ ഈ DEB ID ABC ID എടുക്കണം. അത് ഒരു ആധാറിനും ഒരു മൊബൈൽ നമ്പറും ഇമെയിലും വരുമ്പോൾ ഒരു DEB ID കിട്ടും. അപ്പം പിന്നെ ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് വേറെ ഡിഗ്രി എടുക്കുമ്പോൾ ഈ ആധാർ മിസ്മാച്ച് വരുന്നതുകൊണ്ട് ഇത് TC അപ്ലൈ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഏത് ഡിഗ്രിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം.
1: നമുക്ക് മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
1: കേൾക്കാമോ?
3: കേൾക്കാം.
1: പേര് പറഞ്ഞോളൂ.
3: ബിന്ദു.
1: എവിടുന്നാ വിളിക്കുന്നത്?
0: നമസ്കാരം മാഡം.
3: പത്തനംതിട്ടയിൽ നിന്ന്.
1: ശരി, സാറിനോട് ചോദിച്ചോളൂ.
3: സാറേ, എൻ്റെ മോന് വേണ്ടിയായിരുന്നേ.
0: ഓക്കെ മാഡം.
3: മോനിപ്പോ MG യൂണിവേഴ്സിറ്റിയുടെ BCA കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ഓപ്പൺ യൂണിവേഴ്സിറ്റി MBA കോഴ്സ് ഉണ്ടോന്ന് അറിയാൻ വിളിച്ചതായിരുന്നു.
0: മാഡം, MBA ഉണ്ട്, MCA ഉണ്ട്, ഇപ്പൊ അപ്ലൈ ചെയ്യാം മാഡം.
3: ഇപ്പഴേ?
0: നല്ല പ്രോഗ്രാമാണ്, നല്ല കോഴ്സാണ്, നമ്മൾ ഒരുവിധമുള്ള നല്ല സ്പെഷ്യലൈസേഷൻ എല്ലാം MCA MBA കൊടുക്കുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ മാഡം, ഫീസ് വളരെ കുറവ്. ഫീസ് കുറവെന്ന് വെച്ചാൽ ക്വാളിറ്റിയിലൊന്നും ഇല്ല. പെർ സെമസ്റ്റർ MBAക്ക് ആദ്യത്തെ സെമസ്റ്റർ 11,000 രൂപയുള്ളു, പിന്നത്തെ സെമസ്റ്ററിൽ 10,000 രൂപയുള്ളു, ഏകദേശം ഒരു 40,000-45,000 രൂപയുള്ളു ദ ടോട്ടൽ ഫീസ്. MCAക്ക് എന്ന് പറയുമ്പോൾ MCAക്ക് ഇത്രയേ ഉള്ളൂ.
3: പത്തനംതിട്ട
0: അവിടെ നമ്മുടെ ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്, ലിസ്റ്റിലുണ്ട്,
1: വെബ്സൈറ്റിലുണ്ട്.
0: വെബ്സൈറ്റിലെ കോളേജിന്റെ പേര് ഗവൺമെന്റ് കോളേജ് പത്തനംതിട്ട, അവിടെ പേര് വിട്ടുപോയി. ഞാൻ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, അത് നല്ല പ്രോഗ്രാമാണ്, ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. MCA അല്ലെങ്കിൽ MCAക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ നേരത്തെ ചോദിച്ചൊരു ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. നേരത്തെ പറഞ്ഞില്ല 2 ഡിഗ്രിയുടെ, രണ്ട് ഡിഗ്രി പറഞ്ഞില്ല, ഡ്യുവൽ ഡിഗ്രി. അപ്പം വേറൊരു യൂണിവേഴ്സിറ്റി റെഗുലർ കോളേജിൽ നിന്നൊക്കെ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അറ്റ് എ ടൈം 2 ചെയ്യാൻ
1: പറ്റില്ല,
0: എന്നുവെച്ചാൽ ഈ മിസ്മാച്ച് വരുന്നുണ്ട്.
1: മറ്റൊരു കോളേജ്, മറ്റൊരു സർവകലാശാലയിൽ പഠിക്കുന്ന ഒരാൾക്ക്
0: ഇവിടെ പാർലി വരെ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ UGC ID എടുക്കുമ്പോൾ ഉള്ള ഒരു ആധാർ ഒരെണ്ണമല്ലോ, അത് വെച്ചുള്ള മിസ്മാച്ച് വരുന്നതുകൊണ്ട് നമുക്ക് വേറൊരു new ID സൈമൾട്ടേനിയസ് എടുക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അത്രയ്ക്ക് സ്ട്രിഞ്ചന്റ് റൂൾസാണ് ഈ UGC ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ തട്ടിപ്പ് ഒന്നും നടക്കാതി.
1: നമ്മളിപ്പോൾ സാധാരണ ഒരു ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷം, PG കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും?
0: ഒരു 2 വർഷം മറ്റേ അത് കഴിഞ്ഞിട്ട്,
1: അതായത് ഇപ്പോൾ ഡിഗ്രി 5 വർഷത്തിനകത്ത് പൂർത്തിയാക്കണം, PG ആണെങ്കിൽ 4 വർഷത്തിനകത്ത് പൂർത്തിയാക്കണം എന്നുള്ളതാണ്.
0: അത് പിന്നെ അഥവാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ

0: നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അത് റൂളല്ല, അതൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും നമ്മൾ റീസൺ അനുസരിച്ചിട്ട് വാലിഡ് റീസൺ ആണെങ്കിൽ നമ്മൾ ഈ മേഴ്സി ചാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്.
1: ഈ പരീക്ഷ നടത്തിപ്പിന്റെ കാര്യം പറയുമ്പോലെ തന്നെയാണ് റിസൾട്ടിന്റെ, ഒരു റിസൾട്ട് കൃത്യസമയത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഒരു റിസൾട്ടിന്റെ കാര്യം എങ്ങനെയാണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞില്ല 60 എക്സാം സെന്റേഴ്സ് ഉണ്ട്.

0: വാല്യുവേഷൻ പോകും. അപ്പം കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അന്നേരം തന്നെ സ്കാൻ ചെയ്ത് എക്സാമിന് എടുത്ത് വരുത്തി. അപ്പം നമുക്കൊരു മാക്സിമം ഒരു മാസത്തിനകം നമുക്കത് പരീക്ഷ നടത്തി ചെയ്യാൻ പറ്റും.
1: മറ്റൊരു ശ്രോതാവുണ്ട്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം മാഡം.
2: മാഡം, എന്റെ സാർ എന്റെ മോക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: എവിടുന്നാണ് വിളിക്കുന്നത്? പേരൊന്ന് പറയാമോ?
2: പേര് മിനി തെരുക്കടയെന്നാണേ.
1: ആ ശരി, ചോദിച്ചോളൂ.
2: എന്റെ മോള് ബീറ്റൊക്കെ കഴിഞ്ഞു സാർ, അപ്പൊ നിൽക്കുകയാണ്. അപ്പൊ അടുത്തത് എന്തോ ചെയ്യണമെന്ന് ഒരു നമുക്ക് പറഞ്ഞു തരാണോ?
1: റേഡിയോ ഓൺ ആണോ? റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാമോ?
0: മാഡം, ഇപ്പൊ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ അവിടെ MBA ജോയിൻ ചെയ്യാം. ഇപ്പൊ അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്, എൻട്രൻസ് ഇല്ല. നമ്മൾ ഓൺലൈൻ വഴി ചെയ്യേണ്ടത് ERP.SGOU.AC.IN. അത് സൈറ്റിൽ പോയി നോക്കിയാൽ മതി, ശ്രീനാരഗുരുവിൻ്റെ അഡ്മിഷൻ പോർട്ടല്. ഇപ്പം അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്.
2: അല്ല, നമ്മളിപ്പോ ബാങ്ക് ബിടെക് കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോകണതെന്ന് കുഴപ്പമുണ്ടോ സാർ?
1: ബാങ്ക് കോച്ചിങ്ങിന്
0: മാഡം, അതും ഇതാണ് മാഡം നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളെല്ലാം ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് പലർക്കും ജോലി കിട്ടാത്തത്. നമ്മൾ കരിയറിന് എന്താണ്, ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കാതെ എന്താണ് ആഗ്രഹം, എന്താണ് സ്വപ്നം, അതിനനുസരിച്ചിട്ട് തിരക്കാൻ പറഞ്ഞു.
2: ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് സാർ പാസ് ആയത്.
0: ഇത്രയും മാഡം, ഇത്രയൊക്കെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അടുത്ത ഈ ഇൻഡസ്ട്രി ഞാൻ മനസ്സിലാവുമെന്ന് പറഞ്ഞൂടെ, ടെക്നിക്കൽ ടൈം ഇൻഡസ്ട്രി 5.0 എന്ന് പറഞ്ഞു. ഇപ്പം ഇൻഡസ്ട്രി 4.0 ആണ്, അത് ഓട്ടോമേഷൻ. ഇൻഡസ്ട്രി 5.0 ഒക്കെ വരുമ്പം ഈ ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യത വരുന്നുണ്ട്. ഇപ്പം കേരള ഗവൺമെൻറ് അല്ല ഇന്ത്യൻ ഗവൺമെൻറ് കീഴിലൊരു സെമി കണ്ടക്ടർ മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട്

0: ഇഷ്ടംപോലെ ഇലക്ട്രോണിക്സിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അത് പലർക്കും അറിയാം. നമ്മൾ ഇലക്ട്രോണിക്സ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിനെ കാട്ടിയും നന്നായിട്ട് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ സ്കോപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പം ഡ്രോൺ ടെക്നോളജി, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോഗ്രാം നമ്മൾ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അത് അങ്ങനെ പറ മനസ്സിലായില്ലേ? നമ്മൾ ഈ കാലത്ത് ഒരു ഡിഗ്രി കൊണ്ടിരുന്ന ജോലി കിട്ടത്തില്ല. സ്കിൽ സർട്ടിഫിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടും. ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. നമ്മൾ വെളിയിലൊന്നും പോകണ്ട. ഈ ആൾക്കാർ പറയും ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മലേഷ്യയിലും, അതൊക്കെ തെറ്റായ ധാരണയാണ്. നിങ്ങൾക്ക് പഠിക്ക് താല്പര്യമുള്ള എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ വേണ്ടി പറയുന്നത്, പക്ഷേ സ്കിൽ അതിനനുസരിച്ച് നിങ്ങളൊന്ന് എക്യുപ്ഡ് ആവണം. സ്കില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല ജോലി കിട്ടാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്ക് 36 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും നമ്മൾ അറിയാമല്ലേ, സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ സിസ്റ്റത്തെ കുറ്റം പറയുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമാണെന്നൊക്കെ പറയുന്നത്. അതൊന്നുമല്ല സത്യം. ഇവിടെ എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്.
1: ശരി, വിളിച്ചതിന് നന്ദി സർ. ഈ ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ഇത് ഇവിടെ പ്ലേസ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൂടെ പറയാം.
0: മാഡം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് ചിലർ തെറ്റാന്ന് പറയാം. നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കരിയർ പ്ലാനിങ്ങാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളിൽ തൊട്ടേ കരിയർ പ്ലാനിങ് പഠിപ്പിക്കണം. ഈ 10ാം ക്ലാസ് ആകുമ്പോൾ അവർ സെറ്റായിരിക്കുന്നത്, അവരെ ആഗ്രഹം എന്താ, അവരുടെ സ്വപ്നം എന്താ, അതിനനുസരിച്ച് വേണം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ. മ്യൂസിക്കാണെങ്കിൽ മ്യൂസിക്, പിന്നെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്, ബിസിനസ് ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ വേണം അവരെ ട്രെയിൻ ചെയ്യാൻ. ഇത് അതല്ല ചെയ്യുന്നത്. ഇത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് വരുന്നത്. അങ്ങനെ ചെയ്തു നോക്കേ, ഈ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടേതായ സ്വപ്നത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലിയോ പ്രൊഫഷനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സ്കൂൾ തലത്തിലെ ചെയ്യണം. ഇത് ചെയ്യുന്നില്ല
1: പലരും. അഭിരുചി മനസ്സിലാക്കി
0: അവരെ ട്രെയിൻ ചെയ്താൽ മതി. ഇത് നമ്മൾ കുട്ടികൾ നമ്മളെല്ലാവരും പറയും സ്വപ്നം കാണണം കാണും. ഇപ്പം പറയുന്നത് അച്ഛനമ്മമാരെ സ്വപ്നം കാണുന്നത്, എന്നിട്ട് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതിന് പകരം എന്നിട്ട് അവരെ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു. അതോ അതങ്ങ് നല്ല ചെയ്യണ്ടേ. കുട്ടികളെ ഇഷ്ടത്തിന് വിടുക, എന്നിട്ട് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടിക്ക് പോലും പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഇല്ലാതെ നിൽക്കത്തില്ല.
1: നമുക്ക്
0: അത് എൻ്റെ ഞാനീ പറയുന്ന 101% കറക്റ്റാണ്.
1: ഒരു ശ്രോതാവ് കൂടിയിട്ട്. ഹലോ
2: ഹലോ,
1: ആരാണ്, പേര് പറയൂ. ശരി ശരി,
0: താങ്ക് യു.
1: ചോദിച്ചോളൂ സാർ.
0: നമസ്കാരം മാഡം.
2: നമസ്കാരം സാർ. ഹലോ,
0: പറഞ്ഞോ മാഡം.
2: മോൻ സാറേ, എന്റെ മോന് വേണ്ടിട്ടാണ് കേൾക്കുന്നത്. മോൻ അങ്ങ് പി ജി കഴിഞ്ഞിട്ട് നിൽക്കുന്നത്, അടുത്ത് എന്ത് എടുത്ത് പഠിക്കണമെന്നാണ് അതറിയില്ല സാർ, അതാണ് കേൾക്കാൻ വേണ്ടിട്ട് വിളിച്ചത്.
1: പി ജി കഴിഞ്ഞ് നിൽക്കുകയാണ്, അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
0: പി ജി
2: മലയാളം
0: മാഡം. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൽ ബേസ്ഡ് ജോബാണ്. ഇപ്പം ഇഷ്ടംപോലെ സ്കില്ല് പഠിക്കാൻ പറ്റും. അതിന് ഇന്ന ഡിഗ്രി നമുക്ക് ഈ തവണ ഇപ്പം എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ ഈ ആർക്കും ഡ്രൈവിങ് പഠിക്കാം. അതെന്താണെന്നറിയോ, നമ്മളതിൻ്റെ കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചാൽ മതി. സ്റ്റിയറിംഗ് എപ്പം തിരിക്കുകയാണ്, അങ്ങനെ ഇപ്പോഴത്തെ ടെക്നോളജി തന്നെ എല്ലാം സിംപ്ലിഫൈഡ്, കസ്റ്റമൈസ്ഡ്, ആർക്കും പഠിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലാണ് എല്ലാ ടെക്നോളജിയും വരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതും ഇ പേയ്മെൻ്റ് ഉപയോഗിക്കുന്നതും പിന്നെ നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ടെക്നോളജിയാണ്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചാൽ മതി. അതുകൊണ്ട് ഒരുപാട് സ്കിൽ മോൻ്റെ അടുത്ത് സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അവിടെ MBA പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, MCA ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ പ്രീവിയസ് മാർക്കോ ഒന്നും ബാധ്യത, ജസ്റ്റ് പാസ്സായാൽ മതി. ഇല്ല ഇല്ല, ഇത് UG ഉണ്ടല്ലോ, UG വെച്ചിട്ട് നമ്മുടെ ഇവിടെ MBAക്കോ MCAക്കോ ഒക്കെ ജോയിൻ ചെയ്യാം, മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുക, എന്താ ആഗ്രഹം എന്ന് ചോദിക്കുക. അതിന് അവരുടെ ആഗ്രഹം എന്തോ സ്വപ്നം ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പഠിക്കാൻ പറ. നമ്മളെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആഗ്രഹം എന്താണോ അതിനുള്ള എന്തും പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്.
2: സാർ, മോൻ ആദ്യം പഠിക്കാൻ താല്പര്യമില്ല, ഇപ്പം 25 വയസ്സായി പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ യൂണിവേഴ്സിറ്റി മെമ്പർഷിപ്പ് എടുത്തിട്ട് രാവിലെ അവിടെ ക്ലാസ് പഠിക്കാൻ വേണ്ടി ലൈബ്രറി പോയിരിക്കാറുണ്ട്, പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം.
0: മാഡം മാഡം മാഡം, 91 വയസ്സുള്ള ഒരാൾ ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് ലൈഫ് ലോങ് ലേണിംഗ് ആണ് ഇപ്പോഴത്തെ. അതുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന രണ്ട് വർഷം കഴിയുമ്പോൾ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആവും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ലേൺ അൺലേൺ റീലേൺ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് പഠിക്കുന്നത്. പണ്ടത്തെ പോലെ ഒരു കാര്യം പഠിച്ചാൽ ജീവിതകാലം മൊത്തം നിൽക്കത്തില്ല മാഡം. അതുകൊണ്ട് സ്കിൽ മോൻ്റെ അടുത്ത് പറ, കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് മോൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ.

സ്ട്രാറ്റജിയാണ്. പഠിക്കുന്നത് പണ്ടത്തെ പോലെ ഒരു കാര്യം പഠിച്ചാൽ ജീവിതകാലം മാത്രം നിൽക്കത്തില്ല മാഡം. അതുകൊണ്ട് സ്കിൽ മോൻ്റെ അടുത്ത് പറ, കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് മോൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ. കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് മോൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കുറേ സ്കിൽ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ.

0: കഴിഞ്ഞിട്ട് എടുക്കുക. പണ്ടൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന നോളജ് ഇപ്പം 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ട്. നമ്മളൊക്കെ ഡിഗ്രിക്ക് പഠിച്ച നോളജൊക്കെയാണ് ഇപ്പം 10-ാം ക്ലാസ് ആകുമ്പോൾ അവർ അത്രയും എക്കിപ്പെടാം. അപ്പോൾ അതിന് മതി, അത് കഴിഞ്ഞ് ഒരു സ്കിൽ സർട്ടിഫിക്കറ്റ് എടുത്തുള്ള ജോലി, ഒരു ജോലിക്ക് കയറുക, എന്നിട്ട് പാരലി പഠിക്കുക. ഡിഗ്രി പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പം പ്രമോഷൻ ഇതിൻ്റെയൊക്കെ വരും. അപ്പം അങ്ങനെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് അവിടെയാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പം 18 ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് കേരള. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റിൻ്റെ 30% ഈ 18 ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ 24-25 ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ സർവേയിൽ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷന് 43% ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്കാണ് കാറ്റർ ചെയ്യുന്നത് 4 വർഷം കൊണ്ട്. അതിപ്പം 50% ഡെബായി. അപ്പം എന്ന് വെച്ചാൽ ഇത് ഇതൊരു മാറ്റമാണ്. കുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക, മനസ്സിലായി? ഇപ്പം അമേരിക്കയിലൊക്കെ
1: കേട്ടിട്ട്,
0: പിന്നെ അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ല, ഒരു 10 കുറെ സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായിട്ട് കണ്ട് പഠിക്കുന്നു. ആ സിസ്റ്റം ഇവിടെയും വരുന്നുണ്ട്. അത് അതൊരു എല്ലായിടത്തും ചേഞ്ചസ് വരുന്നുണ്ട്. ഈ എഡ്യൂക്കേഷൻ വരുന്ന ഒരു ചേഞ്ചസിന്റെ പാർട്ടാണ് അത്.
1: നമുക്ക് ഇന്നത്തെ അവസാനത്തെ കോള് വന്നിട്ടുണ്ട്.
0: ഞാൻ ഒരു 2-3 കാര്യം കൂടെ ഒന്ന് പറഞ്ഞു.
1: ഹലോ
0: ഹലോ
2: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം മാഡം.
2: നമസ്കാരം സർ.
1: പേര് പറഞ്ഞോളൂ.

0: ചെയ്യാം ചെയ്യാം.
1: ആ
2: ശരി,
1: അത് നമ്മള് എങ്ങനെയാണ് ശ്രീനാരായണ
0: അവിടെ
1: ഗുരു
0: നമ്മുടെ
1: അഡ്മിറ്റ്?
0: ഗൂഗിളിൽ പോയിട്ട് ഞാൻ വേണേൽ സൈറ്റ് അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. ERP ERP.SGOU.AC.IN
1: ഒന്നുകൂടി സെപ്പറേറ്റ് സാറേ, ERP.

0: വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും ശ്രീനാരായണ ഗുരുവാപ്പണി. എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ലെവലിലോട്ട് നമ്മൾ കൊണ്ടുവരും. അതിനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്.
1: തീർച്ചയായും ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
0: ഒന്ന് രണ്ട് ഒന്ന് ഇനിഷ്യേറ്റീവ് കൂടെ പറഞ്ഞു, നമ്മൾ ഈ എക്സാം ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞു, അപ്പം ഗൾഫിൽ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവർ ഇപ്പം നമ്മൾ ഞായറാഴ്ച നടത്തുന്ന എക്സാമിന് വന്ന് എഴുതണം, അപ്പം അവർക്ക് ഒത്തിരി ലീവ് എടുക്കണം. ഇതിപ്പോൾ അവർ ഒരു മിനിമം പീരീഡ് കഴിഞ്ഞിട്ട് അവർ വരുവാണ്, അപ്പം നമ്മൾ അവർ പരീക്ഷ നടത്തി കൊടുക്കും. ഒരാളായാലും 100 പേരായാലും പിന്നെ നമ്മൾ പിന്നെ റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഒരു പാരമ്പര്യ നോളജ് ഉണ്ട്, ഇപ്പം നാട്ടുവൈദ്യം ആയുർവേദം. അപ്പോൾ അവർ 50 വർഷം പ്രാക്ടീസ് ചെയ്ത അവരൊരു വ്യാജ ഡോക്ടറാണോ വ്യാജ വൈദ്യനാണോ ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളൊരു ഈ പ്രയർ കണ്ടിട്ട് നമ്മുടെ അക്കാഡമിക് ഫ്രെയിം കൊണ്ട് അവർക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാം. പിന്നെ നമ്മൾ ഈ NSS വോളണ്ടിയേഴ്സ് 300,000 NSS വോളണ്ടിയേഴ്സ് നമ്മളൊരു സ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവാം. മനസ്സിലായില്ല? അതുപോല ഈ ചെറിയ ചെറിയ ജോലികൾ ഇപ്പം ഈ വിജ്ഞാന കേരളമായിട്ട് സഹകരിച്ചിട്ട് ഈ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർ വെളിയിൽ പോകുമ്പോൾ ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായും ഒരുപാട് പദ്ധതികൾ,
0: ഒരുപാട് ഇന്നോവേറ്റീവ്. അതായത് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിൻ്റെ ഇൻ്റർനാഷണൽ അക്ലൈമഡ്, ഡിജിറ്റലി എനേബിൾഡ്, ലേണർ സെൻട്രിക്ക്, ഫ്ലെക്സിബിൾ ഡൈനാമിക് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റാനുള്ള സ്റ്റെപ്സ് എടുത്തേക്കുന്നത്, ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള എല്ലാം.
1: അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക്, തീർച്ചയായും നമുക്ക് പഠനം തുടരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ പരിപാടി ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സർ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി.
0: ആർക്ക് വേണമെങ്കിലും എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ പേഴ്സണൽ നമ്പർ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക, ഇത് വെറുതെ പറയുന്നതല്ല. 9847220016
1: സാർ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി.
0: ആർക്ക് വേണമെങ്കിലും എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, എൻ്റെ പേഴ്സണൽ നമ്പർ. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക, ഇത് വെറുതെ പറയുന്നതല്ല. 9847220016 അഥവാ

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം. ജയചന്ദ്രൻ.

ആകാശവാണി. ഇപ്പോൾ രമ്യ രാഘവൻ ആലപിച്ച ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം വി എൻ കുമാർ. ആദ്യം ഒരു മൗനബിന്ദുവിൻ ആഴങ്ങളിൽ എന്നു തുടങ്ങുന്ന ഗാനം, രചന സോണി വർഗീസ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഡോക്ടർ എം കെ റാം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ലോക്സഭയും ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയും പരിഗണിക്കും. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ആദായനികുതി ഭേദഗതി ബിൽ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ 2026 എന്നിവയും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്തേക്കും. അടുത്തമാസം 13 വരെ 19 ദിവസം ഇരുസഭകളും സമ്മേളിക്കും. രാജ്യത്തിന്റെ യുവതലമുറയുടെ പ്രതിഭയും ആഗ്രഹങ്ങളും ബഹിരാകാശം പോലെ അനന്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിക്ഷേപണ രംഗത്ത് യുവ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആദ്യമായി കൈവരിച്ച നേട്ടം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു.
2: അന്തരീക്ഷ ഭാരത് കാ ഝണ്ട ഗാഡ് ദിയ ജോ ഭാരത് കോ ആത്മവിശ്വാസ് സെ ഭർ ദേതി ഹൈ വിശ്വ മേ ഭാരത് കാ പ്രൊഫൈൽ സർവ

0: मान्य सर्वस्वीकृत बनता जाता है कि हमारे देश के युवाओं की क्षमता और उनकी आकांक्षा अंतरिक्ष जितनी असीम है, इससे बड़ा संदेश देश के लिए कोई और प्रेरणा नहीं दे सकता है।
1: ഇറാനിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിൽ തുടരാൻ തീരുമാനിക്കുന്ന പൌരന്മാർ പരമാവധി

ആളാരംകുന്ന് ഉന്നതിയിൽ പുനരധിവാസ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വീടുകൾ മന്ത്രി എ പി അനിൽകുമാർ ഇന്ന് കൈമാറും. റവന്യൂ ട്രൈബൽ വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയിൽ പൂർത്തീകരിച്ച 27 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടയ്ക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇതേ കോടതി നേരത്തെ വിധിച്ച ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു പ്രതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ ഒന്നാം പ്രതി അധ്യാപകൻ ഡോ എം കെ റാമിനെ അന്വേഷണ

മത്സരം സംഘടിപ്പിക്കുന്നു. സി എ ജി ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയം

0: അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായുള്ള പ്രീ ഇവന്റുകൾക്ക് കോഴിക്കോട് തുടക്കമായി. ഇതിന്റെ ഭാഗമായി താമരശ്ശേരി ചുരത്തിൽ ഇന്ന് മഴ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 മലബാർ റിവർ ഫെസ്റ്റിവൽ. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദക്ഷിണേന്ത്യയിലെ ഏക അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണ് തുഷാരഗിരിയിലേത്. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. ചാലിയാറിന്റെ ഉപനദികളായ ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിയിലുമാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം കോഴിക്കോട് ജില്ലയിലെ 8 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റികളുമായി വിവിധ സാഹസിക കായിക പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇന്ന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പാക്കേജുമായി KSRTC. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തോടൊപ്പം വള്ളസദ്യ കഴിച്ച് മടങ്ങാനും അവസരമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
3: ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായി നടത്തുന്ന ബജറ്റ് ടൂറിസം സെൽ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്രയിൽ ഇത്തവണ 500 ട്രിപ്പുകളാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ

ഫിഫ ലോകകപ്പിൽ ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ രണ്ടാം കിരീടം സ്വന്തമാക്കി. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഫെറാൻ ടോറസ് ആണ് വിജയഗോൾ നേടിയത്. 2010 ദക്ഷിണാഫ്രിക്കയിൽ കിരീടമുയർത്തി ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സ്പെയിൻ വീണ്ടും ലോക ചാമ്പ്യൻമാരായത്. റോഡ്രിയാണ് ടൂർണമെന്റിലെ മികച്ച താരം. 10 ഗോളുകളുമായി കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നിലനിർത്തി. ഉനായ് സിമോൺ മികച്ച ഗോളിയും പൌ കുബാർസി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 27 റൺസ് വിജയം. ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങി

0: ആം അറസ്റ്റിൽ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു.
2: ഇപ്പോൾ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വളരെ അത്ഭുതകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത്. എന്റെ ശബ്ദത്തെ വൈദ്യുത തരംഗങ്ങളാക്കി മാറ്റി നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് ഒരു Formula 1 കാർ റേസിംഗിനേക്കാൾ വേഗത്തിലാണ്. 20-30 വർഷം മുൻപുള്ള നിങ്ങളുടെ അതേ തലച്ചോറല്ല ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്. പണ്ടൊക്കെ കരുതിയിരുന്നത് കുട്ടിക്കാലത്ത് വളർച്ച പൂർത്തിയായാൽ പിന്നെ തലച്ചോറിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും

കൈയുടെ വഴക്കം കുറയുക, ശബ്ദം കുറഞ്ഞു വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി സാധാരണ മറവിയും രോഗവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള പ്രായമായവർക്കുള്ളത് സാധാരണ മറവിയാണോ അതോ രോഗമാണോ അതെങ്ങനെ തിരിച്ചറിയാം? ഉദാഹരണത്തിന്, വല്ലപ്പോഴും താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറക്കുക, അത് സാധാരണമാണ്. പക്ഷെ താക്കോൽ ഫ്രിഡ്ജിനുള്ളിലോ ഷൂസിനുള്ളിലോ വെക്കുക, അത് അവിടെ വെച്ച കാര്യം പൂർണ്ണമായി മറന്നു പോവുകയാണെങ്കിൽ അത് നോർമലായി കാണരുത്. പാചകം ചെയ്യുമ്പോൾ വല്ലപ്പോഴും ഉപ്പിന്റെ അളവ് തെറ്റിപ്പോകാം, പക്ഷെ ഇത് സ്ഥിരമായാലോ? വർഷങ്ങളായി നന്നായി ഉണ്ടാക്കിയിരുന്ന കറികൾ ഉണ്ടാക്കുന്നത് തെറ്റുന്നതും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാൻ അടിക്കടി മറന്നു പോകുന്നതും ഒരു നല്ല ലക്ഷണമല്ല. സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു വാക്ക് പെട്ടെന്ന് കിട്ടാതെ വരാം, അത് സാധാരണമാണ്. പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് തന്നെ മറന്നു പോവുകയും സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. സ്ഥിരമായി പോകാത്ത ഒരു സ്ഥലത്തേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയ സംശയം തോന്നാം, അത് സാധാരണമാണ്. പക്ഷേ എന്നും പോകുന്ന കടയിലേക്കോ വഴിയിലേക്കോ ഉള്ള ആ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത്. പലപ്പോഴും തൈറോയിഡ് പ്രശ്നങ്ങൾ, വൈറ്റമിൻ B12 കുറവ് എന്നിവ കാരണവും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ കാണാം. പക്ഷേ അവ കൃത്യമായ ചികിത്സയിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ്. അതുപോലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഇതിന്റെ ലക്ഷണങ്ങളാണ് B fast, B for balance, അതായത് നടക്കുമ്പോഴുള്ള ബാലൻസ് തെറ്റുക. E for eyes, അതായത് കാഴ്ചയ്ക്ക് പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രണ്ടായി കാണുക, അല്ലെങ്കിൽ പെട്ടെന്ന് കോങ്കണ്ണുണ്ടാകുക. F for face, അതായത് പെട്ടെന്ന് മുഖം കോണിപ്പോവുക. A for arms, അതായത് ഒരു കൈക്ക് പെട്ടെന്ന് ബലക്കുറവ് അനുഭവപ്പെടുക. ആൻഡ് S for speech, സംസാരത്തിനുള്ള കുഴച്ചിൽ, വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, വാക്ക് കുഴഞ്ഞു പോവുക, ഇതെല്ലാമാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കണ്ടാൽ T for time, സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി വാർദ്ധക്യത്തിൽ ഈ തലച്ചോറിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? പ്രായം കൂടുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, എന്നാൽ തലച്ചോറിന്റെ ആരോഗ്യം മികച്ചതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഇതിനായി ദിവസവും ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ശാരീരിക വ്യായാമം. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഇത് തലച്ചോറിലെ രക്തയോട്ടം കൂട്ടുകയും പുതിയ കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. നല്ല ഉറക്കം. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ നന്നായി ഉറങ്ങുക. നമ്മൾ ഉറങ്ങുമ്പോഴാണ് തലച്ചോർ അതിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ മാലിന്യങ്ങളെയും

0: FCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ കൈമാറ്റം, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിരമായ പരിവർത്തനം തുടങ്ങിയവയിലൂന്നിയായിരുന്നു ചർച്ചകൾ. പരിഷ്കരിച്ച കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ് തന്നെ ഇന്ത്യ കൈവരിച്ചതായി ശ്രീ ഭൂപേന്ദ്ര യാദവ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അയോധ്യ രാമക്ഷേത്ര സംഭാവന ക്രമക്കേട് കേസിൽ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മുദ്രവച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുതിയ കരട് നിയമങ്ങൾ പ്രകാരം കേബിൾ DTH ചാർജുകൾ 4 മുതൽ 6 മടങ്ങ് വരെ വർദ്ധിപ്പിക്കുമെന്നും ലൈസൻസിംഗ് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ടെലിവിഷൻ സേവനങ്ങൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു നിയമവും കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം തുടർച്ചയായ 9-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനിലെ ഖോർമോജ് പട്ടണത്തെ ലക്ഷ്യമിട്ട് US ആക്രമണം നടത്തി. ഇസ്ലാമിക് റവല്യൂഷണറി

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ ഹലോ

0: പറഞ്ഞു പോയോ?
1: ഹലോ ഹലോ ഗാനസലാം.
0: നമസ്കാരം സാറേ.
1: ഓ നമസ്കാരം,
0: നമസ്കാരം.
1: ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
0: ആ
1: ആ
0: ആ
1: ഇതാരാ?
0: സന്തോഷം. ഇത്
1: ഓ പേര് പറ.
0: ഉദയഭാനു പള്ളിപ്പാട്.
1: ആ ഉദയഭാനു
0: പള്ളിപ്പാട്.
1: പള്ളിപ്പാട്. കുറേ നാളായല്ലോ വിളിച്ചിട്ട്.
0: കുറെ നാളെന്ന് പറഞ്ഞാൽ ഇതിനിറച്ചി ഞാൻ കത്ത് ചെയ്യായിരുന്നു ഓർമ്മിച്ചപ്പോ.
1: ആ
0: കഴിഞ്ഞ ഞായറാഴ്ച അത് കിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അത് നല്ല പാട്ടാണ് ചോദിച്ചാൽ കിട്ടിയില്ല. ഏറ്റവും പഴയ പാട്ടൊക്കെ ചോദിച്ചുള്ളൂ. ജയിൽ പുള്ളിയിൽ ശാദാത്തിനത് സംഗീതമേ ജീവിതം എന്നുള്ള പാട്ടാ ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം സ്ഥിരം നമ്മളെങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ.
1: നമ്മളെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിർത്തിയിട്ട് പോവാൻ പോവാണോ?
0: ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
1: അല്ല അതല്ല, ഞാൻ ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തിയിട്ട് ഇപ്പൊ അങ്ങ് പോവാൻ പോകണോന്നോ?
0: അല്ലല്ല, ഒന്നും പോകുന്നില്ല.
1: ആ അവിടെ തന്നെ, അവിടെ തന്നെ നിൽക്കൂ. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. ശരി. ആ ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: എല്ലാവർക്കും വേണ്ടി, പിന്നെ കേട്ടോണ്ടിരിക്കുന്ന പഴയ ഗായകർ ഗാനങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും.
1: അതെന്താ ഈ പഴയ,
0: അതെന്താണ്
1: ഈ പഴയ ഗാനങ്ങളോട് അത്ര സ്നേഹം?
0: ഈ പഴയ ഗാനം എന്ന് പറഞ്ഞാൽ സാറ് ഒരുപാട് അർത്ഥമുള്ള പാട്ടുകളായിട്ട്.
1: പുതിയ പാട്ടുകൾക്ക് അർത്ഥമൊന്നും ഇല്ലേ ഉദയഭാനു?
0: പുതിയ പാട്ടൊന്നും, ഞാൻ ചെറുപ്പം മുതലെ പഴയ ഗാനങ്ങൾ കേൾക്കിയ സിനിമ ഗാനം ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് പഴയതാണ് ഏറ്റവും ഇഷ്ടം.
1: പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ പുതിയ

0: മലയാളം മലയാളം വൃക്ഷമാസം കഴിഞ്ഞാണ് അത് നീലമാസം എന്ന് പറയുന്നത്.
1: കൊയ്ത്തൊരു കൊയ്ത്തൊരു ഉത്സവമായിരിക്കും, വിതയും കൊയ്ത്തൊരു ഉത്സവമായിരിക്കും അല്ലേ?
0: ഒരുപാട്. അപ്പൊ നാളെ ഞാൻ പഞ്ചായത്ത് ആർട്ടിസ് പോയി എഴുതി കൊടുക്കാൻ പോകാം, നേരത്തെ വിളിക്കാൻ.
1: ശരി ശരി ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. നമ്മള് നൂറും അൻപതും മേനി കൊയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകട്ടെ. സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ? തിരുനേനെ കുറിച്ച് മാധവൻ നായർ എഴുതി, ബ്രദർ ലക്ഷ്മണ് ഈണം പകർന്ന ഗാനമാണിത്. കമുകര പുരുഷോത്തമനും ശാന്ത പി നായർ പാടിയത്. ചിത്രം ജയിൽ പുള്ളി.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ, ഗോപികയാണ് പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം കണമുക്കുന്ന്.
2: ആ ആ, പേരെന്താണ്? ഗോപിക അല്ലേ? സ്ഥലത്തിന്റെ പേര് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു, ഒന്നും കൂടെ പറയാമോ?
3: നാരങ്ങാനം കണമുക്ക്.
2: നാരങ്ങാനം അല്ലേ?

0: ശരി ശരി ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഗോപിക?
1: ഞാനും അമ്മയെ ഉള്ളു, ഭർത്താവ് ഹരിപ്പാടാണ് ജോലി.
0: പറഞ്ഞോളൂ.
1: പാട്ട് വേണം.
0: ഇനി
1: ചെറുതായിട്ട് മഴയുണ്ട് ഇവിടെ.
0: ആ എല്ലാം ഒറ്റ വാക്കിൽ എങ്ങനെ ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു പോവുകയാണ്, ചോദ്യമൊന്നുമില്ല. ശരി ശരി.
1: സാറിനെ വിളിച്ച പെട്ടെന്ന് ഇടയ്ക്കിടയിൽ കട്ടായി പോവും, അതാ പെട്ടെന്ന് സംസാരിക്കുന്നത്.
0: ആ അല്ല, അങ്ങനെ നമുക്ക് അങ്ങനെ കട്ടാകില്ല, ചിലപ്പോൾ വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. ശരി. അമ്മയെ കാണാൻ എന്നുള്ള ചിത്രത്തിലെ കൊന്നപ്പൂവേൻ തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ? ശരി. ഉച്ചകൾ പാചകമൊക്കെ കഴിഞ്ഞോ? ആഹാ, പാട്ടെല്ലാം കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഉച്ചഭക്ഷണം ഉള്ളൂ അല്ലേ? എല്ലാ ദിവസവും അങ്ങനെയാണോ? ആ ശരി ശരി. ആദ്യമായിട്ടാണോ ഗാനസലഭത്തിലേക്ക് വിളിക്കുന്നത്? നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. ആ കുറേ ഒത്തിരി ഒത്തിരി നാൾ മുമ്പാണോ അതോ ഇടയ്ക്ക് നമ്മൾ?
1: കുറേ
0: നാളായി. ചിലപ്പോൾ ലൈനിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കാം. പോട്ടെ. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും. നമ്മൾ തുടക്കം മുതൽ വിളിച്ച ശ്രോതാക്കളെല്ലാം ഇന്ന് എല്ലാവർക്കും വേണ്ടി ഗാനം സമർപ്പിക്കുകയാണല്ലോ. നല്ല ശ്രോതാക്കളാണ് കേട്ടോ. പാട്ട് കേട്ടാലോ നമുക്ക്? ശരി, വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ, ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കും.

0: ഗാനശലാപം തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: നമസ്കാരം സർ,
0: ആ
1: ഞാൻ വിമല
0: നമസ്കാരം.
1: തോമസ്, പൂഴനാടുന്നു.
0: ആ ആ വിമല തോമസ് പൂഴനാട്. പറയൂ, ഒരുപാട് നാളായല്ലോ വിളിച്ചിട്ട്.
1: അതെ അതെ, ഒത്തിരി നാളായി
0: നന്നായി കേട്ടോ.
1: സാറിന്.
0: അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും മറ്റ് ശ്രോതാക്കൾക്കും അവസരം കിട്ടുന്നുണ്ട്, അതാണ് വേറൊരു കാര്യം കേട്ടോ. അതെ, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം പൂഴനാട്?
1: ഇന്ന് ചാന്ദ്രദിനമല്ലേ സർ?
0: അതെ.
1: അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ട്, ചന്ദ്രലേഖയുടെ പാട്ടാണ്. ഞാൻ ചോദിച്ചത്
0: ഏത് പാട്ടാണ്
1: വേണ്ടത്? ഗന്ധർവ മധുരങ്ങൾ അലങ്കരിക്കാൻ പോകും ഇന്ദുകലേ.
0: നല്ല പാട്ടാണ് കേട്ടോ. നഖങ്ങൾ മാധുരി പാടിയ ഗാനം അല്ലേ?
1: വയലാർ രാമവർമ്മ സാറ്.
0: അതെ, വയലാർ എഴുതിയ ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.
1: അതെ അതെ. സാറിന് സുഖമാണോ?
0: ഓ, അങ്ങനെ പോകുന്നു, വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: എല്ലാ ശ്രോതാക്കൾക്കും,
0: എല്ലാവർക്കുമായിട്ട്. അപ്പൊ ചാന്ദ്രദിനത്തിന് നമുക്ക് ഒരു ഒരു അനുയോജ്യമായ ഒരു ഗാനം തന്നെ ചോദിച്ചത് കേട്ടോ.
1: അവരെയൊക്കെ നമുക്ക് ഓർമ്മിക്കാം.
0: പിന്നെ
1: 1969 ജൂലൈ 20 ചന്ദ്രനിൽ അവരൊക്കെ എത്തിയത്, അതിന്റെ
0: ഓർമ്മയ്ക്കായിട്ട്. ശരി, പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: വേറെ പറയത്തക്ക വിശേഷങ്ങളില്ല, എല്ലാവരും സുഖമായിരിക്കുന്നു.
0: റേഡിയോ സ്ഥിരമായി കേൾക്കുന്നു, റേഡിയോ റേഡിയോ പരിപാടികളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അല്ലേ?
1: നടക്കുന്നു, അതിന്റെ അഭിപ്രായങ്ങൾ കത്തുകളിൽ എഴുതുന്നു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രഞ്ജിനിയിലേക്ക് രഞ്ജിനിയിലേക്ക് ഇപ്പൊ കത്ത് എഴുതുന്നുണ്ടോ?
1: എഴുതാറുണ്ട് സാർ.
0: ഇപ്പൊ ധാരാളം ശ്രോതാക്കൾ പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും കുറച്ച് നാൾ കഴിഞ്ഞ് ഇതേപോലെ ഒരു വലിയൊരു ഇടവേളയിൽ കഴിഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മറ്റു ശ്രോതാക്കൾക്ക് നമുക്ക് അവസരം കൊടുക്കാം.

0: അതെ അതെ
1: അതിനൊക്കെ
0: അതെ
1: വളരെ പേര് കേട്ടൊരു സ്ഥലമാണ് മാന്നാർ. ശരി, ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഇതൊരു കീർത്തന കീർത്തനമാണ് കേട്ടോ, ഇത് ത്യാഗരാജ കീർത്തനമാണിത്.
0: അതെ അതെ അതെ
1: അതെ, അത് ചിത്രത്തിന് വേണ്ടി

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
2: നമസ്കാരം സർ.
1: ആ നമസ്കാരം, പേര് പറയൂ.
2: ഞാൻ വെമ്പായത്ത് നിന്ന് സിനി.
1: സിനി വെമ്പായം, ഏത് ഗാനമാണ് കേൾക്കേണ്ടത് പറയൂ.
2: എനിക്ക് ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിലെ പാടിയ വേനൽക്കൂടിനുള്ളിൽ.
1: ആ ആ ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ?
2: അതെ.
1: ആ ചിത്രപാടി ഗാനം കേട്ടാലോ? ശരി ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് സിനി?
2: വീട്ടില് ഞാന്, ഹസ്ബൻഡ്, രണ്ട് മക്കളും. മോ ആർമിയിലാണ്, മോള് എറണാകുളത്ത് ഫാമിലിയായിട്ട്.
1: അപ്പൊ നമുക്ക് ഈ പാട്ടൊരു അല്പം നീളമുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും കേട്ട് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് കേൾക്കാൻ സാധിക്കില്ല. ഇനിയും വിളിക്കണം കേട്ടോ. ഇനി വിളിക്കുമ്പോൾ നമുക്ക് വെമ്പായത്തുള്ള വിശേഷങ്ങളും കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് ദീർഘമായിട്ട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
2: എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു.
1: അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്, വിൽസൺ സംഗീതം നൽകിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് അഞ്ചുമോൾ വി എൻ, ആര്യലേഖ എസ്.
1: ഇന്ന് ഗാനശലാപത്തിൽ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചത് എൻ ജെ ജോഷിലാൽ. അടുത്ത ഗാനശലാപത്തിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം. കാത്തിരിക്കുമല്ലോ.

0: dipped 426 points to 77,726, while the Nifty fell 95 points to 24,239 when reports last came in. And now before we end the bulletin, the headlines once again. Monsoon session of Parliament begins. Both houses with
1: ആകാശവാണി മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർനാടകം പതിനാറാം ഭാഗം.

0: അല്ല, ഡേവിഡിന്റെ ലാസ്റ്റ് ഓഡിയോ യാത്രാമൊഴി
1: കാണണം, ഞാനത് ഷെയർ ചെയ്യാം.
0: അപ്പോ അതാണ് ചിത്രയും ഡേവിഡ് ആരോഗ്യസ്വാമിയും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ.
0: ഡേവിഡ് മരിച്ചതിന് ശേഷം ചിത്ര നാട്ടിലേക്ക് തിരിച്ചുപോയി അല്ലേ?
1: അതെ.

0: ആ അതെ ചിത്ര വന്നല്ലോ.
1: ആ ഹായ്.
0: ഹായ് ചിത്ര. നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്.
1: എന്താ ചിദംബരം?
0: ചിത്ര ഒരു കംപ്ലൈന്റ് എഴുതി ഇവിടുത്തെ പോലീസിൽ ഏൽപ്പിക്കണം, ഒരു പുനരന്വേഷണത്തിന്.
1: പക്ഷേ ഞാനെങ്ങനെ? അതുമല്ല, മേഘയുമായി എനിക്ക് ബന്ധമൊന്നുമില്ലല്ലോ.
0: നോ, മേഘയുടെ മിസ്സിംഗ് അല്ല, ഡേവിഡിന്റെ മരണത്തെപ്പറ്റി. അതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന സംശയമാണ് കംപ്ലൈന്റിൽ ഉന്നയിക്കേണ്ടത്.
1: കൊലപാതകമോ? ആര് ചെയ്തു? എന്തിന്?
0: നോക്കൂ ചിത്ര, ഇമോഷണലാകാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. മേഘയുടെ തിരോധാനത്തെപ്പറ്റി തിരക്കാൻ ചിത്ര കൃഷ്ണകുമാറിനോട് പറഞ്ഞതനുസരിച്ച് കർണാടക ക്രൈംബ്രാഞ്ചിലെ ഒരു മഞ്ജുനാഥ ഷെട്ടി ചന്ദ്രുവിനെയും അയാളുടെ പേരൻസിനെയും വിസിറ്റ് ചെയ്തിരുന്നു.
1: ചിദംബരത്തിന് അതെങ്ങനെ
0: അറിയാമെന്നല്ലേ? തൽക്കാലം അറിഞ്ഞെന്ന് കരുതു. ഞാൻ മഞ്ജുനാഥ ഷെട്ടിയെ കണ്ടിരുന്നു. അതിനു മുൻപ് ഡേവിഡ് ജോലി ചെയ്തിരുന്ന 99.9 ജോളി FM MD ഞാൻ മീറ്റ് ചെയ്തിരുന്നു.
1: ശശാങ്ക ഭയങ്കർ?
0: അതെ, ശശാങ്കിനെ തന്നെ. ഡേവിഡ് വഴി ചിത്രയ്ക്കും അറിവുണ്ടാവും അയാളെപ്പറ്റി. ശശാങ്കിനോടും അന്ന് ഡേവിഡിനോടൊപ്പം ജോലി ചെയ്തിരുന്ന FM സ്റ്റേഷനിലെ മറ്റ് സ്റ്റാഫുകളെയും ഞാൻ കണ്ട് സംസാരിച്ചു.
1: എന്നിട്ട്?
0: അവർക്കാർക്കും ഡേവിഡിനെ പറ്റി ഒരു കംപ്ലൈന്റും ഇല്ല. പ്രത്യേകിച്ച് എന്റെ അന്വേഷണം ഡേവിഡ് ഏതെങ്കിലും രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നായിരുന്നു.
1: നോ, ഡേവിഡിന് അങ്ങനൊരു ദുശീലം ഇല്ല.
0: എനിക്കത് ഉറപ്പിക്കണമായിരുന്നു. ഡേവിഡിന്റെ മരണകാരണമായ അളവിൽ കൂടുതൽ മയക്കുമരുന്ന് ഉള്ളിലെത്തിയതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്.
1: എന്ന് പറയുമ്പോ?
0: ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ ശരീരത്തിലേക്ക് ലഹരി നൽകുന്നതിന് ആവശ്യമായതിലും അധികം മയക്കുമരുന്ന് എത്താൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തുടർച്ചയായ ഉപയോഗം, ലഹരിക്ക് അടിമപ്പെട്ട് അബദ്ധത്തിൽ ഉണ്ടായേക്കാവുന്ന കൺസംപ്ഷൻ, അങ്ങനെയൊക്കെ വരാം.
2: പക്ഷേ ഡേവിഡ് അഡിക്റ്റ് അല്ല, യൂസറും അല്ല. അപ്പോ?
0: അതെ, സൂയിസൈഡിന്റെ പോസിബിലിറ്റീസ് ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോ ഡേവിഡിന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് എത്തിയത് മറ്റൊരാളുടെ ശ്രമം മൂലമാകാനാണ് ചാൻസ്.
1: ആർക്കാണ് ഡേവിഡിനെ

0: എന്താ ധനപതി ആ ഫയൽ ക്ലോസ് ചെയ്തത്? മുഴുവനും നമ്മൾ കേട്ടില്ലല്ലോ.
1: ധനപതിക്ക് അത് വീണ്ടും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഓഡിയോ ഫയൽ ധനപതി ഒരുപാട് തവണ കേട്ടതാണ്.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
0: മിസ്റ്റർ ധനപതി, ഞങ്ങൾക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്.
3: വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരങ്ങൾ തേടി ഞാൻ ഒരുപാട് അലഞ്ഞിരുന്നു. പല വാതിലുകളിൽ മുട്ടിയിരുന്നു. മുഖം തിരിക്കലുകളും മൗനമാചരിക്കലും മാത്രമായിരുന്നു എനിക്ക് ലഭിച്ച മറുപടികൾ.
4: അതുപോലെ നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല.
1: പക്ഷേ ധനപതി, ഞങ്ങൾക്ക് ഈ കടങ്കഥയുടെ ഉത്തരം കിട്ടിയേ പറ്റൂ. ആകസ്മികമായി അറിഞ്ഞതാണെങ്കിലും നിങ്ങളുടെ ഉത്തരം ഒരുപാട് അടഞ്ഞ വാതിലുകൾ തുറന്നു തന്നേക്കാം. ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ മതിയാകൂ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം പതിനാറാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി ജയദേവ് കോട്ടയം, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ പതിനേഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പി ഭാസ്കരൻ വരികളെഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ.

ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ഗാനരചന ദേവദാസ്, സംഗീതം ശ്യാം, ചിത്രം രാധ എന്ന പെൺകുട്ടി.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഉയർന്ന വിദ്യാഭ്യാസം ഇനിയൊരു സ്വപ്നമല്ല. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം വഴി ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഈടില്ലാത്തതും ഗ്യാരണ്ടിയില്ലാത്തതുമായ വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. മികച്ച വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇനി തടസ്സമാകില്ല. ഉടൻ തന്നെ PM വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി അപേക്ഷിക്കൂ.
2: ONV വരികളെഴുതി SP വെങ്കിടേഷ് ഈണം പകർന്ന് MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം തുടർ കഥ.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. അടുത്ത നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ശ്യാം ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: ഗാനോപഹാരം തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ഗായത്രിയും ആലപിച്ച ഗാനം, ചിത്രം അരയന്നങ്ങളുടെ വീട്.

യേശുദാസും രാധിക തിലകും പാടിയ ഗാനം. ഗാനരചന വി ആർ പ്രസാദ്. സംഗീതം രവീന്ദ്രൻ. ചിത്രം ഞാൻ സൽപ്പേരു രാമൻകുട്ടി.

0: ആശുപത്രികളിൽ.
1: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
3: ഗാനോപഹാരത്തിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന സംഗീത സംവിധാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ചിത്രം അന്നൊരിക്കൽ.

എസ് രമേശൻ നായർ വരികളെഴുതി, മോഹൻ സിതാര ഈണം നൽകി, ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം മായ പൊന്മാൻ എന്ന ചിത്രത്തിലേത്.

മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിനുവേണ്ടി കാനേഷ് പൂനൂർ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

കൈതപ്രത്തിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം. ചിത്രം ജൂനിയർ സീനിയർ.

മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ ആലപിച്ച ഗാനം ഇനി കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം. ചിത്രം സ്വപ്നക്കൂട്.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്തനം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലം, അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ താങ്കളുടെ ആ പ്രദേശത്തെ, മണപ്പള്ളി ആ പ്രദേശങ്ങളിലെ അന്നത്തെ ഒരു ജീവിത സാഹചര്യം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തഴവ പഞ്ചായത്തിലെ ഒരു കുഗ്രാമമാണ് ഈ മണപ്പള്ളി എന്ന് പറയുന്നത്. വികസനം ഒന്നും വളരെ എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. യാത്രാ സൗകര്യങ്ങൾ പോലും ഒന്നുമില്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഒരു മണപ്പള്ളിയോട് തൊട്ട് ചേർന്ന് തന്നെ കിടക്കുന്ന പാവുമ്പ, ഇതിൻ്റെ രണ്ടിൻ്റെയും പൊതുവെ ഒരേ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണത്. ഒരുപാട് പുഞ്ചപ്പാടങ്ങളുണ്ട്.
1: ഒരു കാർഷിക സംസ്കൃതി,
2: കാർഷിക സംസ്കൃതിയാണ് മുഖ്യമായിട്ടുള്ളത്. പുഞ്ചപ്പാടങ്ങളെ, കൊച്ചു കൊച്ചു നീരൊഴുക്കുകൾ, കുളങ്ങൾ, പിന്നെ വൃക്ഷ ലതാദികളൊക്കെ തന്നെയുള്ള ഒരു കുഗ്രാമം. അവിടെ ഈ പറഞ്ഞ പോലെ കാർഷിക വൃത്തിയിലാണ് പ്രധാനമായിട്ടും ജനങ്ങളുടെ തൊഴിലും. മറ്റ് തൊഴിൽ സാധ്യതകളൊക്കെ അന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ കുറവായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ ഇഷ്ടിക വ്യവസായമൊക്കെ വളരെ വികസിച്ച് വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് മാറ്റങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വെറും ഒരു ഓണം കയറാ മൂല എന്നൊക്കെ പണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ആ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും സാംസ്കാരികമായി ചില ഔന്നിത്യങ്ങളൊക്കെ ആ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്.
1: ആ കാലം മുതൽ,
2: ആ കാലത്ത് എനിക്കൊക്കെ മുമ്പ് തന്നെ അവിടെ ഒരു സാംസ്കാരികമായ നല്ല പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു ഇതാണ്. കഥകളി, ഓട്ടൻതുള്ളൽ, കാക്കാരിശി നാടകം, ശാസ്താംപാട്ട് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒട്ടേറെ കലാകാരന്മാർ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ മണപ്പള്ളിയും പൗമ്പായും. രണ്ടും ഒന്നിച്ച് വേണം പറയേണ്ടത്, അങ്ങനത്തെ ഒരു സംസ്കാരമാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട് രാമകൃഷ്ണപിള്ളി എന്ന് പറയുന്ന പ്രശസ്തനായ കഥകളി നടനുണ്ടായിരുന്നല്ലോ, സാറിന് അറിയാമായിരിക്കും. അദ്ദേഹം ജനിച്ചത് ഞങ്ങളുടെ മണപ്പള്ളിയിലാണ്. കുട്ടിക്കാലം അവിടെയായിരുന്നു. അദ്ദേഹം അതിന് ശേഷമാണ് ഹരിപ്പാട്ടേക്ക് അമ്മാവൻ്റെ അടുത്തേക്ക് പോവുകയും അവിടെ വിവാഹ ശേഷം അവിടെ നിന്ന് ഹരിപ്പാട് രാമകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രശസ്തനാകുകയും ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ കഥകളിയുടെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഉണ്ട്. പിന്നെ ഓട്ടൻതുള്ളൽ കലാകാരന്മാർ പലരും ഉണ്ടായിരുന്നു അവിടെ. അതിൽ വലിയ വീട്ടിൽ നാണുപിള്ള എന്ന് പറയുന്ന ഒരാൾ അന്ന് കുറേ പ്രശസ്തനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഒട്ടേറെ ആളുകൾ ആ മേഖലയിലുണ്ടായിരുന്നു. പിന്നെ ഈ കാക്കാരിശി എന്ന് പറയുന്ന നമ്മുടെ ഒരു കലയുണ്ടല്ലോ, അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു കൊച്ചുകളികൾ പരമുള്ള എന്നൊക്കെ പറയും. ഇവരൊക്കെ എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ കുട്ടിക്കാലം. പിന്നെ ശാസ്താംപാട്ടിൻ്റെ കലാകാരന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കലാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ അറിയപ്പെടുന്ന ഒരു മൃദംഗിസ്റ്റ് ഉണ്ടായിരുന്നു, പരടയിൽ അപ്പുകൂടർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹമൊക്കെ മരിച്ചുപോയി. അങ്ങനെ കുറേ ഏറെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ എഴുത്തിൻ്റെ മേഖലയിലാണെങ്കിൽ പൗമ്പ പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളിനെ സാറൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും അവിടുത്തുകാരനാണ്. അദ്ദേഹം കുറച്ചൊക്കെ എഴുതിയിരുന്നു, സാഹിത്യ മേഖലയുമായി കുറച്ച് ബന്ധമൊക്കെ ഉള്ള ആൾ. അപ്പം ഇങ്ങനെ ഒരു സാംസ്കാരിക പല ഗ്രന്ഥശാലകൾ, ഗ്രന്ഥശാല പ്രധാനമായും അവിടെ അന്ന് ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രദേശത്ത്. അത് ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയും, അത് ഇന്നും ഉണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മകൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവർ കൈയെടുത്ത് മാസിക പ്രസിദ്ധീകരിക്കുക, നാടകങ്ങൾ അഭിനയിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ പലരും ഇന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. ആളുകൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ കുറേയേറെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു പ്രദേശമാണ്.
1: വീട്ടിലെ ഒരു അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ എങ്ങനെയായിരുന്നു?
2: എൻ്റെ വീട് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ജീവിച്ചു പോകാവുന്ന ഒരു ഇടത്തരം കുടുംബമായിരുന്നു.
1: കാർഷിക കുടുംബമായിരുന്നു?
2: ആ, കാർഷിക കുടുംബമാണ്. അച്ഛന് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ബിസിനസ്സും ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറയുന്നത് പലചരക്ക് വ്യാപാരം. ഞങ്ങളുടെ വീട്ടിലെ കടയായിരുന്നു ആ പ്രദേശത്ത് അന്ന് വളരെ മികച്ചു നിന്ന ഒരു കട. ധാരാളം ആളുകൾ വരികയും വായിക്കുന്ന അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ്.

0: ആണ് ഞാൻ വളർന്നത്. പക്ഷെ അന്നത്തെ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ജീവിക്കാനുള്ള അത്യാവശ്യം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ആർഭാടങ്ങളൊന്നും ജീവിതത്തിൽ
1: പൊതുവെ
0: കുറവായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ എത്രയോ ജോഡി വസ്ത്രങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, അന്നൊക്കെ ഏറിയ ഒരു 3 ജോഡി അങ്ങനെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ പണം ധാരാളമായി വാരി ചെലവാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി
1: ചെയ്യുന്നു. അന്ന് പൈസ ആൾക്കാരുടെ കയ്യിൽ
0: ഇല്ലായിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, മറ്റേ നമ്മുടെ നിത്യവൃത്തിക്ക് നമുക്ക് വലിയ
1: ബുദ്ധിമുട്ടില്ലാത്ത
0: ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്.
1: സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു?
0: സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ അവിടെ LP സ്കൂളിൽ 2 സ്കൂളിലായിട്ടാണ് പഠിച്ചത്. അത് ഒന്ന് ഒരു APM UPS എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള പഴയ ഒരു LPS ഉണ്ടായിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, അപ്പം അന്ന് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. 1ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കൊണ്ട് അവസാന പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ട് 2ാം ക്ലാസ്സിലേക്ക്.
1: അതിന് പ്രത്യേക കാരണമല്ലോ ഉണ്ടായിരുന്നു?
0: പ്രത്യേക കാരണമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ അതിനുമുമ്പ് തന്നെ എല്ലാം പഠിച്ചിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. അക്ഷരമായാലും അക്കങ്ങളുടെ ആയാലും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പഠിച്ചിരിക്കും. ഇപ്പം 2ാം ക്ലാസ്സിൽ അവിടെ പഠിച്ചു, പിന്നെ അവിടെ നിന്ന് തന്നെ 3ാം ക്ലാസ്സിലേക്ക് വേറൊരു ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. അതിനൊരു സാഹചര്യമുണ്ട്, എൻ്റെ 2 ബന്ധുക്കൾ ഈ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരായതുകൊണ്ട് അവർ
1: അങ്ങോട്ട്
0: കൊണ്ടുപോയി. ഇങ്ങനെ 3, 4, 5 അന്ന് LPSൽ 5ാം ക്ലാസ്സുണ്ട്. അപ്പോൾ 5ാം ക്ലാസ് വരെ ആ LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ UP സ്കൂള് മണപ്പള്ളിയിലൊരെണ്ണം പഴയ ഒരു UP സ്കൂളുണ്ട്. അതിപ്പോൾ അത് NSSൻ്റെ മാനേജ്മെൻറ്റിലാണെങ്കിലും അന്ന് NSSനായിരുന്നില്ല, SVPM UPS എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര്. ഇപ്പോൾ അത് SVPM NSS UPS ആണ്. അപ്പോൾ ആ സ്കൂളിലാണ് 6, 7 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. അത് നമ്മുടെ തെന്നല ബാലകൃഷ്ണനിലൊക്കെ പഠിച്ച സ്കൂളാണ്.
1: കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കാമോ?
0: പിന്നെ ഹൈസ്കൂൾ തഴവായിലായിരുന്നു. അത് പിന്നെ വളരെ കൂടുതൽ നടന്നു പോകണം, അന്ന് ബസ് സൗകര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ 6-7 കിലോമീറ്റർ നടന്നാണ് ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസം സംബന്ധിച്ച്.
1: ഇപ്പോഴത്തെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നടന്നു പോവുക, 6 കിലോമീറ്റർ നടന്നു പോവുക, കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് പോകുന്ന ഒരു രീതിയൊക്കെ.
0: ആ രീതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുളിക്കാൻ പോകുന്നത് ഞങ്ങൾ അമ്പലത്തിൻ്റെ കുളത്തിലാണ്. അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ പഴയ ക്ഷേത്രമാണ്, ഇപ്പോഴും വളരെ പ്രശസ്തമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കുളത്തിലാണ് ഞങ്ങൾ കുട്ടികൾ കുളിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ വീടുകളിലൊന്നുമല്ല. പിന്നെ അന്നത്തെ ഈ കുളിയിൽ എനിക്കൊരു അനുഭവമുണ്ട്. ഒരു തവണ ഞാൻ വലിയ കുളമാണ്, ഉയരമുണ്ട് എൻ്റെ, അവിടെ നിൽക്കുമ്പം കുളത്തിലേക്ക് മറിഞ്ഞ് വീട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ എനിക്ക് നീന്തറിയാമായിരുന്നത് കൊണ്ട് എൻ്റെ അടിയിൽ ചെന്നിട്ട് ഞാൻ നീന്തി രക്ഷപ്പെട്ടു.
1: പിന്നെ അതുപോലെ സ്കൂളിലെ
0: സ്കൂളിലെ
1: മറക്കാനാവാത്ത ചില ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില അധ്യാപകരോടുള്ള താല്പര്യം.
0: സ്കൂളിൽ ഇപ്പോൾ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അധ്യാപകരുണ്ട്, രാമകൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചേരാവിളി സാറിൻ്റെ ഭാര്യയുടെ അച്ഛനാണ് രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. ഒരുപാട് ആളുകളുണ്ട് എങ്കിലും ഞാൻ ഓർത്തെടുക്കുന്ന ഒരു അധ്യാപകരിൽ ഒരാൾ അദ്ദേഹമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകർ നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളാണ്. പൊതുവേ അധ്യാപകർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാ കുട്ടിയെന്നുള്ള നിലയിൽ എനിക്ക് ഇവരോടെല്ലാം ഞാൻ 1-2 പേരുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരോടെല്ലാം വളരെ എളുപ്പമുണ്ട്. അങ്ങനെ കുറേയേറെ അധ്യാപകരുണ്ട്.
1: ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടതിൽ അധ്യാപകർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ?
0: ഉണ്ട്. എഴുത്തിൻ്റെ വഴിയിൽ അത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൂടുതൽ എഴുതാൻ തുടങ്ങിയത്. അതിനു മുമ്പേ തന്നെ സാഹിത്യത്തോട് താല്പര്യമുണ്ട്.
1: എങ്ങനെ കൂടുതൽ
0: വായിക്കുമായിരുന്നു? അന്നത്തെ പ്രശസ്തങ്ങളായ നോവലുകളൊക്കെ എടുത്ത് ലൈബ്രറിയിൽ നിന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വായനയുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ആനുകാലികങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ആനുകാലികങ്ങളൊക്കെ മനോരമ പോലെയൊക്കെയുള്ളതാണ് അന്ന് വായിക്കുന്നു. അതൊക്കെ എടുത്ത് ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാഹിത്യത്തോടെ കുട്ടികളുടെ സാഹിത്യം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാഹിത്യത്തോടൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മനോരമ വായനയൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് മാറിയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ വായിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. മാറി ഭാഷാഭൂഷണിയൊക്കെ പിന്നീട് വായിക്കുന്നു. ഇപ്പോൾ അതൊക്കെ സ്ഥിരമായി വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യകാലത്ത് എൻ്റെ വായനയുടെ ഒരു കാര്യം മനോരമ ആഴ്ചപ്പതിപ്പ് തന്നെ വായിച്ച് ആണ് തുടങ്ങിയതെന്ന് പറയുന്നതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെ വായനയിലൂടെ കൂടുതൽ താല്പര്യം വന്നു. അന്ന് പിന്നെ പഠിക്കുന്ന കാലത്ത് അന്ന് കയ്യെഴുത്ത് മാസികകളുണ്ട്. കയ്യെഴുത്ത് മാസികയിലൊക്കെ കവിതകളൊക്കെ എഴുതി. അങ്ങനെ അധ്യാപകരിൽ നിന്ന് തന്നെ ആ കവിതയുടെ കാര്യത്തിൽ എനിക്ക് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പണ്ഡിതകവി KK പണിക്കർ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ ഒരാളുണ്ടായിരുന്നു. ഈക്കൽ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു 19-ൽ പരം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഔഷധി നിഘണ്ടു, അതായത് ഭഗവത്ഗീതയുടെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം, കുസുമാരഴീക്കൂട്, കുട്ടികൃഷ്ണമാരാർ തുടങ്ങിയിട്ടുള്ള ആ നിരയിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സൗഹൃദമുള്ള ഒരാളായിരുന്നു കുഞ്ഞുള്ള പണിക്കർ. അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ ഈ എഴുതുന്ന ഈ കയ്യെഴുത്ത് മാസികയിൽ എഴുതുന്ന കവിതകൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് ക്ലാസ്സിൽ വായിച്ച്

0: ിട്ടുണ്ട് കുട്ടികളെ, അതായത് അസൽ കവിത എന്നൊക്കെ പുള്ളി പറയും. അങ്ങനെ ഒരു പ്രശംസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എഴുത്തിനുള്ള
1: പ്രോത്സാഹനമാണ്.
0: പിന്നെ ഈ അദ്ദേഹത്തെ പറ്റി പിന്നെ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, ഈ അധ്യാപകനെ പറ്റി. അത് മാതൃനാടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ ഞാൻ കുറേ ആളുകൾ, പ്രശസ്തരായ ആളുകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഇക്കാര്യത്തിൽ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ശിഷ്യനെന്ന് ഉള്ള ആയിട്ടാണ് അദ്ദേഹം ഇപ്പോഴുണ്ട്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുന്ന ഒരു ആളുമാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ ഈ അടുത്ത കാലത്ത് വരുമ്പോൾ അതിനെ സംസാരിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ നേരിട്ട് ബന്ധമുള്ള ഒരാൾ ഞാനെന്നുള്ള നിലയിൽ അവരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് എഴുത്തിന് കൂടുതലേറെ താല്പര്യം വരികയും കവിതകളൊക്കെ
1: എഴുതിനെ ഒരു സീരിയസ് ആയിട്ട് കാണാനൊക്കെ തുടങ്ങിയത് ഹൈസ്കൂളിലാണ്.
0: അതിനുശേഷമാണ്.
1: ഹൈസ്കൂൾ പഠനം ഒക്കെ എവിടെ ആയിരുന്നു?
0: തഴവ ABHS എന്ന്
1: പറയും.
0: ഇപ്പോഴും അത് തന്നെ ഉണ്ട്. അത് തന്നെ ഉണ്ട്. അന്ന് ഞങ്ങൾ നടന്നാണ് പോകുന്നത് എന്നുള്ളത് 7 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ സംഘമായിട്ട് കടന്നു പോയി പഠിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്ന് കുറച്ച് കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരം ഒന്നേ പ്രസിദ്ധീകരിച്ചുള്ളൂ. ബാലസാഹിത്യം
1: എപ്പോഴായിരുന്നു
0: കവിത ആദ്യം പ്രസിദ്ധീകരിച്ചത്? 96. അത് കെ എസ് പിള്ളസാറിൻ്റെയൊക്കെ നിർബന്ധം അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ അത് സമാഹാരമായിട്ട് പ്രസിദ്ധീകരിച്ചത് അത് പ്രഭാത് ബുക്ക് ഹൗസ് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ ബാലസാഹിത്യ കൃതികൾ രണ്ടെണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമായിരുന്നു ചെയ്തത്, ഒന്ന് സുജലി പബ്ലിക്കേഷൻസ്. പിന്നെ ഞാൻ നമ്മുടെ ഓണാട്ടുകര ഭാഷയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ അതിൻ്റെ പ്രയോഗങ്ങളും ശൈലികളും നമ്മുടെ മലയാളത്തിൽ ഇന്ന് അന്യം നിന്ന് പോയ ശൈലികളും വാക്കുകളും ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പുസ്തകമുണ്ട്, തായ്മൊഴി ചന്തം എന്നാണ് അതിൻ്റെ പേര്. അത് പ്രഭാത് ബുക്ക് ഹൗസാണ് പ്രസിദ്ധീകരിച്ച്. പിന്നെ ഞാൻ ഈ പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു പ്രാദേശിക FM ചാനലുണ്ടായിരുന്നു, കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു 1.5 കൊല്ലക്കാലം സാഹിത്യവും ഭാഷയുമായി ബന്ധപ്പെട്ട പരിപാടി അവതരിപ്പിച്ചിരുന്നു.
1: കോളേജ് വിദ്യാഭ്യാസമൊക്കെ
0: ഞാൻ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്, പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലേ. പിന്നെ BEd പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു. MEd എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ MEd ഇൻ്റർവ്യൂ ദിവസം എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, പിന്നെ ഞാൻ അതിന് ശ്രമിച്ചില്ല.
1: പിന്നെ ഈ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച വർഷമാണ്
0: അത്? 1974.
1: ഗവൺമെൻറ് സ്കൂളിലാണ്?
0: ആദ്യം ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു, അത് കഴിഞ്ഞൊക്കെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലേക്ക് പോയി.
1: 74
0: അധ്യാപകൻ എന്നുള്ള നിലയിൽ മോശമായ അനുഭവങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. കുട്ടികളിൽ നിന്നൊക്കെ വളരെ കൂടുതൽ സ്നേഹം കിട്ടിയിരുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഇപ്പോഴും ഞാൻ റിട്ടയർ ചെയ്ത് കുറേ വർഷമായി കഴിഞ്ഞിട്ടും കുട്ടികളെ പലരെയും പലയിടത്ത് വെച്ച് കാണുമ്പോഴും അവർ എനിക്കവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അവരെന്നെ തിരിച്ചറിഞ്ഞ് വന്ന് ബഹുമാനവും ആദരവുമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. സ്കൂളിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് മോശമായ അനുഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ കുട്ടികളുമായി ഇടപെടുകയും സഹപ്രവർത്തകരുമായും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടും എല്ലാവർക്കും പരസ്പരം താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജോലി ചെയ്തത്.
1: തൻ്റെ വിദ്യാർത്ഥികളെ ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് വളർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും?
0: ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ഉണ്ട്. എഴുത്ത് കാലിപ്പം കവിതയൊക്കെ എഴുതുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. പിന്നെ സിനിമയുടെ മേഖലയിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അത് കോഴിക്കോടുള്ളതാണ്.
1: ഈ സാഹിത്യമായിട്ടുള്ള ആ ഒരു താല്പര്യവും സാഹിത്യ മേഖലയിലുള്ള അനുഭവങ്ങളും ഒക്കെ ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിനെ സഹായിച്ചിട്ടുണ്ടോ?
0: അധ്യാപകൻ എന്നുള്ള നിലയിലാകുമ്പോൾ എപ്പോഴും പുസ്തകങ്ങളുമായും കാര്യം ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് സാഹിത്യത്തിനും കുറേയൊക്കെ പ്രോത്സാഹനമായിട്ടുണ്ട്. വായിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് എൻ്റെ
1: ഒരു നല്ല അധ്യാപകനാണ്. സാറിനെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: അതെ അതെ, എനിക്ക് ഓൾ ഇന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷനെ കുറിച്ച് ശ്രേഷ്ഠ പുരസ്കാരം നല്ലൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ 2 പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ കവിതയ്ക്കുള്ളതാണ്. 1999 2001 അന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഡോക്ടർ ചെറിയാൻ മത്തായി സ്മാരക പുരസ്കാരമുണ്ട്. അത് കവിതയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്.
1: അധ്യാപകർക്ക്
0: പിന്നെ ഇത് നമ്മുടെ അധ്യാപക ദിനമുണ്ടല്ലോ 5 സെപ്റ്റംബർ. അന്ന് അധ്യാപക അവാർഡുകൾ കൊടുക്കുന്ന ദിവസമാണ് ഇതും കൊടുക്കുന്നത്. അത് 2 തവണ.
1: സാറിന് ഏത് കവിതയ്ക്കാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ട്?
0: ഒന്ന് ബാക്കിപത്രം എന്നുള്ള ഒരു കവിതയായിരുന്നു. മറ്റൊന്ന് കവിതയെന്ന് പറയുന്നത് തുഞ്ചൻ പറമ്പിൽ എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു. 2 ഒരു തവണ കിട്ടിയത്. കാടു കാടെന്നെഴുത്തച്ഛൻ നേരു ചൊല്ലിത്തെളിച്ചതാം പൈതൃകത്തിൻ്റെ വേരാഴും പുണ്യഭൂവിലണഞ്ഞു ഞാൻ ആചാര്യപാദപാംസുക്കൾ ചൂടി സമ്പൂതമായിടം മലയാൺമ പദം വെച്ചു. അങ്ങനെയുള്ള ഒരു കവിതയാണ്. പിന്നെ ഓൾ കേരള ലെവലിലുള്ള അധ്യാപകലാ സാഹിത്യ സമിതിയുടെ കവിതയ്ക്കുള്ള 1988 പുരസ്കാരം എനിക്കായിരുന്നു. അപ്പം അങ്ങനെ ചില ഇത് കിട്ടിയിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ കേളി അവാർഡ് അതൊരു ഗ്രന്ഥശാല കൊടുക്കുന്നതാണ്, തെക്കുംഭാഗത്ത് സാംബശുവിൻ്റെ ഒക്കെ വീടിൻ്റെ ഭാഗത്തുള്ള അത് ഒരു തവണ അവരെനിക്കാണ്. അങ്ങനെയൊക്കെയുള്ള ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ എഴുത്തിൻ്റെ മേഖലയിൽ ഞാൻ കവിതയും എഴുതുന്നുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ലേഖനങ്ങൾ പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല, അതിനും ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എഴുതിയിട്ടുള്ള ആ ലേഖനങ്ങൾ കൂടുതലും ചില പ്രത്യേകതകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഭഗവത്ഗീത മലയാളത്തിലേക്ക് തർജ്ജമം ചെയ്ത മുസ്ലിം, അദ്ദേഹത്തെ പറ്റി ഒരു ലേഖനം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 43 കൊല്ലം മുമ്പ് മരിച്ചു പോയ ഒരു കവിയുടെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു, അദ്ദേഹത്തെപ്പറ്റി എഴുതി. അത് പിന്നെ പ്രാക്കുളം ഈ പത്മനാഭമുള്ളതെന്ന് പറയും. ഇപ്പോൾ 43 കൊല്ലമായി. അപ്പം അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
1: അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താല്പര്യം?
0: കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നവരല്ല. ഇപ്പോൾ ONV യെ പറ്റി ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ സർ, ധാരാളം പേര് എഴുതുന്നില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ ഇത്ര അറിയപ്പെടാത്ത അല്ലെങ്കിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നവരും പിന്നീട് ആളുകൾ മറന്നുപോയവരുമായ ആളുകളെ പുതിയ തലമുറയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ ചെയ്യുന്നത്.
1: ഇപ്പം ഈ മണപ്പള്ളിയിൽ ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ടോ?
0: ഞാൻ ഒരു ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്. അപ്പം ആ നിലയിൽ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം.
1: ഏതാണ് ഗ്രന്ഥശാല?
0: യുവഭാവന ലൈബ്രറി മണപ്പള്ളി അവിടേക്ക്. പിന്നെ ഞാൻ 10 കൊല്ലക്കാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പം ഈ ടൈമിലാണ് ഒഴിഞ്ഞത്. അതിന് മുമ്പിലത്തെ 2 ടൈം 10 കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ പിന്നെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് സർഗചേതന എന്ന് പറയുന്ന എഴുത്തുകാരുടെ ഒരു സംഘമുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എല്ലാ മാസവും മുടങ്ങാതെ പ്രോഗ്രാം നടക്കുന്നത്, ഇപ്പോൾ 200-ഓളം പ്രോഗ്രാമായി. അതുപോലെ നാട്ടിലെ പൊതുവായുള്ള സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ എന്നെ ബന്ധപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ആദ്യം ബാലസാഹിത്യം അല്ല എഴുതിയിരുന്നത്, അത് വളരെ പിന്നീടാണ് ബാലസാഹിത്യം എഴുതാൻ തുടങ്ങിയത്. അത് എഴുതാനൊരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ആക്സിഡൻ്റായിട്ട് ഒരു വർഷക്കാലം കിടന്നിരുന്നു, നടക്കാൻ പറ്റാതെ. അപ്പം ആ കിടന്ന സമയത്ത് എൻ്റെ തൊട്ട് അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു 3 വയസ്സുള്ള കുട്ടി എൻ്റെ അടുത്ത് വരുമായിരുന്നു ഞാനിങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ ആ കുട്ടി വന്നിട്ട് പറയും എന്നോട് പാട്ടൊക്കെ പാടാൻ. അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന കുറച്ച് കുട്ടി കവിതകൾ ഞാൻ തന്നെ ഇങ്ങനെ കുട്ടിക്ക് ചൊല്ലി കൊടുക്കുമായിരുന്നു അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഉണ്ണിക്കുട്ടനു തിന്നാനിന്നൊരു കിണ്ണത്തപ്പം ചുട്ടമ്മ, അപ്പം കയ്യിലെടുത്തിട്ടുണ്ണിക്കുട്ടൻ നിന്നു മുറ്റത്ത്, തക്കം നോക്കിയിരുന്നൊരു കാക്ക അപ്പം തട്ടിയെടുത്തു പറന്നു. ഉണ്ണിക്കുട്ടൻ നോക്കും നേരം കിണ്ണത്തപ്പം മാനത്ത്. അപ്പം അതൊക്കെ ഞാൻ പിന്നീട് എഴുതിയിട്ട് ഞാൻ ആനുകാലികങ്ങൾക്കൊക്കെ അയച്ചു, കൗമുദി പോലെയൊക്കെയുള്ള അതിൽ മിന്നാമിന്നി ഉണ്ടല്ലോ, അത്തരങ്ങളുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അയച്ചിട്ട് അതെല്ലാം പ്രസിദ്ധീകരിച്ചു. അതാണ് എൻ്റെ ബാലസാഹിത്യ കൃതികളായി സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ വന്നാണ് മിന്നാമിന്നിയിൽ ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഒക്കെ വന്ന
1: കിടക്കയിൽ നിന്ന് എണീറ്റതിനു ശേഷം
0: പിന്നീട് എഴുതി. അപ്പം ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നു. പക്ഷെ ആദ്യം എഴുതിയത് ഇങ്ങനെയാണ്. പിന്നീട് ഞാൻ പല സ്നേഹരാജ്യത്തിൽ അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. ബാത്റൂമിൽ പത്രത്തിൽ തന്നെ വീക്കെൻഡിൽ തന്നെ നേരത്തെ കുട്ടി കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. കവിതകൾ ഇനി സമാഹരിക്കാനുണ്ട്. മാതൃഭൂമിയുടെ മിന്നാമിനിയിൽ കാല് എന്ന് എൻ്റെ ഒരു കവിതയുണ്ട്, നമ്മുടെ കാലിനെ സംബന്ധിച്ചുള്ള ഒരു കവിതയാണ്. അതിൽ വരികൾ ചൊല്ലാം. മകനെ മുൾമുന കാലിൽ തറയാതേറെ കരുതി നടക്കുക നീ, കാലു നിനക്കു കരുത്താകുന്നു, കാലം കാലിനു വഴിമാറുന്നു.
1: തൻ്റെ എഴുത്തിൻ്റെ രീതി എങ്ങനെയാണ്, എപ്പോഴാണ്, അതിന് പ്രത്യേക സമയമുണ്ടോ?
0: അങ്ങനെ പ്രത്യേക സമയമൊന്നും എൻ്റെ സാഹചര്യത്തിൽ പറ്റത്തില്ല. ഒരുപാട് തിരക്കുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ കൂടുതലും യാത്രകളുണ്ട്. അപ്പം പിന്നെ എഴുതാൻ കിട്ടുന്ന സമയം രാത്രിയിലോ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ രാത്രിയിൽ വായനയുണ്ട്, വായന എൻ്റെ ഒരു ശീലമാണ്, വായന മുടക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നടക്കുന്നു എന്നുള്ളതാണ്.
1: ഇപ്പം നമ്മുടെ ഇത് എന്ന് പറയുന്നത് ഒരു സായന്തനം പരിപാടി, ഈ മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടുണ്ടോ?
0: മുതിർന്നവർക്കുള്ള എനിക്കൊരു ഉപദേശം, ചെറുപ്പക്കാരെ അവർ അംഗീകരിച്ചു പോകണമെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നത്തെ ഒരു മുതിർന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആയാൽ പോലും പുതിയ തലമുറയെ അംഗീകരിക്കാൻ പലപ്പോഴും ഒരു വിഷമം കാണിക്കുന്നുണ്ട്. അതാണ് പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണങ്ങളായി മറന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മളെല്ലാവരെയും നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിൽ അവര് അവർക്ക് ഇവരൊന്നും വിവരമില്ലാത്തവരാണ് എന്ന് മുതിർന്നവർ ധരിക്കുന്ന ആ ഒരു സമീപനം നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിയായാൽ പോലും ആ കുട്ടിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്നും അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് നമ്മൾ മുതിർന്നവർ എടുക്കേണ്ടതെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. നമുക്ക് വീട്ടിലായാൽ പോലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലെ ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവരുമായി ചർച്ച ചെയ്തും ആലോചിച്ചും ചെയ്യുമ്പോൾ അവിടെ ഞാനെപ്പോഴും പറയുന്ന ഒരാളെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പകൽ സമയത്ത് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, പലരും പല ജോലിയായിട്ട് പലരും പോകും. പക്ഷെ രാത്രിയിൽ നമ്മൾ ഒത്തുകൂടുമ്പോഴെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്. കാരണം അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ നാട്ടുകാരിയും വീട്ടുകാരിയും ഒക്കെ പരസ്പരം പറയുന്നത്. ചെറിയ കുട്ടികളായാൽ പോലും ചെറിയ കുട്ടികളോടും ആ രീതിയിൽ പെരുമാറണമെന്നുള്ള ഒരു അഭിപ്രായമാണ്. എനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു പേരൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു കാഴ്ചപ്പാടതാണ്. ഞാൻ ചെറിയ കുട്ടിയായാൽ പോലും ആ കുട്ടിയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം നമ്മൾ എടുക്കുമ്പോൾ ഈ തലമുറകൾ തമ്മിലുള്ള ഒരു
1: അന്തരം.
0: ഞാൻ പെൻഷൻകാരുടെ ഇടയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെൻഷൻകാരുമായിട്ട് ഞാൻ എപ്പോഴും സംവദിക്കുന്ന ഒരാളാണ്, മീറ്റിങ്ങുകൾക്കൊക്കെ. ജില്ലയുടെ വൈസ് പ്രസിഡൻ്റാണ്, കൊല്ലം ജില്ലയുടെ. അപ്പോഴും ഞാൻ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ പുതിയ തലമുറയെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനം നമ്മളെടുത്താൽ നമ്മുടെ വീടുകളിലെ പല പല പ്രശ്നങ്ങൾക്കും
1: പിരിമുറുക്കങ്ങളൊന്നും ഉണ്ടാകാതെ
0: പോകാൻ സാധിക്കും എന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത്. ഞാൻ ഈ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഈ പെൻഷൻകാർ പറയുമ്പോൾ ഞാൻ പറയും അതിനാരാ ഉത്തരവാദി, ഞാൻ പറയും നമ്മളും കൂടാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയും. മരുമക്കളും മക്കളും മാത്രമല്ല നമ്മൾ കൂടി അതിന് ഉത്തരവാദിയാണെന്ന് ഞാൻ അവരോട് പറയും.
1: അപ്പം പൊതുവെയുള്ളൊരു അഭിപ്രായം എന്തോ അത് അംഗീകരിക്കാറുണ്ടോ?
0: കുറെ ആളുകളൊക്കെ ഇപ്പം അത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇല്ലാത്തടത്ത് ചില പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: സാറിൻ്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
0: എൻ്റെ ഭാര്യ ചന്ദ്രിക എന്നാണ് പേര്, അധ്യാപികയായിരുന്നു, തഴവ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസിൽ റിട്ടയർ ചെയ്തു. മക്കൾ മൂന്ന് പേരിൽ രണ്ടുപേരും അധ്യാപകരാണ്, ഒരാൾ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. അവരെല്ലാം വിവാഹിതരാണ്.
1: ഏതായാലും ഇവിടെ വരികയും നമ്മോടൊപ്പം സാറിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിത യാത്രയിൽ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറയുകയും ചെയ്ത താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
2: റിട്ടയർഡ് അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി ഇപ്പോൾ മഴവില്ല്. സാവരിയ എന്ന ഹിന്ദി ചിത്രത്തിലെ ഒരു ഗാനമാണ് മഴവില്ലിൽ ഇന്നാദ്യം ഷാൻ പാടിയത്.

മഴവില്ലിൽ ഇനി ഒരു ഗാനം കൂടി. ആജാ നച്ചലേ എന്ന ഹിന്ദി ചിത്രത്തിനുവേണ്ടി സുനിധി ചൗഹാൻ പാടിയത്.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
1: അക്ഷര ശ്ലോകം അവതരിപ്പിക്കുന്നത് വൈഖരി അക്ഷര ശ്ലോക സമിതി, കോട്ടയം. പങ്കെടുക്കുന്നവർ: സായി നന്ദ, ഏറ്റിക്കട രാമൻ നമ്പൂതിരി, അഞ്ജന എൻ, സുധീർ കുമാർ എ യു.

0: കുട്ടികൾക്കു തുണയായി അമ്പാർന്നുവാണ കഥയമ്പാടുമെന്നെ ഭവകം ബാധി നീക്കി നിയതം സംഭൂതമാക്കുകരുകമ്പാ നിധെ ഹരനൊരമ്പായ ദേവശരണം
1: ആംനായഘേ കളി

0: നന്ദമൂർത്തേ വരമരുൾ ചെറു അന്നമ്പുമെൻ തമ്പുരാനേ.
1: കല്യാണശ്രീതഴയ്ക്കും ഭുജബലതമിത പ്രൗഢവൈരാഗരാണാമുല്ലോലഭ്രൂനാടിതധരണി പരിത്രാണ.

ആ തള്ളി തള്ളി കളഭച്ചാറു ചാലിച്ചുമേന്മേൽ മുഗ്ധേ സിന്ദൂരലേഖേ തളിരൊട്ടു തല പൊത്തിയിട്ടു പാടീരധാരാമത്രേ വേണുന്നതയ്യോ കള കള കളഭം

0: ായും സുഭഗത കളിയാടുന്ന പൂവാടിയായും കോലക്ഷോണീധവൻ തൻ പ്രണയമതു തുളുമ്പുന്ന പൊൻപാത്രമായും നീലക്കണ്ണാൾ വിളങ്ങി സ്മരനുശരമൊടുങ്ങാത്ത തൂണീരമായും
1: കട്ടിക്കാളായ സത്തിൻ കഠിനത തടവും ദുഷ്ടദുശാസനോരസ്തട്ടിൽ പെട്ടെന്നു ചാടിക്കയറി നഗരനാരാജമാഴ്ത്തിപ്പിളർത്തി പൊട്ടിച്ചീറുന്ന ചോരക്കുരുതി നൃഹരിമട്ടാർത്തു ആർത്യാകുടിച്ചും ഞെട്ടിച്ചൂധർത്തരാഷ്ട്രപരിഷയരുധിരാഭ്യക്തനാം രൗദ്രഭീമൻ
2: പാരാഗപ്പാഞ്ഞു മൂവേഴുരു പരശു വലിച്ചാഞ്ഞു കോപിഷ്ഠരാകുന്നോരാ ഭൂപർക്കുവായ്പോരുടലുകൾ കഷണം വച്ചു കണ്ടിച്ചു വീഴ്ത്തി വാരാളും കണ്ഠരക്തപ്പുഴയിൽ മുഴുകിയും പൊങ്ങിയും കേളിയാടിപ്പോരാ തർപ്പിച്ചു നിൽക്കും വിഭുതുണ ഭുവനക്ഷേമതഞ്ജാമദജ്ഞൻ
1: കനകമയമണി തൂണിൽ നിന്നിത്രിലോകത്തട്ടാകെപ്പാടെ ഞെട്ടുംപടി കടുരവമാമട്ടഹാസം മുഴക്കി രുട്ടാലാപാദചൂടം വിറപെടുമസുരേന്ദ്രന്റെ നേർക്കപ്രമേയത്വിട്ടായി പെട്ടെന്നു ചാടിയിടിന നരഹരിയെന്നാർത്തിയെത്തീർത്തിടട്ടെ.

മണ്ണിലാളും ദഹനശിഖകളാൽ ഞെട്ടുമാറുള്ള ഭാവം കാട്ടി ദൈത്യേന്ദ്രനോടേറ്റവനുടയകളം വാളിനാൽ താളുപോലെ വെട്ടി

0: ഗാനങ്ങൾ പാടി വേദജ്ഞന്മാർക്കു പോലും വെളിവിലറിയുവാനാവതല്ലാത വിദ്യാച്ഛേദം ചെയ്തുല്ലസിക്കും പരമശിവ പരാശക്തി പാലിക്കണം നീ.
1: വാതാകാരേശവാതാദിക കഠിനഗദാരണ്യദാവഗ്നിസത്തെ.

0: ഏതാവടിയനിതരനില്ല ആകയാലൻ മനസ്സിൽ ഭീതാനന്ദേന പീതാംബരരുചിരവപുസ്സെപ്പോഴും കാട്ടിടേണം.
1: നീലക്കാർവെന്ന പീലി തിരുമുടി വടിവിൽ ഗോപിഗോരോചനത്താൽ കാലിക്കോലൊത്തൊരോട്ടക്കുഴൽ തളവള ഇത്യാദി പൂണ്ടാതരേണ ലീലയ്ക്കൊക്കും തരക്കാരൊടുമുടനിട ചേർന്നങ്ങു പാൽവെണ്ണ കക്കാൻ ശീലിക്കും ബാലഗോപാലാകൃതി ഹരിവികൃതി പവിത്രം വിചിത്രം.
0: ലോകേശക്കുട്ടി ബാലക്കളികളിലധികം സക്തനായി വാണകാലത്താകാശം വായു തേജസ്സുതകമവനിയെന്നുള്ള ഭൂതങ്ങളഞ്ചും മാഴ്കാതെ തങ്കൽ നിന്ന തിരുമകനുതകിൽ തൽക്കളി തൃക്കളത്തിൽ സാഗൂതം നോക്കി നിൽക്കും ഭവതിയെ മറയിൽ കണ്ട

0: തനിക്ക രമ്യാങ്കി വൃഥാവിലീമധുപചാരായാസമേൽക്കൈകനീ
1: വൈമല്യ പ്രണയ പ്രസന്ന മധുരഗ്രന്ഥം ത്വദീയാനനം സോമാംശുസ്മിതമല്ലി വെള്ളരി മണിക്കണ്ണാടി ഗണ്ഡസ്ഥലം പ്രേമപ്പൊൽക്കതിർച്ചിന്നിടും മിഴികടാദീപം കണിപ്പൂവുതാനീമെയ്യം മിണിഹാവിഷു കണിയൊരു കന്നി.

0: പ്രേമോത്സാഹോദകത്തിൽ കുസുമവിശിഖനാം മുക്കുവൻ മുക്തവേശ്യാവ്യാമോഹച്ചുണ്ടലിട്ടിട്ടൊളിവിലവനിതാ നിൽപ്പു നിന്നെ പിടിപ്പാൻ. തൂമോടിക്കായതിൽ കുത്തിയ വിഷയവിഷത്തീറ്റി മൽച്ചിത്തമീനെ നീ മോഹിക്കായിക പോകായിക അതിനരികിലയേ താഴ്കതത്വക്കയത്തിൽ.
1: താരാജാലങ്ങൾ ഹാരം പനിമതി കളഭം പൂർണകുംഭം നിനക്കായി ആരാധിക്കുന്നു തായേ പുല.

0: അഴപ്പമ്പ കുളിച്ചൊരുങ്ങി നിബിഡം കാർകൂന്തൽ രണ്ടായി പകുത്തോളക്കൈകളിലർച്ചനയ്ക്കലരണിത്താലം വഹിച്ചുത്സുഖം താളം കൊണ്ടു തളക്കിലുക്കമുതിരും മാറങ്ങു മന്ത്രം ജപിച്ചൂഴം കാത്തു വലത്തുവയ്പു ശബരീപീഠത്തെ ഇന്നോളവും
1: തീരക്കാറ്റും പറക്കാത്തെരി പൊരി വെയിലത്തേരിയിൽ ചുട്ടുനീറും നീരത്തിൽ കൂട്ടമായിട്ടെരുമകളലസം കണ്ണു ചിമ്മിക്കിടപ്പൂ തീരത്തിൽ പുൽപ്പരപ്പിൽ കലഹരസമൊടും കാലിമേയ്ക്കും കൃഷന്മാർ കാരക്കോലാൽ കളിപ്പൂ മമ മനമവിടെ കൂടുവാൻ വെമ്പിടുന്നു
0: തേരോടിക്ക കടക്കണ്ണുനകണവനിലർപ്പിച്ചതേയുള്ളു ധീരം പോരാടിപ്പിക്കുവാൻ തൻ സ്വജനമഹിതമായി കണ്ട നേരം സുഭദ്ര തേരോടിക്ക കിരീടിക്കഖിലപതിമിനക്കെട്ടു വേദാന്തചിന്താസാരം ചൊല്ലേണ്ടി വന്നു കമനിയുടെ

0: താരാപുഷ്പങ്ങൾ ചിന്നിപ്പല പറവകൾ തൻ കൊഞ്ചലാൽ സ്തോത്രമോതി സ്ഫാരാകാശച്ചരാതിൽ തരുണദിനകരപ്പൊൻവിളക്കും കൊളുത്തി ആരാഗക്കവി വസ്ത്രത്തൊട്ടു നിയതമുഷസന്ധ്യയാരപ്പിഴയ്ക്കാതാരാധിക്കുന്നു നമ്മൾക്കുണർവരുളണമ സർവലോകൈകനാഥൻ.
1: ആരംഗം സർവമാച്ഛാദിതമഹ ചിരാൽ കാലമാം ജാലവിദ്യക്കാരൻ തൻ പിഞ്ചികോച്ചാലനമുലകിൽ വരുത്തില്ല എന്തെന്തു മാറ്റം നേരം പോക്കെത്ര കണ്ടു ഭവതീഹ പദം തോറുമെന്തൊക്കെ മേലിൽ സ്വൈരം കാണും പുരാണ പ്രഥിത നദി നിളാദേവി നിത്യം നമസ്തേ.
0: നീരത്തിൻ പെരുമാൾ പെരുമ്പറയടിക്കുന്നു സരാ

0: ഭൂമിയെല്ലൈ മധുര സമുദ്രോദ്ഭവേ ഭൂർഭുവസ്വ
1: സ്വേദാണ്ഡോദ്ഭിജരായുദ്ഭവതനുപടലീ സാഗരദ്വീപശൈലവ്യാതീർണ ബ്രഹ്മഗോള പ്രചുര ശതകുലം.

0: നമ്മെപ്പോലി പ്രപഞ്ചങ്ങളിലുദധിസുതേ ധന്യനായന്യനുണ്ടോ?
1: ആദിത്യാദിഗ്രഹങ്ങൾക്കുടയകദിവശാലെത്തുമാപത്തയെ നിൻ പാദത്തെ പാർത്തുപോരും പുരുഷനു പദസംവാഹകപ്രായമത്രേ. വേദത്തിൻ മൂത്തവേരെ യമഭടപടലക്കെട്ടവൻ ഇഷ്ടതോകവ്രാതത്തിൻ ഗാഢസംശ്ലേഷണ സദൃശമ

0: പുമവിളിപ്പെടും പടി ചിരിക്കും കണ്ണകാക്കേണമേ.
1: വക്കത്തുൽക്കണ്ഠയാലുൽക്കടരുജതടവും വല്ലവ സ്നേഹിതന്മാരാക്രന്തിക്ക് കടക്കണ്ണനവൊടു പശുവൃന്ദങ്ങളങ്ങംബരക്കെ അർക്കാപത്യാന്തരാളാതുപരിയുയരുമക്കാളിയപ്പത്തിയിന്മേലക്കാർവർണ്ണൻ നടത്തിയിടിന നടനകലാ.

0: സിന്ദൂരഗോപി കുറിയുമുടലില കാട്ടു ചെമ്മണ്ണുമേന്തി സായം കാലം പുണർനീടിന ഘനശകലം പോലെ മാടിൻ്റെ പിന്നിൽ കായാമ്പൂവർണ്ണനെത്തും നയനമധുരമാം ചിത്രമോർക്കട്ടെ ചിത്തം.
1: സാകൂതംഗിക നൃത്തസുന്ദര കലാപ്രസ്ഥാനമാതിരക്കൈകൊട്ടിക്കളി കണ്ടു ലജ്ജിതകളായി സ്വർണാരിമാരേ കഥാ വൈകാതക്കലയഭ്യസിക്കുവതിനായി സംജാതയായി കേരള സ്ത്രീകൾക്കുള്ളിലൊരപ്സരസ്സു ദൈതേ.

തായ്നാടിനു പുകള തിരില്ലാതയാർജിച്ചു വച്ചാരെന്നാളും കേരളത്തിൻ അഭിമത തരരാം രണ്ടുപേർ ശങ്കരാഖ്യർ. ഒന്നാമൻ ബ്രഹ്മവിദ്യാവട്ടു ധിഷണാശാലിയാം സൂത്രകാരൻ, പിന്നാലെ വന്നിതോ

0: വീതാവേദിയാം സൂത്രധാരൻ
1: ഒന്നായി മേളിച്ച ധൂമജ്വലന പവന നീരങ്ങളാം മേഘമെങ്ങോ ചെന്നാരാലേകുവാനായി നിപുണകരണർ താൻ വേണ്ട സന്ദേശമെങ്ങോ എന്നാ തോൽക്കണ്ഠനോർക്കാതതിനൊടനവനപേക്ഷിച്ചു കാമാതുരന്മാരെന്നാളും ചേതനാ ചേതന നിനവിയലാൻ ദീനരല്ലോ പ്രകൃത്യ
2: എന്തായിത്തീരണം ഞാനൊരു പിടിയവിലോ വെണ്ണയോ വെന്ത ചീരത്തുണ്ടോ പാൽത്തൂതയോ പാൽ നിറയുമൊരകിടോ കാഞ്ചിയോ കാൽച്ചിലമ്പോ മഞ്ഞപ്പൂഞ്ചേലയോ പൂമുടിയിലൊരു മയിൽപ്പീലിയോ പാടുമോടത്തണ്ടോ ചമ്മട്ടിയോ നിന്മതവിവനുഹിതം

മുഖമാത്മജന്നു കരിതന്മോറായിടാമുള്ളിലങ്ങാറാതാളുമനങ്കതാപമണയാനാറാ ശിരസ്സേറ്റിടാം നീരാടാമുടലെങ്കിലെ

0: ഇനിയെന്തഹോ ശിവപദത്താരായി ലയിക്കാം സുഖം.
1: അറ്റം വിട്ട ധനാർജനത്വരയിലും കറ്റക്കരിമ്പൂങ്കുഴൽക്കറ്റത്തും നിലയെന്നിയേ പലവിധം ചുറ്റപ്പെടും നാളുകളിൽ തെറ്റത്രയ്ക്കു പൊറുത്തിടാത്ത വിധമായി ചെറ്റല്ല ചെയ്തെങ്കിലെന്തൊറ്റ കൊമ്പ ഭയം വെടിഞ്ഞു തവകാലറ്റത്തു നിൽക്കുന്നു ഞാൻ.
0: തുള്ളിത്തേനിന്നു തുള്ളും കുതുകമൊടുളറിപ്പാറിടുന്നു പതംഗം പുള്ളിപ്പാവാട ചുറ്റിപ്പുല.

0: കുങ്കുമാർച്ചന കരം കൂപ്പിക്കുനിഞ്ഞിങ്ങു ഞാൻ.
1: നോക്കൂ പൂക്കുമൊരി പ്രഭാതമലർമുറ്റത്തേക്കു തൂവെണ്ണിലാ പൂക്കാരിക്കു വരണ്ടു പുഞ്ചിരി കിഴക്കാതാമ്ര സൂര്യോദയം. കേൾക്കാമേദുരമേദിനീ പുരവരഗ്രാമാന്തരാരാവമിന്നോർക്കാനെത്ര വിചിത്രമി പ്രകൃതി തൻ ശ്രീലാസ്യ നൃത്തോത്സവം.
2: കുണ്ടും കുന്നുമൊഴുക്കെഴുന്ന പുഴയും

0: മുത്തച്ഛന്റെ പുരാണ ഭാവനയിലെ കാന്താരവാടങ്ങളിൽ തത്തും മാമുനി തൻ വരണ്ട ചുടിയിൽ തെറ്റുന്നു ഗായത്രിയോ.
1: മുത്തച്ഛന്റെ ചെരിപ്പു ദൂരെ ഇരടുമ്പോഴേ കിരുട്ടറ്റുപോം മുറ്റത്തേക്കു കുതിച്ചു ചാടി അഖില ബ്രഹ്മാണ്ഡവും കേൾക്കെ നീ മുഗ്ധാനന്ദജതിസ്വരത്തോടെ വിളിച്ചാർത്തില്ലയോ. വന്നുപോയി മുത്തച്ഛൻ പുളകക്കയത്തിൽ മരവിച്ചില്ലാതെയായന്നു ഞാൻ.
2: മുത്തച്ഛൻ.

0: വിൻ്റെ കണ്ണീർക്കനം മുത്തൊക്കും ചുടുവേർ പണിഞ്ഞു തഴുകാൻ നീളേണ്ടു നിൻ താമരക്കൈത്തണ്ടിൻ പരിശുദ്ധി. ഇന്നു ഹരിനാമം മാത്രമെന്നാശ്രയം.
1: മുത്തച്ഛന്റെ വിയർപ്പുടുപ്പണിമടിത്തട്ടെന്ന സിംഹാസനസ്വത്തിൽ കേറി നിവർന്നിരുന്നു പവിഴക്കൈമാലയിട്ടീടവേ. മുത്തം വാരി വിതച്ചിടുന്ന സുഹൃതിപ്പൂൺവേ, നിനക്കെൻ്റെ യൊസ്യത്തീ പ്രാർത്ഥന ചക്രവാളമലിയട്ടെ നിന്റെ ലാലാമ്പുവിൽ.
2: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് വൈഖരി അക്ഷരശ്ലോക സമിതി കോട്ടയം. പങ്കെടുത്തവർ സായി നന്ദ, ഏറ്റിക്കട രാമൻ നമ്പൂതിരി, അഞ്ജന എൻ, സുധീർ കുമാർ എ. യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി
1: രാമായണ പാരായണം നാലാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: അഹല്യ മോക്ഷം, അഹല്യ സ്തുതി എന്നീ ഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: അഹല്യയും.
1: രാമായണ പാരായണം നാലാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
2: ആകാശവാണി
3: പുരാണ പാരായണം. പാരായണം ചെയ്യുന്നത് വെട്ടിയാർ എം ജി തുളസീദാസ്.
4: അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ആരണ്യകാണ്ഡത്തിൽ ജടായുസ്തുതി എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം.

ആനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷ വിക്ഷപിതാമരശുചം രഹിതാവധി സുഖം.

കോമള കരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയ രൂപമീഡിതം ശതരവിഭാസുരം അഭീഷ്ട

പദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുതാഹൃദയംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുജേന്ദ്രസേവിത പാദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരദാരാർത്ഥപരിവർജിതമനീഷിണാം പരപൂരുഷഗുണഭൂതിസന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം പരദാരാർത്ഥപരിവർജിതമനീഷിണാം പരപൂരുഷഗുണഭൂതിസന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംഭോരുഹം സ്മൃതിഗോചരം ആസിതാംബുദകളേബരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംഭോരുഹം സ്മൃതിഗോചരമസിതാംബുദകളേബരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഘസ്ഥിത രവിമണ്ഡലം പോലെ സകലചരാ

പരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഘസ്ഥിതരവിമണ്ഡലം പോലെ സകലചരാചരജ

ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനസ്തുതം അവ്യക്തം അജം ക്ഷിതിജാ മനോഹരം പ്രണതോ

ം ത്രിദശ മുനിജനസ്തുതമവ്യക്തം അജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടി

കർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം മന്മ

രാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി, പത്രീന്ദ്രൻ തന്നോട് അരുളിച്ചെയ്തു മധുരമായി, അസ്തുതേ ഭദ്രം ഗച്ഛാപദം മേ വിഷ്ണോപരം, അസ്തുതേ ഭദ്രം ഗച്ഛാപദം മേ വിഷ്ണോപരം. ഈ സ്തോത്രമേ

0: പുരാണപാരായണം സമാപിക്കുന്നു. പാരായണം ചെയ്തത് വെട്ടിയാർ എം ജി തുളസീദാസ്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം എഫ് എം ഇ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ബിന്ദു ജയസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ, ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻദയാൽ ഡിസേബിൾ റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, അറബിക് ഭാഷാ പഠനവും സാധ്യതകളും, റഹ്മത് പി കെ സംസാരിക്കുന്നു. 9:30 ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം, ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, ഒ എൻ വി കുറിപ്പിന്റെ കവിത വീടുകൾ, ആലാപനം പനയമുട്ടം ശ്രീകുമാർ. 6:15 മലയാള മനോരമ ആധ്യാത്മ രാമായണ പാരായണം 5-ാം ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം, പി ഉണ്ണികൃഷ്ണൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. 7:05 പുലർവിട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 പുലർവിട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമട് താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 85. 8:35 ശ്രുതിമധുരം. 8:45 യോഗ സൗഖ്യം. 9:00 ഹലോ പ്രിയഗീതം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, പാലാ സി കെ രാമചന്ദ്രൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. 11:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ 10-ാം ഭാഗം, തുന്നാരൻ രചന സി റഹീം. 11:15 ചലച്ചിത്രഗാനങ്ങൾ. 11:30 കൂട്ടുകാരി, സംരംഭകയായ ബിന്ദു പള്ളിച്ചലുമായുള്ള അഭിമുഖം. 12:00 ഒരിക്കൽ കൂടെ നേർവഴി, കസേര വരിച്ചിൽ ഉപജീവനമാക്കിയ ഷിജു ബിയുമായി അഭിമുഖം. 12:20 ലളിതഗാനങ്ങൾ, പത്മജ എല്ലാർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഗർഭകാല പരിചരണം അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജിഷ ഡി എം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 മഞ്ഞണി പൂനിലാവ്. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, ഭാഗം 17, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3:00 സർഗകേരളം, ഇന്ദിര അശോക് എഴുതി അവതരിപ്പിക്കുന്ന കവിത വെറും വാക്ക്, വി എസ് അജിത് എഴുതി അവതരിപ്പിക്കുന്ന കഥ കോലാപുരി, ഡിജിറ്റൽ യുഗത്തിലെ സാഹിത്യ വിമർശനം, ഡോക്ടർ എം എ സിദ്ദിഖ് നടത്തുന്ന പ്രഭാഷണം. 3:30 ഗാനോപഹാരം. 4:00 നേർമൊഴി. 4:30 മഴവില്ല്. 4:45 തുടിതാളം. ഏവൂർ മധുസൂദനൻ നായരും സംഘവും അവതരിപ്പിച്ച മദ്ദളകേളി. 5:00 ഹിന്ദി പരിപാടി. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം 5-ാം ദിവസം, ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധി സ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, എം ഇ നിസ ഷാഹ പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കർഷകർക്കായി ഫസൽ ബീമാ യോജന, കെ എം സൂരജുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, അശ്വതി എസ് ദേവി എഴുതി അവതരിപ്പിച്ച കവിതകൾ. ജിബിൻ കൊട്ടാരക്കര എഴുതി അവതരിപ്പിച്ച കഥ, അശ്വതി എ എഴുതി അവതരിപ്പിച്ച കവിതകൾ. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേയസ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം, വിനോദ് ചമ്പക്കര അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം, കഥ ആസ്ഥാന കവി. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലേ. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി. 11:15 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 24.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 24.7°C. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: PM FME പദ്ധതി.
4: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 crore വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPO കൾ, NGO കൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 lakh rupees വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 rupees വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PM FME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 years വിഭാവനം ചെയ്തിട്ടുള്ള PM FME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
1: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
5: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Both houses of parliament witnessed multiple adjournments on the first day of the monsoon session today, following uproar by opposition parties over various issues, including the NEET paper leak case. The Lok Sabha and the Rajya Sabha were later adjourned for the day. The Lok Sabha began with obituary references to 6 former members who passed away recently. The house also paid tributes to Father Emir of Qatar Sheikh Hamad bin Khalifa al-Thani. However, question hour could not be taken up as opposition members from the Congress and the Samajwadi Party raised slogans over the NEET issue. Despite repeated appeals by Speaker Om Birla and later by Presiding Officer Dilip Saikia to maintain order and allow the House to function, the protests continued, leading to adjournment of the House for the day. The Rajya Sabha also witnessed repeated disruptions. The House was adjourned multiple times despite efforts by Chairman C.P. Radhakrishnan and Deputy Chairman Harivansh to conduct business. Later, the upper house was also adjourned for the day. Earlier, speaking to media ahead of the commencement of the session this morning, Prime Minister Narendra Modi expressed hope that the monsoon session will be as productive as the monsoon itself, saying both play an important role in the nation's progress and the well-being of its people.
6: Monsoon ho ya monsoon satra, agar dono proactive ho, to bahut hi productive hote hain. और दोनों को प्रोडक्टिव होते हैं तो देश का कल्याण होता है, जीव मात्र का कल्याण होता है. साथियों, पिछले एक महीने में देश ने अनेक सिद्धियां प्राप्त की है, चाहे राष्ट्रीय हो, अंतर्राष्ट्रीय हो और अब तो अंतरिक्ष भी हो. भारत के लिए गर्व के पल रहे हैं.
5: President Draupadi Murmu today called for deeper economic engagement between India and Moldova, saying the two countries have immense potential to expand cooperation in several high-growth sectors. The president was addressing the India-Moldova Business Forum in Chisinau today. Referring to the vision of Viksit Bharat 2047, President Murmu said India seeks partnerships based on trust and shared prosperity, while Moldova's strategic location and skilled workforce offer promising opportunities for the Indian business. Earlier, President Murmu and her Moldovan counterpart, Maia Sandu, held delegation-level talks. She also paid floral tributes at the monument of Stefan Chel Mari C. Svanth in Chisinau. The Supreme Court has asked the Solicitor General to take instructions if a special investigation team, SIT, can be set up to probe the alleged embezzlement of donations at Ram Temple in Ayodhya, Uttar Pradesh. It also asked the parties not to politicize the Ram Temple donation row. The court said that the Ram Temple donation row is a simple case of commission of crime and the court is just to ensure proper investigation. The Solicitor General told the court that SIT was constituted to probe allegations and now the state police is investigating it. The apex court will hear the plea again on 27th of this month when Uttar Pradesh government will apprise it about the SIT probe in matter. Union Minister Jagat Prakash Nadda today met the representatives of protesters in New Delhi. In a social media post, Mr. Nadda said a proposal came from the protesters to hold talks with the government and the discussions have been ongoing since 11:50 a.m. this morning. The minister said the meeting took place in a cordial atmosphere and initial verbal discussion was held in detail with their delegation and they submitted a written petition to the government around 4 p.m. Mr. Nadda urged all the protesters to end their sit-in and assist the administration in restoring normalcy. The Delhi police has appealed to all the protesters in New Delhi to maintain peace, exercise restraint and cooperate with the police in ensuring peace and public order. In a video message, Additional Commissioner and Public Relations Officer of Delhi Police, Rajiv Ranjan, urged the participants to conduct themselves peacefully, refrain from indulging in any unlawful or violent activities and comply with the lawful directions issued by the police officers or personnel deployed on duty. In the United Kingdom, Andy Burnham, the newly elected leader of the Labour Party, has took charge as country's new Prime Minister. King Charles III invited the 56-year-old former mayor of Greater Manchester to form a new government following the resignation of Keir Starmer. And that is the end of this news bulletin.
7: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ എസ് പി പുരം പാത തുറക്കുന്നതിനെക്കുറിച്ചാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഇടപെടൽ. നിലവിൽ വനം വകുപ്പ് അടച്ചുപൂട്ടിയ ഈ വനപാത തുറന്നാൽ കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്താനുള്ള ദൂരം 110 കിലോമീറ്ററിൽ നിന്നും വെറും 30 കിലോമീറ്ററായി ചുരുങ്ങും. മണിക്കൂറുകൾ ദൈർഘ്യമുള്ള യാത്ര മിനിറ്റുകളായി മാറുമെന്നത് വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. സാംസ്കാരികമായും സാമൂഹികമായും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വട്ടവടയിലെയും കാന്തല്ലൂരിലെയും ജനങ്ങൾ വനപാത അടച്ചതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. പാത തുറക്കുന്നതോടെ പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ കുതിപ്പുണ്ടാകും. ദീർഘകാലത്തെ ഈ ആവശ്യത്തിന്മേൽ ജില്ലാ ഭരണകൂടം നടത്തുന്ന പുതിയ ഇടപെടലുകളെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത്. പച്ചപ്പിന് നടുവിൽ ദൃശ്യവിരുന്നൊരുക്കി ഇടുക്കി സേനാപതിയിലെ മരച്ചുവട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാകുന്നു. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്നുകൂടിയാണ്. അപകട സാധ്യതകൾ കുറവായതിനാൽ തദ്ദേശീയരടക്കം നിരവധി സഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. സേനാപതി പഞ്ചായത്തിലെ പള്ളിക്കുന്നിനും പുത്തടിക്കും ഇടയിലാണ് മരച്ചുവട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകളും തണുത്ത കാറ്റും കോടമഞ്ഞും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. സമീപത്തെ വലിയ തിട്ടയിൽ നിന്നും ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ചുവട്ടിലായതിനാലാണ് ഇതിന് മരച്ചുവട് വെള്ളച്ചാട്ടം എന്ന് പേര് വന്നത്. കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ നീന്തിത്തുടിക്കാനുള്ള സൗകര്യമുണ്ട്. കാർഷിക വിളകളുടെ ഭംഗിയും തനത് ഗ്രാമീണതയും ആസ്വദിക്കാൻ പറ്റിയ ഈ പ്രദേശം പ്രകൃതിയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ നാട്ടുകാർ തന്നെയാണ് സംരക്ഷിച്ചു പോരുന്നത്. യാത്രാപ്രേമികളെയും പ്രകൃതി സ്നേഹികളെയും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും ഒരു നീലപ്പട്ടെടുക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞിച്ചെടികൾ മൂന്നാറിലെ മലനിരകളിൽ മൊട്ടിട്ട് കഴിഞ്ഞു. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂർണ്ണമായും വിരിഞ്ഞു തുടങ്ങും. മൂന്നാറിനോട് ചേർന്നുള്ള ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, കുണ്ടുമല എന്നീ 5 സ്വാഭാവിക പുൽമേടുകളിലാണ് ഇത്തവണ കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറിയ 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായി തിരിച്ചുപിടിച്ചിരുന്നു. ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നും അനധികൃത നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ മോചിപ്പിച്ച ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി പൂക്കുന്നത് പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുത്തതിന്റെ അടയാളമാണ്. മേഖലയിൽ ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിനും ഇത് പുണ്യനിമിഷമാണ്. ഇത്തവണ ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലാണ് കുറിഞ്ഞി പൂക്കുന്നത് എന്നതിനാൽ പ്രദേശങ്ങളിൽ കനത്ത സംരക്ഷണം ഒരുക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇടുക്കി ഇടുക്കിയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടി സഞ്ചാരികളുടെ പുതിയ ഹരിത വിസ്മയ കേന്ദ്രമായി ആനയിറങ്ങൽ ചൂണ്ടൽ മാറുന്നു. വതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തിന്റെ മനോഹരമായ വിദൂര കാഴ്ചകളും മഞ്ഞും തണുപ്പും ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. പ്രകൃതിയുടെ പച്ചപ്പും തണുത്ത കാറ്റും കോടമഞ്ഞും ഒത്തുചേരുന്ന ആനയിറങ്ങൽ ചൂണ്ടൽ യാത്രാപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ്. ഹരിതാഭമായ പുൽമേടുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന നിബിഡ വനമേഖലയുമാണ് ഈ പ്രദേശത്തിന്റെ പ്രധാന ആകർഷണം. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം ഉയരുമ്പോൾ ഇവിടുത്തെ പുൽത്തകടികൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന വിസ്മയ കാഴ്ചയും ഇവിടെ ദൃശ്യമാകും. ജലാശയത്തിൽ വെള്ളം നിറയുമ്പോൾ മാത്രം ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂപ്പാറയിൽ നിന്നും സംസ്ഥാന അതിർത്തിയായ ബോഡിമെട്ടിന് സമീപത്തുകൂടിയാണ് സഞ്ചാരികളുടെ ഈ പുതിയ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി. അതേസമയം ജലനിരപ്പ് ഉയരുന്ന സമയങ്ങളിൽ സഞ്ചാരികൾ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു.
9: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, 9496553231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
4: മറ്റൊരറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00 വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയാണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9496553211, 9496593211. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 to 12:00.

0: അദ്ദേഹത്തിന്റെ വാർഷിക കുടുംബ വരുമാനം 800,000 രൂപ വരെയാണോ? എങ്കിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം വഴി 10,00,000 രൂപ വരെയുള്ള വിദ്യാഭ്യാസ വായ്പയ്ക്ക് 3% പലിശ ഇളവ് നേടാം. സാമ്പത്തിക പരിമിതികൾ കാരണം ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്ന് വെക്കേണ്ട. കൂടുതൽ വിവരങ്ങൾ PM വിദ്യാലക്ഷ്മി പോർട്ടലിൽ ലഭ്യമാണ്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലെ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. സംസദഃ വർഷാകാലീന സത്രസ്യ പ്രഥമ ദിവസേ നീട പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണമധികൃത്യ വിപക്ഷി സദസ്യാനാം സദനേ കോലാഹലം. ഉഭയോഃ സദനയോഃ കാര്യാചരണം ആദിവസായ സ്ഥഗിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസദഃ വർഷാകാലീന സത്രസ്യാരംഭേ രാഷ്ട്രകല്യാണായ ക്രിയാശീല സത്രസ്യ ആഹ്വാനം അകരോത്. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു കിഷിനോ രാജധാന്യാം സ്വസ്യ മോൾദോവാ സമകക്ഷയാ രാഷ്ട്രപതിനാ മയാ സന്ധു ഇത്യനയാ സഹ മണ്ഡലസ്തരീയ വാർത്താം വ്യദധാത്. ഹോർമുസ് ക്ഷേത്രെ ഉത്പാതസ്യ നിരന്തരവർദ്ധനേന സമീപസ്ഥദേശേഷു അസ്യ പ്രകോപേണ ച ഇറാൻ അമേരിക്കാദേശയോഃ മധ്യേ അദ്യ നവമദിവസേപി പരസ്പരാക്രമണാനാം ചക്രം അവിരതം പ്രാചലത്. അപ്പി ച ഭാരത ഋതു വിജ്ഞാന വിഭാഗേന അദ്യ ഹിമാചല പ്രദേശ ജമ്മു കശ്മീർ ലഡാഖ് ഉത്തരാഖണ്ഡ് രാജ്യേഷു അതിവൃഷ്ടിപരാ രക്തവർണീയ സഞ്ചേതന ഉദ്ഘോഷിത. അഥ വാർത്താഃ വിശദീകൃത്യ. സംസദഃ ഉഭയോഃ സദനയോഃ കാര്യാചരണമദ്യ നീട പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണേ വിപക്ഷി സദസ്യാനാം നിരന്തര കോലാഹലേന സ്ഥഗിതം. ലോകസഭായാഃ കാര്യാചരണാരംഭേ ആദൌ സദനേന ഷണ്ണാം പൂർവ സദസ്യാനാം നിധനെ സഹൈവ ഖത്തർ ദേശസ്യ അമീർ ഷേഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി ഇത്യസ്യ നിധനേ ശോകസന്തപ്ത ശ്രദ്ധാഞ്ജലിഃ സമർപ്പിതഃ. അധ്യക്ഷഃ ഓം ബിർള ഇത്യസൌ ന്യഗാദീത് യത് ഷേഖ് ഹമദ് മഹോദയഃ ആധുനിക ഖത്തർ ദേശസ്യ ആധാരശിലാം സ്ഥാപയിതും സഹൈവ ഭാരത ഖത്തർ സംബന്ധാൻ സുദൃഢീകർത്തും മഹതീം ഭൂമികാം ന്യവഹത്.
2: മഹാമയിം ഷേഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ ഥാനി ജൂൺ 1995 സേ ജൂൺ 2013 തക് 18 വർഷം തക് ഖത്തർ കെ അമീർ കെ രൂപ മേ കാര്യ കിയ. ഉന്നോനെ ആധുനിക ഖത്തർ കി നീവ് രഖി. ഉന്നോനെ ഭാരത് ഖത്തർ സംബന്ധോ കെ സംവർദ്ധൻ മേ ബി മഹത്വപൂർണ ഭൂമിക നിഭായി.
1: പ്രശ്നകാലാരംഭേ കോൺഗ്രസ് സമാജവാദി പ്രഭൃതയഃ വിപക്ഷിദലീയാഃ നീട വിഷയമധികൃത്യ ഉച്ചൈഃ വിരോധോദ്ഘോഷാൻ അകുർവന്. അധ്യക്ഷസ്യ പീഠസ്യ ച നിരന്തര ആഗ്രഹം ഉപേക്ഷ്യ സദസ്യാഃ കോലാഹലം അകുർവന്. യേന ഷഡ്വാരം സ്ഥഗനാനന്തരം അന്തതഃ ലോകസഭായാഃ കാര്യാചരണം ആദിവസായ സ്ഥഗിതീകൃതഃ. രാജ്യസഭയാമപി എതാദൃശമേവ ദൃഷ്ടം ദൃഷ്ടിം അഗാത്. ആരംഭേ നവനിർവാചിതാഃ സദസ്യാഃ ശപഥം അഗൃഹണൻ. സദനം ച പൂർവസദസ്യേഭ്യഃ ശ്രദ്ധാഞ്ജലിം സമർപ്പയത്. വിപക്ഷനേതാ മല്ലികാർജുൻ ഖർഗെ നീട വിഷയം ഉത്ഥാപയിതും പ്രായതത, കിന്തു നിരന്തര കോലാഹലേന സദനം ബഹുവാരം സ്ഥഗിതം. ഉപസഭാപതിഃ ഹരിവംശഃ സൂചിബദ്ധ കാര്യാണി സഞ്ചാലയിതും പ്രായതത, കിന്തു അവിരത പ്രതിരോധ കാരണാത് രാജ്യസഭാപി ആദിവസായ സ്ഥഗിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് വർഷാഭവതു അഥവാ സംസദഃ വർഷാകാലീന സത്രം ഭവതു യദ്യുഭൌ ക്രിയാശീലൌ ഭവതഃ തർഹി അതീവ ലാഭപ്രദൌ സിദ്ധ്യതഃ. സംസദഃ വർഷാകാലീന സത്രസ്യ ആരംഭാത് പ്രാക് വാർത്താഹരൈസ്സഹ സംഭാഷമാണഃ സഹ ന്യഗാദീത് യത് ഉഭയോഃ സക്രിയതായാം സത്യാം രാഷ്ട്രസ്യ കല്യാണം ജീവാനാം മംഗളം ച ഭവതി. ശ്രീമോദി അകഥയത് യത് ദേശസ്യ യൂനാം സാമർഥ്യം ആകാംക്ഷാഃ ച അന്തരിക്ഷവത് അപരിമിതാഃ സന്തി. പ്രധാനമന്ത്രിണാ അഭാഷ്യത യത് ഭാരതസ്യ റിഫോം എക്സ്പ്രസ് ഇതി പരിഷ്കാരഗതൌ ആരോഹണസ്യ പരിണാമഃ വർത്തതേ യത് ഭാരതസ്യ യുവാനഃ ധൈര്യം പ്രദർശ്യ സഫലതാം പ്രാപ്നുവന്തി. സഹ പ്രോക്തവാൻ യത് കേവലം ഏകസ്മിൻ മാസേ ദേശേന അനേകേ വിശിഷ്ടാഃ കീർത്തിസ്തംഭാഃ അധിഗതാഃ യേഷാം ഉപലബ്ധിഃ പ്രത്യേകം നാഗരികം ഗൗരവേണ പൂരയതി. പ്രധാനമന്ത്രി അവദത് യത് രാഷ്ട്രീയ മഞ്ചേ അന്താരാഷ്ട്രീയ പട്ടലേ സാമ്പ്രതം ച അന്തരിക്ഷേ അപി ഇമേ ക്ഷണാ ഭാരതസ്യ കൃതേ സത്യമേവ ഗൗരവപൂർണാ ആസന്. ശ്രീമോദി അവദത് യത് വിഭിന്നേഷു ക്ഷേത്രേഷു യുദ്ധസ്യ നിരന്തര സങ്കടമാലക്ഷ്യ സമഗ്രം വിശ്വം ചിന്തിതമസ്തി. പശ്ചിമേഷ്യാക്ഷേത്രസ്യ സംഘർഷഃ ഭാരത സദൃശാണാം ദേശാനാം കൃതേ ഏകം മഹത് സങ്കടമാസീത്. ये ऊर्जा क्षेत्रे अन्येषाम् उपरि आश्रिताः सन्ति. पेट्रोल डीजल एलपीजी उर्वरक रसायनादीनां विषये बहवः प्रत्यवायाः संकटाः च उत्पन्नाः. तथापि भारतेन 7.7% विकासमानांकः संरक्षितः येन भारतं विश्वस्मिन् तीव्रतमा वर्धमाना अर्थव्यवस्था संजाता. अस्मिन् एव पृष्ठभूमौ वर्षाकालीन सत्रस्यारम्भः भवति. देशः गतिशीलतां धारयति. संसदः भावना च तस्यां गतौ नवीनाम् ऊर्जां सञ्चारयति इत्यपि प्रधानमन्त्रिणा प्रतिपादितम्. संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते. सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन ए आई आर चलदूरभाषीय तंत्रांशे अपि समुपलब्धो भविष्यति. राष्ट्रपति पदासीना द्रौपदी मुर्मू तस्याः मेल्डोवियन समकक्षया मया संधू इत्यनया सह अद्य व्यापार निवेश कृषि स्वास्थ्य सेवा नवीकरणीयोर्जा अंकीय सार्वजनिक संरचना कृत्रिम बुद्धि नवोन्मेष इत्यादिषु प्रमुख विषयेषु द्विपक्षीय सहयोगस्य दृढ़ीकरणाय ऐक्यमत्यं प्रकटितवती. चिशिनाव नगरे मण्डलस्तरीय मन्त्रणायाः अनन्तरं भाषमाणा राष्ट्रपतिः मुर्मुः स्वकीयां यात्राम् ऐतिहासिकीम् इति प्रत्यपादयत्. यतो ह्येषा कस्यापि भारतीय राष्ट्रपतेः मोल्डोवा देशाय प्रथमा राजकीय यात्रा अस्ति. द्विपक्षीय व्यापारस्य निवेशस्य च संवर्धनाय सुदृढसम्भरणशृङ्खलायाः सशक्तीकरणाय सहैव सान्द्रव्यापारिकसम्बन्धानां प्रोत्साहनाय उभौ अङ्गीकृतवन्तौ. राष्ट्रपतिः मुर्मुः अवोचत् यत् भारतमोल्डोवा व्यापारिकमञ्चः आर्थिकसहयोगाय नूतनां गतिं प्रदास्यति. अनेनैव साकं राष्ट्रपतिः मुर्मुः मोल्डोवादेशम् आपत्प्रतिरोधी संरचना गठबन्धने सहैव वैश्विक जैवेन्धन गठबन्धने सम्मिलितुं निमन्त्रितवती. सामरिकदृष्ट्या अतिमहत्त्वपूर्णे होर्मुज जलसन्धौ उत्तरोत्तरं प्रवर्धमाने संघर्षावधौ अद्य अविरतं नवमदिवसेऽपि अमेरिका ईरान देशयोः परस्परं भीषणसैन्यप्रहाराः अभवन्. अमेरिकी सैन्यैः ईरानस्य खोर्मोज नगरं लक्ष्यीकृत्य क्षेपणास्त्र प्रहाराः विहिताः. ईरानस्य अर्धसर्वकारीय वार्ता संस्थया कस्यचित् स्थानीय अधिकारिणः वचनम् उद्धृत्य निवेदितं यत् बुशेह्र प्रान्तस्य दश्ती मण्डलस्य प्राशासनिक केन्द्रे खोर्मोज नगरे अमेरिकी प्रहारेण बहुषु भागेषु विद्युत् प्रवाहः पूर्णतया अवरुद्धः अभवत्. वृत्तान्तानुसारम् अस्मिन् प्रहारक्षेत्रे इस्लामिक रेवोल्यूशनरी गार्ड कॉर्प्स इत्यस्य नौसैन्यप्रतिष्ठानानि आसन्. अनेन सैन्यप्रहारेण खोर्मोज नगरस्य कतिपयेषु भागेषु तत्क्षणमेव विद्युत सम्भरणशृङ्खला बाधिता अभवत्. अपरत्र जॉर्डन देशस्य सर्वकारीय प्रसारण संस्थया सामाजिकान्तर्जालीय पटले निवेदितं यत् तस्य देशस्य वायु प्रतिरक्षा प्रणाल्या ईरान देशात् जॉर्डन भूभागं प्रति प्रक्षिप्तानि त्रीणि क्षेपणास्त्राणि तथैव विनाशितानि. चतुर्थं क्षेपणास्त्रं जॉर्डन देशस्य दक्षिण दूरस्थ क्षेत्रे पतितं येन कापि जनधनहानिः न जाता. समाचारमाध्यमानुसारम् एतानि क्षेपणास्त्राणि जॉर्डन देशस्य दक्षिणतटीय नगरे अकाबा इत्यत्र स्थितान् अमेरिकी विमानस्थानकान् लक्ष्यीकृत्य प्रक्षिप्तानि आसन्. भारत ऋतु विज्ञान विभागेन अद्य हिमाचल प्रदेश जम्मू कश्मीर लद्दाख उत्तराखंड राज्येषु अतिवृष्टिपरा रक्तवर्णीया संचेतना उद्घोषिता. इति वार्ताः.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: മൂന്ന് കോളേജിലെയും
6: Don't worry.
5: ഫീസ് നോക്ക്.
7: എന്തുണ്ട് വിശേഷം?
5: എന്തുപറ്റി?
6: ഫീസിന്റെ ടെൻഷൻ.
7: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
8: RBI പറയുന്നു,
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു SN.

0: പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും കെ സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ഡെന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം നീറ്റ് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളിച്ച ലോക്സഭ അന്തരിച്ച മുൻ അംഗങ്ങൾക്കും ഖത്തർ മുൻ അമീറിനും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉന്നയിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാന സ്ഥിതിയായിരുന്നു. രാജ്യസഭയിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പെട്രോളിലെ എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച തീരുമാനം വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ കൈക്കൊള്ളൂവെന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേരള ബാലസാഹിത്യ അക്കാദമി 2026 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉല്ലല ബാബു സ്മാരക ബാലസാഹിത്യ പുരസ്കാരത്തിന് സന്തോഷ് ഏച്ചിക്കാനവും പി എ ശങ്കരനാരായണൻ സ്മാരക ബാലസാഹിത്യ പുരസ്കാരം കെ സച്ചിദാനന്ദനും കെ വി രാമനാഥൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ശ്രീജിത്ത് പെരുന്തച്ചനും നേടി. 20,001 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓഗസ്റ്റ് 8 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കവി കെ ജി ശങ്കരപിള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കണ്ണൂർ ശ്രീകണ്ഠപുരത്തെ നിർദ്ദിഷ്ട ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി സണ്ണി ജോസഫ് വിലയിരുത്തി. പകൽ സമയം സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതാണ് ഈ പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 40 MW ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ വിതരണം ചെയ്യാനുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുക. ഗവൺമെന്റ് സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൌരോർജ്ജം സംഭരിച്ച് രാത്രിയിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത്. ഇതുമൂലം ഗവൺമെന്റിന് യൂണിറ്റിന് 7 രൂപയോളമേ ചെലവ് വരുന്നുള്ളൂ. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ് നിർമ്മാണ പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിലാണ് നിർമ്മിക്കുന്നത്. കാസർഗോഡ് മുള്ളിയേരിയയിൽ മറ്റൊരു പദ്ധതിയും നിർമ്മാണ പാതയിലാണ്.
0: സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലിന് വിധേയമാക്കപ്പെട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. ഈ മാസം 26 മുൻപ് തന്നെ ഉറപ്പ് നൽകിയ തുക കമ്പനി കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, റിലീവിംഗ് ലെറ്റർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ എം കെ റാമിനെ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തു. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. 20 ലക്ഷം പിഴയടക്കണമെന്നും ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 2025 ജനുവരിയിൽ പോത്തുണ്ടി സ്വദേശികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും.

0: ചുമതല നൽകിയിരിക്കുന്നത്. അടുത്ത മാസം 1 മുതൽ ഈ വർഷത്തെ നെല്ലെടുപ്പ് സീസൺ ആരംഭിക്കും. ഇതിനു മുൻപ് നെല്ലെടുപ്പ് സംബന്ധമായ മുഴുവൻ നടപടികളും പൂർത്തിയാക്കി കേന്ദ്ര പോർട്ടലിൽ രേഖപ്പെടുത്തണം. ജില്ലയിൽ ഇനിയും 10,000 കർഷകരുടെ PRS നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. ജൂൺ 20 വരെ അംഗീകരിച്ച PRS-കളിലാണ് നിലവിൽ വില നൽകുന്നത്. ഇത് ജൂലൈ 15 വരെ ആക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. പാലാ നഗരസഭയിൽ നാളെ നടക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തർക്കങ്ങൾ പരിഹരിക്കാൻ DCC നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് കൌൺസിലർമാർ. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: LDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വിപ്പ് നൽകിയാൽ പോലും നിലവിലെ ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്യുമെന്ന നിലപാടിൽ തന്നെയാണ് വിമത കൌൺസിലർമാർ. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തി പ്രകടിപ്പിച്ച് UDFലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. മുന്നണികളിലെ ഭിന്നത രൂക്ഷമായി തുടരുമ്പോഴും നാളെ തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനാണ് നഗരസഭാ അധികൃതരുടെ തീരുമാനം. നാളത്തെ വോട്ടെടുപ്പ് പാലാ നഗരസഭയുടെ ഭരണ തുടർച്ചയിൽ നിർണായകമാകും.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം മറ്റന്നാൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡർമാരായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സമഗ്രവും ഏകീകൃതവുമായ വിവരങ്ങൾ അടങ്ങിയ വെബ് പോർട്ടലിന്റെ പ്രകാശനം പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ബീഹാറിൽ നിന്ന് ബാലവേലയ്ക്കായി പെരുമ്പാവൂരിലെത്തിച്ച 9 കുട്ടികളെ RPF മോചിപ്പിച്ചു. പട്ന എറണാകുളം എക്സ്പ്രസിൽ എത്തിച്ച കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മുണ്ടൽ, സരൺ സ്വദേശിയായ ഡബ്ലുനാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കേസിലുൾപ്പെട്ട മലയാളി ഏജന്റിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ ശ്രീരാമക്ഷേത്ര സംഭാവന ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനാകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സന്തോഷ് ഏച്ചിക്കാനത്തിനും K. സച്ചിദാനന്ദനും ശ്രീജിത്ത് പെരുന്തച്ചനും പുരസ്കാരം. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തീരുമാനം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ M. K. റാമിനെ റിമാൻഡ് ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ക്യാച്ച് ദ റെയിൻ, ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം. തയ്യാറാക്കിയത് സിനോവ് സത്യൻ, മാധ്യമ പ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവുമധികം ഇരയാകുന്നത് ജലസ്രോതസ്സുകളാണ്. ലോക ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും അധിവസിക്കുന്ന ഇന്ത്യയിൽ ലഭ്യമായ ശുദ്ധജലത്തിന്റെ അളവ് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ജനസംഖ്യാ വർധന, അനിയന്ത്രിതമായ നഗരവൽക്കരണം, ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം എന്നിവ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടുന്നു. ഓരോ വർഷവും ലഭിക്കുന്ന കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം മണ്ണിലേക്കിറങ്ങാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന പ്രതിഭാസവും നാം കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന്റെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനുമായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ എന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുന്നത്. മഴവെള്ളം എവിടെ വീഴുന്നോ, എപ്പോൾ വീഴുന്നോ, അവിടെ തന്നെ അത് സംഭരിക്കുക എന്ന ലളിതവും എന്നാൽ ഏറെ ശക്തവുമായ സന്ദേശമാണ് ഈ ജനകീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. 2019 ജൽശക്തി അഭിയാന് രാജ്യത്ത് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന 256 ജില്ലകളിലെ 1592 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഇതിന്റെ പ്രവർത്തനം. എന്നാൽ 2020 കോവിഡ് മഹാമാരി വ്യാപിച്ചതിനാൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. എങ്കിലും 2020 ക്യാച്ച് ദ റെയിൻ.

എന്ന പേരിൽ സംസ്ഥാനങ്ങളെയും തദ്ദേശ സ്ഥാപനങ്ങളെയും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടികൾ നടന്നു. ഇതിന്റെ തുടർച്ചയായി 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവ്യാപക ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2021 മുതൽ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലെയും എല്ലാ ബ്ലോക്കുകളെയും ഉൾപ്പെടുത്തി ഈ പദ്ധതി വിപുലപ്പെടുത്തി. 2023 കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത എന്ന പ്രമേയത്തോടെ ജൽജീവൻ ദൌത്യവുമായി സഹകരിച്ച് ഈ പദ്ധതി വൻ വിജയമാക്കി മാറ്റി. 2024 ജലസംരക്ഷണ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടി നാരീശക്തിയിൽ നിന്നും ജലശക്തി എന്ന പ്രമേയത്തിലാണ് യജ്ഞം സംഘടിപ്പിച്ചത്. ഓരോ വർഷവും കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളോടെയും ശാസ്ത്രീയമായ രീതികളോടെയുമാണ് ജൽശക്തി അഭിയാൻ നടപ്പാക്കുന്നത്. മാർച്ച് 22 ലോക ജലദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഹരിയാനയിലെ പഞ്ച്കുലയിൽ ജൽശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ 2025 ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. ജലസംരക്ഷണത്തിനായുള്ള ജനകീയ മുന്നേറ്റം കൂടുതൽ ശക്തമായ ജനസമ്പർക്കത്തിലേക്ക് എന്നതാണ് യജ്ഞത്തിന്റെ 2025 മുഖ്യ പ്രമേയം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജലസുരക്ഷ ഉറപ്പാക്കുക, ഭൂഗർഭജലം റീചാർജ് ചെയ്യുക എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ പദ്ധതി. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 148 ജില്ലകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചാണ് 2025 ദൌത്യം മുന്നോട്ട് പോകുന്നത്. വിവിധ ഗവൺമെന്റ് ഏജൻസികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഏകോപിപ്പിച്ച് വലിയ ജനകീയ ശൃംഖല ഇതിനായി രൂപീകരിച്ചിട്ടുണ്ട്. ജൽശക്തി അഭിയാൻ പ്രധാനമായും 5 അടിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജലസംരക്ഷണവും മഴവെള്ള സംഭരണവുമാണ് ഇതിൽ ആദ്യത്തേത്. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിക്കൽ, മഴക്കുഴികളുടെയും തടയണകളുടെയും നിർമ്മാണം എന്നിവയിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കുക. ജലസ്രോതസ്സുകളുടെ ജിയോ ടാഗിംഗും ശാസ്ത്രീയ ആസൂത്രണവുമാണ് രണ്ടാമത്തേത്. ഇതിലൂടെ രാജ്യത്തെ എല്ലാ ജലസ്രോതസ്സുകളുടെയും കണക്കെടുപ്പ് നടത്തുകയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ജിയോ ടാഗിംഗ് നടത്തി ഡിജിറ്റൽ ഭൂപടം നിർമ്മിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ജലശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ. രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കുന്ന ജലശക്തി കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്ന വിജ്ഞാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നാലാമതായി, തീവ്രമായ വനവൽക്കരണം. ജലസ്രോതസ്സുകളുടെ തീരങ്ങളിലും മലയോര മേഖലകളിലും വൻതോതിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുകയും ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അഞ്ചാമത്തേത്, പൊതുജന ബോധവൽക്കരണം. വിദ്യാലയങ്ങൾ, കോളേജുകൾ, നെഹ്റു യുവകേന്ദ്ര എന്നിവ വഴി യുവാക്കളെയും പൊതുജനങ്ങളെയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക. മുൻവർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ നിലവിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി ചില പ്രത്യേക ഉപപദ്ധതികൾ കൂടി 2025 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വനങ്ങളുമായി നദികളും അരുവികളും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൌഹൃദമായ ജലസംരക്ഷണം ഉറപ്പാക്കുന്ന ജൽ ജംഗിൾ ജൻ അഭിയാനാണ് ഇതിലൊന്ന്. ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളുടെ പുനരുജ്ജീവനം, ചെറുനദികൾക്ക് പുതുജീവനേകൽ, നീരുറവകളുടെ പരിപാലനം, നഗരമാലിന്യ ജലത്തിന്റെ പുനരുപയോഗം എന്നിവ ഇതിലുൾപ്പെടുന്നു. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ തുള്ളിനന പോലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ നിരന്തരം ജനങ്ങളോട് സംവദിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള വിഷയം ജലസംരക്ഷണവും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവുമാണ്. കഴിഞ്ഞ നിരവധി എപ്പിസോഡുകളിലുടനീളം അദ്ദേഹം ക്യാച്ച് ദ റെയിൻ ദൌത്യത്തെക്കുറിച്ചും ജനപങ്കാളിത്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളോട് സംസാരിച്ചു. നമ്മുടെ പൂർവികർ ജലസംരക്ഷണത്തിന് നൽകിയിരുന്ന മഹത്തായ പ്രാധാന്യവും പൈതൃകമായി കൈമാറി വന്ന പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പരിപാലനവും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പഴയകാലത്ത് ഗ്രാമങ്ങളിൽ കുളങ്ങളും കിണറുകളും നിർമ്മിക്കുന്നത് പുണ്യപ്രവൃത്തിയായി ജനങ്ങൾ കണ്ടിരുന്നതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. മഴവെള്ളക്കൊയ്ത്തും ജലസംരക്ഷണവും ഗവൺമെന്റ് പദ്ധതികൾ മാത്രമായി ഒതുങ്ങാതെ സാമൂഹിക മുന്നേറ്റമായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കിണർ റീചാർജ്, മഴക്കുഴികൾ നിർമ്മിക്കൽ, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കൽ എന്നിവയ്ക്കായി പ്രാദേശികമായി ജനങ്ങൾ ഒന്നിച്ചിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജലസംരക്ഷണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന സാധാരണക്കാരായ വ്യക്തികളെ മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി ജനങ്ങൾക്ക് വലിയ പ്രചോദനം നൽകാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു.
ഉത്തർപ്രദേശിലെ ബുന്ദേൽഖണ്ഡിൽ ഉണങ്ങിപ്പോയ നദിയെ ജനപങ്കാളിത്തത്തോടെ പുനരുജ്ജീവിപ്പിച്ചതും മധ്യപ്രദേശിൽ ഗ്രാമീണ വനിതകൾ ഒത്തുചേർന്ന് തടാകം നിർമ്മിച്ചതുമെല്ലാം അദ്ദേഹം ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനങ്ങൾ രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വലിയ ഉണർവ് സൃഷ്ടിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ക്യാച്ച് ദ റെയിൻ ഏറെ പ്രസക്തമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ടും വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങളുടെ നാശവും ഭൂഗർഭജലത്തിന്റെ അമിത ഉപയോഗവും ജലലഭ്യതയെ ബാധിക്കുന്നു. വീടുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർബന്ധമാക്കുകയും പരമ്പരാഗത കുളങ്ങളും കാവുകളും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വർഷത്തിൽ ശരാശരി 3000 മില്ലിലിറ്ററിലധികം മഴ ലഭിച്ചിട്ടും നമ്മുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം പെയ്യുന്ന മഴവെള്ളം മണിക്കൂറുകൾക്കകം കടലിലേക്ക് ഒഴുകിപ്പോവുകയാണ്. മണ്ണിലേക്ക് വെള്ളം താഴാൻ അനുവദിക്കാത്ത വിധം കോൺക്രീറ്റ് ഘടനകൾ വർദ്ധിച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഈ സാഹചര്യത്തിൽ ക്യാച്ച് ദ റെയിൻ പദ്ധതി കേരളത്തിന് അനിവാര്യമാണ്. നമ്മുടെ വീട്ടുപറമ്പുകളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക, കിണർ റീചാർജിംഗ് വ്യാപകമാക്കുക, കാർഷിക ആവശ്യങ്ങൾക്കായി പരമ്പരാഗത തണ്ണീർത്തടങ്ങൾ നിലനിർത്തുക എന്നിവയിലൂടെ ഈ പദ്ധതി സംസ്ഥാനത്ത് വലിയ വിജയമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ഏകോപിപ്പിച്ച് വാർഡുതലങ്ങളിൽ മഴവെള്ള സംഭരണശാലകൾ നിർമ്മിക്കുന്നത് ഭൂഗർഭ ജലനിരപ്പുയർത്താൻ സാധിക്കും. ഗവൺമെന്റുകൾക്ക് നിയമങ്ങളിലൂടെയോ വലിയ ധനസഹായങ്ങളിലൂടെയോ മാത്രം ജലസുരക്ഷ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല. ഇതിന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആത്മാർത്ഥമായ ഉത്തരവാദിത്തം കൂടിയേ തീരൂ. ജലം വ്യക്തിഗത ആസ്തിയല്ല, മറിച്ച് വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട പൊതുസ്വത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പലതവണ വ്യക്തമാക്കിയതുപോലെ ജലസംരക്ഷണം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം, അതൊരു സംസ്കാരമായി വളരണം. ക്യാച്ച് ദ റെയിൻ 2025 മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം ഉൾക്കൊണ്ട് പെയ്യുന്ന മഴവെള്ളത്തെ ആ മണ്ണിൽ തന്നെ നിലനിർത്തിയും സംഭരിച്ചും ഇന്ത്യയെ ജലസമൃദ്ധമായ രാജ്യമാക്കി മാറ്റാൻ നമുക്കേവർക്കും കൈകോർക്കാം. നാടിന്റെ സുസ്ഥിര വികസനത്തിനായി ഓരോ തുള്ളിയും നമുക്ക് കരുതി വയ്ക്കാം. ജലസുരക്ഷയ്ക്കായുള്ള രാജ്യത്തിന്റെ ഈ മഹായജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ക്യാച്ച് ദ റെയിൻ ഭൂമിയുടെ ജീവതാളം വീണ്ടെടുക്കുന്ന ജനകീയ മഹാപ്രസ്ഥാനം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലായ്പ്പോഴും ശരിയായ കാര്യം തിരഞ്ഞെടുക്കുക. അതത്ര എളുപ്പമല്ലെങ്കിലും അതാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. പ്രലോഭനങ്ങളും വെല്ലുവിളികളും വരും, പക്ഷേ സത്യസന്ധതയും നന്മയും പിന്തുടരുമ്പോൾ ജീവിതം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, മത്സ്യസമ്പദ യോജന, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. കൃത്യമായ മഴ ലഭിക്കാത്തത് കാരണം ഓണവിപണി തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയാണ്. ഓണം മുന്നിൽ കണ്ട് നട്ട വിളകളിൽ പലതും മഴ ലഭിക്കാതെ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നു. രൂക്ഷമാകുന്ന ജലദൌർലഭ്യവും കടുത്ത വേനലും

0: ഓക്കെ, വെല്ലുവിളിയായി കർഷകരുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്നു. ഇന്ന് വയലും വീടും പരിപാടിയിൽ ചർച്ച ചെയ്യുന്നതും കർഷകർ നേരിടുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ചാണ്. വിളകളിലെ കളകളാണത്. വിളകളുടെ വളർച്ചയെയും ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന അനാവശ്യ സസ്യങ്ങളാണ് കളകൾ. അതിനാൽ കളനിയന്ത്രണം കാർഷിക രംഗത്ത് വളരെ പ്രധാനമാണ്. പലതരത്തിലാണ് കളകൾ വിളകൾക്ക് വെല്ലുവിളിയാകുന്നത്. കളകളെക്കുറിച്ചും വിളകളിലെ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ ബിന്ദു ജെ എസ് ആണ്. ഡോക്ടർ ബിന്ദുവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ബിന്ദു, കളകളെന്ന് പറഞ്ഞാൽ എന്തുവാണ്? എല്ലാ വേണ്ടാത്ത ചെടികളും കളകളാണോ?
2: നമ്മുടെ കൃഷിഭൂമിയിൽ വിളയ്ക്കൊപ്പം വളരുന്ന അനാവശ്യ ചെടികളെയാണ് കളകൾ എന്ന് വിളിക്കുന്നത്. സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കളയേണ്ടവയാണ് കളകൾ. മിക്ക കളകളും വിളകളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളരുകയും എണ്ണത്തിൽ കൂടുകയും ചെയ്യുന്നതാണ്. ഇവ വിളകളുമായി സൂര്യപ്രകാശം, ജലം, പോഷകങ്ങൾ, സ്ഥലം എന്നിവയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു. ചില കളകളാണെങ്കിൽ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും രോഗാണുക്കളെയും പാർപ്പിക്കുന്നു. എന്നാൽ മറ്റു ചിലവയാണെങ്കിൽ, പ്രത്യേകിച്ച് പുറനാട്ടിൽ നിന്ന് വന്നവയാണെങ്കിൽ, ഉദാഹരണത്തിന് കുളവാഴ, ആഫ്രിക്കൻ പായൽ തുടങ്ങിയവ പ്രാദേശിക ആവാസ വ്യവസ്ഥയെയും നശിപ്പിക്കുന്നു.
1: നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും അത് നിലത്ത് കുറച്ച് നിന്നാലും പ്രശ്നമില്ലെന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണല്ലേ?
2: അതെ. പ്രധാനമായും നമുക്ക് കളകളെ പുല്ലുവർഗ്ഗങ്ങൾ, മുത്തങ്ങാവർഗ്ഗങ്ങൾ, വീതി ഇലയുള്ള കളകൾ എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാം. പുല്ലുവർഗ്ഗത്തിൽ പെടുന്നവയാണ് നമ്മുടെ കറുകപ്പുല്ല്, പലയിനം കവടകൾ, വരിനെല്ല് തുടങ്ങിയവ. മുത്തങ്ങാവർഗത്തിലാണെങ്കിൽ മഞ്ഞക്കോര, തലേക്കെട്ടൻ എന്നൊക്കെ ഉദാഹരണങ്ങളാണ്. വീതിയില ഉള്ളയാണെങ്കിൽ പലതരം ചീരകൾ, നീർഗ്രാമ്പൂ, കയ്യുന്നി എന്നിവയൊക്കെ ഉൾപ്പെടുത്താം.
1: ഇതിന്റെയൊക്കെ നിയന്ത്രണ മാർഗങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പൊ കള നിയന്ത്രണത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
2: നമ്മൾ കള നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഉന്മൂലനാശമല്ല കളകളുടെ, മറിച്ച് വിളനാശം കാര്യമായി ഉണ്ടാകാത്തക്ക രീതിയിൽ കളകളെ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ്. ഉദാഹരണത്തിന്, നെൽകൃഷിയിൽ കള നിയന്ത്രണം ഏറ്റവും ആവശ്യമായ ഘട്ടം വിതച്ച് അല്ലെങ്കിൽ ഞാറ് നട്ട് 45 ദിവസം വരെയാണ്. ആ കാലയളവിൽ കളശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കുവാൻ സാധിച്ചാൽ നമുക്ക് നല്ല വിളവ് കിട്ടും എന്നതിൽ സംശയമില്ല. വ്യത്യസ്തമായ പരസ്പര പൂരകങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ച് കളങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഏതെങ്കിലും കള നിയന്ത്രണ പരിപാടി വികസിപ്പിക്കുന്നത് കളകളുടെ ജീവശാസ്ത്രവും പരിസ്ഥിതി ശാസ്ത്രവും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ധാരണയുടെ അടിസ്ഥാനത്തിൽ കളവിത്ത് മുളയ്ക്കുന്നതിൽ സ്വാധീനം ചെലുത്തി കളവിത്ത് ബാങ്കുകൾ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ കള നിയന്ത്രണ മാർഗത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.
1: നിയന്ത്രണത്തിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നിരോധനമല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ കള നിരോധനത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത്?
2: എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയതായി ഒരു കള നമ്മുടെ പുരയിടത്തിൽ എത്താതിരിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, കളവിത്തുകൾ കലരാത്ത വിത്തുകൾ മാത്രം കൃഷിക്ക് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നെൽകൃഷി വിത്ത് ശേഖരിക്കുമ്പോൾ ആ വിത്ത് ശേഖരിക്കുന്ന പാടത്തിൽ കൊയ്യുമ്പോഴും ഉണക്കുമ്പോഴും കളവിത്തുകൾ കലരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്, വേറൊരു സ്രോതസ്സാണ് നമ്മുടെ ജൈവവളങ്ങൾ. പുരയിടങ്ങളിലെ നമ്മുടെ ചാണകക്കുഴിയിൽ വിളകളിലെ അവശിഷ്ടങ്ങളും കൃഷിയിടങ്ങളിലെ കളകൾ ഉൾപ്പെടുന്ന ജൈവ വസ്തുക്കളും ഒക്കെ ശേഖരിക്കുന്ന ഇടം കൂടിയാണ്. ആയതിനാൽ കൃഷിക്ക് പച്ചച്ചാണകത്തിന്റെ ഉപയോഗം കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ കളകൾ നേരിട്ട് പച്ചിലവളമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അവ പൂവിടുന്നതിന് മുമ്പോ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമോ ഉപയോഗിക്കേണ്ടതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃഷി ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ഉപകരണങ്ങൾ ഒരു കൃഷിയിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് മണ്ണും മറ്റു ജൈവ അവശിഷ്ടങ്ങളും കഴുകി വൃത്തിയാക്കണം. പിന്നെ എപ്പോഴും നമ്മുടെ ജലസേചന തോടുകളും ചാലുകളും വൃത്തിയാക്കി സൂക്ഷിക്കുക. നമുക്ക് ഇപ്പോൾ കള നിയമങ്ങളും അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. അതായത് സസ്യങ്ങളുടെയും സസ്യ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി, കയറ്റുമതി എന്നിവയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കുക വഴി കളകൾ പുതിയ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് നമുക്ക് തടയാൻ കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു കള വളരെ ഗുരുതരമാണെങ്കിൽ അതിനെ നമ്മൾ നിർമാർജനം ചെയ്യേണ്ടതാണ്. അതായത് ഒരു പരിസ്ഥിതിയെ കംപ്ലീറ്റ് അത്
1: ബാധിക്കുകയാണെങ്കിൽ,
2: അപ്പൊ നമുക്ക് കർശനമായ ചിലവേറിയമായ മാർഗങ്ങൾ അവലംബിച്ച് ആ കളയുടെ പൂർണ്ണ നിർമാർജനം സാധ്യമാക്കണം.
1: ഈ കള നിയന്ത്രണത്തിന് അല്ലെങ്കിൽ നിരോധനത്തിന് വേണ്ടി മുന്നൊരുക്ക മാർഗങ്ങൾ എന്തൊക്കെയാണ്?
2: സോയിൽ സോളറൈസേഷൻ അല്ലെങ്കിൽ സൂര്യതാപീകരണം വഴി നമുക്ക് കളകളുടെ വിത്ത് നശിപ്പിക്കുവാൻ കഴിയും. നമ്മൾ മണ്ണ് നനച്ചതിന് ശേഷം സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണ് മൂടിയിട്ടിരുന്നാൽ ചൂടും കൂടുമ്പോഴത്തേക്കും കളവിത്തുകൾ നശിക്കുന്നു. ഹ്രസ്വകാല കളകളെ നിയന്ത്രിക്കാൻ ഇത് ഫലപ്രദമായ ഒരു മാർഗമാണ്. വേറൊരു മാർഗം കളയ്ക്ക് കിളിപ്പിക്കൽ എന്ന് പറയും, സ്റ്റേൽ സീഡ് ബെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ആദ്യ മഴയ്ക്ക് നമ്മൾ നിലമുഴുതിട്ടാൽ ധാരാളം കളവിത്തുകൾ മുളയ്ക്കും. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവ വീണ്ടും ഉഴുത് നശിപ്പിച്ചിട്ട് വിത്തിട്ടാൽ താരതമ്യേന കളശല്യം കുറവായിരിക്കും.
1: കള നിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ മികച്ച കൃഷിരീതികൾ അവലംബിക്കാൻ പറ്റുമോ?
2: തീർച്ചയായും. വിളകളുടെ കരുത്തും മത്സരശേഷിയും വർദ്ധിക്കുന്നതും കളകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതുമായ ഏത് കൃഷി രീതികളും നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഒന്നാമതായി നമ്മൾ നിലവൊരുക്കുന്നത്, കൃഷിയിടങ്ങൾ ഉഴുതോ കിളച്ചോ പരുവപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ നടീൽ വസ്തുക്കൾക്കുള്ള വളർച്ച എളുപ്പമാക്കും. വിളകൾ കരുത്തോടെ വളരുകയും അതേസമയം കളകൾ പതുക്കെ മുളയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല അങ്കുരണശേഷിയും കുറഞ്ഞത് 80% ആരോഗ്യവും ശുദ്ധിയുമുള്ള വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരികയും കളകളുമായി മത്സരിച്ച് കരുത്തോടെ വളരുകയും ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നടീൽ സമയവും വിള സാന്ദ്രതയും ശരിയായ സമയത്ത് തന്നെ വിള ഇറക്കുകയും ശുപാർശ ചെയ്ത രീതിയിൽ തന്നെ വിത്ത് നിരക്ക് അനുവർത്തിക്കുകയും ചെയ്താൽ വിളകൾ നന്നായി
1: വളരും.
2: പിന്നെ നമ്മുടെ ജലപരിപാലനം, നമ്മുടെ പാടത്ത് നമുക്കറിയാം വെള്ളം കെട്ടി നിന്ന പല കളകളും നശിച്ചു പോകുന്നതാണ്. അതുപോലെ വളപ്രയോഗം, എപ്പോഴും വിളകളിൽ ഉപയോഗിക്കുന്ന ജൈവ വളങ്ങൾ കമ്പോസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കളകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ നമുക്കറിയാം വിളപരിക്രമം, അതായത് ഒരു വിള തന്നെ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട കളകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം നെൽവയലിൽ തുടർച്ചയായി നെല്ല് ചെയ്യുന്നതിന് പകരം മൂന്നാം വിളയായി നമുക്ക് പയറ് വർഗ്ഗവിളകളോ പച്ചില വർഗ്ഗവിളകളോ പച്ചക്കറികളോ മുതലായ മാറി മാറി ചെയ്താൽ നെല്ലുമായി ബന്ധപ്പെട്ട് വളരുന്ന കളകളുടെ തീവ്രത കുറയ്ക്കുവാൻ സാധിക്കും. പിന്നെ വേറൊരു മാനേജ്മെന്റാണ് നമ്മുടെ ആവരണ വിളകൾ പുരയിടങ്ങളിൽ, പിന്നെ അതുപോലെ പുതയിടുന്നത്, ഇതെല്ലാം നമ്മുടെ കളകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിക്കും.
1: അതുപോലെ നേരിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങളല്ലേ?
2: അതെ അതെ. പിന്നെ നമുക്ക് ഇടവിള കൃഷി ചെയ്യാൻ പറ്റും. സ്ഥലമുള്ളിടത്തെല്ലാം ഇടവിളകൾക്ക് മുഖ്യ വിളയുമായിട്ട് മത്സരം വരാത്ത രീതിയിൽ ഇടവിള കൃഷി ചെയ്യുന്നതും കളകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും.
1: മാഡം, നേരിട്ടുള്ള കള നിയന്ത്രണ മാർഗങ്ങളിൽ ഭൗതിക രീതികൾ ഏതൊക്കെയാണ്?
2: ഏറ്റവും എളുപ്പവും പ്രധാനമുള്ളതും കൈകൊണ്ട് നമ്മൾ കള പറിച്ചു കളയുന്നത് തന്നെയാണ്. നെൽകൃഷി ആണെങ്കിൽ നമ്മൾ ഹ്രസ്വകാല ഇനങ്ങളിൽ സാധാരണ പറിച്ചു നട്ട് 20-25 ദിവസത്തിലും 40-45 ദിവസത്തിലുമാണ് രണ്ട് പ്രാവശ്യമാണ് നമ്മൾ കളയെടുക്കുന്നത്. തെങ്ങിൻ പുരയിടങ്ങളിലാണെങ്കിൽ വളമിടുന്നതിന് മുമ്പ് തടം തുറക്കുകയും അതുവഴി കളകളെ മണ്ണിലോട്ട് ചേർക്കുകയും ചെയ്യും. ഇത് മണ്ണിൻ്റെ ജൈവാംശം കൂടുവാനും സാധിക്കും.
1: കള നിയന്ത്രണത്തിന് യാന്ത്രിക മാർഗങ്ങളും കാണുമല്ലോ, ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായും. നെൽപ്പാടത്ത് നമുക്ക് വരിയായി വിത്തിടുന്ന രീതിയിലും പറിച്ചു നടുന്ന പാടത്തും കൈകൊണ്ട് പ്രവർത്തിക്കാവുന്ന കോണോ വീഡർ എന്ന കള ഇളക്കി യന്ത്രം ഉപയോഗിച്ച് കള പിഴുത് മണ്ണിൽ ചേർക്കാം. ഇത് നട്ട് 20-25 ദിവസത്തിനുള്ളിലാണ് ഇത് ചെയ്യുന്നത്. ഇതുമൂലം മണ്ണിലെ വായു സഞ്ചാരം കൂടുകയും നെല്ലിൻ്റെ വളർച്ച കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സാധാരണ ഗാർഡൻ ടില്ലർ, ബ്രഷ് കട്ടർ എന്നിവയൊക്കെ ഉപയോഗിച്ച് കള നിയന്ത്രിക്കാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന വിളകളുടെ ഇടയിലൂടെ കളകളെ നിയന്ത്രണം ചെയ്യുന്ന റോബോട്ടിക് യന്ത്രങ്ങൾ വരെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ലഭ്യമാണ്.
1: ഇത് പ്രായോഗികമായിട്ട് കർഷകർ ഉപയോഗിക്കുന്നുണ്ടോ?
2: കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇത് ഉപയോഗിച്ച്
1: തുടങ്ങിയിട്ടുണ്ട്. ഭാവി സാധ്യതകൾ നിരവധിയുണ്ട്.
2: അതെ അതെ.
1: ഇതെല്ലാം കൂടിയ കള നിയന്ത്രണം പോസിബിൾ അല്ലെങ്കിൽ അവസാന മാർഗമായിട്ട് നമ്മൾ കള നിയന്ത്രണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കളനാശിനികളാണല്ലോ, അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: കളനാശിനിയുടെ ഉപയോഗം എപ്പോഴും ഒരു സംയോജിത കള നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്ക് പ്രധാനമായും 3 തരം കളനാശിനിയാണ് ഉപയോഗിക്കുന്നത്. 1, കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലവിലുള്ള കളകളെ നശിപ്പിക്കുന്നത്. ഇത് എല്ലാതരം സസ്യങ്ങളെ നശിപ്പിക്കുന്ന കളനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഗ്ലൈഫോസേറ്റ് എന്ന കളനാശിനി, ഗ്ലൂഫോസിനേറ്റ് അമോണിയ എന്നിവ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നിലമെല്ലാം ഒഴുകി വിത്ത് നട്ട ശേഷം കളകൾ മുളയ്ക്കുന്നത് തടയുന്നത്, ഇവ മുളച്ചു വരുന്ന കളകളെ 2-3 ആഴ്ചയോളം കളശല്യം നിയന്ത്രിക്കുന്നു. നെൽകൃഷിയിൽ ഉപയോഗിക്കുന്ന ഓക്സിഫ്ലൂർഫെൻ എന്ന കളനാശിനി ഇതിന് ഒരു ഉദാഹരണമാണ്. വിതച്ച് നമ്മൾ 3 ദിവസത്തിനകം ഇത് തളിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെയാണെങ്കിൽ കളകൾ മുളച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. അതിലാണ് നമ്മുടെ കളകൾക്ക് ഒരു 2-3 ഇല പ്രായമാകുമ്പോൾ ഉപയോഗിക്കുന്നവയാണിവ. ഇത് പാടത്തെ പ്രധാന കളകൾ ഏതൊക്കെ ആയി എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് തെരഞ്ഞെടുക്കാൻ.
1: എല്ലാ കളനാശിനിയും എല്ലാ കളയ്ക്കും വേണ്ടിയും
2: ഉപയോഗിക്കാൻ
1: പാടില്ല. മേഡം, കളനാശിനികൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്ന രീതി, ചെടികളുടെ പ്രായം, കളകളുടെ ഇനം എന്നിവയനുസരിച്ച് കളനാശിനി തെരഞ്ഞെടുക്കണം.

0: നാശിനി തളിക്കുവാൻ പുറത്ത് തൂക്കിയിട്ട് മരുന്ന് തളിക്കുന്നതിനൊപ്പം ഇടത് കൈകൊണ്ട് നമുക്ക് പമ്പ് ചെയ്യുന്ന സ്ഥലം സ്പ്രെയറാണ് ഉപയോഗിക്കുന്നത്. ഒരേ മർദ്ദത്തിൽ മരുന്ന് തളിക്കുവാൻ സഹായിക്കും. എപ്പോഴും നമ്മൾ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ തന്നെ കളനാശിനി തളിക്കണം. ഏക്കറിന് ശരാശരി 200 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. അതും ശുദ്ധമായ വെള്ളം ഉപയോഗിക്കണം, തെളിഞ്ഞ വെള്ളം. പിന്നെ തളിക്കുന്ന ആളിൻ്റെ വേഗത, നോസിൽ നിബമ്പിൻ്റെയും കാര്യക്ഷമത തുടങ്ങിയവ അനുസരിച്ചായിരിക്കും കളനാശിനി പ്രയോഗത്തിൻ്റെ ഫലം. ഒരിക്കലും പവർ സ്പ്രേയറുകൾ ഉപയോഗിക്കരുത് നമ്മളിത് ചെയ്യാൻ. കളനാശിനി തളിക്കാൻ എപ്പോഴും ഫ്ലഡ് ജെറ്റ് അഥവാ ഫ്ലാറ്റ് ഫാൻ നോസിലാണ് നല്ലത്. ഇടമുറിയാതെ എളുപ്പത്തിൽ തളിക്കുവാൻ ഇത് സഹായിക്കും. കളനാശിനിയിൽ പുതിയ തലമുറ കളനാശിനികൾ പഴയവയെ അപേക്ഷിച്ച് വളരെ അളവ് കുറവ് മതി. ഇതിൻ്റെ പ്രവർത്തനക്ഷമത 50 മുതൽ 100 ഇരട്ടി വരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കളനാശിനി മിക്സ്ചറുകളുണ്ട്. പല തരത്തിലുള്ള കളകളെ ഒന്നിച്ച് നിയന്ത്രിക്കാൻ ഇവയ്ക്ക് പറ്റും. അതുപോലെ അളവും കുറവും മതി. ഇപ്പോൾ അതുപോലെ തന്നെ നാനോ കളനാശിനികളും അവൈലബിൾ ആണ്. ഇതിൻ്റെ അളവും വളരെ കുറവും, നമ്മുടെ നാനോ വളങ്ങൾ പോലെ പരിസ്ഥിതി സൗഹൃദങ്ങളുമാണ്.
1: പിന്നെ കളനാശിനികൾ എന്ത് പറഞ്ഞാലും വിഷം തന്നെയാണല്ലോ, അപ്പോൾ ഉപയോഗിക്കുമ്പം
0: അതിൻ്റെതായ നമ്മൾ സുരക്ഷാ മാർഗങ്ങൾ തീർച്ചയായും സ്വീകരിക്കണം. നമ്മൾ എല്ലാ മാർഗങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരൊറ്റ രീതിയെ ആശ്രയിക്കുന്നത് കളകളുടെ വ്യതിയാനം, കളനാശിനിക്കുള്ള പ്രതിരോധം, ആവാസവ്യവസ്ഥ പ്രതികൂലമായൊക്കെ ബാധിക്കും. ആയതിനാൽ നമുക്ക് സംയോജിതമായി കള നിയന്ത്രിക്കുന്നതാണ് എപ്പോഴും ഉത്തമം.
1: പിന്നെ ആദ്യം സൂചിപ്പിച്ച മാതിരി നമ്മൾക്ക് നിർമാർജനമല്ല നമ്മുടെ ഉദ്ദേശ്യം, മാനേജ്മെന്റ് ആണ്.
0: അതെ അതെ അതെ. കള എന്നാൽ ഉപയോഗശൂന്യമായ ചെടികൾ എന്ന് അർത്ഥമില്ല എന്ന് നമ്മൾ ഓർക്കുക തന്നെ വേണം. ഇവയിൽ പലതും നമ്മുടെ പച്ചമരുന്നായും പച്ചക്കറിയായും കാലിത്തീറ്റയായും ആവരണ വിളകളുമായൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് കളസസ്യങ്ങളെ ഉന്മൂലം ചെയ്യുന്നതിന് പകരം അവയെ നിയന്ത്രിച്ചു നിർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെ കളകളെ മണ്ണിൽ ചേർക്കുന്നത് മൂലം നമ്മുടെ ജൈവസമ്പത്ത് വർദ്ധിക്കുകയും സുസ്ഥിര കൃഷി നിലനിൽക്കുകയും ചെയ്യും.
1: ഡോക്ടർ ബിന്ദു തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് കള നിയന്ത്രണ മാർഗങ്ങൾ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചതെന്ന് വളരെ നന്ദി.
0: നന്ദി.
2: വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ബിന്ദു ജെയസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ

0: സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
0: കന്നുകാലികളുടെ പോഷണത്തിൽ വെള്ളത്തിന്റെ പങ്ക്. കന്നുകാലികളുടെ പോഷണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വെള്ളത്തെ പലപ്പോഴും അവഗണിക്കാറുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും നിലനിർത്തുന്നതിൽ വെള്ളത്തിന് അത്യന്തം നിർണായകമായ പങ്കുണ്ട്. പ്രത്യേകിച്ച് പശുക്കളിൽ വെള്ളം വെറും ദാഹശമനത്തിനുള്ള ഘടകമല്ല. ദഹനപ്രക്രിയ മുതൽ പോഷകങ്ങളുടെ ഗതാഗതം വരെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വെള്ളം അത്യാവശ്യമാണ്. കന്നുകാലികൾക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ്, അവയുടെ പ്രായം, ശരീരഭാരം, പാലുൽപാദനഘട്ടം, തീറ്റയുടെ സ്വഭാവം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണയായി കന്നുകാലികൾ ദിവസേന 50 മുതൽ 100 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥ, ഉയർന്ന പാലുൽപാദനം, വരണ്ട തീറ്റ എന്നിവ വെള്ളത്തിന്റെ ആവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. വെള്ളക്കുറവുണ്ടായാൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും പോഷകങ്ങളുടെ ആഗിരണം കുറയുകയും പാലുൽപാദനം താഴുകയും ചെയ്യാം. കന്നുകാലികളുടെ ജല ഉപഭോഗം തീറ്റയുടെ ഉപയോഗത്തോടും ശരീരത്തിന്റെ പ്രവർത്തനക്ഷമതയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തീറ്റ വിഘടിപ്പിച്ച് നാരുകൾ ദഹിപ്പിക്കാനും പോഷകങ്ങൾ ശരിയായി ലഭിക്കാനും വെള്ളം അനിവാര്യമാണ്. മതിയായ വെള്ളമില്ലെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാവുകയും തീറ്റയുടെ ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. ഇതുമൂലം ശരീരത്തിൽ ജലക്ഷയം, പാലുൽപാദനക്കുറവ്, വളർച്ചാ മന്ദഗതി എന്നിവ ഉണ്ടാകാം. കന്നുകാലികൾക്ക് എല്ലായ്പ്പോഴും ശുദ്ധവും ശീതളവുമായ വെള്ളം ലഭ്യമാക്കുന്നത് വളരെ പ്രധാനമാണ്. മലിനജലം രോഗാണുക്കൾക്ക് ആവാസ കേന്ദ്രമാവുകയും വയറിളക്കം പോലുള്ള രോഗങ്ങൾക്കും പ്രതിരോധശേഷി കുറയുന്നതിനും കാരണമാവുകയും ചെയ്യാം. വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും സ്ഥിരമായി വൃത്തിയാക്കുകയും വെള്ളത്തിൽ രാസവസ്തുക്കളോ ആൽഗകളോ അമിത ധാതുക്കളോ ഇല്ലെന്ന് ഉറപ്പാക്കുകയും വേണം. വെള്ളം അത്യാവശ്യമാണെങ്കിലും ശരിയായ തീറ്റക്രമത്തിനൊപ്പം മാത്രമേ അതിന്റെ പൂർണ്ണ ഗുണം ലഭ്യമാകൂ. ധാതുക്കൾ, വിറ്റാമിനുകൾ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത തീറ്റകൾ കന്നുകാലികളുടെ പ്രതിരോധശേഷിയും പ്രജനനാരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വെള്ളത്തിന്റെ ഉപയോഗവും പാലുൽപാദനവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മതിയായ വെള്ളം ലഭിക്കുന്ന കന്നുകാലികൾ അളവിൽ കൂടുതലും ഗുണമേന്മയുള്ളതുമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. ജലക്ഷയം സംഭവിക്കുമ്പോൾ തീറ്റയുടെ ഉപയോഗം കുറയുകയും അതുവഴി പാലുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു.
3: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഉത്തരം, നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
4: വയലും വീടും സമാപിക്കുന്നു.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ ജൈവ വൈവിധ്യ സംരക്ഷണം, പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണം, ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ജൈവ വൈവിധ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികൾ, കർഷകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരെ ആദരിക്കുന്നതിനായി വിവിധ വിഭാഗങ്ങളിലായി 15 ജൈവ വൈവിധ്യ പുരസ്കാരങ്ങൾക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. അവാർഡിനുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31 ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും ബോർഡിന്റെ വെബ്സൈറ്റായ www.keralabiodiversity.org സന്ദർശിക്കുകയോ 0471-2-72-4740 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. സപ്ലൈകോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplycopaddy.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖാരിഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ

0: ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ 1800 425 7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. തൃശൂർ ഇരങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അഗ്രോ ഇന്നൊവേഷൻ പാർക്കിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 ഗാർഹിക സാഹചര്യത്തിൽ കൂൺവിത്ത് ഉൽപാദനവും കൃഷിയും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9447814390 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ സയൻസ്, ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 31 വരെ നീട്ടി. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റ് പോർട്ടലായ www.admissions.kau.in സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0487243316. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 23,800, ആലപ്പുഴ 23,200, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,900, പാലാ 24,900, എറണാകുളം 24,600, കൊച്ചി റെഡി 23,400, ആലുവ 24,500, വടക്കൻ പറവൂർ 24,400. കൊപ്ര കിൻഡലിന് കൊല്ലം 15,300, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 15,900, വടക്കൻ പറവൂർ 14,200. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര, അടൂർ എന്നിവിടങ്ങളിൽ 20,000, കായംകുളം 21,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 29,000, തൊടുപുഴ 26,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,800, തൊടുപുഴ 3,000, കട്ടപ്പന 2,850. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി.
2: आज राष्ट्रपति संधु और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और

0: उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की, जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है।
1: ഇന്ത്യ മോൾഡോവോ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W.നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള 1 കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
1: അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27 വീണ്ടും വാദം

0: കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനുശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 600,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് മൂന്നാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോംഗോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2,344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോംഗോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന 2 കുട്ടികളുമാണ് മരിച്ചത്. ഇഡി മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ഇഡി മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം.
3: തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതത്തെ എക്കാലത്തും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ റഷ്യൻ സാഹിത്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ധനികർ തങ്ങളുടെ പളപളപ്പുള്ള ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ തൊഴിലാളികൾ തങ്ങളുടെ ദരിദ്രമായ ജീവിത ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ മനസ്സലിവുള്ള ഒരു ധനിക യുവാവിനെയോ യുവതിയെയോ കണ്ടെത്താൻ കഴിയും. അത്തരമൊരു ധനിക യുവതിയുടെ മാനസിക സംഘർഷം വ്യക്തമാക്കുന്ന ഒരു കൃതിയുണ്ട് ലോകസാഹിത്യത്തിൽ. ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം. ആധുനിക ചെറുകഥയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അതിപ്രശസ്തനായ റഷ്യൻ സാഹിത്യകാരൻ ആന്റൺ ചെക്കോവിന്റെ തൂലികയിൽ പിറന്ന ക്ലാസിക്.
4: 1860 ജനുവരി 29 തെക്കൻ റഷ്യയിലെ ഒരു തുറമുഖ നഗരമായ ടാഗൻ റോഗിലാണ് ചെക്കോവിന്റെ ജനനം. ബാല്യകാലത്തു തന്നെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ ആന്റൺ ചെക്കോവ് നേരിട്ടറിഞ്ഞു. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനായി പിതാവ് കുടുംബത്തെയും കൂട്ടി മോസ്കോയിലേക്ക് കുടിയേറി. പക്ഷേ സ്കൂൾ പഠനം പൂർത്തിയാക്കാൻ ആന്റൺ ചെക്കോവിന് തുറമുഖ നഗരത്തിൽ തുടരേണ്ടി വന്നു. മീൻ പിടിച്ചു വിറ്റും ട്യൂഷനെടുത്തും പത്രങ്ങൾക്ക് ചെറിയ തോതിൽ രേഖാചിത്രങ്ങൾ വരച്ചുകൊടുത്തും ചെക്കോവ് സ്കൂൾ പഠനം പൂർത്തീകരിച്ചു. 1879

0: പീനൽ കോളനിയിലെ കഠിന തടവുകാരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഈ യാത്ര എഴുത്തുകാരന്റെ മാനവിക അവബോധങ്ങളെ കൂടുതൽ തീവ്രമാക്കി.
1: ഒരു കെട്ട് നോട്ടുകൾ അവളുടെ മേശപ്പുറത്ത് കിടന്നിരുന്നു. അവളുടെ എസ്റ്റേറ്റ് മാനേജർ എത്തിച്ചു തരുന്നു ആ റൂബിളുകൾ. എസ്റ്റേറ്റിൽ വരുത്തിയ നാശനഷ്ടങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു കേസ് അവൾക്ക് അനുകൂലമായി വിധിച്ചു. അതിൽ കിട്ടിയതാണ് ആ 15,000 രൂപ. ആ വിവരത്തിന് ഒരു എഴുത്തും അയാൾ കൊടുത്തയച്ചിരുന്നു. കേസ് ജയിച്ചു, നഷ്ടപരിഹാരം എന്നെല്ലാമുള്ള വാക്കുകളെപ്പോലും അന്ന അക്കിമോംന വെറുത്തു. നിയമവും കോടതിയും ഒന്നുമില്ലാതെ ജീവിതം സാധ്യമല്ലെന്ന് ഫാക്ടറി ഉടമയായ അന്നയ്ക്കറിയാം. ആ 15,000 അങ്ങ് കാണാമറയത്തേക്ക് മാറ്റിവെക്കാൻ അവൾ ആഗ്രഹിച്ചു. 26 വയസ്സാണ് അന്നയ്ക്ക്. അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ ഗൃഹഭരണത്തിൽ മുഴുകിക്കഴിയുകയായിരിക്കും. വീട്ടുജോലികൾ തീരുമ്പോഴേക്കും അവർ നന്നെ ക്ഷീണിക്കും. അനന്തരം അവർ സുഖമായി ഉറങ്ങും. അടുത്ത പ്രഭാതത്തിൽ അത്യധികം ഉന്മേഷത്തോടെ അവർ ഉണരുകയും ചെയ്യും. അവരിൽ അധികം പേരും വിവാഹിതകളായിരിക്കും. പലരും ഒന്നിലധികം കുട്ടികളുടെ അമ്മമാരുമായിരിക്കും. താനോ? പ്രായം ചെന്ന സ്ത്രീകളെപ്പോലെ എഴുത്തുകുത്തുകൾ നോക്കുന്നു, മറുപടികൾ തയ്യാറാക്കുന്നു. അന്നയ്ക്ക് കഠിനമായ നിരാശ തോന്നി.
0: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അന്ന അക്കിമോവ്ന എന്ന യുവതിയാണ് നോവലിലെ നായിക. കേവലം 26 വയസ്സുള്ളപ്പോൾ തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അന്നയുടെ തലയിൽ വീണു. പിതാവിൽ നിന്നും ഫാക്ടറി അവൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. പിതാവിന്റെ അപ്രതീക്ഷിതമായ മരണം തൊഴിലാളികളെ ദുഃഖത്തിലാക്കി. അവരുടെ ഇടയിൽ കഠിന പ്രയത്നത്തിലൂടെ ഉയർന്നുവന്ന് മുതലാളിയായ മനുഷ്യനാണ് അന്നയുടെ പിതാവ്. തൊഴിലാളികളുടെ അവസ്ഥ ദയനീയമാണ്. ഭൂതഭയം മൂലം അവൾ തന്റെ മുൻപിൽ കൂമ്പാരം പോലെ കിടക്കുന്ന കത്തുകൾ ഓരോന്നായി നോക്കുന്നു. ഗേറ്റിൽ ആവലാതികളുമായി തൊഴിലാളികളുടെ കുടുംബങ്ങൾ നിൽക്കുന്നു. എത്ര കിട്ടിയാലും അവർക്ക് മതിയാവില്ല. പുരുഷന്മാർ കിട്ടുന്ന കാശിലേറിയ പങ്ക് വോട്ട കുടിച്ചു തീർക്കും, എന്നിട്ട് കടം വാങ്ങും. മദ്യപാനികളായ തൊഴിലാളികൾ കാലക്രമേണ രോഗികളായിത്തീരും. അവരുടെ കുടുംബങ്ങൾ തകരും. കത്തുകളിലെ ആവശ്യം പണമാണ്. ഓഫീസിലെ ക്ലർക്കുമാരോട് ആ കത്തുകൾക്ക് പ്രാധാന്യമനുസരിച്ച് 2-3 രൂപിളുകൾ നൽകാൻ അന്ന പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുത്താലും നന്ദിയില്ലാത്തൊരു സമൂഹമാണ് തൊഴിലാളികളെന്ന് ക്ലർക്കുമാർ പറയും. അവർ അവളെ ചീത്ത പറയും, ശപിക്കും. പക്ഷേ നേരിൽ കാണുമ്പോൾ ഒരു ദൈവത്തെപ്പോലെ പുകഴ്ത്തും. അങ്ങനെ തന്റെ മുൻപിലെ കത്തുകളും മേശപ്പുറത്തെ 15,000 രൂപളും അന്ന എന്ന ഫാക്ടറി ഉടമയെ പലവിധ ചിന്തകളിലേക്ക് നയിച്ചു.
2: കഥ നടക്കുന്നത് ഒരു ക്രിസ്മസ് കാലത്താണ്. ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഫാക്ടറിയിൽ കുറച്ചു മാറി അതിസുന്ദരമായ ധാരാളം പരിചാരകരുള്ള ഒരു വലിയ ബംഗ്ലാവിലാണ് അന്ന അക്കിമോവ്ന താമസിക്കുന്നത്. ബംഗ്ലാവിൽ ക്രിസ്മസ് രാവിൽ ധാരാളം അതിഥികൾ എത്തും. തന്റെ ഫാക്ടറിയിലെ ജീവനക്കാരെയും ക്രിസ്മസ് വരുന്നതിന് അവൾ ക്ഷണിക്കാറുണ്ട്. തന്റെ മുമ്പിലെ കത്തുകളിലൂടെ കടന്നുപോകവേ ആർദ്രഹൃദയയായ ആ യുവതി ദുഃഖത്തിലാവുന്നു. കത്തുകളിൽ ഒരെണ്ണം കണ്ണടച്ച് എടുത്തു. ആ കത്തിൻ്റെ ഉടമയ്ക്ക്, അതായത് ആ തൊഴിലാളിക്ക്, മേശപ്പുറത്തെ 15,000 രൂപളും നൽകാൻ അന്ന തീരുമാനിക്കുന്നു. ഷാലിക്കോവ് എന്ന തൊഴിലാളിയുടെ കത്താണ് കിട്ടിയത്. അയാൾക്ക് ഞാനീ പണം നേരിട്ട് നൽകും എന്ന് അന്ന തീരുമാനിച്ചു.
1: ഷാലിക്കോവ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ആ കെട്ടിടത്തിൽ അവളെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ബാരക്കുകളിൽ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു പ്രകാശിച്ചു. ഒരു കറുത്തിരണ്ട ഭീമാകാരം പൂണ്ട കെട്ടിടവും പാർപ്പിടങ്ങളും അന്ന അക്കിമോമിനയ്ക്ക്

0: അസന്തുഷ്ടിയും ഭീതിയും നൽകി. മണ്ണെണ്ണയുടെ തുളച്ചു കയറുന്ന ഗന്ധം, പരിതാപകരമായ അന്തരീക്ഷം. അന്ന ഒരിക്കലും തൊഴിലാളികളുടെ പാർപ്പിടങ്ങൾ സന്ദർശിച്ചിട്ടില്ല. എല്ലാത്തരം അരാജകത്വവും അവിടെ കൊടികുത്തി വാഴുന്നതായി അവൾക്ക് തോന്നി. ഇടയ്ക്കിടയ്ക്ക് ഫാക്ടറി ചെലവിൽ ഈ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി നടത്താറുണ്ട്. ലക്ഷക്കണക്കിന് റൂബിൾ തന്റെ ഫാക്ടറിക്ക് നേടിത്തരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടം കണ്ടപ്പോൾ അന്ന ദുഃഖിതയായി. 46-ാം നമ്പർ മുറിയിലാണ് ഷാലിക്കവും കുടുംബവും താമസിക്കുന്നത്. അന്ന അങ്ങോട്ട് നടന്നു.
1: അപ്രതീക്ഷിതമായി യജമാനത്തെ കണ്ടതോടെ ഷാലിക്കോവും ഭാര്യയും കുട്ടികളും അത്ഭുതപ്പെടുന്നു. അന്ന വരുന്നതിന് തൊട്ടുമുൻപ് അയാൾ വോഡ്കയുടെ ലഹരിയിൽ ഭാര്യയുമായി വഴക്കിടുകയായിരുന്നു. ഗർഭിണിയായ അയാളുടെ ഭാര്യ 3 കുഞ്ഞുങ്ങൾക്ക് ഒന്നും കാര്യമായി കഴിക്കാൻ കൊടുക്കാൻ കഴിയാത്തതിൽ അയാളെയും തന്റെ വിധിയെയും ശപിക്കുകയായിരുന്നു. ഷാലിക്കോവ് ഒരു വിഡ്ഢിയെപ്പോലെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ രക്ഷക, നമ്മുടെ മാലാഖ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾ തന്റെ യജമാനിത്യയെ പുകഴ്ത്താനും തന്റെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച് നാണമില്ലാതെ പറയാനും തുടങ്ങി. തന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നും കിടപ്പിലാണെന്നുമുള്ള കള്ളക്കത്താണ് അയാൾ യജമാനത്തേക്ക് എഴുതിയിരുന്നത്. ഷാലിക്കോവിന്റെ കള്ളത്തരമെല്ലാം അന്നയ്ക്ക് മനസ്സിലായി. താൻ ഇയാൾക്ക് 15,000 റൂബിൾ കൊടുക്കില്ല. ഷാലിക്കോവിന്റെ കാപട്യവും ആ ഭാഗ്യഹീനരായ ഭാര്യയുടെയും കുട്ടികളുടെയും അവസ്ഥയും കണ്ട് അന്ന കുറച്ചു പണം ആ കുടുംബത്തിന് നൽകുന്നു. അവൾക്ക് വലിയ ദുഃഖം തോന്നുന്നുണ്ട്.
2: ഷാലിക്കോവിന്റെ ഭാര്യ കുറച്ചുകൂടി ആതിഥ്യമര്യാദയോടെ അന്നയെ സ്വീകരിക്കുന്നു. തങ്ങളുടെ അയൽവാസിയുടെ അതേ നിലയിലുള്ള മുറി വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞ് പരിതാപകരമായ അവസ്ഥയിൽ നിന്നും തങ്ങളുടെ യജമാനത്തെ രക്ഷിച്ച് ആ വൃത്തിയുള്ള മുറിയിലേക്ക് നയിക്കുന്നു. അന്നയുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന യുവാവായ ടിമനോവിൻ്റെ വാസസ്ഥലമാണത്. അന്ന ആ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് തൻ്റെ ഫാക്ടറി ഷിഫ്റ്റ് കഴിഞ്ഞ് ടിമനോവ് എത്തുന്നു. അയാൾ തൊഴിലാളിയെങ്കിലും തുല്യനിലയിൽ തന്നെ അന്നയെ കരുതുന്നു. എങ്കിലും അയാൾക്ക് നേരിയ സങ്കോചമുണ്ട്. സുന്ദരിയായ ഒരു യുവതി, അതും തൻ്റെ യജമാനത്തി, തൻ്റെ മുറിയിൽ വന്നത് ഒരേ സമയം സന്തോഷിപ്പിക്കുകയും പരിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. അയാൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് കുതിരവണ്ടിയുടെ വാതിൽ തുറന്നു പിടിക്കുന്നു. ഷാലക്കോവിനെക്കുറിച്ച് അന്ന അയാളോട് ചോദിച്ചെങ്കിലും അയാൾ മാന്യതയോടെ പ്രതികരിക്കുന്നു. ഒരു തൊഴിലാളിയുടെ അന്തസ്സും അഭിമാനബോധവും പിമനോവ് പ്രകടിപ്പിച്ചു.
1: തൊഴിലാളികളുടെ കെട്ടിടത്തിൽ നിന്നും പമിനോവിനോട് യാത്ര പറഞ്ഞ് അന്ന സ്വന്തം ഭവനത്തിലെത്തുന്നു. ആ വലിയ വീട് ക്രിസ്മസിനുള്ള ഒരുക്കത്തിലാണ്. ഭൃത്യർ ഓടി നടക്കുന്നു. രാത്രി കുർബാനയ്ക്ക് അന്നയ്ക്ക് പോവാൻ കഴിയില്ല. യുവതിയായ ഭൃത്യ മാഷയ്ക്ക് അതിൽ പരിഭവമുണ്ട്. ഒരു കളിത്തോഴിയെപ്പോലെയാണ് മാഷയെ അന്ന പരിഗണിക്കുന്നത്.
0: പിറ്റേന്ന് അവൾ എഴുന്നേറ്റപ്പോൾ നേരം നന്നേ വെളുത്തിരുന്നു. വൃക്ഷങ്ങളെല്ലാം വെള്ളസാരി വാരി പുതച്ച പോലെ മഞ്ഞ് പടർന്നു കിടന്നു. രാത്രിയിൽ നല്ല മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. കുളിരണിയിക്കുന്ന ഇളം കാറ്റ് വീശുന്നുണ്ട്. ജനാലയിലൂടെ അന്ന അക്കിമോമന പുറത്തേക്ക് നോക്കി. ഇന്ന് ക്രിസ്മസാണ്. മാഷ പുതുവസ്ത്രങ്ങളണിഞ്ഞ് അന്നയുടെ മുറിയിലെത്തി. അവൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് അന്ന അക്കിമോമന മാഷയ്ക്കൊപ്പം പ്രധാന ഹാളിലേക്ക് കടന്നുവന്ന് ഭൃത്യർക്ക് ക്രിസ്മസിന്റെ സമ്മാനങ്ങൾ നൽകി. പലർക്കും പണമാണ് നൽകിയത്. ക്രിസ്മസ് വിരുന്നിന് അതിഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അന്ന ഒരുക്കങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ബംഗ്ലാവിലൂടെ നടന്നു.
1: ഭക്ഷണമുറിയിലിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പം വൃദ്ധകളുണ്ട്. ഭൃത്യരും വണ്ടിക്കാരും തൊഴിലാളികളും അതിഥികളും ബഹുമാനത്തോടെ അന്നയ്ക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ഫാക്ടറിയിൽ നിന്ന് 20 പേർ അടങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യ സംഘം വന്നിരുന്നു. പള്ളിവികാരികൾ, ബിഷപ്പുമാർ, സഹായം തേടി വന്നവർ, അങ്ങനെ

0: ക്രിസ്മസ് വിരുന്നിന് വന്നവരെക്കൊണ്ട് ബംഗ്ലാവും പൂന്തോട്ടവും നിറഞ്ഞു. സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉൾപ്പെട്ടവരും സാധാരണക്കാരും തൊഴിലാളികളും സഹായം അഭ്യർത്ഥിച്ചെത്തിയ പാവപ്പെട്ടവരും ആ ക്രിസ്മസ് രാത്രിയിൽ ആ ബംഗ്ലാവിന് ചുറ്റും പ്രതീക്ഷയോടെ ഒത്തുചേർന്നു. മാഷയോട് തന്റെ മനസ്സ് അവൾ തുറക്കാറുണ്ട്. 26 വയസ്സുള്ള ആ യുവതി ഒരു പുരുഷന്റെ പ്രണയം ആഗ്രഹിക്കുന്നു. മാഷ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് അന്നയെ പ്രകോപിപ്പിക്കാറുണ്ട്. പമിനോവിനെ കണ്ട നേരം മുതൽ അന്നയിൽ ഒരു പ്രത്യേക വികാരമുടലെടുത്തു. ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ തന്റെ ദയാവായ്പ അയാൾ അംഗീകരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അയാൾ തന്നെ മോഹിക്കുന്നതായി അവൾക്ക് തോന്നി.
1: പതിവ് പോലെ എല്ലാ ക്രിസ്മസിനും അന്നയെ കാണാൻ എത്തുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട്. ക്രിലിനും ലിസിച്ചുമായിരുന്നു അവർ. ഒരാൾ സിവിൽ കൗൺസിലർ, മറ്റേയാൾ വക്കീൽ. രണ്ടുപേരും രാത്രി വൈകിയാണ് എത്തിയത്. ഉറ്റ സുഹൃത്തുക്കളായിരുന്നു മൂവരും. എന്തും തുറന്നു പറയുന്ന തരം കൂട്ടുകാർ. ക്രിസ്മസ് രാത്രിയിലെ വിഭവസമൃദ്ധമായ അത്താഴം അവർ മൂവരും ഒരുമിച്ച് കഴിച്ചു. വീഞ്ഞു നുകർന്നുകൊണ്ട് അവർ സരസമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. വിവാഹത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. 2000 തൊഴിലാളികൾ തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം കൊണ്ട് തനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ലെന്ന് അന്ന സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്.
0: ഉല്ലാസപ്രിയരായ ആ സുഹൃത്തുക്കളുടെ സന്ദർശനം അന്നയിൽ നല്ല ഉത്സാഹവും കുസൃതിയും സൃഷ്ടിക്കുന്നുണ്ട്. മനം മടുപ്പിക്കുന്ന ഫാക്ടറിയിലെ ഉത്തരവാദിത്വവും തൊഴിലാളികളുടെ ആവലാതികളും കേട്ട് അവളുടെ മനസ്സ് തകർന്നിരിക്കുകയായിരുന്നു. ഭൃത്യരായ യുവതികൾക്കെല്ലാം തങ്ങളുടെ യജമാനത്തിയുടെ മാറ്റം സന്തോഷപ്രദമായി തോന്നി. മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. സുഹൃത്തുക്കളുടെയും മാഷയുടെയും മറ്റടുപ്പമുള്ള യുവതികളായ ഭൃത്യകളുടെയും വർത്തമാനം അവളിൽ പെട്ടെന്ന് വിവാഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം കടത്തിവിട്ടു. ഈ ലോകത്തിൽ തനിക്ക് ചേരുന്ന ഒരു പുരുഷൻ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന ചിന്ത അവളെ മത്തുപിടിപ്പിച്ചു. ആ പുരുഷനുവേണ്ടി അവളുടെ ഉള്ളം തുടിച്ചു.
2: കഴിഞ്ഞ ക്രിസ്മസ് രാവിൽ നേരം പോക്കിനായി അത്താഴത്തിനു ശേഷം ഒരു കളിയിൽ ഏർപ്പെടാൻ അവർ തീരുമാനിച്ചു. രാജാക്കന്മാർ എന്നായിരുന്നു ആ കളിയുടെ പേര്. ആ കളി കാണുന്നതിനായി താഴെയും മുകളിലുമുള്ള നിലകളിലെ മുഴുവൻ ഭൃത്യരും വാതിലുകളിൽ വന്നുകൂടി. സ്ത്രീകൾക്കൊപ്പമാണ് അവൾ കളിച്ചത്. പുരുഷന്മാരായ അവളുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും അത്താഴം കഴിഞ്ഞ് വിശ്രമമുറികളിലേക്ക് മടങ്ങിയിരുന്നു. സ്ത്രീകൾ അവളോട് വിവാഹിതയാകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. സത്യത്തിൽ അന്നയും അതുതന്നെ ആലോചിക്കുകയായിരുന്നു.
0: ചുറ്റും അനേകം ഭൃത്യരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിട്ടും കടുത്ത ദുഃഖവും ഏകാന്തതയും അന്ന അക്കിമോവ്നയ്ക്ക് അനുഭവപ്പെട്ടു. ഫാക്ടറിയിൽ 2000 തൊഴിലാളികളുടെ നാഥയാണ് താൻ. സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയാണ് താൻ. അതിൽ സ്കൂളുകൾ മുതൽ ആശുപത്രി വരെയുണ്ട്. എല്ലാവരും തന്നെ ആദരിക്കുന്നതിന്റെ പ്രധാന കാരണം ധനമാണ്. താനൊരു ധനികയായതിനാൽ താൻ സ്നേഹിക്കപ്പെടുന്നു. തന്റെ ആത്മാവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെയാണ് തനിക്ക് വേണ്ടത്. ധനിക എന്ന നിലയിൽ തന്നെ ഒട്ടും വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധിക്കുന്നവനെ അന്ന അങ്ങനെയൊക്കെ ആ ക്രിസ്മസ് രാവിൽ ചിന്തിച്ചു.
1: ആന്റൺ ചെക്കോവിന്റെ നോവലുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തുന്ന കൃതിയാണ് പെണ്ണിന്റെ സാമ്രാജ്യം. പിയാനോവിന്റെ തണുത്തുറഞ്ഞ തന്ത്രികളിൽ ഒരു നാദധാരയ്ക്കായി, വികാരാത്മകമായ ഒരു ഈണത്തിനായി പരതുന്ന അന്ന അക്കമോവ്ന എന്ന 26 വയസ്സുകാരിയായ യുവതിയുടെ ഹൃദയത്തിലൂടെ ഒരു പെണ്ണിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ. ഇവിടെ നോവലിന്റെ ഭാവതലം ആർദ്രമാണ്. തന്റെ കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളുടെ വിവിധ അടരുകൾ ആവിഷ്കരിക്കാനുള്ള ആന്റൺ ചെഖോവിന്റെ കഴിവ് വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്.
2: അന്ന അത്തിമോമിന പെട്ടെന്ന് ലജ്ജാവിവശയായി. കവിൾത്തടങ്ങൾ ചുട്ടുപൊള്ളുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. അവൾ ചീട്ടു ഒന്നായി ആ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ മുറിയിൽ നിന്നും ഓടിപ്പോയി. കോണിപ്പടികളിലൂടെ ഓടിക്കയറി മുകളിലെത്തി നിലയിലെത്തിയപ്പോൾ പിയാനയുടെ അടുത്ത് ചെന്നവൾ ഇരുന്നു. താഴത്തെ നിലയിൽ നിന്നും കടലിരമ്പൽ പോലെ ശബ്ദം അവളുടെ കാതുകളിൽ അപ്പോഴും വന്നലച്ചുകൊണ്ടിരുന്നു. ആ വലിയ മുറിയിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് പ്രഭ ചൊരിഞ്ഞു. പിയാനോയിൽ ആദ്യം അവൾ ഒരു ഗീതം വായിച്ചു. രണ്ടാമതും മൂന്നാമതും വായിച്ചു. അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടർന്നു.
0: ക്രിസ്മസ് രാവിൽ 12 മണിവരെയും അന്ന പിയാനോയിൽ പല ഗീതങ്ങളും വായിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിൽ ഒരു പുരുഷന്റെ മുഖം മാത്രം തെളിഞ്ഞു വന്നു. അത് ധനിക എന്ന നിലയിൽ തന്നെ വകവയ്ക്കാത്ത, എന്നാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ആരാധനയോടെ നോക്കിയ, മാന്യമായി ഇടപെട്ട പിമിനോവിന്റെ മുഖമായിരുന്നു. അയാളെ കാണാൻ അവൾ ആഗ്രഹിച്ചു. ക്രിസ്മസ് വിരുന്നിന് അയാൾ താമസിച്ചാണ് വന്നത്. തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന കാര്യം അവൾ ഓർത്തു. മാഷ അവളുടെ ശയ്യ ഒരുക്കാനായി എത്തിയപ്പോൾ അന്ന സ്വപ്നത്തിൽ നിന്നുണർന്നു. മാഷ കിടക്കവിരി നേരെയാക്കാൻ തലയിണകൾ തട്ടിക്കുടഞ്ഞു. ഷാലിക്കോവ് സഹായം ചോദിച്ചുവെന്ന കാര്യം പറഞ്ഞു. ഷാലിക്കോവിന്റെ പേര് കേട്ടതും അന്നയ്ക്ക് ദേഷ്യം വന്നു. അവൾ മുടിക്കോതിക്കൊണ്ടിരുന്ന ചീപ്പ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ നന്നായി മദ്യപിച്ചിട്ടാണ് വന്നതെന്ന് മാഷ അവളോട് പറഞ്ഞു. അയാളെ താനിനി ഒരിക്കലും പരിഗണിക്കില്ലെന്ന് അന്ന തീരുമാനിച്ചു. എല്ലാവരും ധരിക്കുന്നത് ദരിദ്രരായ തൊഴിലാളികളെ സഹായിക്കാൻ മാത്രമേ തന്നെ കൊള്ളൂവെന്നാണ് അന്ന മനസ്സിൽ ദുഃഖത്തോടെ പറഞ്ഞു.
2: വസ്ത്രം മാറാതെ അന്ന കിടന്നു. ലജ്ജയും നിരാശയും കൊണ്ട് തേങ്ങി. വെറുപ്പും നിരാശയും തോന്നി. പിമനോവിനെ കുറിച്ച് അവൾ ചിന്തിച്ചു. തന്റെ സുഹൃത്തുക്കളായ ലിസ്പിച്ചിനെ കുറിച്ചും ക്രിലിനെ കുറിച്ചും ചിന്തിച്ചു. പിമനോവിനെ കുറിച്ച് വീണ്ടും ചിന്തിച്ചു. അയാളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചു. പിന്നെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഇതേ പുതപ്പിനുള്ളിൽ അമ്മയോടൊപ്പം ഉറങ്ങിയിരുന്ന കാര്യം ഓർത്തു. ഇനി ആ ജീവിതത്തിലേക്ക് മടങ്ങുക അസാധ്യമാണ്. മാഷ കിടക്കയുടെ മുന്നിൽ മുട്ടുകുത്തി വേദന നിറഞ്ഞ മുഖത്തോടെ തന്നെ നോക്കുന്നത് കണ്ടു. അവൾ കരയുകയാണ്. വാക്കുകൾ ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ മണ്ടികളാണ്. ചിരികളോടും കരച്ചിലോടും കൂടി അന്ന അക്കിമോമിന പറഞ്ഞു, നമ്മൾ മണ്ടികളാണ്. ഹോ, എന്തൊരു മണ്ടികൾ!
0: ആന്റൺ ചെക്കോവിന്റെ പെണ്ണിന്റെ സാമ്രാജ്യം എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഭാര്യയായും അമ്മയായും ജീവിത സാഫല്യം നേടാൻ ആഗ്രഹിക്കുന്ന അന്ന മറ്റുള്ളവർ തന്നെക്കുറിച്ച് തീർത്ത സങ്കല്പങ്ങളുടെ തടവിൽ കഴിയുന്നതാണ് നോവൽ കാണിച്ചു തരുന്നത്. ഫാക്ടറി ഉടമയായ അവളെ ഒരു ധനിക എന്ന നിലയിൽ എല്ലാവരും ചൂഷണം ചെയ്യുകയാണ്. അവളുടെ ആത്മാവിനെ ആരും സ്പർശിക്കുന്നില്ല. സ്ത്രീ എന്ന നിലയിൽ അവൾ പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ അവളെ അല്പമെങ്കിലും പരിഗണിച്ചത് ഫാക്ടറിയിലെ തൊഴിലാളിയായ പിമിനോവ് മാത്രമാണ്. അയാളോട് അവൾക്ക് ആദരവും പ്രണയവും തോന്നുന്നു. എന്നാൽ അത് തുറന്നു പറയാൻ സങ്കോചമുണ്ട്. ഒരു തൊഴിലാളിയെ താൻ വിവാഹം കഴിക്കുന്നത് സമൂഹം അംഗീകരിക്കുമോ എന്ന ഭയമുണ്ട്. ഒരു തരത്തിൽ താൻ തന്നെ തീർത്ത തടവിനകത്ത് കിടന്ന് വീർപ്പുമുട്ടുകയാണ് അന്ന അക്കിമോവ്ന എന്ന 26 വയസ്സു മാത്രമുള്ള യുവതി. അവൾ നൽകിയ ക്രിസ്മസ് വിരുന്ന് ഏവരെയും സന്തോഷിപ്പിക്കുന്നു. പക്ഷേ അവളുടെ ആത്മാവിന് മാത്രം സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല.
1: സ്ത്രീ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ആന്റൺ ചെഖോവിന്റെ ഈ നോവൽ റഷ്യൻ സാഹിത്യത്തിലെ

0: ക്ലാസിക്കാണ്. വായനക്കാർക്ക് സങ്കൽപ്പിക്കാൻ പലതും വിട്ടു നൽകിക്കൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. അന്ന പിമനോവിനെ വിവാഹം കഴിക്കുമോ എന്നതിനെക്കുറിച്ച് നോവൽ അന്ത്യത്തിൽ ഒരു സൂചനയും ചെക്കോവ് നൽകുന്നില്ല. മനുഷ്യ സ്വഭാവ വൈചിത്ര്യങ്ങളിലേക്ക് തുറന്നുവയ്ക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ചെറുനോവൽ. തൊഴിലാളി സമൂഹത്തിൻ്റെ ദുരിതങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോഴും സ്വയം നാശത്തിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ സ്വഭാവത്തെ ചെഖോവ് ഈ നോവലിൽ വിമർശിക്കുന്നുണ്ട്. ഒരു നോട്ടത്തിൽ ഒരു പ്രണയ നോവലാണിതെന്ന് തോന്നാമെങ്കിലും ഒരു സ്ത്രീയുടെ മാനസിക വ്യാപാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആഖ്യാന രീതിയാണ് ചെഖോവ് ഈ കൃതിയിൽ പുലർത്തിയിരിക്കുന്നത്.
1: റഷ്യൻ സാഹിത്യത്തിൽ മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എഴുത്തുകാരൻ ആന്റൺ ചെഖോവ്. ചെഖോവിന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലും ഇന്ന് വായിക്കാൻ കഴിയും. ആ ക്ലാസിക് കൃതികളുടെ വായന നമ്മുടെ ആസ്വാദന തലം ഉയർത്തുന്നു, മാനവികതയെ നാം ചേർത്തു പുലകുന്നു. പെണ്ണിന്റെ സാമ്രാജ്യം എന്ന ഈ നോവൽ ആന്റൺ ചെഖോവിന്റെ സാഹിത്യ പ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് എന്നതിൽ സംശയമില്ല.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ആന്റൺ ചെഖോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
3: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രണ്ടു ജന്മം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ഒരറിയിപ്പ്. റേഡിയോ പ്രോഗ്രാം തയ്യാറാക്കി നൽകാൻ താൽപര്യമുള്ളവരിൽ നിന്ന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിക്കുന്നു. ആകർഷകമായ സംഗീതാധിഷ്ഠിത പരിപാടികൾ, റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററികൾ, കഥാവതരണം, ക്വിസ്, വിവിധ പോഡ്കാസ്റ്റ് സീരീസുകൾ എന്നിവ തയ്യാറാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. 14 അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യമുള്ള പരിപാടികൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സമർപ്പിക്കാം. പരമ്പരകളായും സമർപ്പിക്കാം. ഇതിന് ചില പ്രത്യേക വ്യവസ്ഥകളുണ്ട്. റവന്യൂ ഷെയറിംഗ്, സ്പോൺസേഡ് അല്ലെങ്കിൽ ഗ്രാറ്റിസ് മോഡലുകളിലാണ് പ്രപ്പോസലുകൾ സ്വീകരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 31 ആണ്. അപേക്ഷിക്കുന്നതിനു മുൻപായി പൂർണമായ മാർഗനിർദ്ദേശങ്ങൾ, ആവശ്യമായ രേഖകൾ, പ്രത്യേക ഇമെയിൽ വിലാസങ്ങൾ എന്നിവ അറിയുന്നതിനായി പ്രസാർ ഭാരതിയുടെയും ആകാശവാണിയുടെയും വെബ്സൈറ്റുകളിലെ ഔദ്യോഗിക കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 പരിശോധിക്കുക. വെബ്സൈറ്റ് വിലാസങ്ങൾ prasarbharathi.gov.in/nipp, aakashavani.gov.in/files/nipp. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി യേശുദാസും പി സുശീലയും പാടിയത് ചിത്രം ചക്കരയുമ്മ. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: former ruler Sheikh Hamad bin Khalifa Al Thani. In his condolence to the former ruler of Qatar, the chairman said he was a visionary leader who laid the foundation of modern Qatar and took it to great heights of development and prosperity. He also played a pivotal role in nurturing India-Qatar relations. The house joins the bereaved family, the government and the people of the state of Qatar in mourning the passing away of His Highness Sheikh Hamad bin Khalifa Al Thani. They observed brief silence in the memory of the departed. The chairman said that the monsoon session would deliberate on several important issues and legislations. This house has a proud tradition of meaningful deliberations. I'm confident that this session will uphold that legacy. We have 19 sittings before us, and it is our collective responsibility to utilize this valuable time to debate and decide on issues of national importance, the chairman said. I urge members to remain focused on timely disposal of business, as every disruption delays discussion on matters affecting the nation and the people we represent, he said. He informed the members that from this sessions, the Secretariat has introduced live AI-based simultaneous interpretation of proceedings in 9 languages through the multimedia devices at members' seats. Out of the laying of papers, the chairman said that he has accorded status of Leader of Opposition to Mallikarjun Kharge from 26 June 2026. Thereafter, he said that he has received letters from several members resigning their seats in the House. After this, chairman allowed Leader of Opposition Mallikarjun Kharge to speak. Rising up to speak, Mr. Mallikarjun Kharge raised the issue of leak in the NEET examination. He said that thousands of students have gathered at Jantar Mantar to protest on the issue. Even as he spoke, members of the Treasury benches objected to this remarks by Mr. Kharge. This led to noisy scenes in the upper house. Amid the uproar, the chairman adjourned the house till 12 noon. When the house reassembled at 12 noon, opposition continued with their uproar on the issue, leading to adjournment of the house till 12:30 p.m. And that's all in Parliament Review.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീസ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക,

സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ടുദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മയാ സന്റുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ മോൾഡോവ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പലതവണ നിർത്തിവച്ച സഭ 3 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയെ വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് 30 ഓഗസ്റ്റിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര മുൻവർഷങ്ങളെക്കാൾ ആകർഷകമാക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ്. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഘോഷയാത്ര കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയുഗ കേരളം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരിക്കണം ഫ്ളോട്ടുകൾ സജ്ജീകരിക്കേണ്ടത്. ഘോഷയാത്ര മനോഹരമാക്കാൻ പുതിയ ആശയങ്ങൾ വകുപ്പുകളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവോണം ബമ്പർ ആദ്യ ദിനത്തിൽ വിറ്റഴിഞ്ഞത് 872,540 ടിക്കറ്റുകൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ മുന്നേറ്റമാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്കുള്ള

0: ഇയാളെ പിടികൂടിയത്. മനുഷ്യ വന്യജീവി സംഘർഷ നിവാരണത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ യോഗം ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ, കോർപ്പറേഷൻ മേയർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കോടികൾ വിലമതിക്കുന്ന ആംബർ ഗ്രീസുമായി പത്തനംതിട്ടയിൽ രണ്ടുപേർ അറസ്റ്റിൽ. പന്തളം വലിയ കോയിക്കൽ പാലത്തിന് സമീപത്തു നിന്നുമാണ് ഓടനവട്ടം സ്വദേശി രാജീവ്, കൊട്ടാരക്കര സ്വദേശി സോമൻ എന്നിവർ 6 കിലോയോളം ആംബർ ഗ്രീസുമായി പിടിയിലായത്. അത്തർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ആംബർ ഗ്രീസിന് കിലോയ്ക്ക് 2 കോടി രൂപ വരെ വില വരും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. സ്വകാര്യ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്ന് കൂട്ടത്തോടെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം കൂടി നൽകാൻ തീരുമാനം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിലാണ് ധാരണയായത്. ഇതോടെ നേരത്തെ നൽകിയ 2 മാസത്തേതുൾപ്പെടെ 7 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് ലഭിക്കും. മലപ്പുറം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടിയേരി പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിനായി 2.46 കോടി രൂപയുടെ ഭരണാനുമതി നൽകി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: country deindustrialized, and they still haven't recovered. And that's why we will change politics, to make it more collaborative, more about problem solving than point scoring.
1: In news, Justin, India has condemned the attack on the vessel MV Golden Leo yesterday while departing the port of Odisha. External Affairs Ministry in a statement said four Indian nationals have tragically lost their lives while one is hospitalized in a critical condition. The ministry said that the Indian mission in Ukraine is closely monitoring the situation and is making every effort to extend all possible assistance to those affected. Benchmark domestic equity indices ended on a negative note today. The Sensex declined 443 points or 0.6% to close at 77,709. And now, before we end the bulletin, the headlines once again. Monsoon session of Parliament begins on stormy note. Both Houses of Parliament witness repeated disruptions over various issues. Union Minister J.P. Nadda holds talks with protesters in New Delhi, appeals to end sit-in and restore normalcy. President Draupadi Murmu calls for stronger economic partnership between India and Moldova and greater cooperation in high-growth sectors. Heavy rainfall claims four lives in Jammu Division, taking death toll over past 2 days to 16. Red alert issued for very heavy rainfall over Himachal Pradesh and Jammu and Kashmir tomorrow. And Labour Party leader Andy Burnham assumes office as the new Prime Minister of the United Kingdom. That is all in the news at 9. Good night.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ.
3: സംസ്കാരം, ചരിത്രം, ജീവിതം എന്നിവയുടെ പ്രതിനിധാനമാണ് ഭാഷ. അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത്ത് പി കെ.
4: ഭാഷ എന്നത് കേവലം ഒരു പഠന വിഷയമല്ല, മറിച്ച് മനുഷ്യൻ തന്റെ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ഭാഷ. ശബ്ദങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു വ്യവസ്ഥാപിത സമൂഹമാണല്ലോ ഭാഷ. ലോകത്ത് ഏകദേശം 7,000 ഭാഷകൾ നിലവിലുണ്ട്. അവയിൽ ഓരോന്നിനും അതിൻ്റെതായ ചരിത്രവും സംസ്കാരവും പ്രത്യേകതകളുമുണ്ട്. അവയിൽ പ്രാചീനത കൊണ്ടും സമ്പന്നത കൊണ്ടും വ്യത്യസ്തത കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് അറബി ഭാഷ. അത് 22 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയും യുണൈറ്റഡ് നേഷൻ്റെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുമാണ്. എല്ലാ വർഷവും December 18 ലോക അറബി ഭാഷാ ദിനമായി കൊണ്ടാടുന്നുണ്ട്. 1973 December 18 യു എൻ അറബി ഭാഷയെ അതിൻ്റെ ഒരു ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. നമുക്കറിയാം, ഭാഷ എന്നത് കേവലം വാക്കുകളുടെ കൂട്ടമല്ല, മനുഷ്യർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന വ്യാകരണ നിയമങ്ങളോട് കൂടിയ ശബ്ദപ്രതീകങ്ങളുടെ സംവിധാനമാണ് ഭാഷ. ഇനി ഭാഷയ്ക്ക് 4 പ്രധാന ഘടകങ്ങളുണ്ട്. 1 ശബ്ദം, 2 അർത്ഥം, 3 വ്യവസ്ഥ, 4 ആശയവിനിമയം. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് അതൊരു ഭാഷയാകുന്നത്. അതൊരു ജീവനുള്ള ജീവിയെപ്പോലെയാണ്. അത് വളരുകയും മാറുകയും പുതിയ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്യും. മറ്റു ഭാഷകളിൽ നിന്നും അറബി ഭാഷയ്ക്കുള്ള വ്യത്യാസം നോക്കാം. എഴുത്ത്, ദിശയിലുള്ള വ്യത്യാസം. ലോകത്തെ മിക്ക ഭാഷകളും ഇടത്തു നിന്നും വലത്തേക്കാണ് എഴുതുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയവയെല്ലാം. എന്നാൽ അറബി ഭാഷ എഴുതുന്നത് വലത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ. അതുപോലെ അക്ഷരങ്ങളുടെ രൂപമാറ്റവും വളരെ ശ്രദ്ധേയമാണ്. മലയാളത്തിലെ ക എന്ന അക്ഷരം വാക്കിൻ്റെ എവിടെ വന്നാലും ഒരേ രൂപമാണ്. എന്നാൽ അറബിയിലെ ഒരക്ഷരത്തിന് 4 രൂപങ്ങളാണുള്ളത്. വാക്കിൻ്റെ തുടക്കം, വാക്കിൻ്റെ മധ്യം, അതുപോലെ അവസാനം, അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതനുസരിച്ച് എഴുതിയാൽ അക്ഷരത്തിൻ്റെ രൂപം മാറും. 3 അടിസ്ഥാന അക്ഷരങ്ങളിൽ നിന്നാണ് അറബി ഭാഷയിൽ മിക്ക വാക്കുകളും രൂപപ്പെടുന്നത്. ഉദാഹരണമായി ഐൻ, ലാം, മീം അഥവാ ഇൽമ്, അറിവ് എന്നാണ് അർത്ഥം. ഇതിൽ നിന്നും അലിമ അറിഞ്ഞു, ആലിം പണ്ഡിതൻ, മുഅല്ലിം അധ്യാപകൻ, മുതഅല്ലിം പഠിതാവ്. ഈ രീതി മറ്റു ഭാഷകളിൽ കാണാത്ത ഒരു ശാസ്ത്രീയതയും കൂടിയാണ്. അത് സമ്പന്നമായ പദസമ്പത്തുള്ള ഭാഷയാണ്. അതായത് ഒരേ ആശയം പ്രകടിപ്പിക്കാൻ സാഹചര്യത്തിനും അർത്ഥഭേദത്തിനുമനുസരിച്ച് നിരവധി വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒട്ടകത്തിന് പ്രായം, നിറം, സ്വഭാവം.

0: ഭാവം എന്നിവ അനുസരിച്ച് ഒരുപാട് പേരുകൾ ഉപയോഗിക്കുന്നു. ഇബിൽ, ജമൽ, നാഖത്ത്, ബഈർ, ഖുഊത്, ഖുവാർ, ഫഹൽ, ഹജീൻ, ഇതൊക്കെ ഒട്ടകത്തിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. അതുപോലെ തന്നെ അറബി ഭാഷയ്ക്ക് വ്യക്തമായ ഉച്ചാരണ രീതിയുണ്ട്. 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. അതിൽ താഴെ പറയുന്ന അക്ഷരങ്ങൾ അലിഫ്, ഹ, ഖ, ഐൻ, ഗൈൻ, ഹ, ഇതൊക്കെ അകാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. എന്നാൽ ഈ അക്ഷരം ഉച്ചരിക്കേണ്ട സ്ഥാനം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കാനാവുകയുള്ളൂ. അതുപോലെ തന്നെ അറബിയിലെ ഒരക്ഷരമായ ലുആദ് മറ്റൊരു ഭാഷയിലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ലുഅത്തുൽ വാദ് എന്നൊരു പേരുമുണ്ട്. അതുപോലെ ക എന്ന അക്ഷരത്തിന് രണ്ട് ഉച്ചാരണങ്ങൾ വരുന്നു. ഒന്ന് ക, ഒന്ന് ക. കൽബ് എന്ന് പറയുമ്പോൾ നായ എന്നർത്ഥം വരുന്നു. എന്നാൽ കൊൽബ് എന്ന് വരുമ്പോൾ അതിന് ഹൃദയം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കായും കായും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അർത്ഥവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ക്രമബദ്ധമായ വ്യാകരണ സംവിധാനം ഈ ഭാഷയ്ക്കുണ്ട്. മുഫ്രദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജം ബഹുവചനം. ഉദാഹരണം, ഒരു പുരുഷൻ ഒരു പ്രവൃത്തി ചെയ്താൽ ഫഅല എന്ന് ആണ് പറയുക. എന്നാൽ അത് രണ്ട് പുരുഷന്മാരായാൽ ഫഅല, രണ്ടിൽ കൂടുതൽ ആളുകളായാൽ ഫഅലു. അതൊരു സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഫഅലത്ത്, ആ സ്ത്രീകൾ രണ്ടാളുണ്ടെങ്കിൽ ഫഅലത്താ, അത് രണ്ടിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ഫഅൽന. ഇനി നമ്മൾ മുന്നിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ നീ ചെയ്തു എന്നതിന് ഫഅൽത്ത, അത് രണ്ടാളായാൽ ഫഅൽത്തുമാ, രണ്ടിൽ കൂടുതലായാൽ ഫഅൽത്തും. എന്നാൽ ആ മുന്നിലിരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ഫഅൽത്തി, ഫഅൽത്തുമാ, രണ്ടിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഫഅൽത്തുന്ന. ഇനി ആ പ്രവൃത്തി ഞാനാണ് ചെയ്തതെങ്കിൽ ഫഅൽത്തു, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തതെങ്കിൽ ഫഅൽനാ എന്നാണ് അത് പ്രയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ വരുമ്പോൾ വീണ്ടും ലിംഗഭേദമനുസരിച്ച് ക്രിയയുടെ ഘടന മാറി വരികയാണ് ചെയ്യുന്നത്. കൂടാതെ നാമങ്ങളിൽ അഥവാ ഇസ്മുകളിൽ അവസാനത്തിൽ താ വരുമ്പോൾ, ഉദാഹരണം മദ്റസത്ത്, സ്കൂൾ, മദീനത്ത്, ടൗൺ പോലെയുള്ള പദങ്ങൾ സ്ത്രീലിംഗമായി വരുന്നു. അതുപോലെ റീഹ്, കാറ്റ്, നാർ, തീ, ഷംസ്, സൂര്യൻ തുടങ്ങിയവയും സ്ത്രീലിംഗ പദമായി വരുന്നു. എന്നാൽ ഖമർ, ചന്ദ്രൻ, വജ്ഹ്, മുഖം തുടങ്ങിയവ പുല്ലിംഗ പദമായും വരുന്നു. എന്നാൽ ഹാല്, അവസ്ഥ, ത്വരീഖ്, വഴി തുടങ്ങിയ പദങ്ങൾ അലിംഗ പദമായും പരിഗണിക്കുന്നു. മറ്റു ചില ഭാഷകളെ പോലെ നപുംസക പദങ്ങൾ ഈ ഭാഷയിൽ കാണാൻ കഴിയുകയില്ല. പുതിയ പദങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ എളുപ്പമായി തീരും. ഉദാഹരണത്തിന് ക, ത, ബ മൂന്നക്ഷരങ്ങളാണ്. ഈ മൂന്നക്ഷരങ്ങൾ ചേർത്താൽ കതബ എന്ന് വരും. കതബ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതി എന്നാണ് അർത്ഥം. അതിൽ നിന്ന് കിതാബ് പുസ്തകം, കാത്തിബ് എഴുത്തുകാരൻ, മക്തബ് ഓഫീസ്, മക്തബത്ത് ലൈബ്രറി, അതുപോലെ ഉള്ള അർത്ഥങ്ങൾ ലഭിക്കും. ഇങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട് പുതിയ പദങ്ങൾ ഇതിൽ നിന്നും ഇനിയും രൂപപ്പെടുത്താൻ സാധിക്കും. ഈ ഭാഷയെ സ്നേഹിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ കാണാം. 1400 വർഷം പഴക്കമുള്ള ഒരു ഭാഷയാണിത്. കാരണം പുണ്യഗ്രന്ഥമായ ഖുർആൻ ഇറങ്ങിയത് അറബി ഭാഷയിലാണല്ലോ. ഇന്നത്തെ ഔപചാരികമായ അറബി ഭാഷയും ഖുർആനിലെ അറബി ഭാഷയും തമ്മിൽ വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നില്ല. ശബ്ദസമ്പത്താണ് മറ്റൊരു പ്രത്യേകത. വളരെ സാഹിത്യ സമ്പുഷ്ടവും കാവ്യാത്മകവുമായ ഭാഷയായതിനാൽ വിവിധ ഈണങ്ങളിലുള്ള കവിതകൾ നിർമ്മിക്കാൻ ഈ ഭാഷയിൽ സാധിക്കുന്നു. അറബി ഭാഷയുടെ എഴുത്ത് ഒരു കലയാണ്. കാലിഗ്രാഫി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കലാരൂപങ്ങളിൽ ഒന്നാണല്ലോ. വാക്കുകൾ എഴുതുമ്പോൾ വരിയെ വളച്ചും തിരിച്ചും എഴുതി മനോഹരമാക്കാനുള്ള അറബി അക്ഷരങ്ങളുടെ ഘടനയാണ് കാലിഗ്രാഫിയെ മനോഹരമാക്കുന്നത്. ഒരു പദത്തിന് ഒരുപാട് അർത്ഥങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകാൻ കഴിയുന്നു. ഉദാഹരണമായി റഹ്മ എന്ന വാക്ക് വെറും കരുണ അല്ല, സ്നേഹം, വാത്സല്യം, ദയ, സംരക്ഷണം എന്നിവയെല്ലാം അതിൻ്റെ അർത്ഥമായി വരും. അതുപോലെ ഐൻ എന്ന പദം ഏറ്റവും കൂടുതൽ അർത്ഥങ്ങൾ വരുന്ന ഒരു അറബി പദമാണ്. കണ്ണ്, സ്വത്ത്, അരുവി, പ്രധാന ഭാഗം, തടി, വ്യക്തി തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. അറബി ഭാഷയ്ക്ക് രണ്ട് രൂപങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഫുസ്ഹയായ രൂപം, ഒന്ന് ആമിയ ആയ രൂപം. അതായത് ഫുസ്ഹ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ പത്രം, വാർത്ത, പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഭാഷ. രണ്ടാമത്തേത് സംസാര ഭാഷയായ ആമിയ. ഇത് ഈജിപ്ഷ്യൻ, ലബനീസ്, ഗൾഫ് എന്നിങ്ങനെ നാടിനനുസരിച്ച് മാറുകയും ചെയ്യും. എന്നാൽ ഫുസ്ഹ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറബികളുമായി ആശയവിനിമയത്തിന് നമുക്ക് സാധ്യമാകും. അപ്പോൾ ഈ ഭാഷയെ ഭയപ്പെടാതെ ദിവസവും കുറച്ച് പുതിയ പദങ്ങൾ പഠിക്കുകയും അവ വാക്യങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുക. കേൾക്കുക, വായിക്കുക, സംസാരിക്കുക, എഴുതുക എന്നീ നാല് ഭാഷാ നൈപുണികളും ശരിയായി പരിശീലിച്ചാൽ അറബി ഭാഷ എളുപ്പത്തിൽ കൈവശമാക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് മാതൃഭാഷ പഠിക്കുമ്പോൾ ആദ്യം വ്യാകരണം പഠിക്കുന്നില്ല. ആദ്യം കേൾക്കുന്നു, പിന്നെ സംസാരിക്കുന്നു, തുടർന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അറബി ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നു. ഉദാഹരണമായി, ഒരു കുഞ്ഞ് അമ്മ എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നു. അത് അറബിയിലായാൽ ഉമ്മ് അഥവാ ഉമ്മ, അമ്മ. ഇനി അബ്, ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ. ഇങ്ങനെ ലളിതമായ പദങ്ങൾ കൊണ്ട് ആരംഭിക്കാൻ കഴിയും. ചെറിയ പദസമ്പത്തുക്കൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഉദാഹരണം, കിതാബ് പുസ്തകം, കലം പേന, ബൈത്ത് വീട്, മദ്രസത്ത് സ്കൂൾ. ഇങ്ങനെ ലളിത പദങ്ങൾ ഉപയോഗിച്ച് ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി ശീലിക്കാം. ആന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഹിയ താലിബത്തുൻ, അവളൊരു വിദ്യാർത്ഥിനിയാണ്. ഇതുപോലെയുള്ള ചെറിയ വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കാൻ കഴിയും. കൂടുതൽ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്തും ഭാഷാ പഠനം നമുക്ക് എളുപ്പമാക്കാം. ഇതൊരു വളരുന്ന ഭാഷയാകാൻ കാരണം 22 അറബ് രാജ്യങ്ങൾ എണ്ണ, ഗ്യാസ്, ടൂറിസം, നിർമ്മാണം എന്നീ മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ വിപണികളാണ് എന്നുള്ളതാണ്. ഭാഷാ നൈപുണ്യം ഉണ്ടാവുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും ജോലി ലഭിക്കുന്ന വിവിധ അറബിക് സർവകലാശാലകളിൽ ഉയർന്ന പഠനാവസരങ്ങൾ ഉണ്ടാക്കുന്നു. ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൽ മറ്റൊരു ഭാഷയും കൂടി സ്വായത്തമാക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും അഭിമാനവും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറബി ഒരു മതഭാഷയല്ല, മറിച്ച് എല്ലാവർക്കും വഴങ്ങുന്ന ഒരു ഭാഷയാണ്. വ്യാകരണങ്ങളും വാക്കുകളും പഠിച്ചാൽ എളുപ്പത്തിൽ ഭാഷ സ്വായത്തമാക്കാം. പ്രൈമറി, UP, HS, HSS എല്ലാ വിഭാഗങ്ങളിലും അറബി ഭാഷ എല്ലാവർക്കും പഠിക്കാൻ സാധ്യതകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തി പഠിച്ചാൽ എല്ലാവർക്കും ജോലി സാധ്യതകളിൽ എത്തിച്ചേരാൻ പറ്റും. അറബി ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ അത് പഠിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ഒന്നാമതായി, 28 അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കാം. ഒരു ദിവസം 4 അക്ഷരം വീതം പഠിച്ചാൽ അത് എളുപ്പമാകും. അടുത്തതായി വാക്കുകൾ പഠിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കിതാബ് പുസ്തകം, കലം പേന, സുദീഖ് ഫ്രണ്ട്, സലാം സമാധാനം, ദുനിയാവ് ലോകം, ഇങ്ങനെയുള്ള കോമൺ വാക്കുകൾ പഠിക്കാം. പിന്നെ ചെറിയ വാചകങ്ങൾ നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ അറബി പഠിക്കുമ്പോൾ ഭാഷയെ വെറും പരീക്ഷാ വിഷയമായി കാണാതെ ആശയവിനിമയത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉപാധിയായി കാണുകയാണ് പ്രധാനം. താഴെ പറയുന്ന മാർഗങ്ങൾ പിന്തുടർന്നാൽ അറബി ഭാഷ എളുപ്പത്തിലും ആസ്വാദകരമായും പഠിക്കാം. അക്ഷരങ്ങളും ശരിയായ ഉച്ചാരണവും ഉറപ്പാക്കുക, അതായത് മഖ്റജ് മനസ്സിലാക്കി ഉച്ചരിക്കുക. പ്രത്യേകിച്ചും ഹ, ഖ, ഐൻ, വൈൻ, ഖാഫ്, ത്വ, ള, സൈ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ദിവസവും പുതിയ പദങ്ങൾ പഠിക്കുക, അതായത് ദിവസവും 5-10 പദങ്ങൾ പഠിച്ചാൽ അത് എളുപ്പമാക്കാം. വ്യാകരണങ്ങൾ ലളിതമാക്കാൻ ഉദാഹരണ സഹിതം പഠിക്കാൻ ശ്രമിക്കാം. പാഠപുസ്തകത്തിലെ സംഭാഷണങ്ങൾ വായിക്കുകയും അത് ക്ലാസുകളിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കും. അറബി പ്രഭാഷണങ്ങൾ, അറബിക് വീഡിയോകൾ, വാർത്തകൾ എന്നിവ കേട്ട് ഉച്ചാരണവും ശൈലിയും മെച്ചപ്പെടുത്താം. ദിവസവും പാഠഭാഗത്തെ ഹോംവർക്കുകൾ, പാഠസംഗ്രഹങ്ങൾ എന്നിവ എഴുതി പരിശീലിക്കാം. പാഠഭാഗത്തിലെ ഉള്ളടക്കം നമ്മുടെ ജീവിതവുമായും നമ്മുടെ സ്കൂളുമായും ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ അതിന്റെ പദങ്ങളും ശൈലികളും ഓർത്തുവെക്കാൻ എളുപ്പമാകും. ചാർട്ടുകളും ചിത്രങ്ങളും മഹാത്മാക്കളെ പറ്റിയുള്ളതും സ്പെഷ്യൽ ഡേയ്സിനെ കുറിച്ചുള്ളതുമെല്ലാം നിർമ്മിച്ചുകൊണ്ടും അതേപോലെ കഥയെയും കവിതയെയുമെല്ലാം ഒരു നാടക രൂപത്തിൽ ക്ലാസുകളിൽ അവതരിപ്പിച്ചുകൊണ്ടെല്ലാം ഇതിനെ എളുപ്പമാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തശ്ബീഹ് ഉപമാ പദങ്ങൾ, സിഫത്ത് മൗസൂഫ് വിശേഷണ പദങ്ങൾ തുടങ്ങിയ ഗ്രാമർ ഭാഗങ്ങൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇനി +1 അറബി പുസ്തകത്തിൽ പ്രധാനമായും വരുന്ന ഭാഗങ്ങൾ സംഭാഷണങ്ങൾ, പോസ്റ്റർ, നിഘണ്ടു, നോട്ടീസ്, പരസ്യം എന്നിവയുടെ നിർമ്മാണം, പരിശീലനം, അതേപോലെ കഥ, കവിത, കുത്തുബ, ഡ്രാമ അഥവാ മസ്റഹ്, പോലെയുള്ള സാഹിത്യ രൂപങ്ങളുമാണ്. അറബി കവിത ഭംഗിയിൽ ആസ്വദിക്കുന്നതിന് ജമാലിയാത്തു ഷിയർ എന്നാണ് പറയുക. അതിൽ വസിൻ, കാഫിയ എല്ലാം ഒത്തുവരുന്നു. അവസാനത്തെ വാക്കുകളൊക്കെ ഒരുപോലെയായി വരുന്നു. ഉപമകളും സൂചനകളും നൽകുന്നു, വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അത് ദുഃഖം, സ്നേഹം, ഉപദേശം, ദേശസ്നേഹം ഏത് എന്ന് മനസ്സിലാക്കി വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അത് ഭംഗിയായിത്തീരുന്നു. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചെഴുതുന്ന വരികളിൽ വലിയ ആശയം ഒളിഞ്ഞുകിടക്കും. പ്ലസ് ടുവിലെ കേരളത്തിനെ പറ്റി എഴുതിയ കവിത കവി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നതിന് പ്രയോഗിച്ചത് ഖൈറുള്ള എന്നാണ്. കവി പറയുന്ന ഒരു വരിയുണ്ട്: കം മസ്ജിദിൻ വ കനീസത്തിൻ കദ് ആനഖാ യാ കൈറൽ ഹസന ഉഫീഹിൽ ഹൈക്കല. അതായത് അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും കനീസകളും അടുത്തടുത്ത് നിൽക്കുന്ന കേരളം എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ ഹൃദയഭംഗിയായ കാഴ്ച മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ് കവി അവിടെ വരച്ചു കാണിക്കുന്നത്. കേരള ജനതയുടെ ഐക്യത്തെയും ഒരുമയെയുമൊക്കെ കവി അവിടെ വരച്ചു കാണിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും മൻ ജദ്ദ വജദ എന്ന അറബിക് ചൊല്ലിനെ അർത്ഥമാക്കുന്ന രീതിയിൽ ഈ ഭാഷയെ നമുക്ക് സ്വായത്തമാക്കാം. ആരാണോ പരിശ്രമിക്കുന്നത് അവൻ വിജയം അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെത്തും.
1: അറബിക് ഭാഷാ പഠനവും സാധ്യതകളും എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക റഹ്മത്ത് പി കെ.
2: ആകാശവാണി. ഇപ്പോൾ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. ആദ്യം ശ്രീ മഹാഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു. രാഗം അഠാണ, ആദിതാളം ജയ മഹാരാജ വോടയാർ രചിച്ചത്.

അവസാനമായി പാരുക്കുള്ളൈ നല്ല നാട് എന്നാരംഭിക്കുന്നു രാഗം ജോൺപുരി ആദിതാളം, സുബ്രഹ്മണ്യ ഭാരതിയാർ രചിച്ചത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ. ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം.

0: അല്പസമയത്തിനുള്ളിൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡൽഹി റിലേ.
1: യേ ആകാശവാണി ഹൈ. കൃപ ഹമാരെ അഗ്ലി പ്രസാരണ കി പ്രതീക്ഷ കീജിയേ. യേ ആകാശവാണി ഹൈ. അബ് ആപ് ആജ് ലോക്സഭ മേ പ്രശ്നകാല കെ ദൗരാൻ ഹുയി കാര്യവാഹി കി റിക്കോർഡിംഗ് സുനെങ്കേ. ദിസ് ഈസ് ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി. പ്ലീസ് സ്റ്റാൻഡ് ബൈ ഫോർ അവർ നെക്സ്റ്റ് ബ്രോഡ്കാസ്റ്റ്. യു വിൽ നൌ ലിസൺ ടു ദ പ്രൊസീഡിംഗ്സ് ഡ്യൂറിംഗ് ദ ക്വസ്റ്റ്യൻ ആർ ഇൻ ലോക്സഭ ടുഡേ.
2: മാനനീയ സഭാസദോ, മാനനീയ അധ്യക്ഷ ജീ,
3: മാന്യ സദസ്യഗൺ, അത്യന്ത് ദുഃഖേ സാത്ത് മുജേ സഭാ കോ അപ്നെ ഛേ പൂർ സാഥിയോ എവം കത്തർ കെ പൂർ അമീർ ഫാദർ അമീർ മഹാമഹിം ശേഖ് ഹമദ് ബിൻ ഖലീഫാ അൽ താനി കെ നിധൻ കെ ബാരേ മേ സൂചിത് കർണാ ഹൈ. ശ്രീ നാദേൻ ദലാ ഭാസ്കർ റാവ് അവിഭാജിത് ആന്ധ്രപ്രദേശ് കെ ഖമ്മം സംസദീയ നിർവാചൻ ക്ഷേത്ര സെ ജോ അഭി തെലങ്കന മേ ഹൈ ബാർവീ ലോക്സഭാ കെ സദസ്യ തേ വേ ഉദ്യോഗ സംബന്ധി സംസദീയ സ്ഥായി സമിതി കെ സദസ്യ ഭീ രേ. ശ്രീ റാവ് ആന്ധ്രപ്രദേശ് കെ മുഖ്യമന്ത്രി ഭീ രേ ഓർ ഉന്നോനെ ആന്ധ്രപ്രദേശ് കെ സർക്കാർ മേ മന്ത്രി കെ രൂപ മേ ഭീ കാര്യ കിയ. ശ്രീ നാദേൻ ദലാ ഭാസ്കർ റാവ് കാ നിധൻ 90 വർഷ കി ആയു മേ 22 അപ്രേൽ 2026 കോ ഹൈദരാബാദ് തെലങ്കന മേ ഹുവ. ശ്രീമതി ഓംബതി ദേവി ഉത്തർപ്രദേശ് കെ ബിജ്നോർ സംസദീയ ക്ഷേത്ര സെ 12 ലോക്സഭാ കി സദസ്യ തീ വേ ശ്രമ കല്യാൺ സംബന്ധി സംസദീയ സ്ഥായി സമിതി കി സദസ്യ രഹി. ഇസ്സെ പൂർവ് വേ 4 കാര്യകാലോ കെ ലിയേ ഉത്തർപ്രദേശ് വിധാനസഭാ കി സദസ്യ ഭീ രഹി. ഉന്നോനെ ഉത്തർപ്രദേശ് സർക്കാർ മേ മന്ത്രി കെ രൂപ മേ അപ്നി സേവായ ദീ. ശ്രീമതി ഓംബതി ദേവി കാ നിധൻ 77 വർഷ കി ആയു മേ 8 മെയ് 2026 കോ ബിജ്നോർ ഉത്തർപ്രദേശ് മേ ഹുവ. ശ്രീ സുധാൻശു സീൽ പശ്ചിമ ബംഗാൾ കെ കൊൽക്കത്ത ഉത്തർ പശ്ചിമ സംസദീയ ക്ഷേത്ര സെ 14 ലോക്സഭാ കെ സദസ്യ തേ വ ശഹരി വികാസ് സംബന്ധി സംസദീയ സ്ഥായി സമിതി കെ സദസ്യ രേ. ഇസ്സെ പൂർവ് പശ്ചിമ ബംഗാൾ വിധാനസഭാ കെ സദസ്യ ഭീ രേ. ശ്രീ സുധാൻശു സീൽ ജി കാ നിധൻ 81 വർഷ കെ ആയു മേ 14 മെയ് 2026 കോ കൊൽക്കത്ത പശ്ചിമ ബംഗാൾ മേ ഹുവ. മേജർ ജനറൽ മോഹൻ ചന്ദ് ഖണ്ഡൂരി ഉത്തരാഖണ്ഡ് കെ ഗഡ്വാൽ സംസദീയ നിർവാചൻ ക്ഷേത്ര സെ 10വീ 12വീ 13വീ 14വീ ഓർ 16വീ ലോക്സഭാ കെ സദസ്യ തേ വേ രക്ഷാ സംബന്ധി സംസദീയ സമിതി തഥാ വിത്തീയ സംബന്ധി സംസദീയ സമിതി കെ സഭാപതി ഭീ രേ. വ അന്യ കൈ സംസദീയ സമിതിയോ മേ ഭീ അപ്നി സേവായ ദീ. ഉന്നോനെ സഡക് പരിവൻ രാജമാർഗ് മന്ത്രി തഥാ ശഹരി വികാസ് ഗരീബി ഉപശമന മന്ത്രി കെ രൂപ മേ ഭീ അപ്നി സേവായ ദീ. ശ്രീ ഖണ്ഡൂരി ജി 2 ബാർ ഉത്തർപ്രദേശ് കെ ഉത്തരാഖണ്ഡ് കെ മുഖ്യമന്ത്രി ഭീ രേ. മേജർ ജനറൽ ഭുവൻ ചന്ദ് ഖണ്ഡൂരി ജി കാ നിധൻ 91 വർഷ കെ ആയു മേ 19 മെയ് 2026 കോ ദേഹറാദൂൻ ഉത്തരാഖണ്ഡ് മേ ഹുവ. ശ്രീ കെ പി ധൻ പാലൻ കേരള കെ ചാല കുണ്ടി സംസദീയ നിർവാചൻ

യേശുദാസ്, പി സുശീല, ചിത്ര എന്നിവർ എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ഗാനം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി ശരത്തിന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പവിത്രം.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു.

കിളുക്കം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല രചിച്ച് എസ് പി വെങ്കടേഷ് ഈണ നൽകി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം സൂര്യഗായത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

സിറിഞ്ചും പെതസ്കോപ്പും മറ്റും പുടിക്കത്തെരിഞ്ഞ് ഇന്റെ കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും

മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പൊന്നുചാമി, രചന ഒ എൻ വി കുറുപ്പ്. അടുത്ത ഗാനം വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ഉഷയും പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം രാജാമണി.

ഒരു ഗാനം കൂടി കേൾക്കാം. ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ബാലകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി ഇപ്പോൾ ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: ഭൂമിയും ഇതര ഗോളങ്ങളുമടങ്ങുന്ന പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേകം പ്രതിഭാസങ്ങളുടെ നിയന്ത്രണത്തിലാണ് മനുഷ്യനും അതുൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയും. സൂര്യനും ഭൂമിയും മറ്റനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെയുള്ള മനുഷ്യന് ലോകത്തുണ്ടാകുന്ന ചെറുചലനം പോലും അനുഭവവേദ്യമാകുന്നത് അതുകൊണ്ടാണ്. ഇന്തോനേഷ്യയിൽ കടലിനടിയിൽ സുനാമി രൂപം കൊണ്ട് തിരമാലകൾ ശക്തിയാർജിച്ച് ആഫ്രിക്കൻ തീരം വരെ നാശങ്ങൾ വിതച്ചത് നമുക്കോർമ്മയുണ്ടല്ലോ. ചൈനയിൽ തുടക്കം കുറിച്ച കോവിഡ് രോഗാണുക്കൾ ലോകം മുഴുവൻ വ്യാപിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ സംഭവവും നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതിയുടെ അത്യന്തം ഭീകരമായ ചൂഷണം പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്കൻ കാടുകൾ മുതൽ കൊച്ചു സഹ്യപർവ്വതത്തിലെ കാടുകൾ വരെ മനുഷ്യർ തന്നെ വെട്ടിവെളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫലമോ, കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് കടന്ന് മനുഷ്യന് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുന്നു. കൃഷിയും മനുഷ്യജീവനും ഇല്ലായ്മ ചെയ്യാൻ വന്യജീവികൾ ഒരുമ്പെടുന്ന അവസ്ഥയാണ്. അതുപോലെ ജലത്തിൻ്റെ ദൗർലഭ്യവും നമ്മെ തുറച്ചു നോക്കുകയാണ്. എപ്പോഴും വികസനത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളുടെ വൻതോതിലുള്ള ചൂഷണം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ കടന്നാക്രമണം കണക്കെ പാറയും മണലും മരവും ഉപയോഗിച്ചുള്ള നിർമ്മാണം അനേക ലക്ഷം വർഷം കൊണ്ട് പ്രകൃതി മനുഷ്യ ജീവിതത്തിന് വേണ്ടി ഒരുക്കിയ ആവാസ വ്യവസ്ഥയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. അനേകം ജന്തുജാലങ്ങളുടെ സ്പീഷീസുകൾ ഭൂമുഖത്തുനിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കണക്കിന് പോയാൽ മാനവരാശി അതിൻ്റെ നിലനിൽപ്പിന് തന്നെ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന സംശയമുണ്ടോ? മനുഷ്യനും പ്രകൃതിയും ഒരേ ചരടിൽ കോർത്തിണക്കപ്പെട്ടതുപോലെ തന്നെയാണ് മറ്റ് ജീവജാലങ്ങളും വിഭവങ്ങളും. ഇവയെല്ലാം പരസ്പര സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മനുഷ്യജീവിതം ഈ ഗ്രഹത്തിൽ സാധ്യമാകൂ. വിവേകവും ബുദ്ധിയുമുള്ള ഏകജീവി മനുഷ്യനാണെന്ന നിലയ്ക്ക് നമ്മുടെ ഭൂഗോളത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് മനുഷ്യരുടെ മാത്രം ചുമതലയാണ്. അതിന് നാം എന്തു ചെയ്യണം? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി എല്ലാ വർഷവും നാം കൊണ്ടാടുന്നുണ്ടല്ലോ. നമ്മുടെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നാം പ്രകൃതിയെ സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പുതുക്കുന്നു. ഓരോ വർഷവും കൂടുതൽ ഫലവൃക്ഷങ്ങളും മറ്റും വെച്ചുപിടിപ്പിക്കാനും സംരക്ഷിക്കാനും കാടുകൾ വളർത്തിയെടുക്കാനും നാം ഒരു സമൂഹമെന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കണം. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളും മറ്റും നമ്മുടെ നീരൊഴുക്കുകളെയും മണ്ണിനെയും നശിപ്പിക്കുകയും അതിൻ്റെ ജൈവികതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഓരോ ദിവസവും നമ്മുടെ വീട്ടിലും വിദ്യാലയങ്ങളിലും പരിസരത്തും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പ്രകൃതി സംരക്ഷണത്തിനായി ചെയ്യാനുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിലൊരു ദൈനംദിന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരവും വെള്ളവും പോലെ വാസസ്ഥലവും ഇരു കൂട്ടർക്കും അനിവാര്യമാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ വന്യജീവികൾക്ക് അധിവാസത്തിനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് സംരക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മനുഷ്യർ അവരോട് മല്ലടിക്കുവാനും പരാജയപ്പെടാനുമാണ് ഇടവരുത്തുക. ജലാശയങ്ങളെയും നീരൊഴുക്കുകളെയും പൂർണ്ണമായും സംരക്ഷിക്കുകയും തണ്ണീർത്തടങ്ങളെ പരിപോഷിപ്പിച്ച് നിലനിർത്തുകയും ചെയ്യുക എല്ലാ മനുഷ്യരും ഏറ്റെടുക്കേണ്ട പ്രകൃതി സംരക്ഷണ ദൗത്യമാണ്. ചുരുക്കത്തിൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ നാം ചെയ്യുന്ന പരിശ്രമങ്ങൾ നമ്മുടെ ഭൂമിയെയും നാം മനുഷ്യരെ തന്നെയും ജീവജാലങ്ങളെയും നിലനിർത്താൻ ഏറ്റെടുക്കേണ്ട ചുമതലകളാണ്. ആർക്കും ഇതിലൊഴിഞ്ഞു നിൽക്കാനാവില്ല. നമുക്ക് കൂട്ടായി അതിനുവേണ്ടി പരിശ്രമിക്കാം.
0: ഇതുവരെ കേട്ടത് ഡോക്ടർ കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം.